ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58:25. ഇന്ന് ശകവർഷം 1948 ശ്രാവണം 1, കൊല്ലവർഷം 1201 കർക്കിടകം 7, 2026 ജൂലൈ 23 വ്യാഴാഴ്ച. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ ഇന്നത്തെ പരിപാടികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രേമ രാംനിവാസ്.
2: നിലനിൽപ്പിനു വേണ്ടിയോ വിനോദത്തിനു വേണ്ടിയോ മനുഷ്യനുൾപ്പെടുന്ന എല്ലാ ജീവികൾക്കും ഭക്ഷിക്കാൻ കഴിയുന്ന എന്തിനേയും ഭക്ഷണമെന്ന് വിളിക്കാം. ജീവന്റെ അടിത്തറയും ആധാരവും വരദാനവും സംസ്കാരവും എല്ലാം ഭക്ഷണം തന്നെയാണ്. ശുചിത്വമുള്ള സമീകൃതമായ ഭക്ഷണ രീതിയിലൂടെ ജീവിതശൈലീ രോഗങ്ങളെയും പകർച്ചവ്യാധികളെയും ഒരു പരിധിവരെ അകറ്റി നിർത്താം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ പ്രകൃതിക്കിണങ്ങുന്നതും കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായതുമായ ഭക്ഷണമാണ് ജനങ്ങൾ കഴിച്ചിരുന്നത്. അതാത് സ്ഥലങ്ങളിലെ ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുസൃതമായി ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരുന്ന ധാന്യങ്ങളും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കിഴങ്ങുകളുമായിരുന്നു പ്രധാന ഭക്ഷണം. എണ്ണ, ഉപ്പ്, മധുരം എന്നിവ മിതമായി ഉപയോഗിച്ച് സമയാസമയങ്ങളിൽ അവ പാകം ചെയ്തും അല്ലാതെയും ഭക്ഷിക്കുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. താൽക്കാലിക രുചിയേക്കാൾ ആരോഗ്യത്തിനായിരുന്നു പ്രാധാന്യം. മിതമായ ആഹാരത്തോടൊപ്പം കഠിനാധ്വാനവും അന്ന് ജനങ്ങളുടെ ജീവിതചര്യയായിരുന്നു. എന്നാൽ ഇന്ന് ആഘോഷങ്ങളുടെയും ഒത്തുകൂടലിൻ്റെയും ഭാഗമായി ഭക്ഷണധൂർത്തും പാഴാക്കലും സർവ്വസാധാരണമാണ്.

0: ഭക്ഷണം ദൈവമാണ് എന്ന ചിന്തയ്ക്ക് പ്രാധാന്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. മിക്ക മതവിശ്വാസികളും ഭക്ഷണത്തിനു മുമ്പ് പ്രാർത്ഥിക്കുന്ന ഒരു സമ്പ്രദായവും അടുത്ത കാലം വരെ നിലനിന്നിരുന്നു. വിശപ്പകറ്റുക ധർമ്മമാണ്, അന്നത്തെ ആദരിക്കുകയെന്നത് സംസ്കാരമാണ്, അളവറിഞ്ഞ് ഭക്ഷിക്കുകയെന്നത് ആരോഗ്യമാണ് എന്ന തിരുവള്ളുവരുടെ സന്ദേശം ജനങ്ങളിൽ ഭക്ഷണത്തെക്കുറിച്ച് മൂല്യബോധം സൃഷ്ടിക്കാൻ പര്യാപ്തമാണ്. അന്നം മുടക്കരുത്, അന്നദാനം മഹാദാനം, വിശപ്പനുഭവിച്ചവനെ വിശപ്പിൻ്റെ വിലയറിയൂ തുടങ്ങിയ പഴമൊഴികളും ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്നു. വിശപ്പിന് പണ്ഡിതനെന്നോ പാമരനെന്നോ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ ഭേദമില്ല. തൻ്റെ സമ്പത്തിൽ മതിമറന്ന് അഹങ്കരിച്ചിരുന്ന ഒരു രാജാവ് നായാട്ടിനായി കാട്ടിലെത്തുകയും വഴിതെറ്റി വിശന്നു വലഞ്ഞ് കാട്ടിലലഞ്ഞു നടന്നപ്പോൾ യാദൃശ്ചികമായി ഒരു കൃഷിക്കാരനെ കാണുകയും അയാൾ രാജാവിന് വിശപ്പടക്കാനുള്ള ഭക്ഷണം നൽകുകയും ചെയ്തു. കൊട്ടാരത്തിലെ സുഖലോലുപതയിൽ മാത്രം മതിമറന്നു കഴിഞ്ഞിരുന്ന അദ്ദേഹത്തിന് മറ്റേതു സമ്പത്തിനേക്കാളും വിലപിടിപ്പുള്ളത് അന്നമാണെന്ന തിരിച്ചറിവ് അപ്പോഴാണുണ്ടായത്. സംഘകാല കവികളിൽ ഒരാളായ ഔവയാർ ഭക്ഷണം കഴിക്കുമ്പോൾ താഴെ വീഴുന്ന വറ്റുകൾ സൂചിമുന കൊണ്ട് കുത്തിയെടുത്തു കഴുകി ഭക്ഷിച്ചിരുന്നതായി കേട്ടിട്ടുണ്ട്. ഭക്ഷണത്തിൻ്റെ വിലയും വിശപ്പിൻ്റെ വിലയും കർഷകന്റെ അധ്വാനത്തിൻ്റെ മഹത്വവുമാണ് ഇതിലൂടെ അവർ കാണിച്ചു തന്നത്. ദാരിദ്ര്യം, യുദ്ധം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങി പല കാരണങ്ങൾ കൊണ്ട് ലോകത്ത് കോടിക്കണക്കിന് ആളുകൾക്ക് ഇപ്പോഴും ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കുന്നില്ല എന്നു മാത്രമല്ല, പട്ടിണി മരണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. അത്യന്തം ദയനീയമായ ഈ പ്രശ്നം ലോകത്തിൻ്റെ ചില ഭാഗങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഭക്ഷണ ധൂർത്താണ് നടക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം 80 കോടിയിലധികം ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഭക്ഷണത്തിൻ്റെ വലിയൊരു ശതമാനം പാഴായി പോകുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് അതീവ ദുഃഖകരവും അക്ഷന്തവ്യവുമാണ്. ഓരോ കുടുംബവും അംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ഭക്ഷണം പാകം ചെയ്യുകയും അഥവാ ബാക്കി വരികയാണെങ്കിൽ സൂക്ഷിച്ചു വയ്ക്കുകയോ അത്യാവശ്യക്കാർക്ക് കൈമാറുകയോ ചെയ്യേണ്ടത് അവരുടെ കടമയാണ്. ആഘോഷവേളകളിൽ ആഡംബരത്തിലുപരി ആവശ്യത്തിന് പ്രാധാന്യം കൊടുക്കുക. ബാക്കി വരുന്നത് ഉപയോഗപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ ആദ്യം തന്നെ കണ്ടെത്തി വെക്കണം. പുറമേ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആവശ്യത്തിനു മാത്രം വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഭക്ഷണം പാഴാക്കാതിരിക്കുക എന്നത് നമ്മുടെ സാമൂഹിക ഉത്തരവാദിത്വമായി കണക്കാക്കുക. വിശക്കുന്ന വയറുകളെക്കുറിച്ച് ഓർക്കുക. ഭക്ഷണമെന്ന വരദാനത്തെ നഷ്ടപ്പെടാതിരിക്കാൻ നമുക്കതിനെ കരുതലോടെ കൈകാര്യം ചെയ്യാം. പാഴാകാതിരിക്കാൻ ശ്രദ്ധിക്കാം, ബഹുമാനിക്കാം, ആരാധിക്കാം. ഓർക്കുക, അന്നം അമൃതാണ്, അധികമായാൽ അമൃതും വിഷം.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രേമ രാം നിവാസ്.

0: is the most appropriate forum where in-depth discussion on the matter can take place. External Affairs Minister Dr. S. Jaishankar met his Canadian counterpart Anita Anand on the sidelines of Quad Foreign Ministers meeting in Manila, Philippines yesterday. In a social media post, Dr. Jaishankar said that India-Canada cooperation has been steadily growing. He said that the conversation focused on achieving the goals for the relationship set by the Prime Ministers of both the nations. The External Affairs Minister also met with his New Zealand counterpart, Winston Peters, and shared perspectives on the Indo-Pacific security situation. They also discussed enhancing maritime cooperation between India and New Zealand. National Broadcasting Day is being observed today. On this day in 1927, the first ever radio broadcast in the country went on air from Bombay Station under the Indian Broadcasting Company. On 8th of June in 1936, the Indian State Broadcasting Service became All India Radio AIR. This day highlights the pivotal role broadcasting has played in India's development, educational outreach and cultural preservation. During the independence struggle, radio was a powerful tool for disseminating information and fostering unity. Post-independence, it has been instrumental in promoting literacy, health awareness and agricultural knowledge, especially in rural areas. In 1956, the name Akashvani was adopted for the national broadcaster. Since 1927, radio has been an important part of people's life in the country. Akashvani has been serving to inform, educate and entertain the masses, truly living up to its motto, Bahujana Hitaya, Bahujana Sukhaya. In men's cricket, first T20 international of three-match series between India and Zimbabwe will be played today in Harare. The match will begin at 4:30 p.m. Indian time. Shreyas Iyer-led India will play the second T20 on Saturday and the third match on Sunday at the same venue. India hold a commanding advantage over Zimbabwe in the shortest format of the game. The two teams have faced each other 14 times in men's T20 internationals, with India winning 11 matches and Zimbabwe 3. In China Open Badminton, PV Sindhu, Ayush Shetty and Lakshya Sen have entered singles pre-quarterfinals in Changzhou. Double Olympic medalist PV Sindhu advanced to the women's single second round after defeating fellow Indian player Unnati Hooda. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട് നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണിനി. അല്പസമയത്തിനകം കാവ്യാഞ്ജലിയിൽ ഇടശേരിയുടെ കവിത കാവിലെ പാട്ട്, ആലാപനം AS പ്രശാന്ത് കൃഷ്ണൻ. തുടർന്ന് ആധ്യാത്മരാമായണം 7-ാം ദിവസം ബാലകാണ്ഡത്തിൽ നിന്ന് ഒരു ഭാഗം അഹല്യസ്തുതി പാരായണം ചെയ്യുന്നത് കലാനിലയം ഹരി TR. തുടർന്ന് ശ്രദ്ധ, കൃഷിദീപം, ചുറ്റുവട്ടം, ട്രെയിൻ സമയം എന്നിവ കേൾക്കാം. 7 മണിക്ക് വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 ഓപ്പൺ ഫോറം നീതിയും നിയമവും. തുടർന്ന് ഡോക്ടർ രാകേഷ് ജി പങ്കെടുക്കുന്ന ആരോഗ്യം അമൂല്യം, പാട്ടുപെട്ടിക്കാലം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ എന്നിവ കേൾക്കാം. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്. തുടർന്ന് നോവൽ ടൈം, പട്ടുനൂൽ പുഴു, എസ് ഹരീഷ് എഴുതിയ നോവൽ. ഇന്നത്തെ ഗാനം രാഗപരാഗം, ഇളയ നില. 8:30 ആർട്ട് കഫേ, തുടർന്ന് ലളിതഗാനങ്ങളാണ്. 9:00 സുവർണ മലരുകൾ, 9:30 ചലച്ചിത്ര ഗാനങ്ങൾ, 9:45 വാർത്താ തരംഗിണി, 10:00 NHM റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പ്രോഗ്രാം, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, ഉച്ചയ്ക്ക് 12:10 12:40 എവർഗ്രീൻ ഡ്യുവറ്റ്സ്, 1:00 ഗാനോത്സവം, 2:15 തുടർനാടകം, 2:30 ഗസൽ, വൈകിട്ട് 4:45 ചലച്ചിത്ര ഗാനങ്ങളാണ്. 5:00 അയ്യപ്പൻ പാട്ട് AK സുധാകരനും സംഘവും അവതരിപ്പിക്കുന്നു. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ലളിതഗാനങ്ങൾ. 6:00 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 8:00 8:40 ചലച്ചിത്ര ഗാനങ്ങളാണ്. 6:50 വയലും വീടും. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥാ അറിയിപ്പ്. 7:35 വനിതാ വേദി. 8:05 പാർലമെന്റിൽ ഇന്ന്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കഥകളി പദങ്ങൾ പാലനാട് ദിവാകരനും സംഘവും അവതരിപ്പിക്കുന്നു. 10 മണിക്ക് പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ

0: ശബ്ദലേഖനം, 11 മണിക്ക് ലളിതഗാനം. അറിയിപ്പുകൾ കഴിഞ്ഞു, ഇനി കാവ്യാഞ്ജലി.
1: കാവ്യാഞ്ജലി.
2: ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കാവിലെ പാട്ട് എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലപിക്കുന്നത് ഡോക്ടർ എ എസ് പ്രശാന്ത് കൃഷ്ണൻ.
3: അലറി പോത്തു കാവുകളിൽ കുരുതിയൂത്ത പോലെ പക

മൺകൂട്ടത്തിൽ മദകരമാ മധുതുളുമ്പിടുന്നു, പൊൻകൂട്ടത്തിൽ പൂക്കുലകൾ പൊട്ടിവിരിയുന്നു, കളമധുര

0: നിങ്ങൾ കേട്ടത് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കാവിലെ പാട്ട് എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലപിച്ചത് ഡോക്ടർ A.S. പ്രശാന്ത് കൃഷ്ണൻ.
1: കാവ്യാഞ്ജലി.
2: ഇനി അധ്യാത്മരാമായണം 7-ാം ദിവസം ബാലകാണ്ഡത്തിൽ നിന്ന് ഒരു ഭാഗം അഹല്യസ്തുതി. പാരായണം ചെയ്യുന്നത് കലാനിലയം ഹരി T.R.

നമസ്തേ ഋഷികേശ രാമ രാഘവ രാമ, നമസ്തേ നാരായണ.

0: നാഥം ക്ഷമസ്വ ജഗൽപദേ ജനന മരണ ദുഃഖാപഹം ജഗന്നാഥം ദിനനായക കോടി സദൃശ പ്രഭം രാമം കരസാരസയുഗ സുഹൃദ ശരചാപം.
1: ഇപ്പോൾ കേട്ടത് അധ്യാത്മരാമായണം 7-ാം ദിവസം ബാലകാണ്ഡത്തിൽ നിന്ന് ഒരു ഭാഗം അഹല്യസ്തുതി. പാരായണം ചെയ്തത് കലാനിലയം, ഹരി ടി ആർ. ഇനി ശ്രദ്ധ.

0: ബഹുജനഹിതായ ബഹുജനസുഖായ എന്ന ആകാശവാണി ആപ്തവാക്യത്തിന്റെ അർത്ഥം ക്ഷേമത്തിനും സന്തോഷത്തിനും വേണ്ടി എന്നതാണ്. ഇന്ന് ഇന്ത്യയുടെ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു ദിനമാണ് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ജൂലൈ 23 ബോംബെയിൽ നിന്ന് ഇന്ത്യയിലെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ ഓർമ്മ പുതുക്കിയാണ് ഈ ദിനം ആചരിക്കുന്നത്. റേഡിയോ പ്രക്ഷേപണത്തിന്റെ ചരിത്രത്തെയും വളർച്ചയെയും കുറിച്ച് ശ്രദ്ധയിൽ ഇന്ന് ആദ്യം ആകാശവാണി മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡി പ്രദീപ് കുമാർ.
1: ലോകത്തെ ഏറ്റവും വലിയ പ്രക്ഷേപണ ശൃംഖലയാണ് ആകാശവാണി. നേരത്തെ ഓൾ ഇന്ത്യ റേഡിയോ എന്ന് അറിയപ്പെട്ടിരുന്ന ഇന്ത്യയിലെ പ്രക്ഷേപണം സംഘടിത രൂപത്തിൽ ആരംഭിക്കുന്നത് 1927 ജൂലൈ 23 തീയതി മുംബൈ സ്റ്റേഷനിൽ നിന്നാണ്. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്ന ഒരു സ്വകാര്യ സ്ഥാപനത്തിൻ്റെതായിരുന്നു ആദ്യ പ്രക്ഷേപണ നിലയം. അതിനു മുമ്പ് 1923 മുംബൈയിലെ അമേച്ചർ റേഡിയോ ക്ലബ്ബാണ് ഇന്ത്യയിൽ ആദ്യമായി പ്രക്ഷേപണം ആരംഭിച്ചത്. ആ സമയം തന്നെ ചെന്നൈയിലും കൽക്കട്ടയിലും അമേച്ചർ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചിരുന്നു. 1930 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ലിക്വിഡേറ്റ് ചെയ്യപ്പെടുകയും ഇന്ത്യയിലെ പ്രക്ഷേപണം അന്നത്തെ ബ്രിട്ടീഷ് സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്തു. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് അങ്ങനെ 1930 ഔദ്യോഗികമായി നിലവിൽ വന്നു. 1936 ഇത് ഓൾ ഇന്ത്യ റേഡിയോ ആയി പുനർനാമകരണം ചെയ്യപ്പെട്ടു. ലയണൽ ഫീൽഡൻ ആയിരുന്നു ആദ്യത്തെ ഡയറക്ടർ ജനറൽ. ആകാശവാണി എന്ന് ഇതിന് ഔദ്യോഗികമായി ഒരു പേരുകൂടി ലഭിച്ചത് 1956 ആണ്. പക്ഷേ അതിനു മുമ്പ് 1935 സെപ്റ്റംബർ 10 തീയതി മദ്രാസിൽ നിന്നും പ്രക്ഷേപണം ആരംഭിച്ച ഒരു സ്വകാര്യ നിലയമാണ് ഇന്ത്യയിൽ ആദ്യമായി ആകാശത്തു നിന്നുള്ള ശബ്ദം. ഇതൊരു സംസ്കൃത വാക്കാണ്, ആകാശവാണി എന്ന പേര് ആദ്യമായി ഉപയോഗിച്ചത്. അതിനുശേഷം 1938 കൽക്കട്ട ഓൾ ഇന്ത്യ റേഡിയോ നിലയം ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന വേളയിൽ മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ആകാശവാണി എന്ന കവിത എഴുതി അവിടെ അവതരിപ്പിച്ചിരുന്നു. 1956 ആകാശവാണി എന്ന പേര് ഔദ്യോഗികമായി സ്വീകരിക്കപ്പെട്ടപ്പോൾ MV ഗോപാലസ്വാമിയുടെ മൈസൂർ റേഡിയോ നിലയത്തിനും മഹാകവി രവീന്ദ്രനാഥ ടാഗോറിനും അതിൽ ഒരു പങ്കുണ്ട്. ഇന്ത്യയിൽ ഇന്ന് 23 ഭാഷകളിലും 179 ഭാഷാ വകഭേദങ്ങളിലും റേഡിയോ പ്രക്ഷേപണമുണ്ട്. മലയാളത്തിൽ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത് പണ്ട് ബ്രിട്ടീഷ് സർക്കാരിന്റെ ഭാഗമായിരുന്ന മലബാർ പ്രവിശ്യയുടെ ആസ്ഥാനമായ ചെന്നൈയിൽ നിന്ന്, അന്നത്തെ മദ്രാസിൽ നിന്ന് ആയിരുന്നു. 1939 കൊല്ലങ്കോട് സാർ വാസുദേവ രാജയുടെ ഓണ സന്ദേശത്തോടുകൂടിയാണ് റേഡിയോ മലയാളം സംസാരിക്കാൻ ആരംഭിച്ചത്. പല ഭാഷകളുടെയും പുനരുജ്ജീവനത്തിന് റേഡിയോ നിലയങ്ങൾ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു.

0: ചിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളിലും എത്തുന്ന ഒരേ ഒരു മാധ്യമം എന്ന നിലയിൽ പുതിയ കാലഘട്ടത്തിലും റേഡിയോ നിലയങ്ങൾക്ക് വലിയ പ്രാധാന്യവും പ്രസക്തിയുമാണ് ഉള്ളത്. ദേശീയ പ്രക്ഷേപണ ദിനം അത് അടിവരയിട്ട് ഉറപ്പിക്കുന്നു.
1: ഗ്രാമനഗര വ്യത്യാസമില്ലാതെ എല്ലാ ജനവിഭാഗങ്ങളിലേക്കും അറിവും വിവരങ്ങളും വിനോദവും എത്തിക്കുന്നതിൽ റേഡിയോ വഹിച്ച പങ്ക് വളരെ വലുതാണ്. റേഡിയോ തന്റെ ജീവിതത്തിന്റെ തന്നെ ഭാഗമാക്കി മാറ്റിയ കോഴിക്കോട് VPS ലേക് ഷോർ മെഡിക്കൽ സെന്ററിലെ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്ററും സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ TP മെഹ്റൂഫ് രാജ്.
2: ആകാശവാണിയുമായുള്ള എന്റെ ബന്ധത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഏകദേശം 80s മുതൽ എനിക്ക് ആ ബന്ധമുണ്ട്. അന്ന് ഞാൻ സർക്കാർ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ പ്രധാനമായും നാട്ടിൻപുറങ്ങളിലായിരുന്നു വളരെ കാലം ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അന്ന് ആകാശവാണിക്ക് കുടുംബക്ഷേമ വിഭാഗമുണ്ടായിരുന്നു. അതിൻ്റെ കീഴിൽ ധാരാളം പ്രഭാഷണങ്ങൾ നടത്താൻ അവസരം ഉണ്ടായിരുന്നു. അത് പ്രാഥമിക ആരോഗ്യം, പോഷകാഹാരം, പ്രതിരോധ ചികിത്സ, വയോജന സംരക്ഷണം, ലഹരി വിമുക്തി പോലെ പല വിഷയങ്ങളെക്കുറിച്ചും പലപ്പോഴും പല പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നെ ആകാശവാണി ഒരു സന്തത സാഹചര്യമായി മാറി എന്നുള്ള വാസ്തവം സ്ഥിരമായിട്ട് എൻ്റെ കൂടെ തന്നെ യാത്ര ചെയ്യുന്ന ഒന്നായിട്ട് മാറി ഈ ആകാശവാണി. മാത്രമല്ല അതിനുശേഷം വളരെ വിലയേറിയ വിജ്ഞാനപ്രദമായ അനേകം പ്രഭാഷണങ്ങളും പരിപാടികളും ആകാശവാണിയിലൂടെ കേൾക്കാൻ അവസരമുണ്ടായിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ ആരോഗ്യവാണി, അതുപോലെ തന്നെ ആരോഗ്യം അമൂല്യം, അതുപോലെ തിരുവനന്തപുരത്ത് വരുന്ന റേഡിയോ ഹെൽത്ത് ഒക്കെ തന്നെ വളരെ വിജ്ഞാനപ്രദമാണ്. അതിലൊക്കെ പ്രഗത്ഭരായ അനേകം സ്പെഷ്യലിസ്റ്റുകളുടെയൊക്കെ പൊതുജനാരോഗ്യ മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട പല ടോക്കുകളും നമുക്ക് കേൾക്കാൻ സാധിക്കാറുണ്ട്. പൊതുമേഖലയിൽ സാമൂഹികമായ ബോധവൽക്കരണത്തിനൊക്കെ പോകുന്ന ഒരാളായത് കൊണ്ട് വളരെ സഹായകമാണ് ഇത്തരത്തിലുള്ള അറിവുകൾ അപ്ഡേറ്റഡ് ആയിട്ട് കിട്ടുമല്ലോ. മറ്റൊരു ഒരു കാര്യം പറയാനുള്ളത് ഈ ആയുർവേദം പോലുള്ള സമാന്തര ചികിത്സാ മേഖലയിൽ നിന്നുള്ള പ്രഭാഷണങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്. പ്രത്യേകിച്ചും പ്രാഥമിക ആരോഗ്യ സംരക്ഷണ മേഖലയിൽ ആയുർവേദത്തിന്റെ സംഭാവന വളരെ വലുതാണ്. അപ്പം നമുക്ക് പലപ്പോഴും മോഡേൺ മെഡിസിൻ്റെ ആളുകൾ എന്നിടത്ത് നമുക്കത് അറിയാനുള്ള ഒരു വലിയൊരു സോഴ്സാണ് ഈ ആകാശവാണി എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ ഏത് പ്രൊഫഷണലായാലും ശരി, ഇനി പ്രൊഫഷണൽ അല്ലെങ്കിലും ശരി, അറിവിൻ്റെ ചക്രവാളം വിപുലീകരിക്കണം എന്ന ആഗ്രഹമുള്ള ആൾക്ക് ഏറ്റവും സഹായകമാണ് ആകാശവാണി. ആ നിലയ്ക്ക് ആകാശവാണി ഈ മേഖലയിൽ നിർവഹിക്കുന്ന പങ്ക് നിസ്തുലമാണെന്ന് നിസ്സംശയം പറയാവുന്നതാണ്.
1: പ്രതീക്ഷകൾക്കൊപ്പം തന്നെ ചില പ്രതിസന്ധികളും പ്രക്ഷേപണ രംഗം നേരിടുന്നുണ്ടെന്ന് ആകാശവാണി മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് പ്രോഗ്രാം KV ശരത് ചന്ദ്രൻ.
3: ഇന്ത്യയിലെ റേഡിയോ പ്രക്ഷേപണത്തിന് അടുത്ത വർഷം ഇതേ ദിവസം 100 വയസ്സിൽ തികയും. 34 വർഷത്തെ പ്രക്ഷേപണ ജീവിതത്തിന് ശേഷം അടുത്ത കാലത്ത് ആകാശവാണിയിൽ നിന്ന് വിരമിച്ച ഒരാളെന്ന നിലയിൽ എനിക്ക് പ്രതീക്ഷകളെക്കാളും കൂടുതലുള്ളത് ആശങ്കകളാണ് എന്ന് പറയാൻ മടിയില്ല. മുൻകാലങ്ങളെ അപേക്ഷിച്ചിട്ട് ഈ പരിപാടികളുടെ സർഗാത്മകത വല്ലാതെ നഷ്ടമാകുന്നു എന്നതാണ് പ്രധാന ന്യൂനതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് പലപ്പോഴും ആകാശവാണി നിലയങ്ങളിൽ ജോലി ചെയ്തിരുന്ന കലാകാരന്മാരുടെ പേരിലാണ് അല്ലെങ്കിൽ അവരുടെ സംഭാവനകളുടെ പേരിലാണ് നിലയങ്ങൾ അറിയപ്പെട്ടിരുന്നത്, ജനങ്ങളാൽ സ്വീകരിക്കപ്പെട്ടിരുന്നത്. കലാകാരന്മാർ തീർത്തും അവഗണിക്കപ്പെട്ട ഒരു നില വന്നു. അതായത് ആ പ്രക്ഷേപണ സംവിധാനത്തിൽ കലാകാരന്മാർ ഇല്ലാതെ വരുന്നു. അതുകൊണ്ട് തന്നെ ഈ യാന്ത്രികമായ അനുഷ്ഠാനം പോലെ ചില പരിപാടികൾ നടത്തി കാലയാപനം ചെയ്യുന്ന ഒരു പ്രതീതിയാണ് പല പ്രോഗ്രാമുകളും കേൾക്കുമ്പോൾ തോന്നുന്നത്. AI പോലുള്ള സാങ്കേതിക ഉപാധികൾ അളവറ്റ ഒരു സാധ്യതകളാണ് ഈ പ്രക്ഷേപകർക്ക് മുന്നിൽ തുറന്നു കൊടുക്കുന്നത്.
1: ആകാശവാണി എന്ന പ്രക്ഷേപണ മാധ്യമം തന്റെ ജീവിതത്തെ അത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ.
4: ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയ്ക്ക്, ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് ആകാശവാണി എൻ്റെ ഭൂതകാലത്തിൽ കൗമാര യൗവനങ്ങളിൽ ചെലുത്തിയ സ്വാധീനത്തിന് അതിരുകളില്ല. വാക്കായും ശബ്ദമായും സംഗീതമായും സാഹിത്യമായും പ്രഭാഷണമായും പ്രചോദനമായും എൻ്റെ പോയ കാലത്തിൽ ആകാശവാണി നിറഞ്ഞു നിൽക്കുന്നത് എനിക്കിന്നും അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. സംഗീതത്തോടുള്ള ആദ്യ ഭ്രമങ്ങൾ, സാഹിത്യത്തോടുള്ള വാക്കിനോടുള്ള ആദ്യ ആദരങ്ങൾ, നാടകം പോലുള്ള ശ്രാവ്യ കലകളോട്, റേഡിയോയ്ക്ക് മാത്രം സാധിച്ചിരുന്ന ശ്രാവ്യ ഭംഗികളോട് കുട്ടിക്കാലത്തിന് അദമ്യമായ ഒരു അഭിനിവേശം സൃഷ്ടിക്കുവാൻ ആകാശവാണി കാരണമായിട്ടുണ്ട് എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയും. എൻ്റെ യൗവനാരംഭത്തിൽ ആകാശവാണിയിൽ ഒരു കാഷ്വൽ അനൗൺസറായി കുറച്ചു കാലം ജോലി ചെയ്യാൻ സാധിച്ചതും ഞാനിപ്പോൾ സന്തോഷത്തോടെ ഓർമ്മിക്കുന്നു. എൻ്റെ ഒരു ചെറുകഥ, 2002 തൃശൂർ ആകാശവാണി അന്നത്തെ നാടകോത്സവത്തിൽ തൃശൂർ നിലയത്തിൻ്റെ നാടകമായി അവതരിപ്പിക്കുകയും ഞാനും കവി മുല്ലനേഴിയും അതിൽ പ്രധാന വേഷങ്ങളായി എന്ന് പറയുന്നതിനേക്കാൾ ശബ്ദങ്ങളായി നടിക്കുകയും ചെയ്തിട്ടുണ്ട്. പലവട്ടം എൻ്റെ ചെറുകഥകൾ, ഞാനുമായിട്ടുള്ള അഭിമുഖങ്ങൾ എല്ലാം ആകാശവാണിയുടെ

0: വന്നപ്പോഴാണ് കേട്ട് നമ്പർ തപ്പിപ്പിടിച്ചും വിലാസം സംഘടിപ്പിച്ചും എത്തിയ അപരിചിതരുടെ അഭിനന്ദനങ്ങൾ അറിഞ്ഞപ്പോഴാണ് ആകാശവാണി അന്നത്തേതുപോലെ എക്കാലവും നമ്മുടെ മലയാളികളുടെ സംസ്കാരത്തിൽ എത്രമാത്രം ആഴത്തിലാണ് വേരോട്ടം നടത്തിയിരിക്കുന്നതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. ആകാശവാണി ഇന്നും എൻ്റെ പ്രിയപ്പെട്ട മാധ്യമമാണ്. രാവിലെ എഴുന്നേറ്റാൽ ഇന്നും ആദ്യം ഓൺ ചെയ്യുക റേഡിയോ ആണ്. ശബ്ദത്തിലൂടെ ഒരു അശരീരിയെ ശ്രവിക്കുന്ന കണക്ക് ആദരവോടെയും സ്നേഹത്തോടെയും ആണ് ഞാൻ ഓരോ ദിവസവും ആകാശവാണിക്ക് മുന്നിൽ ബദ്ധശ്രദ്ധനായി നിൽക്കാറുള്ളത്. ഈ ദിവസത്തിൽ ആകാശവാണിയുടെ മുഴുവൻ ശ്രോതാക്കൾക്കും എൻ്റെ ആശംസകൾ അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്.
1: കാലം ഒരുപാട് മാറി. സാങ്കേതിക വിദ്യകളും ശബ്ദങ്ങൾ സഞ്ചരിക്കുന്ന വഴികളും മാറി. എങ്കിലും പ്രക്ഷേപണ ചരിത്രം പരിശോധിക്കുമ്പോൾ സമൂഹത്തിന്റെ വിവരവിനിമയത്തിലും സാംസ്കാരിക വളർച്ചയിലും റേഡിയോ വഹിച്ച നിർണായക പങ്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയും പുതിയ സാങ്കേതിക വിദ്യകളെ ഉൾക്കൊണ്ട് കൂടുതൽ ജനകീയവും കാര്യക്ഷമവുമായ പ്രക്ഷേപണ പ്രവർത്തനങ്ങളുമായി നമുക്കിനിയും മുന്നേറാം. ഇന്നത്തെ ശ്രദ്ധ ഇവിടെ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര. ആശയം നിർവഹണം MK ദിലീപ്.

0: കൃഷിദീപം.
1: വാഴകളിൽ കണ്ടുവരുന്ന കീടാക്രമണങ്ങൾ വാഴയുടെ ഉൽപ്പാദനത്തെ സാരമായി ബാധിക്കുന്നു. കൃത്യമായ സമയങ്ങളിൽ കീടങ്ങളെ നിയന്ത്രിച്ചില്ലെങ്കിൽ വാഴയെ പൂർണ്ണമായി നശിപ്പിക്കാനുള്ള കഴിവും ഇവയ്ക്കുണ്ട്. പലപ്പോഴും കീടാക്രമണം കൃത്യമായി കണ്ടെത്താനും അവ നിയന്ത്രിക്കുന്നതിലുള്ള കാലതാമസവുമാണ് വിളനഷ്ടമുണ്ടാക്കുന്നത്. വാഴക്കന്നുകൾ പ്രധാന നടീൽ വസ്തുവായി ഉപയോഗിക്കുന്നിടത്താണ് മാണവണ്ട് അഥവാ മാണപ്പുഴു എന്ന കീടത്തിന്റെ ആക്രമണം കൂടുതലായി കണ്ടുവരുന്നത്. ചെത്തിയൊരുക്കാതെ വാഴക്കന്നുകൾ നടുന്നതിനായി എടുക്കുമ്പോൾ അവയിൽ കാണുന്ന കറുത്ത പാടുകളാണ് മാണവണ്ടിന്റെ ആക്രമണ ലക്ഷണം. കരിക്കൻ കേട് എന്നാണ് കർഷകർ ഇതിന് വിളിക്കുന്നത്. വാഴയുടെ മാണം തുരന്ന് മാണത്തിനുള്ളിൽ കയറുന്ന പുഴുക്കൾ കറുത്ത ദ്വാരങ്ങൾ തീർക്കുന്നു. പതുക്കെ മാണം അഴുകിപ്പോകുന്നു. മാണത്തിലുണ്ടാകുന്ന മുറിവുകൾ ജലവും പോഷകങ്ങളും മുകളിലേക്കെത്തുന്നത് തടയുന്നു. വാഴയുടെ ഇലകൾ മഞ്ഞ നിറമായി ഒടിഞ്ഞു തൂങ്ങുകയും വളർച്ച മുരടിച്ച അവസ്ഥയിൽ നിൽക്കുകയും ചെയ്യുന്നു. കന്നുകൾ നന്നായി ചെത്തിയൊരുക്കി ചാണകം, ചാരം എന്നിവയുടെ ദ്രാവക രൂപത്തിലുള്ള മിശ്രിതം ഉണ്ടാക്കി അതിൽ മുക്കിവച്ച് തണലിൽ ഉണക്കിയെടുത്തു നടുന്നതാണ് പ്രതിവിധി. കന്നുകൾ നടുന്നതിനു മുമ്പായി അരക്കിലോ വേപ്പിൻ പിണ്ണാക്ക് കുഴികളിൽ ഇട്ടുകൊടുക്കണം. മണ്ണ് ആഴത്തിൽ കിളച്ചിളക്കി സൂര്യതാപീകരണം നടത്തുന്നതും മികച്ച നിയന്ത്രണ രീതിയാണ്.

0: കൃഷിദീപം.
1: ചുറ്റുവട്ടം. മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ രാജ്യാന്തര ചാന്ദ്രവാരം 10:30 ബഹിരാകാശ പ്രശ്നോത്തരി. അക്കാദമി ആർട്ട് ഗാലറിയിൽ ചിന്ത രവീന്ദ്രൻ ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ പെയിന്റിംഗ് പ്രദർശനം 11:00. ടൗൺഹാളിൽ മുഹമ്മദ് റഫിയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് കല സംഘടിപ്പിക്കുന്ന റഫി അനുസ്മരണവും റഫി നൈറ്റും വൈകിട്ട് 5:00 തുടങ്ങും. ചുറ്റുവട്ടം. ഇനി ട്രെയിൻ സമയം. അടുത്ത 2 മണിക്കൂറിൽ കോഴിക്കോട് വഴി കടന്നുപോകുന്ന എല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിച്ചു.
2: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഞായറാഴ്ച രാവിലെ 11:00 ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8:00.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400024440.
1: 9400024440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
2: ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനകം 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ഈ നിലയത്തിൽ നിന്ന്. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലേക്ക്.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തു വരാൻ കഴിയും.
2: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
1: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
3: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ ഗവൺമെന്റ് പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രം കേരളത്തിന് നൽകേണ്ട 1500 കോടിയോളം രൂപ വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രിയാത്ര ഉറപ്പാക്കുന്ന KSRTC പിങ്ക് ബസ് സർവീസുകൾ ഇന്ന് ആരംഭിക്കും. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. സന്ദർശനത്തിൽ റൊമാനിയൻ പ്രസിഡന്റ് ദിക്കുഷോർ ദാൻ, ആക്ടിംഗ് പ്രധാനമന്ത്രി ഇലി ബോളോജൻ തുടങ്ങിയവരുമായി അവർ കൂടിക്കാഴ്ച നടത്തും. റൊമാനിയ ഇന്ത്യ പാർലമെന്ററി ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് അംഗങ്ങളെയും രാഷ്ട്രപതി കാണും. ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രപതി അവിടെ ഇന്ത്യൻ സമൂഹവുമായും ആശയവിനിമയം നടത്തും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായാണ് രാഷ്ട്രപതി റൊമാനിയയിൽ എത്തുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ രാഷ്ട്രപതി വനിതയാണെന്നത് അഭിമാനകരമായ കാര്യമാണെന്ന് നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർദാന സിൽജനോവ്സ്ക ദാവ്കോവ പറഞ്ഞു. സിക്കോബ്ജയിൽ ആകാശവാണി പ്രതിനിധിയോട് സംസാരിക്കുകയായിരുന്നു അവർ. മുമ്പ് ഇന്ത്യയുടെ ദീർഘമായ ചരിത്രവും ആത്മീയതയും തന്നിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നതായും ദാവ്കോവ വ്യക്തമാക്കി. 16th ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ചണ്ഡീഗഡിൽ ആരംഭിക്കും. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന യോഗത്തിൽ ആഗോള ആരോഗ്യ മേഖലയിലെ സുപ്രധാന വിഷയങ്ങളും

0: സഹകരണവും ചർച്ച ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ചർച്ചയുടെ ദൈർഘ്യം പ്രതിപക്ഷത്തിന് തീരുമാനിക്കാമെന്നും കേന്ദ്രമന്ത്രി ജെ പി നദ്ദ പറഞ്ഞു. വിഷയം രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും ഇതിൽ നിന്ന് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം അറിയിച്ചു. 150 പരീക്ഷാ പേപ്പറുകൾ ചോർന്നുവെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഇതെല്ലാം അന്വേഷണ വിഷയമാണെന്നും ഗവൺമെന്റ് നിഷ്പക്ഷമായ അന്വേഷണം നടത്തി സത്യം പൊതുജനങ്ങൾക്കും രാജ്യത്തിനും മുന്നിൽ അവതരിപ്പിക്കുമെന്നും ജെ പി നദ്ദ വ്യക്തമാക്കി. ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ നീക്കത്തിനെതിരെ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച കെ പി സി സി ഓഫീസ് മാർച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. മെയ് മാസം മുതൽ തന്നെ നീറ്റ് വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഇടപെട്ടിരുന്നുവെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. പരീക്ഷാ ക്രമക്കേടുകളെക്കുറിച്ച് സി ബി ഐ അന്വേഷണം ആരംഭിക്കുകയും ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുകയും ചെയ്തതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ പ്രതിഷേധിച്ച് ഡൽഹിയിൽ സമരം ചെയ്ത രാഹുൽ ഗാന്ധിയടക്കം കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്തതിനെതിരെ സംസ്ഥാന വ്യാപകമായി കെ എസ് യു ഇന്ന് പ്രതിഷേധിക്കും. ജില്ലാ ആസ്ഥാനങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയർ പറഞ്ഞു. ഫിലിപ്പീൻസിലെ മനിലയിൽ നടന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിനിടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ കാനഡ വിദേശകാര്യമന്ത്രി അനിത ആനന്ദുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും കാനഡയും തമ്മിലെ സഹകരണം വേഗത്തിൽ വളരുകയാണെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഡോക്ടർ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇരു രാജ്യങ്ങളിലെയും പ്രധാനമന്ത്രിമാർ നിശ്ചയിച്ച ബന്ധത്തിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിലൂന്നിയായിരുന്നു ഇരുവരും തമ്മിലെ സംഭാഷണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രം കേരളത്തിന് നൽകേണ്ട 1500 കോടിയോളം രൂപ വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എസ് എസ് കെ പദ്ധതി ഇനത്തിൽ നൽകേണ്ട ഈ തുക പി എം ശ്രീ പദ്ധതിയുമായി കൂട്ടിക്കുഴക്കരുതെന്ന് അദ്ദേഹം കേന്ദ്രമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. പി എം പോഷൺ പദ്ധതിയിൽ കേരളം സഹകരിക്കാമെന്നും അദ്ദേഹം കേന്ദ്രത്തെ അറിയിച്ചു. കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന ഗവൺമെന്റ് നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്ന് ഉച്ചയ്ക്ക് സ്ഥലം സന്ദർശിക്കും. സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ നൽകിയ പരിസ്ഥിതി അനുമതികൾ, കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം നൽകിയ അനുമതികൾ, തുരങ്കപാത നിർമ്മാണ മേഖലയിലെ സുരക്ഷാ വീഴ്ചകൾ, സാങ്കേതിക പിഴവുകൾ, പരിസ്ഥിതി അനുമതി നടപ്പാക്കൽ എന്നിവയും സമിതി പരിശോധിക്കും. അന്വേഷണം പൂർത്തിയാക്കി സമിതി ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. നിതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥൻ അനുരാഗ് ജെയിനിനെ കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചു. 2 വർഷത്തേക്കാണ് നിയമനം. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രിയാത്ര ഉറപ്പാക്കുന്നതിന് കെ എസ് ആർ ടി സി പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കുന്ന രാത്രികാല പിങ്ക് ബസ് സർവീസുകൾ ഇന്ന് ആരംഭിക്കും. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ ഉച്ചയ്ക്ക് മന്ത്രി സി പി ജോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയാക്കോട്.
1: യു ഡി എഫ് സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് പിങ്ക് പദ്ധതി നടപ്പാക്കുന്നത്. തുടക്കത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ ടെക്നോ പാർക്ക് റൂട്ടിലാകും പിങ്ക് ബസ് സർവീസ് നടത്തുക. കിഴക്കേക്കോട്ടയിൽ നിന്നാരംഭിച്ച തമ്പാനൂർ മെഡിക്കൽ കോളേജ്, ടെക്നോ പാർക്ക് തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങൾ വഴിയാകും ബസ് സർവീസ് നടത്തുക. രാത്രി 9 മണിക്ക് ശേഷം നഗരത്തിലെത്തുന്ന വനിതാ യാത്രക്കാർ, ആശുപത്രി ജീവനക്കാർ, സിനിമ കഴിഞ്ഞിറങ്ങുന്നവർ, തമ്പാനൂരിലെത്തുന്ന മെഡിക്കൽ കോളേജിലെ രോഗികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഈ സർവീസ് വലിയ ആശ്വാസമാകും. രാത്രി 10-നും രാവിലെ 5-നുമുള്ള ഷിഫ്റ്റുകളിൽ ജോലി കഴിഞ്ഞു മടങ്ങുന്ന ഐ ടി ജീവനക്കാരുടെ യാത്രാക്ലേശം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിധ്വനി എന്ന സംഘടന നൽകിയ നിവേദനവും പരിഗണിച്ചാണ് സർവീസ്. തിരുവനന്തപുരം, എറണാകുളം ഡിപ്പോകളിൽ നിന്നുള്ള ഏറ്റവും പുതിയ ലിങ്ക് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളാണ് പിങ്ക് സർവീസിനായി നിലവിൽ അനുവദിച്ചിട്ടുള്ളത്. രാത്രികാലങ്ങളിൽ സാധാരണ ബസ്സുകൾ ഇല്ലാത്തതിനാൽ ഉയർന്ന തുക നൽകി മറ്റു വാഹനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന വനിതകൾക്ക് പിങ്ക് പദ്ധതി ഏറെ പ്രയോജനകരമാകും.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ ജൂലൈ 23 ബോംബെ നിലയത്തിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം നടന്നത്. ഇതിൻ്റെ ഓർമ്മ പുതുക്കിയാണ് എല്ലാ വർഷവും ജൂലൈ 23 ദേശീയ പ്രക്ഷേപണ ദിനമായി ആചരിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
2: ഇന്ത്യയുടെ വികസനം, വിദ്യാഭ്യാസ പ്രചാരണം, സാംസ്കാരിക സംരക്ഷണം എന്നിവയിൽ പ്രക്ഷേപണ മേഖല വഹിച്ച സുപ്രധാന പങ്കിനെയാണ് ദേശീയ പ്രക്ഷേപണ ദിനം അടയാളപ്പെടുത്തുന്നത്. സ്വാതന്ത്ര്യസമരകാലത്ത് വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ഐക്യം വളർത്തുന്നതിനും റേഡിയോ ശക്തമായ മാധ്യമമായി പ്രവർത്തിച്ചു. സ്വാതന്ത്ര്യത്തിന് ശേഷം പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ സാക്ഷരത, ആരോഗ്യ അവബോധം, കാർഷിക അറിവ് എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ റേഡിയോ വലിയ പങ്കുവഹിച്ചു. 1936 ജൂൺ 8 ഇന്ത്യൻ

0: സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് എന്നത് ഓൾ ഇന്ത്യ റേഡിയോ ആയി 1956 ദേശീയ പ്രക്ഷേപണ സ്ഥാപനത്തിന് ആകാശവാണി എന്ന പേര് നൽകി. ജനപ്രിയ ചലച്ചിത്ര ഗാനം പ്രധാന ഉള്ളടക്കമാക്കി 1957 വിവിധ് ഭാരതി സേവനം ആരംഭിച്ചു. ബഹുജന ഹിതായ, ബഹുജന സുഖായ എന്ന ആപ്തവാക്യം അന്വർത്ഥമാക്കി ജനങ്ങൾക്ക് വിവരങ്ങൾ നൽകാനും അവരെ ബോധവൽക്കരിക്കാനും വിനോദം പകരാനും ഈ ഡിജിറ്റൽ യുഗത്തിലും ആകാശവാണി സജീവമായി മുന്നേറുകയാണ്.
1: വൈദ്യുതി മേഖലയെ ജനസൗഹാർദ്ദമാക്കാൻ സാധ്യമായത് ചെയ്യുമെന്നും അധികാരങ്ങളുടെയും ചുമതലകളുടെയും വികേന്ദ്രീകരണമാണ് ഇവിടെ വേണ്ടതെന്നും മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. തിരുവനന്തപുരം കിഴക്കേക്കോട്ട പവർഹൌസ് ബിൽഡിംഗിൽ നടത്തിയ KSEB തിരുവനന്തപുരം ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 5-ാം വാർഡിൽ നിപ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഏർപ്പെടുത്തിയിരുന്ന നിരീക്ഷണം പിൻവലിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. June 11 റിപ്പോർട്ട് ചെയ്തതിന് ശേഷം 42 ദിവസം പിന്നിടുമ്പോഴും പുതിയ രോഗബാധിതരില്ലാത്ത സാഹചര്യത്തിലാണ് നടപടി. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം മേഖലയിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ജില്ലാ കളക്ടറുടെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ കാസർഗോഡ് അവലോകന യോഗം ചേർന്നു. നീലേശ്വരം നഗരസഭയിലെ സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്ത ആളുകൾക്കാണ് രോഗലക്ഷണങ്ങൾ കണ്ടത്. ജില്ലയിൽ 5 പേർക്ക് ഷിഗല്ല റിപ്പോർട്ട് ചെയ്തതായി DMO അറിയിച്ചു. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ ഇന്ന് തുടക്കമാകും. 10 ദിവസം നീളുന്ന കായിക മാമാങ്കത്തിൽ 74 രാജ്യങ്ങളിൽ നിന്ന് ടീമുകൾ പങ്കെടുക്കും. 13 ഇനങ്ങളിലായി പാരാ അത്ലറ്റിക് താരങ്ങൾ ഉൾപ്പെടെ 125 അംഗങ്ങളാണ് ഇന്ത്യക്കായി മത്സരത്തിനിറങ്ങുന്നത്. 2022 22 സ്വർണം ഉൾപ്പെടെ 61 മെഡലുമായി 4-ാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ. August 2 മേള സമാപിക്കും. ഇന്ത്യ സിംബാബ്വെ 3 മത്സര T20 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകിട്ട് 4 ഹരാരെ സ്പോർട്സ് ക്ലബിലാണ് മത്സരം. ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ PV സിന്ധു, ആയുഷ് ഷെട്ടി, ലക്ഷ്യാസെൻ എന്നിവർ സിംഗിൾസ് പ്രീ ക്വാർട്ടറിൽ ഫൈനലിൽ കടന്നു. ചങ്ഷോയിൽ സഹതാരം ഉന്നതി ഹൂഡയെ പരാജയപ്പെടുത്തിയാണ് സിന്ധു പ്രീ ക്വാർട്ടറിലെത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ ഗവൺമെന്റ് പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രം കേരളത്തിന് നൽകേണ്ട 1500 കോടിയോളം രൂപ വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് മന്ത്രി N. ശംസുദ്ദീൻ. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രിയാത്ര ഉറപ്പാക്കുന്ന KSRTCയുടെ പിങ്ക് ബസ് സർവീസുകൾ ഇന്ന് ആരംഭിക്കും. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലാൻഡിൽ ഇന്ന് തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചിക ഋചാ ഝാ. അഥ വാർത്താ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപാദിതവാൻ യത് വികസിത ഭാരത നിർമ്മാണസ്യ സ്വപ്നം ജനാന്തോളനസ്യ രൂപം ധാരയേത്, രാഷ്ട്രസ്യ യുവജനാശ്ച അസ്യ സങ്കല്പസ്യ ആധാരശിലാഃ ഭവേയുഃ. സർവേഷാം പരിഷ്കാരാണാം കേന്ദ്രേ നാഗരികാണാം കല്യാണമേവ ഭവിതവ്യമിതി തേനോക്തം. പ്രധാനമന്ത്രി നവദില്ല്യാം വികസിത ഭാരത ലക്ഷ്യാണാം സിദ്ധ്യൈ ഗ്രാമവികാസസ്യ കൃഷേഹി സമാജകല്യാണസ്യ തഥാ സംബദ്ധ ക്ഷേത്രാണാം പ്രഗതി സമീക്ഷാർത്ഥം ആയോജിതസ്യ ഉച്ചസ്തരീയോപവേശനസ്യ അധ്യക്ഷതാം കുർവൻ ഏതദ് വക്തവ്യം പ്രദത്തവാൻ. അസ്മിന്നുപവേശനേ മന്ത്രിമണ്ഡല സചിവഃ പ്രമുഖമന്ത്രാലയാനാം സചിവാഃ തഥാ പ്രധാനമന്ത്രിണഃ കാര്യാലയസ്യ വരിഷ്ഠാധികാരിണഃ ച ഉപസ്ഥിതാഃ ആസന്. പ്രശാസനേന സംസദി നീറ്റ് പ്രശ്നപത്രസ്യ അനധികൃത പ്രകാശന പ്രകരണേ സാർഥക ചർച്ചയൈ സ്വസജ്ജത പുനരുക്ത. ലോകസഭായാം സംസദീയ കാര്യമന്ത്രി കിരൺ റിജിജുഃ അവദത് യത് രാഷ്ട്രസ്യ യൂനാം ഭവിഷ്യം മനസി നിധായ സംസദീയ നിയമാനുസാരം സർവേഷാം പക്ഷാണാം സഹഭാഗേന അസ്മിന് വിഷയെ സാർഥക ചർച്ചയൈ പ്രശാസനം സജ്ജമസ്തി. ഹ്യഃ തൃതീയദിനമപി സംസദി വിപക്ഷേണ നീറ്റ് പ്രശ്നപത്രസ്യ അനധികൃത പ്രകാശന പ്രകരണം ഛാത്രാണാം വിരോധ പ്രദർശനാനി ചോദ്ധൃത്യ പുനഃ പുനഃ വ്യവധാനം കൃതം. അനന്തരം ലോക്സഭാ രാജ്യസഭാ ച ആദിവസം യാവത് സ്ഥഗിതേ അഭവതാം. ഭാരതീയ ജനതാ പാർട്ടി ഇതി ദലസ്യ വരിഷ്ഠ നേതാ കേന്ദ്രീയമന്ത്രീ ച JP നദ്ദ അവദത് യത് ഛാത്രൈ ഉത്ഥാപിതം നീറ്റ് പ്രശ്നപത്രസ്യ അനധികൃത പ്രകാശന

0: ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ.
1: അധ്യാത്മരാമായണം എന്ന കൃതി നമുക്ക് തന്ന മഹാത്മാവാണ് എഴുത്തച്ഛൻ. മുമ്പ് എല്ലാ വീടുകളിലും രാമായണം എന്നും പാരായണം ചെയ്യുമായിരുന്നു. അക്ഷരം പഠിക്കാത്തവനിലും ഇതെത്തിച്ചേർന്നു എന്നുള്ളത് സത്യമാണ്. എൻ്റെ നാട്ടിലൊരു പഴയ കഥയുണ്ട്. വലിയ വീട്ടിലെ കാരണവർ വിളക്കും കൊളുത്തി വെച്ച് രാമായണം വായിക്കുന്നത് കണ്ട അവിടുത്തെ ജോലി ചെയ്യുന്ന ഒരാൾ വീട്ടിൽ പോയിരുന്ന് ഏതെങ്കിലും ഒരു ഗ്രന്ഥക്കെട്ടെടുത്ത് വച്ചിട്ട് രാമായണം അയാൾക്ക് തോന്നുന്ന രീതിയിൽ ഉണ്ടാക്കി പാടുന്നു. അവനിലേക്കും രാമായണം ചെന്നു. അതായത് നിരക്ഷരനോ സാക്ഷരനോ എന്ന് നോക്കാതെ. മാത്രമല്ല, നാട്ടും പുറങ്ങളിൽ നമ്മൾ എഴുത്തറിഞ്ഞുകൂടാ എന്ന് പറയുന്ന പലരിൽ നിന്നും രാമകഥകൾ പല രീതിയിൽ, സീതാദുഃഖം കളിപ്പാട്ട്, നാടൻപാട്ടിലും വേടൻപാട്ടിലും ഒക്കെ ഒരുപോലെ നിറഞ്ഞിരുന്ന ഒന്നാണ് രാമകഥ. ആ രാമകഥയ്ക്ക് എന്തോ പ്രാധാന്യം ഉണ്ട്. നമ്മുടെ ഭൗതികതയെയും മനോജീവിതത്തെയും അധ്യാത്മജീവിതത്തെയും സംലയിപ്പിച്ച ഒരു മഹത്തായ കൃതിയാണ് അധ്യാത്മരാമായണം.

0: പലരും ഇതിനെ അധ്യാത്മരാമായണം എന്ന് പറയുന്നത് ദൈവങ്ങളെക്കുറിച്ചുള്ള രാമായണമാണ് എന്ന് പറയാറുണ്ട്. അധ്യാത്മരാമായണം എന്നത് തെറ്റിദ്ധരിക്കപ്പെടാവുന്ന ഒരു വാക്കാണ്. സംസ്കൃതത്തിലുണ്ടായിരുന്ന ഒരു അധ്യാത്മരാമായണത്തെ കൂടെ ആസ്പദമാക്കിയോ അതിനെ കുറേ അധികം ആശ്രയിച്ചോ ആണ് തുഞ്ചത്തെഴുത്തച്ഛൻ അധ്യാത്മരാമായണം കിളിപ്പാട്ട് നമുക്കുണ്ടാക്കി തന്നത്. ഈ കൃതി കുറേ ദൈവത്തിൻ്റെ വാഴ്ത്തൽ നിറഞ്ഞതാണ് എന്ന് നമ്മളെ പ്രഥമ ദൃഷ്ടിയാ തോന്നിപ്പിക്കുന്നു. പക്ഷേ ഇതിലൂടെ നമ്മൾ എവിടെ എത്തും, അതാണ് പ്രധാനം. നമ്മൾ ഇതിലൂടെ എത്തുന്നത് മനസ്സിൻ്റെ ഉപരിതലത്തിലുള്ളൊരു വിശുദ്ധിയിലേക്കാണ്. ആ വിശുദ്ധിയാണ് ആധ്യാത്മികത. ആ വിശുദ്ധിക്കകത്ത് പുല്ല്, പുഴു, പാമരൻ, സസ്യം, ജന്തു, ദേവന്മാർ, ഉപദേവന്മാർ, സാധ്യന്മാർ, സിദ്ധന്മാർ, ഗന്ധർവന്മാർ, മരീചികൾ, ജ്യോതിർഗോളങ്ങൾ എല്ലാം അടങ്ങുന്ന ലോകമുണ്ട്. ഇതെല്ലാം കൂടെ നമ്മളിലേക്ക് വരുന്നു. ഇതെല്ലാം നമ്മളാണ് എന്ന് തോന്നുന്നു. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ഒരു സാർവലൗകികത മനസ്സിനുണ്ടാകുന്നു. അത് വളരെ പ്രധാനമാണ്. മനസ്സിനെ ശുദ്ധീകരിക്കുക, അല്ലെങ്കിൽ മനസ്സിനെ വിമലീകരിക്കുക, പാകപ്പെടുത്തുക, സമീകരിക്കുക എന്നൊരു പ്രക്രിയയാണ് ശരിക്കും അധ്യാത്മരാമായണം കൊണ്ട് നമുക്ക് ഉണ്ടാകുന്നത്. അതുണ്ടാക്കിത്തരാൻ ഉള്ള ചെറിയ ചെറിയ കുറുക്കുവഴികൾ ഇതിനകത്തുണ്ട്. ഒന്ന്, നാമം ജപിക്കുക എന്ന് പറയുന്നത് തന്നെ. ഇതിലൂടെ ചെല്ലുന്നത് വേദാന്തത്തിലാണ്. വേദാന്തത്തിലേക്ക് കയറാനും കൂടെ ഉള്ള വഴിയാണ്. സാധാരണക്കാരനെ, ഏറ്റവും വിദ്യാഭ്യാസം കുറഞ്ഞവൻ എന്ന് നമ്മൾ കരുതുന്നവനെ വേദാന്തത്തിലെത്തിച്ച കൃതിയാണ് ശരിക്കും അധ്യാത്മരാമായണം. അങ്ങനെ അധ്യാത്മരാമായണം നിരന്തരം നിത്യം വീട്ടിൽ വായിക്കുക വഴി നമുക്ക് നമ്മുടെ ഉച്ചാരണം, വാഗ്ബോധം, സന്ദർഭബോധം ഇതൊക്കെ കിട്ടും. അങ്ങനെ മലയാളിയെ എഴുത്തു പഠിപ്പിച്ചത്, ശരിക്കും അക്ഷരം പഠിപ്പിച്ചത്, മലയാളിയെ വിദ്യാരംഭത്തിലേക്ക് കൊണ്ടുവന്നത് അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ്.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് പ്രൊഫസർ വി മധുസൂദനൻ നായർ.
2: രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
4: ആകാശവാണി കോഴിക്കോട്.
5: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: നീതിയും നിയമവും. ഇന്ത്യൻ ഭരണഘടനയെയും നിയമങ്ങളെയും മുൻനിർത്തി സംസാരിക്കുന്നു അഡ്വക്കേറ്റ് സൗമ്യ ബിജു.
1: A wrongdoer ought not to be permitted to make a profit out of his own wrong. തെറ്റ് ചെയ്ത ഒരാളെ താൻ ചെയ്ത തെറ്റിൽ നിന്ന് ലാഭം നേടുവാൻ നിയമം അനുവദിക്കില്ല എന്നത് നിയമശാസ്ത്രത്തിലെ ഒരു അടിസ്ഥാന തത്വമാണ്. ഒരാൾ മനഃപൂർവമോ നിയമവിരുദ്ധമായോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിന്റെ ഫലമായി പ്രസ്തുത വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമോ നിയമപരമോ ആയ നേട്ടം ലഭിക്കുവാൻ പാടില്ല എന്ന നീതിയുടെയും ധാർമ്മികതയുടെയും അടിസ്ഥാന ആശയങ്ങളുമായി ബന്ധപ്പെട്ട തത്വം വ്യക്തികൾക്ക് മാത്രമല്ല അധികാര സ്ഥാപനങ്ങൾക്കും ബാധകമാണ് എന്ന നിയമ നിലപാട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആവർത്തിച്ച് വ്യക്തമാക്കി 2026 ജൂലൈ 16 വിധി പ്രഖ്യാപനം നടത്തിയ രാഹുൽ വേഴ്സസ് ദ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡ് ആൻഡ് അതേഴ്സ് എന്ന അപ്പീൽ കേസിൽ. ഒരു പൊതുമേഖലാ തൊഴിലുടമ അല്ലെങ്കിൽ തൊഴിൽ സ്ഥാപനം തങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായ ഭരണപരമായ കാലതാമസമോ വീഴ്ചയോ കാരണം അപേക്ഷകന്റെ അവകാശം നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം സൃഷ്ടിച്ചിട്ട് പിന്നീട് അതേ സാഹചര്യത്തെ ആശ്രയിച്ച് അപേക്ഷകന്റെയോ അപേക്ഷകയുടെയോ ന്യായമായ അവകാശം നിരസിക്കാനാവില്ല എന്ന നിയമ നിലപാടാണ് ഈ കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആവർത്തിച്ച് വ്യക്തമാക്കിയത്. 1960 ഡിസംബർ 10 ജനിച്ച രാം നാരായൺ എന്ന വ്യക്തി 1984 ഒക്ടോബർ 18 അതായത് 24 വയസ്സുള്ളപ്പോൾ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയിൽ അദ്ദേഹം പ്യൂണായി ജോയിൻ ചെയ്യുകയും തുടർന്ന് ഗോണ്ടിയ ബ്രാഞ്ചിൽ അസിസ്റ്റന്റ് ക്ലർക്ക് കം ക്യാഷ്യറായി ജോലി ചെയ്തു വരികയുമായിരുന്നു. 2014 നവംബർ 12 ഇഷ്യൂ ചെയ്ത സർക്കുലർ പ്രകാരം ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡ് പോലെയുള്ള പൊതുമേഖലാ ജനറൽ ഇൻഷുറൻസ് കമ്പനികളിലെ സ്ഥിരം ജീവനക്കാരുടെ ആശ്രിതർക്കായി രൂപീകരിച്ച സ്കീം ഫോർ കമ്പാഷനേറ്റ് അപ്പോയിന്റ്മെന്റ് അനുകമ്പ നിയമന

ജീവനക്കാരത്തിനായുള്ള പ്രത്യേക പദ്ധതി. പ്രസ്തുത പദ്ധതി അനുസരിച്ച് കമ്പനിയിലെ ജീവനക്കാരനോ ജീവനക്കാരിയോ സർവീസിലിരിക്കെ മരണപ്പെടുകയോ മെഡിക്കൽ ബോർഡ് സ്ഥിരീകരിച്ച വൈദ്യശാസ്ത്രപരവും സ്ഥിരവും ഗുരുതരവുമായ ബലഹീനതയുടെ ഫലമായി 55 വയസ്സിന് മുൻപ് വോളണ്ടറി റിട്ടയർമെന്റ് അതായത് സർവീസിൽ നിന്നും സ്വമേധയാ വിരമിക്കുകയോ ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ അതുമൂലം അവരുടെ കുടുംബം സാമ്പത്തിക പ്രതിസന്ധിയിലാകുന്ന സാഹചര്യമുണ്ടായാൽ അത്തരം സാഹചര്യത്തിൽ യോഗ്യതപ്പെട്ട ആശ്രിതനോ ആശ്രിതയ്ക്കോ തൊഴിൽ നൽകി കുടുംബത്തെ സംരക്ഷിക്കുവാൻ കമ്പനിയെ നിയമപരമായി ഉത്തരവാദിത്വപ്പെടുത്തുന്നു ഈ പദ്ധതി. ഈ പദ്ധതി കുടുംബത്തിനൊരു പാരമ്പര്യ തൊഴിലവകാശം നൽകുന്നതിനല്ല, മറിച്ച് കുടുംബത്തിന്റെ അടിയന്തര സാമ്പത്തിക പ്രതിസന്ധി ലഘൂകരിക്കുക എന്ന സാമൂഹിക സുരക്ഷാ ലക്ഷ്യത്തോടെയാണ് രൂപീകരിച്ചിരിക്കുന്നത്. സർവീസിലിരിക്കെ രാംനാരായണന് വളരെ ഗുരുതരമായ ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചികിത്സയിലാകുകയും അദ്ദേഹത്തിന്റെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നം മൂലം സർവീസിൽ തുടരും

നിങ്ങളുടെ കുടുംബം സാമ്പത്തിക പ്രതിസന്ധിയിലാകുന്ന സാഹചര്യമുണ്ടായാൽ അത്തരം സാഹചര്യത്തിൽ യോഗ്യതപ്പെട്ട ആശ്രിതനോ ആശ്രിതയ്ക്കോ തൊഴിൽ നൽകി കുടുംബത്തെ സംരക്ഷിക്കുവാൻ കമ്പനിയെ നിയമപരമായി ഉത്തരവാദിത്വപ്പെടുത്തുന്നു ഈ പദ്ധതി. ഈ പദ്ധതി കുടുംബത്തിനൊരു പാരമ്പര്യ തൊഴിലവകാശം നൽകുന്നതിനല്ല, മറിച്ച് കുടുംബത്തിന്റെ അടിയന്തര സാമ്പത്തിക പ്രതിസന്ധി ലഘൂകരിക്കുക എന്ന സാമൂഹിക സുരക്ഷാ ലക്ഷ്യത്തോടെയാണ് രൂപീകരിച്ചിരിക്കുന്നത്. സർവീസിലിരിക്കെ രാംനാരായണന് വളരെ ഗുരുതരമായ ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചികിത്സയിലാകുകയും അദ്ദേഹത്തിന്റെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നം മൂലം സർവീസിൽ തുടരുവാൻ സാധിക്കാത്ത വണ്ണമുള്ള സ്ഥിരവും വൈദ്യശാസ്ത്രപരവുമായ ബലഹീനത രാംനാരായണനുണ്ട് എന്ന് കണ്ടെത്തിയ ഗോണ്ടിയ ജനറൽ ആശുപത്രി സിവിൽ സർജൻ 54 വയസ്സുകാരനായ രാംനാരായണന് പ്രസ്തുത വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി 2015 ജൂലൈ 21 മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകുകയും അടുത്ത ദിവസം തന്നെ രാംനാരായണൻ പ്രസ്തുത മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ സാക്ഷ്യപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ വോളണ്ടറി റിട്ടയർമെന്റ് കമ്പനിയിൽ നിന്നും സ്വമേധയാ വിരമിക്കുവാനുള്ള അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തു. ജനന തീയതി 1960 ഡിസംബർ 10, സർവീസിൽ ജോയിൻ ചെയ്തത് 1984 ഒക്ടോബർ 18, മൊത്തം സർവീസ് 30 വർഷം 8 മാസം. അതായത് 55 വയസ്സ് തികഞ്ഞിട്ടില്ല അദ്ദേഹം വോളണ്ടറി റിട്ടയർമെന്റിന് അപേക്ഷ സമർപ്പിച്ച തീയതിയിൽ. ഈ വസ്തുതയിൽ തർക്കവുമില്ല. 2015 ജൂലൈ 21 ജനറൽ ആശുപത്രി സിവിൽ സർജൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകുന്നു. പിറ്റേ ദിവസം തന്നെ 2015 ജൂലൈ 22 അദ്ദേഹം കമ്പനിയിൽ സ്വമേധയാ വിരമിക്കലിന് അപേക്ഷ സമർപ്പിക്കുന്നു. 4-5 മാസം കഴിഞ്ഞിട്ടും കമ്പനിയിൽ നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടാകാത്തതിനാൽ 2015 നവംബർ 6 അദ്ദേഹം ഒരു റിമൈൻഡർ ആപ്ലിക്കേഷൻ അയച്ചു കമ്പനിയിലേക്ക്. എന്നിട്ടും യാതൊരു പ്രതികരണവുമില്ല. വീണ്ടും 2015 നവംബർ 6 ഒരു റിമൈൻഡർ അയച്ചു. എന്നിട്ടും അദ്ദേഹത്തിന് തന്റെ ഓഫീസിൽ നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. വോളണ്ടറി റിട്ടയർമെന്റിനുള്ള അപേക്ഷ സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. 2015 ഡിസംബർ 10 ആയപ്പോഴേക്കും രാംനാരായണന് 55 വയസ്സായി. അനുകമ്പ നിയമന പദ്ധതി ബാധകമാകണമെങ്കിൽ ഒന്നുകിൽ ജീവനക്കാരനോ ജീവനക്കാരിയോ സർവീസിലിരിക്കെ മരണപ്പെട്ട സാഹചര്യം, അല്ലെങ്കിൽ 55 വയസ്സ് പൂർത്തിയാകുന്നതിന് മുൻപ് മെഡിക്കൽ ബോർഡ് സാക്ഷ്യപ്പെടുത്തുന്ന വൈദ്യശാസ്ത്രപരമായ ഇൻകപ്പാസിറ്റി മൂലം സ്വമേധയാ സർവീസിൽ നിന്നും വിരമിക്കുന്ന സാഹചര്യം. ഈ കേസിൽ രണ്ടാമത്തെ സാഹചര്യം ഉണ്ടായി. 55 വയസ്സ് തികയുന്നതിന് 5 മാസം മുൻപ് തന്നെ അപേക്ഷ സമർപ്പിച്ചു. എല്ലാ രേഖകളും അപേക്ഷയോടൊപ്പം അദ്ദേഹം സമർപ്പിക്കുകയും ചെയ്തു. രാംനാരായൺ ജോലി ചെയ്തിരുന്ന ന്യൂ ഇന്ത്യ അഷ്വറൻസ് കമ്പനി അപേക്ഷയിന്മേൽ ഒരു തീരുമാനവും എടുക്കാതെ, ഒരു പ്രതികരണവും ഇല്ലാതെ ആപ്ലിക്കേഷനും വെച്ച് അത് സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ഒന്നും ചെയ്യാതെയിരുന്നു ഏതാണ്ട് 8 മാസത്തോളം. രാംനാരായണൻ 55 വയസ്സ് തികഞ്ഞു. 2015 ഡിസംബറിൽ 2016 ഫെബ്രുവരി 3 ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി അദ്ദേഹത്തോട് മെഡിക്കൽ ബോർഡിന്റെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ ചെയ്തു. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അദ്ദേഹം അത് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. തുടർന്ന് പല റെപ്രസെന്റേഷൻസും അദ്ദേഹം ഫയൽ ചെയ്തു. 2016 ജൂൺ 9 അദ്ദേഹത്തിന്റെ അപേക്ഷ പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫോർവേഡ് ചെയ്തു. പിന്നെയുള്ള റിമൈൻഡറുകൾ മുഴുവനും അങ്ങോട്ടേക്കായി. 2017 ഒക്ടോബർ, 2018 ജനുവരി, 2018 ഏപ്രിൽ, 2018 ഒക്ടോബർ, 2019 ജൂലൈ, 2 വർഷക്കാലം തുടർന്നു അപേക്ഷ സമർപ്പിക്കൽ ആ സുഖമില്ലാത്ത മനുഷ്യൻ രാംനാരായൺ. ഫൈനലി 54 വയസ്സിൽ, അതായത് 2015 വോളണ്ടറി റിട്ടയർമെന്റിന് അപേക്ഷ സമർപ്പിച്ച രാംനാരായൺ അനുകമ്പ നിയമന പദ്ധതി അനുസരിച്ച് സമർപ്പിച്ച അനുകമ്പ നിയമനം കമ്പാഷനേറ്റ് അപ്പോയിന്റ്മെന്റിനുള്ള അപേക്ഷ 4 വർഷത്തിന് ശേഷം 2019 ജൂലൈ 15 ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി റിജക്ട് ചെയ്തു, തള്ളിക്കളഞ്ഞു. അനുകമ്പ നിയമന പദ്ധതി അനുസരിച്ച് 55 വയസ്സ് തികയുന്നതിന് മുൻപ് സർവീസിൽ നിന്ന് സ്വമേധയാ വിരമിക്കണമായിരുന്നു. പക്ഷേ 55 വയസ്സ് തികഞ്ഞതിന് ശേഷമാണ് സർവീസിൽ നിന്നും വിരമിച്ചത് എന്ന ഗ്രൗണ്ട് മാത്രം മുന്നോട്ട് വെച്ചാണ് രാംനാരായണന്റെ അപേക്ഷ തള്ളിക്കളഞ്ഞത്. രാംനാരായൺ ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തു. പക്ഷേ ഹൈക്കോടതി ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ തീരുമാനം സാധൂകരിക്കുകയാണ് ഉണ്ടായത്. 55 വയസ്സ് തികഞ്ഞ ശേഷമാണ് സർവീസിൽ നിന്ന് വിരമിച്ചത് എന്ന ഒറ്റ കാരണത്താൽ അദ്ദേഹത്തിന്റെ മകൻ രാഹുലിന് കമ്പാഷനേറ്റ് അപ്പോയിന്റ്മെന്റ് നൽകാൻ കഴിയില്ല എന്നുള്ള ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ തീരുമാനം ഹൈക്കോടതിയും സാധൂകരിച്ച സാഹചര്യത്തിൽ രാംനാരായണനും മകനും ഹൈക്കോടതി ഉത്തരവിൽ നിന്നും അപ്പീലുമായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ചു. വസ്തുത നിയമ സാഹചര്യങ്ങൾ വിശദമായി വിശകലനം ചെയ്ത ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഹൈക്കോടതി ഉത്തരവ് അസാധുവാക്കുകയും രാംനാരായണും മകനും ഫയൽ ചെയ്ത അപ്പീൽ അനുവദിക്കുകയും ചെയ്തു.
വളരെ വിശദമായ

0: വിശകലനമാണ് വിധി പ്രഖ്യാപനത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീംകോടതി നടത്തിയിരിക്കുന്നത്. 54 വയസ്സുള്ളപ്പോൾ തന്നെ എല്ലാ നിയമ നടപടികൾക്കും അനുസൃതമായി ആവശ്യമായ എല്ലാ രേഖകളും വെച്ച് രാംനാരായൺ വോളണ്ടറി റിട്ടയർമെന്റിന്, അതായത് സർവീസിൽ നിന്നും സ്വമേധയാ വിരമിക്കുവാനുള്ള അപേക്ഷ സമർപ്പിച്ചു. രേഖകൾ പരിശോധിച്ച് അപേക്ഷ സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാതെ അദ്ദേഹത്തിന് അനുകമ്പ നിയമന പദ്ധതിയുടെ ബെനിഫിറ്റ് കൊടുക്കാതിരിക്കുവാൻ, അദ്ദേഹത്തിന് 55 വയസ്സാകുന്നതുവരെ ഒന്നും മിണ്ടാതെ ഒരു പ്രതികരണവും ഇല്ലാതെ ഇരുന്ന ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ ഭരണപരമായ നിഷ്ക്രിയത്വത്തിന്റെ ഇരയാണ് രാംനാരായൺ. ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ ഭാഗത്തു നിന്നുമുണ്ടായ തെറ്റിന്റെ നേട്ടം കമ്പനിക്ക് നൽകാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അതിന്റെ കോട്ടം അനുഭവിക്കുവാൻ രാംനാരായൺ ബാധ്യസ്ഥനുമല്ല എന്ന് കണ്ടെത്തിയ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി രാംനാരായണന്റെ മകൻ രാഹുലിന് അനുകമ്പ നിയമന പദ്ധതി അനുസരിച്ച് നിയമനം നൽകുവാനും അനുബന്ധ നിയമ നടപടികൾ സ്വീകരിക്കുവാനുമുള്ള വിശദവും വ്യക്തവുമായ നിർദ്ദേശം ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിക്ക് നൽകുകയും ചെയ്തു.
1: നീതിയും നിയമവും ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് സൗമ്യ ബിജു.

0: ആരോഗ്യം അമൂല്യം.
1: ഗർഭകാലത്തും പ്രസവാനന്തരവും ഉണ്ടാകുന്ന മാനസിക വിഷമതകളും അതിനുള്ള ചികിത്സയും കോഴിക്കോട് ഇംഹാൻസിലെ സൈക്യാട്രിക് സോഷ്യൽ വർക്ക് ലെക്ചറർ ഡോക്ടർ ജി രാകേഷ് സംസാരിക്കുന്നു.
2: ആദ്യം ഇവരുടെ ബുദ്ധിമുട്ടുകൾ എത്രത്തോളം തീവ്രമാണ്, ഏത് തരത്തിലുള്ളതാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് വിദഗ്ധർ ചെയ്യുന്നത്. അത് ആങ്സൈറ്റി ഡിസോർഡർ ആണോ, മൂഡ് ഡിസോർഡർ ആണോ, അല്ലെ ഡിപ്രഷൻ പോലെയുള്ള പ്രശ്നങ്ങളാണോ, ഇവർക്ക് എത്രത്തോളം ഇതുമായിട്ട് ബന്ധപ്പെട്ട റിസ്ക് ഉണ്ട്, അതായത് സ്വയം അപായപ്പെടുത്താനുള്ള റിസ്ക് എത്രത്തോളം ഉണ്ട്, ഇനി പ്രസവം കഴിഞ്ഞ അമ്മമാരാണെങ്കിൽ കുഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട് കുഞ്ഞിനെ അപകടപ്പെടുത്താനുള്ള സാധ്യതകളൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവരെ അപകടപ്പെടുത്താനുള്ള സാധ്യതകളുണ്ടോ. അപ്പോൾ അത് വളരെ പ്രധാനമാണ്. ആ റിസ്ക് പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കണം, എത്രത്തോളം ഗുരുതരമാണ് പ്രശ്നം എന്ന് മനസ്സിലാക്കണം, ഇവർക്ക് ഇതുമൂലം എത്രത്തോളം റിസ്ക്, സ്വയം എത്രത്തോളം റിസ്ക് ഉണ്ട്, മറ്റുള്ളവർക്ക് എത്രത്തോളം ഇത് കാരണം അസുഖം കാരണം റിസ്ക് ഉണ്ടെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചാണ് ചികിത്സ വരിക. പൊതുവേ ലഘുവായിട്ടുള്ള പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഗർഭിണിയായിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യുക സൈക്കോസോഷ്യൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. കൗൺസിലിംഗ് അല്ലെ സൈക്കോതെറാപ്പി, കപ്പിൾ തെറാപ്പി, ഫാമിലി തെറാപ്പി പോലെയുള്ള ചികിത്സകളായിരിക്കും പൊതുവെ ലഘുവായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ പരിഗണിക്കുന്നത്. പക്ഷേ ലഘുവല്ല, കുറച്ചൊരു ഒരു മോഡറേറ്റ് ലെവലിൽ പ്രോബ്ലംസൊക്കെയാണ്, മോഡറേറ്റ് ടു സിവിയർലേക്ക് പോകുന്ന പ്രശ്നങ്ങളാണ് എന്നുണ്ടെങ്കിൽ മരുന്നുകൾ വേണ്ടിവരും. മാനസിക രോഗത്തിനുള്ള മരുന്നുകൾ കഴിക്കുക എന്നുള്ളതാണ് ചെയ്യുക. പൊതുവിൽ മാനസികാരോഗ്യ വിദഗ്ധൻ, അത് പ്രത്യേകിച്ചും സൈക്കിയാട്രിസ്റ്റ്, ഇവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ കണക്കിലെടുത്ത് എത്രത്തോളം ഇവർക്ക് ഇതുകൊണ്ട് റിസ്ക് ഉണ്ടാവും, എത്രത്തോളം ഇതിലും ബെനിഫിറ്റ് കിട്ടും എന്നുള്ളൊരു അനാലിസിസിലൂടെയാണ് മരുന്നുകൾ തീരുമാനിക്കുക. അപ്പം കുഞ്ഞിനും അമ്മയ്ക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിലുള്ള മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുകയും അങ്ങനെ മുന്നോട്ട് പോവുക ചെയ്യുക. ഇതാണ് ഒരു ചികിത്സേൻ്റെ രീതി വരുന്നത്. ലഘുവായ പ്രശ്നങ്ങൾക്ക് പൊതുവേ നമുക്ക് ഒരുപാട് ചികിത്സാ മാർഗ്ഗങ്ങൾ, സൈക്കോതെറാപ്പി, ഫാമിലി തെറാപ്പി പോലുള്ള ചികിത്സാ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇന്നിപ്പം കേരളത്തിലാണ് ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ ഇതൊക്കെ അവൈലബിൾ ആണ്, ഗവൺമെൻറ് തലത്തിലും ഇത് അവൈലബിൾ ആണ്. സൈക്കോതെറാപ്പി പോലെയുള്ള അല്ലെങ്കിൽ ഒരു സൈക്യാട്രി സോഷ്യൽ വർക്കറുടെയോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ സേവനം എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും ലഭ്യമല്ലെങ്കിലും മെഡിക്കൽ കോളേജിലും സ്പെഷ്യൽ സെൻ്ററുകളിലൊക്കെ അവൈലബിൾ ആണ്. സാധാരണ ആൾക്കാർ ഇത് പേടിച്ചിട്ട്, അതായത് ചികിത്സയ്ക്ക് കൊണ്ടുപോയിട്ട് മരുന്ന് കഴിക്കുന്നത് പ്രശ്നമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് മരുന്ന് കൊടുക്കാതിരിക്കുന്ന അവസ്ഥയുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ പറയാം, മരുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ മരുന്ന് നിർത്തരുത്, കുറയ്ക്കരുത്, കൂട്ടരുത്. ഈ മൂന്ന് നിയമങ്ങൾ പ്രത്യേകിച്ച് മാനസികാരോഗ്യ ചികിത്സയിൽ, മരുന്ന് ചികിത്സയിൽ വളരെ പ്രധാനമാണ്. അപ്പം ആ ഒരു കാര്യങ്ങളെല്ലാം ഡോക്ടർ തീരുമാനിക്കട്ടെ എന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ ചില ആൾക്കാരുണ്ടാവും മാനസിക രോഗത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ചിലപ്പം പ്രഗ്നൻ്റ് ആയേക്കാം. ആ പ്രഗ്നൻസിയിൽ പോകുന്ന സമയത്ത് ഈ രോഗാവസ്ഥ കൂടിയും കുറഞ്ഞും ഇരിക്കാം. അപ്പം പൊതുവെ ചിലപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഓ പ്രഗ്നൻ്റ് ആയി അറിഞ്ഞ ഉടനെ തന്നെ ഈ മാനസിക ആരോഗ്യ ബുദ്ധിമുട്ടിനുള്ള മരുന്ന് അങ്ങ് നിർത്തിയേക്കും. അത് കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാക്കും, ഒരിക്കലും ചെയ്യാൻ പാടില്ല. എപ്പോഴും ഈ മാനസിക രോഗത്തിലുള്ള മരുന്ന് കഴിക്കുമ്പോൾ അത് നിർത്തുന്നത് അല്ലെ കുറയ്ക്കുന്നത് ഡോക്ടറുടെ സമ്മതത്തോടു കൂടിയിട്ട് മാത്രം, ഡോക്ടറായിട്ട് ചർച്ചയ്ക്ക് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. അപ്പം അത്

0: വളരെ പ്രധാനമാണ്. കൃത്യമായിട്ട് ചികിത്സ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് അമ്മയ്ക്കും കുഞ്ഞിനും ഉണ്ടാവും. അപ്പം ചികിത്സ എന്ന് പറയുന്നത് രണ്ട് മൂന്ന് രീതിയിലാണ്. ഒന്ന്, പിന്നെ അമ്മയ്ക്ക് ഉള്ള കൗൺസിലിംഗ് അല്ലെങ്കിൽ സൈക്കോതെറാപ്പി, മരുന്നുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സകൾ. പിന്നെ വളരെ തീവ്രതയുള്ള രോഗമാണെങ്കിൽ ഈവൻ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് പോലും ഈ ഇലക്ട്രോ കൺവൽസി തെറാപ്പി, അതായത് സാധാരണ ആൾക്കാരുടെ ഭാഷയിൽ പറയുകയാണ് ഷോക്ക് ട്രീറ്റ്മെൻറ്റ്, അതിന് ശരിക്കുള്ള പേര് ഇലക്ട്രോ കൺവൽസി തെറാപ്പിയാണ്, ഇപ്പോൾ മോഡിഫൈഡ് ഇലക്ട്രോ കൺവൽസി തെറാപ്പി, അതെല്ലാം കൊടുക്കാൻ പറ്റും. അപ്പം അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്.
1: ഗർഭകാലത്തും പ്രസവാനന്തരവും ഉണ്ടാകുന്ന മാനസിക വിഷമതകളും അതിനുള്ള ചികിത്സയും ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ജി രാകേഷ്.

0: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
1: ഈ ദുനിയാവിൽ ഞാൻ ഒറ്റയ്ക്കാണ് എന്ന നാടകത്തിനു വേണ്ടി ടി കെ പുഷ്പവല്ലി പാടിയ ഗ്രാമഫോൺ ഗാനം. കെ ജി ഉണ്ണീൻ എഴുതിയ വരികൾ, ചിട്ടപ്പെടുത്തിയത് MS ബാബുരാജ്.

0: നിങ്ങൾ കേട്ടത് ഈ ദുനിയാവിൽ ഞാനൊറ്റയ്ക്കാണ് എന്ന നാടകത്തിനു വേണ്ടി ടി കെ പുഷ്പവല്ലി പാടിയ ഗ്രാമഫോൺ ഗാനം.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം. റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ.

0: കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
1: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
2: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
0: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
3: എംപ്ലോയ്മെന്റ് വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന ശരണ്യ സ്വയം തൊഴിൽ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത വിധവകൾ 7 വർഷത്തിലധികമായി ഭർത്താവിനെ കാണാതാവുകയോ ഭർത്താവ് ഉപേക്ഷിക്കുകയോ ചെയ്തവർ, വിവാഹമോചനം നേടിയ സ്ത്രീകൾ, 30 വയസ്സ് കഴിഞ്ഞ അവിവാഹിതരായ സ്ത്രീകൾ, പട്ടികവർഗത്തിൽപ്പെട്ട അവിവാഹിതരായ അമ്മമാർ എന്നിവർക്കായാണ് പദ്ധതി. പ്രായപരിധി 18 മുതൽ 55 വയസ്സ് വരെ. 50,000 രൂപയാണ് വായ്പ ലഭിക്കുക. വായ്പാ തുകയുടെ 50% വരെ സബ്സിഡിയായിരിക്കും. താല്പര്യമുള്ളവർ ജൂലൈ 30 അപേക്ഷ നൽകണം. വിശദവിവരങ്ങൾ അടുത്തുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ഓഫീസിൽ ലഭിക്കും. ഫോൺ നമ്പർ 0493620253. IHRD കീഴിലുള്ള വയനാട് മാനന്തവാടി PK കാളൻ മെമ്മോറിയൽ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ BSc കമ്പ്യൂട്ടർ സയൻസ്, BCOM കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, BCOM കോഓപ്പറേഷൻ കോഴ്സുകളിൽ SC ST വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്തവ ഉൾപ്പെടെ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ പറയാം, 9387828283.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
0: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
3: ആകാശവാണി കോഴിക്കോട്. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
5: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 2 ദിവസത്തെ റൊമാനിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. വികസിത ഭാരതമെന്ന ലക്ഷ്യം ജനകീയ പ്രസ്ഥാനമാക്കുന്നതിൽ യുവാക്കൾ നിർണായക പങ്കുവഹിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഗൌരവമേറിയ വിഷയമാണെന്നും പാർലമെന്റിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്നും കേന്ദ്രമന്ത്രി JP നദ്ദ. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളിലെ കുറ്റക്കാർക്കെതിരെ കർശന നടപടിക്ക് പ്രധാനമന്ത്രി ഇതിനകം നിർദ്ദേശം നൽകിയതായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്തെ പ്രഥമ റേഡിയോ പ്രക്ഷേപണത്തിന്റെ സ്മരണയുണർത്തി ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ തുടക്കം. ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഹരാരയിൽ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ റൊമാനിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സന്ദർശനവേളയിൽ രാഷ്ട്രപതി റൊമാനിയൻ പ്രസിഡന്റ് നിക്കുഷോർ ഡാൻ, താൽക്കാലിക പ്രധാനമന്ത്രി ഇലിയെ ബൊളോഷാൻ, സെനറ്റ് പ്രസിഡന്റ്, ചേംബർ ഓഫ് ഡെപ്യൂട്ടീസ് പ്രസിഡന്റ് തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച നടത്തും. റൊമാനിയ ഇന്ത്യ പാർലമെന്ററി ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങളുമായും ശ്രീമതി മുർമു സംവദിക്കും. തുടർന്ന് ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രപതി ഇന്ത്യൻ സമൂഹത്തിലെ അംഗങ്ങളുമായും ആശയവിനിമയം നടത്തും. ഭരണപരിഷ്കാരങ്ങളുടെ കേന്ദ്രബിന്ദു പൌരന്മാരുടെ ക്ഷേമമായിരിക്കണമെന്നും സംരംഭങ്ങൾ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസൃതമായി രൂപകൽപ്പന ചെയ്യണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രാമീണ വികസനം, കൃഷി, സാമൂഹിക ക്ഷേമം, അനുബന്ധ മേഖലകൾ എന്നിവയുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരുമായി ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് സർക്കാർ സംവിധാനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യവും പ്രധാനമന്ത്രി എടുത്തുപറഞ്ഞു. വികസിത ഭാരതമെന്ന ലക്ഷ്യം ജനകീയ പ്രസ്ഥാനമായി മാറണമെന്നും രാജ്യത്തെ യുവതലമുറയാണ് ഈ ദേശീയ ദൌത്യത്തിന്റെ അടിത്തറയാകേണ്ടതെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. വിദ്യാർത്ഥികൾ ഉന്നയിച്ച നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് കേന്ദ്രമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ JP നദ്ദ. ഇത് അന്വേഷണ വിഷയമാണെന്നും ആഴത്തിലുള്ള ചർച്ചകൾ ആവശ്യമാണെന്നും ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം വ്യക്തമാക്കി. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന സർക്കാരിന്റെ നിലപാട് കേന്ദ്രമന്ത്രി ആവർത്തിച്ചു. പ്രതിപക്ഷം തങ്ങളുടെ

0: ഉത്തരവാദിത്തം നിർവഹിക്കണമെന്നും ഈ പ്രശ്നം പരിഹരിച്ച് ശാശ്വതമായ ഒരു നിലപാടിലേക്ക് നീങ്ങുന്നതിനായി സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു.
1: लगभग 150 पेपर लीक के बारे में उन्होंने चर्चा की. ये जांच का विषय है और सरकार एक जिम्मेवार सरकार है, इसलिए निश्चित रूप से हर एक बात का जवाब जांच के साथ साथ जनता के सामने, देश के सामने दूध का दूध और पानी का पानी रखेगी.
0: നീറ്റ് പരീക്ഷാക്രമക്കേടുകളിലെ കുറ്റക്കാർക്കെതിരെ ശക്തമായ ശിക്ഷ ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും സർക്കാർ രാജ്യത്തെ യുവാക്കളുടെ മികച്ച ഭാവിക്കായി പ്രവർത്തിക്കുകയാണെന്നും MLAയും BJP സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ. മെയ് മാസം മുതൽ തന്നെ നീറ്റ് വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഇടപെട്ടിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. പരീക്ഷാക്രമക്കേടുകളെക്കുറിച്ച് CBI അന്വേഷണം ആരംഭിക്കുകയും ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുകയും ചെയ്തതായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തമിഴ്നാട്ടിൽ 1012 കോടിയിലധികം രൂപയുടെ നിക്ഷേപത്തിൽ 2 ഇലക്ട്രോണിക്സ് നിർമ്മാണ ക്ലസ്റ്ററുകൾക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകി. ഇന്നലെ ലോക്സഭയിൽ എഴുതി നൽകിയ മറുപടിയിൽ കേന്ദ്ര ഇലക്ട്രോണിക്സ് മന്ത്രി അശ്വനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത്. മണല്ലൂർ, പിള്ളപ്പാക്കം എന്നിവിടങ്ങളിലാണ് 2 ക്ലസ്റ്ററുകൾ വികസിപ്പിക്കുക. ഉൽപ്പാദന ബന്ധിത പ്രോത്സാഹന പദ്ധതികൾ, നേരിട്ടുള്ള വിദേശ നിക്ഷേപ ചട്ടങ്ങൾ, നികുതി തൊഴിൽ പരിഷ്കാരങ്ങൾ എന്നിവയുടെ പിന്തുണയോടെ കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് ഉൽപ്പാദന മേഖല ശ്രദ്ധേയമായ വളർച്ച കൈവരിച്ചതായി സർക്കാർ വ്യക്തമാക്കി. ഫിലിപ്പീൻസിലെ മനിലയിൽ നടന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ കാനഡ സഹകരണം ശക്തമായി വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ന്യൂസിലൻഡ് വിദേശകാര്യമന്ത്രി വിൻസ്റ്റൺ പീറ്റേഴ്സുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള സമുദ്ര സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും ഇൻഡോ പെസഫിക് മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ഇതേ ദിവസമാണ് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ ബോംബെ സ്റ്റേഷനിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. 1936 ജൂൺ 8 ഇന്ത്യ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ ആയി മാറി. വിശദാംശങ്ങളിലേക്ക്.
2: ഇന്ത്യയുടെ വികസനം, വിദ്യാഭ്യാസ പ്രചാരണം, സാംസ്കാരിക സംരക്ഷണം എന്നിവയിൽ പ്രക്ഷേപണം വഹിച്ച നിർണായക പങ്ക് ഈ ദിനം എടുത്തുപറയുന്നു. സ്വാതന്ത്ര്യസമരകാലത്ത് വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ഐക്യം വളർത്തുന്നതിനും റേഡിയോ ഒരു ശക്തമായ ഉപാധിയായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ സാക്ഷരത, ആരോഗ്യ അവബോധം, കാർഷിക അറിവുകൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ റേഡിയോ നിർണായക പങ്കുവഹിച്ചു. 1956 ദേശീയ പ്രക്ഷേപണ സ്ഥാപനത്തിന് ആകാശവാണി എന്ന പേര് സ്വീകരിച്ചത്. ബഹുജനഹിതായ, ബഹുജനസുഖായ എന്ന ആപ്തവാക്യം പൂർണ്ണമായും അന്വർത്ഥമാക്കിക്കൊണ്ട് ജനങ്ങളെ വിവരങ്ങൾ അറിയിക്കാനും പഠിപ്പിക്കാനും വിനോദത്തിനുമായി ആകാശവാണി പ്രവർത്തിച്ചുവരുന്നു. വൈവിധ്യമുള്ള ഒരു രാജ്യത്തെ വിവരസമ്പന്നമാക്കാനും ഒന്നിപ്പിക്കാനുമുള്ള റേഡിയോയുടെ ശാശ്വതമായ കഴിവിനെ കൂടിയാണ് ദേശീയ പ്രക്ഷേപണ ദിനം ആഘോഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ അനുരാഗ് ജെയിൻ നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതനായി. 2 വർഷത്തേക്കാണ് നിയമനം. 1989 മധ്യപ്രദേശ് കേഡർ IAS ഉദ്യോഗസ്ഥനായ അദ്ദേഹം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിരവധി പ്രധാന സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായ രാത്രിയാത്ര ഉറപ്പാക്കുന്നതിനായി KSRTC ആരംഭിക്കുന്ന രാത്രികാല പിങ്ക് ബസ് സർവീസുകൾ ഇന്നു മുതൽ ആരംഭിക്കും. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് 1 ഗതാഗത മന്ത്രി CP ജോൺ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് പിങ്ക് പദ്ധതി നടപ്പാക്കുന്നത്. തുടക്കത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ ടെക്നോപാർക്ക് റൂട്ടിലാവും പിങ്ക് ബസ് സർവീസ് നടത്തുക. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ള 1500 കോടിയോളം രൂപ വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ. ന്യൂഡൽഹിയിൽ നടന്ന സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമഗ്ര ശിക്ഷാ കേരള പദ്ധതി ഇനത്തിലാണ് തുക ലഭിക്കാനുള്ളതെന്നും ഇത് PM3 പദ്ധതിയുമായി കൂട്ടിക്കലർത്തരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്ന് ഉച്ചയ്ക്ക് സ്ഥലം സന്ദർശിക്കും. ദുരന്തത്തിന്റെ കാരണം കണ്ടെത്തൽ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയ പരിസ്ഥിതി അനുമതികൾ വിലയിരുത്തൽ, കരാറുകൾ വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ടോ എന്നിവ സമിതി പരിശോധിക്കും. 1 മാസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. കൊച്ചി മെട്രോയുടെ 2-ാം ഘട്ട നിർമ്മാണത്തിൽ പുതിയ പാതയിലെ ആധുനിക ടെലി കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ

0: സജ്ജമാക്കുന്നതിനായി കെ എം ആർ എൽ പ്രമുഖ സാങ്കേതിക വിദ്യാ കമ്പനിയായ സീമെൻസ് ലിമിറ്റഡുമായി കരാറിൽ ഒപ്പുവച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
1: സാങ്കേതികവും സാമ്പത്തികവുമായ വിലയിരുത്തലുകൾക്ക് ശേഷമാണ് സീമെൻസ് ലിമിറ്റഡ് ഏറ്റവും യോഗ്യമായ സ്ഥാപനമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. പുതിയ മെട്രോ പാതയുടെ സുരക്ഷിതവും കാര്യക്ഷമവുമായ പ്രവർത്തനത്തിന് ആവശ്യമായ സമഗ്ര ആശയവിനിമയ സംവിധാനങ്ങളാണ് ഈ കരാറിന്റെ ഭാഗമായി ഒരുക്കുക. യാത്രക്കാർക്ക് കൃത്യമായ അറിയിപ്പുകൾ നൽകുന്നതിനുള്ള സംവിധാനങ്ങൾ, CCTV നിരീക്ഷണം, അടിയന്തര ആശയവിനിമയ സൗകര്യങ്ങൾ, ഓഫീസ് ഓട്ടോമേഷൻ ശൃംഖല, സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ ഇതിന്റെ ഭാഗമായിരിക്കും. ലോകോത്തര നിലവാരത്തിലുള്ള സുരക്ഷിതവും യാത്രാ സൌഹൃദവുമായ പൊതുഗതാഗത സംവിധാനം കൊച്ചിക്ക് ഒരുക്കുക എന്ന KMRL-ന്റെ പ്രതിബദ്ധതയുടെ മറ്റൊരു തെളിവാണ് ഈ കരാറെന്ന് അധികൃതർ അറിയിച്ചു.
0: ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് വന്ദേമാതരം കനൽ യാത്രകൾ എന്ന നാടകം കവരത്തി ദ്വീപിൽ അരങ്ങേറി. കേന്ദ്ര സംഗീത നാടക അക്കാദമിയും ലക്ഷദ്വീപ് കലാ സാംസ്കാരിക വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച കൾച്ചറൽ ഫെസ്റ്റിന്റെ ഭാഗമായാണ് നാടകാവതരണം. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ തുടക്കമാകും. 10 ദിവസം നീണ്ടു നിൽക്കുന്ന കായിക മാമാങ്കത്തിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കും. ഒളിമ്പിക് മെഡൽ ജേതാക്കളായ നീരജ് ചോപ്ര, മീരാബായ് ചാനു, ലവ്ലിന ബോർഗോഹെയ്ൻ എന്നിവരാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്. പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹരാരയിൽ നടക്കും. ഇന്ത്യൻ സമയം വൈകുന്നേരം 4:30 മത്സരം ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 2 ദിവസത്തെ റൊമാനിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. വികസിത ഭാരതമെന്ന ലക്ഷ്യം ജനകീയ പ്രസ്ഥാനമാക്കുന്നതിൽ യുവാക്കൾ നിർണായക പങ്കുവഹിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയെ ഗൌരവമേറിയ വിഷയമാണെന്നും പാർലമെന്റിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്നും മന്ത്രി JP നദ്ദ. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളിലെ കുറ്റക്കാർക്കെതിരെ കർശന നടപടിക്ക് പ്രധാനമന്ത്രി ഇതിനകം നിർദ്ദേശം നൽകിയതായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്തെ പ്രഥമ റേഡിയോ പ്രക്ഷേപണത്തിന്റെ സ്മരണയുണർത്തി ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ തുടക്കം. ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഹരാരയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കോഴിക്കോട്. ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
3: ആ വ്യക്തിയുടെ ചുറ്റുപാടുകളെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? അയാൾ എവിടെയാണ് ഉള്ളത്, എവിടുന്ന് വരുന്നു? ഇങ്ങനെയൊക്കെ പലപ്പോഴും നമ്മൾ ചോദിക്കാറില്ലേ? ഇതിന് ഉപയോഗിക്കുന്ന വാക്കാണ് whereabouts. WHEREABOUTS. whereabouts. വ്യക്തി വരുന്ന സ്ഥലം, എവിടെയാണ് ഉള്ളത്, ചുറ്റുപാടുകൾ. സാധനമാണെങ്കിൽ അത് കാണപ്പെടുന്ന ചുറ്റുപാടുകൾ അഥവാ സ്ഥലം. ഇതാണ് whereabouts കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Whereabouts of a particular person or thing means the place where that person or thing may be found. We have no information regarding the girl's whereabouts. പെൺകുട്ടി ഏത് സ്ഥലത്താണ് ഉള്ളത്, അല്ലെങ്കിൽ എവിടെ നിന്ന് വരുന്നു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് യാതൊരു അറിവും ഇല്ല. We have no information regarding the girl's whereabouts. Police are trying to ascertain the whereabouts of the cargo. ചരക്കിന്റെ ഉറവിടം അഥവാ എവിടെയാണ് ഉള്ളത്, എവിടെ നിന്ന് വന്നു തുടങ്ങിയ കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. Police are trying to ascertain the whereabouts of the cargo. Tell me your whereabouts. താങ്കൾ എവിടെയാണുള്ളത്, എവിടെയാണ് താങ്കളുടെ സ്ഥലം തുടങ്ങിയ കാര്യങ്ങൾ പറയൂ. Tell me your whereabouts. Whereabouts did I leave my bag? എവിടെയാണാവോ ഞാൻ എന്റെ ബാഗ് വച്ചത്? Whereabouts did I leave my bag? WHO, who, ആര്. WHOM, whom, ആരെ. സംസാരിക്കുമ്പോൾ ആരെ എന്ന് മാത്രം പോരല്ലോ, ആർക്ക്, ആരോട്, ആർക്ക് വേണ്ടി, ആരോടൊപ്പം, ഇങ്ങനെ പലതും അറിയണ്ടേ. ഹൂം എന്ന പദത്തിന് മുൻപ് ടു, ബൈ, ഇൻ, ഫോർ മുതലായ പ്രപ്പസിഷൻസ് ചേർത്താൽ നമുക്ക് ഇത് സാധിക്കും. ഇൻ ഹൂം, ഐ എൻ ഇൻ, WHOM, whom. ഇൻ ഹോം.

0: ആരിൽ? ഇൻ ഹൂം ക്യാൻ വി ഫൈൻഡ് ഓൾ ദീസ് എബിലിറ്റീസ്? ആരിലാണ് ഈ കഴിവുകളെല്ലാം നമുക്ക് കാണാൻ സാധിക്കുക? ഇൻ ഹൂം ക്യാൻ വി ഫൈൻഡ് ഓൾ ദീസ് എബിലിറ്റീസ്? ഇൻ ഹൂം വുഡ് യു കൺഫൈഡ് ഓൾ യുവർ സീക്രറ്റ്സ്? ആരിലാണ് താങ്കൾ താങ്കളുടെ എല്ലാ രഹസ്യങ്ങളും വിശ്വസിച്ചർപ്പിക്കുക? ഇൻ ഹൂം വുഡ് യു കൺഫൈഡ് ഓൾ യുവർ സീക്രറ്റ്സ്? ഇവിടെ കൺഫൈഡ് എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. കൺഫൈഡ്, CONFIDE, കൺഫൈഡ്, വിശ്വസിക്കുക അഥവാ വിശ്വസിച്ചേൽപ്പിക്കുക. നമ്മുടെ വ്യക്തിപരമായ പല രഹസ്യങ്ങളും ഒരാളോട് വിശ്വസിച്ച് പറയുന്നതിനാണ് കൺഫൈഡ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൺഫൈഡ് മീൻസ് ടു ടെൽ പേഴ്സണൽ ആൻഡ് പ്രൈവറ്റ് തിങ്സ് ടു സംവൺ. ഷീ ഓഫൺ കൺഫൈഡ്സ് ഇൻ മീ. അവൾ എന്നോട് അവളുടെ വ്യക്തിപരമായ പല കാര്യങ്ങളും വിശ്വസിച്ച് പറയാറുണ്ട്. ഷി ഓഫൺ കൺഫൈഡ്സ് ഇൻ മീ.
1: ഇംഗ്ലീഷ് മാറ്റേഴ്സ് പ്രസന്റഡ് ബൈ സ്മിത മാണിക്കോട്ട്.
2: നോവൽ ടൈം. പട്ടുനൂൽ പുഴു. രചന എസ് ഹരീഷ്.
3: സ്റ്റീഫൻ നല്ല ഭംഗിയുള്ള മുടിയും ശരീരവും മുഖവുമുള്ള നീളമുള്ളയാളാണെങ്കിൽ നേരെ വിപരീതമാണ് സ്റ്റെല്ല. ഉണ്ടായപ്പോഴേ അവൾ അങ്ങനെയാണെന്ന് കേട്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഓമനത്വവും ഊർജവും ഇല്ലായിരുന്നു. യൗവനമെത്തുന്ന പ്രായമായിട്ടും അതിന്റെ ലക്ഷണങ്ങൾ കാണിക്കാതെ വെറുതെ ഉയരം മാത്രമുണ്ടായി. മുടി കുറ്റിച്ചു നിന്നു, കണ്ണുകൾ കുഴിയിലായി, പല്ല് മുന്നോട്ട് തള്ളി. ബുദ്ധിശൂന്യമായ സംസാരവും ശബ്ദത്തിലെ കൊഞ്ഞയും തെളിച്ചമില്ലായ്മയും തുടർന്നു. ആരെങ്കിലും വീട്ടിൽ വന്നാൽ അവൾ അകത്തെ മുറിയിലേക്ക് വലിയും. ദുഃഖവെള്ളിയാഴ്ച നടക്കുന്ന കുരിശിന്റെ വഴി എന്ന നാട് ചുറ്റലിന് അവൾ പോകുന്നത് സാംസ കണ്ടിട്ടുണ്ട്. അമ്മ ചാച്ചി അവളെ കയ്യിൽ പിടിച്ച് ആളുകൾക്കിടയിലൂടെ സൂക്ഷിച്ചു നടത്തും. എന്തിന് ഇതിനെ ഇപ്പോൾ പുറത്തിറക്കി എന്ന ചോദ്യം ആളുകൾ അപ്പോൾ നോട്ടത്തിലൂടെ കൈമാറും. ബന്ധുക്കൾ അവരിൽ നിന്ന് അകലം വിട്ട് നടക്കും. ഇലക്ഷൻ ദിവസം ഏതെങ്കിലും പാർട്ടിക്കാർ വന്ന് സ്റ്റെല്ലയെ അമ്മയുടെ ഒപ്പം വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അവൾ വലിയ സന്തോഷത്തിലായിരിക്കും. അവളുടെ വിരലിൽ മഷി പുരട്ടി കഴിയുമ്പോൾ ചാച്ചി അവൾക്ക് വേണ്ടി വോട്ട് ചെയ്യും. അങ്ങനെ നോക്കിയാൽ ശരിയാണ്, പക്ഷേ ഒരേ ഷെയ്പ്പുള്ള സഹോദരങ്ങളുമുണ്ട്, സാംസ പറഞ്ഞു. സ്റ്റീഫനും സാംസയും മീൻ പിടിക്കാനുള്ള പോക്കിലാണ്. സ്റ്റീഫന്റെ കയ്യിൽ വീശുവല, സാംസയുടെ കയ്യിൽ ഒരു അലൂമിനിയ ചരുവം. ഒന്ന് മീൻ പിടിക്കാനും മറ്റേത് അതിൽ പെറുക്കിയിടാനും. മീൻ പിടിക്കുന്നയാൾ സ്റ്റീഫൻ, അത് പെറുക്കിയിടുന്നയാൾ സാംസ. മീൻപിടുത്തത്തിന് പോകുമ്പോഴുള്ള അയഞ്ഞ നീളൻ നിക്കറും പഴയ ടീഷർട്ടുമാണ് സ്റ്റീഫൻ ധരിച്ചിരിക്കുന്നത്. ഇളം നീല നിറമുള്ള നിക്കറിൽ ചില ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ക്രമത്തിലല്ലാതെ ചായച്ചും ചെരിച്ചും പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ടീഷർട്ടിൽ എഴുത്തൊന്നുമില്ല, മഞ്ഞയിൽ ചെറിയ വെളുത്ത വൃത്തങ്ങൾ മാത്രം. വെയിൽ കൊള്ളാതിരിക്കാനായി മയമില്ലാത്ത പ്ലാസ്റ്റിക്കിൽ തീർത്ത ഒരു വട്ടത്തൊപ്പി സ്റ്റീഫനുണ്ട്. നടന്ന് പാടത്തെത്തി തോടിന്റെ കരപറ്റി അവർ പിന്നെയും നടന്നു. പാടത്തിനക്കരെ നീണ്ട വെള്ളക്കെട്ടും ടൗൺ തുടങ്ങുന്ന പ്രദേശത്തെ നല്ല കെട്ടിടങ്ങളും കാണാം. അവിടെ നിന്ന് ഡിസ്കോ രീതിയിലുള്ള വരികൾ മനസ്സിലാകാത്ത മ്യൂസിക് തുള്ളിത്തെറിച്ച് ഇവിടെ വരെ എത്തുന്നുണ്ട്. തിയേറ്ററിൽ നിന്നാണ്, സാംസ പറഞ്ഞു. അല്ല, പണ്ട് മാർപ്പാപ്പ വന്ന ഗ്രൗണ്ടിൽ കാർണിവൽ വന്നിട്ടുണ്ട്. ആഫ്രിക്കൻ ടീമാണ്. സ്റ്റീഫൻ ശരീരം റോബോട്ടിനെ പോലെ ചലിപ്പിച്ച് ഡാൻസിന്റെ ചില ചുവടുകൾ കാണിച്ചു. കൈകൾ വായുവിലേക്കെറിഞ്ഞ് ചടുലമായി വീശി. അവസാനം സ്വന്തം തലയിലെ തൊപ്പിയെടുത്ത് അതേ താളത്തിൽ തന്നെ കറങ്ങി വന്ന് സാംസയുടെ തലയിൽ വച്ചു. വേനൽ മഴ പെയ്യാത്തതുകൊണ്ട് അനക്കമില്ലാത്ത വെള്ളത്തിന് മുകളിൽ മുഴുവൻ പായലാണ്. കുറച്ച് തെളിഞ്ഞ സ്ഥലമെത്തിയപ്പോൾ സ്റ്റീഫൻ നിന്നു. സ്ത്രീകൾ സാരി മെടഞ്ഞുടുക്കുന്നതുപോലെ വല ഇടതുകൈയിലേക്ക് നീളത്തിൽ വൃത്തിയിൽ മടക്കി മടക്കി അടുക്കാക്കി. കുറേ നേരം സൂക്ഷ്മതയോടെ വെള്ളത്തിലേക്ക് നോക്കി നിന്നു. എന്നിട്ട് കൃത്യമായ വൃത്തത്തിൽ ടൗണിൽ നിന്ന് വരുന്ന മ്യൂസിക്കിനെ കുരുക്കാൻ എന്ന പോലെ താളത്തിൽ അത് വീശിയെറിഞ്ഞു. വല താഴ്ന്നു പോകാനും മീനുകൾ കുടുങ്ങാനും സമയം നൽകി കാത്തുനിന്നു. എന്നിട്ട് വലിച്ച് കരയ്ക്ക് കയറ്റി ഒരറ്റം മുതൽ കുടഞ്ഞു നോക്കി. രണ്ട് തുപ്പല് കൊത്തി മീനുകൾ മാത്രമേ കരയ്ക്ക് കിടന്ന് പിടച്ചുള്ളൂ. സാംസ അതുങ്ങളെ തിരികെ തോട്ടിലേക്ക് എറിഞ്ഞു. മെച്ചമില്ലാത്ത സ്ഥലം വിട്ട് അവർ ദൂരേക്ക് നടന്നു.
2: നോവൽ ടൈം. പട്ടുനൂൽ പുഴു. രചന എസ് ഹരീഷ്. അവതരണം ബോബി സി മാത്യു.

0: ഇന്നത്തെ ഗാനം.
1: എഴുപത്തിരണ്ടാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള പുരസ്കാരം വൈക്കം വിജയലക്ഷ്മിക്ക് നേടിക്കൊടുത്ത ഗാനമാണ് ഇന്നത്തെ ഗാനം. അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിലെ ഈ ഗാനത്തിന് വരികൾ തയ്യാറാക്കിയത് മനോ മഞ്ജിത്, സംഗീതം ദീപു നൈനാൻ തോമസ്.

0: ഒരു കച്ചേരിയോ അല്ലെങ്കിൽ ഒരു ഭക്തിഗാന സി ഡിയോ ഒക്കെ തുടങ്ങുന്നത് അല്പം എനർജിയുള്ളൊരു സോങ്ങോട് കൂടിയായിരിക്കും. അത്തരം സിറ്റുവേഷനിൽ പ്രത്യേകിച്ചും ഭക്തിഗാനങ്ങളുടെ ആദ്യ ഗാനത്തിനൊക്കെ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു രാഗമാണ് നാട്ട.
1: സരേ ഗമപനി സ സനിപമഗമരീ സ
0: ഷഡ്ജം ഷഡ് ശ്രുതി ഋഷഭം അന്തരഗാന്ധാരം ശുദ്ധമധ്യമം പഞ്ചമം കാകളനിഷാദം എന്നിവയാണ് ഇതിലുപയോഗിച്ചിട്ടുള്ളത്. എന്താണ് ഈ ഷഡ് ശ്രുതി ഋഷഭം?
1: സരേ
0: ഈ ഋഷഭം സാധാരണ ഗാന്ധാരം ഋഷഭമാക്കി പാടുന്നതാണ് എന്ന് വേണമെങ്കിൽ ടെക്നിക്കലായിട്ട് നമുക്ക് പറയാം.
1: സഗ
0: ഒരുപക്ഷെ ഇത് കർണാടക സംഗീതത്തിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. ഈ ഋഷഭം പാടുമ്പോൾ ഷഡ്ജത്തിനും ഋഷഭത്തിനും ഇടയിലുള്ള എല്ലാ ശ്രുതികളെയും എല്ലാ ഫ്രീക്വൻസികളെയും ടച്ച് ചെയ്തിട്ടാണ് പാടുന്നത്.
1: സരീഗമ
0: എന്നാണ് പാടുന്നത്.
1: സരീഗമ
0: എന്ന് പാടാറുണ്ട്, അപൂർവമായിട്ട് കൃതികളിലൊക്കെ പാടാറുണ്ട്. നാട്ടുരാഗത്തിൽ പ്രശസ്തമായ ഒരു കൃതിയാണ്

ഇളയരാജ സംഗീതം നിർവഹിച്ച 500-ാമത്തെ സിനിമയാണ് 1990 മണിരത്നം സംവിധാനം ചെയ്ത അഞ്ജലി. മാനസിക വളർച്ചയെത്താത്ത ഒരു കൊച്ചു ബാലികയെ കേന്ദ്ര കഥാപാത്രമാക്കിയ ഈ ചിത്രം 1991 ഓസ്കാറിനുള്ള ഇന്ത്യൻ എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു.

ചിത്രത്തിലെ 7 ഗാനങ്ങളിൽ 5 ഇളയരാജയുടെ മക്കൾ ആലാപന സാന്നിധ്യമായി ഉണ്ടായിരുന്നു. കൂടാതെ കുട്ടികളുടെ ഗായക സംഘവും അണിനിരന്നു. അക്കൂട്ടത്തിൽ ഒരു ഗാനം.

0: രചന സത്യകുമാർ കൃഷ്ണൻ.
1: ഇളയനില, ഇളയരാജയുടെ അതിശയലോകം.
2: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
4: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയയ്ക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400024440.

0: 9400224440.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്. മുബാറക് ജ്വല്ലറി, കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.
1: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45-നും റിയൽ എഫ്എമ്മിൽ 9:40-നും.
0: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം. ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9400224440.
0: 9400224440.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
4: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്.
5: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.

0: കേരള ഹയർ സെക്കൻഡറി യുവജനോത്സവത്തിൽ വെസ്റ്റേൺ വയലിൻ വായനയിൽ എ ഗ്രേഡ് നേടിയ എസ് മാളവികയുമായി മൃദുൽ ജേക്കബ് നടത്തുന്ന അഭിമുഖം കേൾക്കാം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നമ്മളോടൊപ്പം ഉള്ളത് ഒരു യുവ കലാകാരിയാണ്, വയലിൻ ആർട്ടിസ്റ്റ് മാളവിക എസ്. മാളവിക ഹയർ സെക്കൻഡറി യൂത്ത് ഫെസ്റ്റിവലിലെ വെസ്റ്റേൺ വയലിനിൽ എ ഗ്രേഡ് നേടിയ സംഗീതജ്ഞയാണ്. അപ്പോൾ നമുക്ക് മാളവികയുടെ വിശേഷങ്ങളും സംഗീതത്തിലുള്ള യാത്രയും ഒക്കെ പരിചയപ്പെടാം. എപ്പോൾ മുതലാണ് വയലിൻ പഠിച്ചു തുടങ്ങിയത്?
2: ഞാൻ ഈസ്റ്റേൺ വയലിനും പഠിക്കുന്നുണ്ട്, വെസ്റ്റേൺ വയലിനും പഠിക്കുന്നുണ്ട്.
1: രണ്ടും പഠിക്കുന്നുണ്ട്.
2: ഈസ്റ്റേൺ ഞാൻ കൊച്ചിലേ തൊട്ടേ പഠിക്കുന്നുണ്ട്. ഒരു 9 വയസ്സായപ്പോൾ തൊട്ടേ ഞാൻ ഈസ്റ്റേൺ പഠിച്ചു തുടങ്ങുന്നുണ്ട്. വെസ്റ്റേൺ ഞാൻ 2 ഇയേഴ്സ് ബാക്ക് ആണ് തുടങ്ങിയത്.
1: വീട്ടിലങ്ങനെ
2: വയലിൻ ആയിട്ട് അങ്ങനെ ഇല്ല. സ്കൂളിൽ നിന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് തന്നു.
1: മ്യൂസിക്കിലേക്കുള്ള ഒരു വഴി തുറന്നു തന്നത് സ്കൂളിൽ നിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പുഷ് ആയിരുന്നു?
2: ഇല്ല, വീട്ടിൽ നിന്നും ചേച്ചിയൊക്കെ ഇതുപോലെ കവിതയ്ക്കും പാട്ടിനും ഒക്കെ പോകാറുണ്ട്.
1: അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോ ഒരു ഇൻസ്ട്രുമെന്റ് പഠിക്കണമെന്ന് തോന്നി വയലിൻ എടുത്തതാണ്? അതോ ആരെങ്കിലും പറഞ്ഞതാണോ വയലിൻ പഠിച്ചാൽ മതിയെന്ന്?
2: അങ്ങനെയല്ല,
1: അല്ല, സ്വന്തമായി തീരുമാനിച്ചത്. വയലിൻ ആണ് ഇഷ്ടപ്പെട്ടത്. കാര്യം പൊതുവെ ഇപ്പോൾ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നത് ഇപ്പോൾ ആദ്യമായി എല്ലാവരും കീബോർഡ് ഒക്കെ പഠിക്കാൻ തുടങ്ങും. പക്ഷെ വയലിൻ കുറച്ചുകൂടി ടഫ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്നാലും കുഴപ്പമില്ല, ഞാനിത് പഠിക്കാം വയലിൻ തന്നെ എന്ന്.
2: ഇഷ്ടമാണ്.
1: ടഫ് ആണോ അതോ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രാക്ടീസിലൂടെ ഇത് കുഴപ്പമില്ല, ഐ കൻ ഡു ഇറ്റ് എന്നൊരു ഫീലിംഗ് ആയിരുന്നു?
2: ടഫ് ആണ്, പക്ഷേ കോൺസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് വായിക്കാൻ പറ്റും നന്നായിട്ട്.
1: എത്ര സമയം പ്രാക്ടീസ് ചെയ്യും? റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാറുണ്ടോ?
2: എക്സാംസ് ഒക്കെ ആയ ടൈമിൽ സ്റ്റോപ്പ് വന്നായിരുന്നു. അല്ലാതെ യൂത്ത് ഫെസ്റ്റിവൽ ടൈമിനൊക്കെ എപ്പോഴും മെജോറിറ്റി ടൈം ഇൻസ്ട്രുമെന്റ്സ്.
1: നമ്മൾ സാധാരണ കാണുന്ന ഒരു കാര്യം, ഇപ്പോൾ ഒരുപാട് പേര് ചെറുപ്പത്തിൽ ഇത് പഠിച്ചു തുടങ്ങാൻ പോവുമെങ്കിലും പല സമയത്തും ഇതെന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് നിർത്തിപ്പോ. അതുകൊണ്ടാണ് പലരും അവരുടെ പൊട്ടൻഷ്യലിൽ അച്ചീവ് ചെയ്യാത്തത്. തുടങ്ങും, പക്ഷെ നിരന്തരമായി സാധന ചെയ്യാതെയോ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാതെയോ ഒക്കെ ഇത് വഴിക്ക് വെച്ച് നിർത്തും. അപ്പൊ മാളവിക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നി, എനിക്ക് വേണ്ട ഇത്, ഇതിന്റെ സമയം പോകുന്നു, എനിക്ക് കളിക്കാൻ പോകാൻ പറ്റുന്നില്ല, അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതോ ഇതിനോട് അത്ര സ്നേഹം തോന്നിയിരുന്നു?
2: അങ്ങനെ തോന്നിയിട്ടില്ല. ഏതാ ക്ലാസ്സിനൊക്കെ പോവും,
1: റെഗുലർ ആയിട്ട് പോവായിരുന്നു.
2: എക്സാം ഒക്കെ വരുമ്പോഴാണ് ഇങ്ങനെ ബ്രേക്ക് ആവുന്നത്.
1: തിരുവനന്തപുരം തന്നെയാണോ ഇത് പഠിച്ചത്?
2: ഈസ്റ്റേൺ വയലിൻ ജഗതിയിൽ മുട്ടറ രവീന്ദ്രൻ സാറിന്റെ അടുത്താണ് പഠിച്ചത്. വെസ്റ്റേൺ വയലിൻ പേരൂർക്കട മേസ്ട്രോ അക്കാഡമി എന്ന് പറഞ്ഞിട്ട് കൃഷ്ണകുമാർ സാറിന്റെ അടുത്താണ് പഠിച്ചത്.
1: നേരത്തെ പറഞ്ഞു എക്സാം വരുമ്പോൾ ഇത്

0: ചെറിയൊരു തടസ്സം ഉണ്ടാവും. അപ്പൊ അല്ലെങ്കിൽ എങ്ങനെയാണ് പഠനവും ഇതും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്? രണ്ട് സ്റ്റൈല് പഠിച്ചു എന്ന് പറഞ്ഞല്ലോ, ഏതിനോടാണ് കൂടുതൽ താല്പര്യം?
1: തുടങ്ങിയത് ഈസ്റ്റേൺ ആയതുകൊണ്ട് ആ സ്റ്റൈൽ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്. വെസ്റ്റേൺ ഇപ്പൊ രണ്ടു വർഷമല്ലേ ആയുള്ളൂ, അത് കാരണം ഈസ്റ്റേൺ ആണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളത്.
0: മാളവിക്ക് തോന്നുന്ന ഒരു വ്യത്യാസം എന്തോന്നാണ്? ഇതിലിപ്പോ സമ്മാനം കിട്ടി, രണ്ടും പഠിച്ച ഒരാളെന്ന നിലയിൽ എന്താണ് ഒരു വ്യത്യാസം തോന്നുന്നത്, അല്ലെങ്കിൽ സിമിലാരിറ്റി തോന്നുന്നത് എന്തൊക്കെയാണ്?
1: വ്യത്യാസം ഒരുപാടുണ്ട്. ഇപ്പം ട്യൂണിംഗ് ഒക്കെ ആയാലും ഭയങ്കര വ്യത്യാസമാണ് ഈസ്റ്റേണും വെസ്റ്റേണും തമ്മില്. പിന്നെ ഫിംഗറിംഗ്, അതിന്റെ പൊസിഷൻസ്, ഈ ഗമകം ഒക്കെ കൊടുക്കുന്ന രീതി, വൈബ്രാറ്റോ, അതൊക്കെ രണ്ടും ഡിഫറെന്റ് ആണ്. അപ്പം ഈസ്റ്റേൺ പഠിച്ചിട്ട് വെസ്റ്റേൺ പഠിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വെസ്റ്റേണില് ഈസ്റ്റേണിന്റേതായിട്ടുള്ള ഒരു ടച്ച് കാണും, അങ്ങനെ വരാൻ പാടില്ല. ഈ വെസ്റ്റേൺ വായിക്കുമ്പം ഈസ്റ്റേൺ ഒരു സ്ഥലത്ത് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് വെസ്റ്റേൺ വായിക്കണം, അങ്ങനത്തെ ഒരു രീതിയിലാണ് വായിക്കേണ്ടത്. അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ആയിപ്പോ. വെസ്റ്റേൺ വരുവാണെങ്കിൽ ഓരോ ഫിക്സഡ് നോട്ട്സ് അല്ലേ, സി ഡി എഫ് അങ്ങനെ പോകുന്നതല്ലേ. ഈസ്റ്റേണിലാണെങ്കിൽ സരിഗമപ്പ. അപ്പൊ ഞാൻ ഈസ്റ്റേൺ ആണ് ആദ്യം പഠിച്ചു തുടങ്ങിയതുകൊണ്ട് വെസ്റ്റേൺ ആദ്യം തുടക്കത്തില് ഇപ്പൊ ഈ നോട്ട് നോക്കി വായിക്കുമ്പോഴൊക്കെ ഈ സി ഡി ഇ അങ്ങനെ അല്ല മൈൻഡിൽ വരുന്നത്. എന്റെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി സരിഗമ എന്നാണ് വരുന്നത്. അങ്ങനെ അല്ല സി ഡി എഫ് ആ സംഭവമാണ് വരേണ്ടത്. പക്ഷെ ഓട്ടോമാറ്റിക്കലി സരിഗമ എന്നുള്ള സംഭവത്തിലോട്ട് പോകും. അത് കുറച്ച് വെസ്റ്റേണിന് ഒന്ന് ഡിഫിക്കൾട്ട് ആക്കാറുണ്ടായിരുന്നു എനിക്ക്.
0: ഈസ്റ്റേൺ പഠിക്കുമ്പോൾ ലാംഗ്വേജ് ഉണ്ടല്ലോ, ഈ പറഞ്ഞതുപോലെ നമുക്ക് അറിയാവുന്ന ഒരു ഭാഷയാണ്, മലയാളമാണ്. ഒരു പക്ഷെ വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. മറ്റൊന്ന് പുതിയൊരു ഭാഷ പഠിച്ചെടുക്കണമല്ലോ. ഷീറ്റ് മ്യൂസിക്കില് സിമ്പിൾസ് ആണ്, ഓരോ സിമ്പിളിനും മീനിങ് ഉണ്ട്. അപ്പൊ അതിന്റെ വ്യത്യാസങ്ങളും അതിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടോ, അതോ അത് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഓക്കെയാണ്, അത് കണ്ടാൽ മനസ്സിലാവും എന്നങ്ങനെയാണ്?
1: സരിഗമ നമുക്ക് നോക്കുമ്പോ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന സംഭവമാണ്, പെട്ടെന്ന് നോക്കി വായിക്കാൻ പറ്റും. പക്ഷെ വെസ്റ്റേൺ ആ നോട്ട് നമ്മൾ ഭയങ്കര സൂക്ഷിച്ച് നോക്കി ഓരോ നോട്ട് ഏതൊക്കെയാണ്, ഒന്ന് മാറിപ്പോയാൽ തെറ്റുമല്ലോ. അപ്പോ അത് ഭയങ്കര പ്രയാസമായിരുന്നു എനിക്ക്. അപ്പൊ അത് പതുക്കെ പതുക്കെ പഠിച്ച് പഠിച്ച് വന്ന് ഇപ്പോഴും കുറച്ച് പ്രയാസമൊക്കെ ആണ് എനിക്കത്.
0: അതിനോട് ചേർന്ന് ഒന്ന് ചോദിക്കുവാണ്, അപ്പൊ ലോകത്തിപ്പോ ഒരു മൂവ്മെന്റ് നടക്കുന്നുണ്ട് ഈ ഷീറ്റ് മ്യൂസിക് ഒരുപാട് ആളുകൾ പറയുന്നത് നിർത്തി ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ, എല്ലാവർക്കും ആക്സസബിൾ ആകുന്ന രീതിയിൽ ഈ നൊട്ടേഷൻസ് ഒന്ന് മാറ്റി എഴുതിയാൽ ഒരുപാട് പേർക്ക് ഇത് വായിക്കാൻ പറ്റും എന്ന് കുറച്ച് സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്. മാളവിക്ക് എങ്ങനെ തോന്നുന്നുണ്ടോ അങ്ങനെ ആകണമെന്ന്? എങ്ങനെയാണ് ഒരുപാട് പേര് ഒന്ന് വായിച്ചതെന്ന് തോന്നുന്നുണ്ടോ?
1: അങ്ങനെ തോന്നുന്നില്ല. നൊട്ടേഷൻസ് ഒക്കെ ഇതുപോലെ തന്നെ നൊട്ടേഷൻസിൽ ഇതുപോലെ നമുക്ക് ഈ വൈബ്രാറ്റോ കൊടുക്കാനുള്ളതായാലും പിസിക്കാറ്റോ കൊടുക്കാനുള്ളതായാലും ഈ സ്ലേർ ഒക്കെ കൊടുക്കാനുള്ളതായാലും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോട്ട് മാത്രമല്ല ഈ ഷീറ്റ് മ്യൂസിക് നോക്കി നമ്മൾ വായിക്കുന്നത്. ബോ ഇടുന്ന രീതി, അപ് ബോ ആണോ ഡൗൺ ബോ ആണോ, പിന്നെ ടൈം സിഗ്നേച്ചർ, ഏത് കീ ആണ്, അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ നോക്കി നമ്മൾ വായിക്കാറുണ്ട്. അപ്പോ ഈ ബോ ഇടുന്ന രീതിയിൽ പോലും ഡിഫറൻസ് കൊണ്ടുവരാൻ ഈ ഷീറ്റ് മ്യൂസിക്കിന് സാധിക്കും.
0: കുറച്ചുകൂടി സ്റ്റാൻഡേർഡൈസ്ഡ് ആണെന്ന് തോന്നിയിട്ടുണ്ട് ഈ പറയുന്ന. ഇപ്പൊ ഒരുപക്ഷെ ഈസ്റ്റേണിൽ നമുക്ക് അങ്ങനെ നമ്മൾ വായിക്കുന്ന ഗമകം ഓക്കെ അങ്ങനെ എഴുതിയിട്ടുണ്ടാവില്ല എന്നാണോ? അതോ
1: അങ്ങനല്ല, നമുക്ക് നമ്മുടേതായ മാറ്റങ്ങൾ ഗമകങ്ങളിൽ കൊണ്ടുവരാം. അത് മാത്രമല്ല, നമ്മൾ സാഹിത്യം അനുസരിച്ചാണ് ഈസ്റ്റേണിൽ വായിക്കുന്നത്. കീർത്തനങ്ങളായാലും പാടുന്ന കണക്കിന് സാഹിത്യം അനുസരിച്ചാണ് വായിക്കുന്നത്. അത് വരുമ്പോഴത്തേക്കും അതിൻ്റെതായ ഈ ബോ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും.
0: ചേഞ്ചസ് ഉണ്ടാവും വെസ്റ്റേണിൽ, പക്ഷെ നമുക്കൊരു കമ്പോസിഷൻ ഉണ്ടാവും, അതിന് കൃത്യം നോട്ട് ഉണ്ടാവും, അതിന് ബാക്കിംഗ് ആയിട്ടൊരു സാഹിത്യം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല.
1: ഇല്ല, നോട്ട് എങ്ങനെയാണോ അതേപോലെ ആയിരിക്കും വായിക്കണം.
0: ഈസ്റ്റേൺ ഇപ്പോൾ ഒരുപാട് നമ്മുടെ നാട്ടിൽ ഒരുപാട് കമ്പോസിഷൻസ് ഉണ്ട്, അതൊക്കെ കേൾക്കുന്നുണ്ടാവും. വെസ്റ്റേണിൽ അങ്ങനെ പഠിക്കുന്നതിന് പുറമേ അങ്ങനെ വെസ്റ്റേൺ വയലിൻ കമ്പോസിഷൻസ് ഒക്കെ കേൾക്കാറുണ്ടോ?
1: ക്ലാസിക്കൽ പീസസ് ഉണ്ടല്ലോ, വിവാൽഡിയുടെ
0: പീസസ് ഇഷ്ടമാണ്. അങ്ങനെ ഫോളോ ചെയ്യുന്ന ഏതെങ്കിലും കമ്പോസർ ഉണ്ടോ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് പറ്റുന്ന ഒരു സ്റ്റൈലാണ്, അങ്ങനെ തോന്നി എന്തെങ്കിലും ഉണ്ടോ?
1: പറ്റുന്ന സ്റ്റൈലാണ് അങ്ങനെ തോന്നിയിട്ടില്ല, പക്ഷെ കേൾക്കാൻ ഇഷ്ടമുള്ളത് ഉണ്ട്. വിവാൽഡിയുടെ ഫോർ സീസൺസ് എന്ന് പറഞ്ഞ ആ ഫോർ പീസസ് ഭയങ്കര ഇഷ്ടമാണ്.
0: മറ്റെന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് പഠിച്ചിട്ടുണ്ടോ? ആദ്യമുതലേ വയലിൻ തന്നെയാണ്? വയലിൻ എന്ന് പറയുന്നത് മാളവിക്ക് ഒരു പെർഫോമൻസിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണോ, അതോ തനിച്ചിരിക്കുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും ഒക്കെ അളവിക പോകുന്ന എടുത്ത് വായിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്?
1: തനിച്ചിരിക്കുമ്പോ വായിക്കാറുണ്ട്,
0: ബോറടിച്ചിരിക്കുമ്പോൾ
1: എടുത്ത് വായിക്കും.
0: അഭയസ്ഥാനം പോലെ. അപ്പോ എന്താണ് വയലിനിലുള്ള ഭാവി ചിന്തകൾ? ഇതിൽ തന്നെ തുടർന്നു പോകുന്നു, അതോ പഠനത്തിന്റെ കൂടെ കൊണ്ടുപോകാനാണോ ഉദ്ദേശം? എന്താണ്
1: ഇപ്പോ പഠനത്തിന്റെ കൂടെ സൈഡായിട്ട് കൊണ്ടുപോകാനാണ്?
0: പോകാൻ പറ്റുന്നുണ്ട്. അപ്പൊ കോമ്പറ്റീഷൻ അനുഭവം ഒന്ന് പറയാമോ? അപ്പൊ കോമ്പറ്റീഷനിൽ സാധാരണ നമ്മൾ എന്താണ് വായിക്കുന്നത്, അതിന്റെ ഒരു റുട്ടീൻ എങ്ങനെയാണ്?
1: കോമ്പറ്റീഷൻസിന് ഇതുപോലെ ക്ലാസിക്കൽ പീസസ് ഉണ്ട് വെസ്റ്റേണിന്റെ. അപ്പൊ അത് നമ്മള് ഷീറ്റ് മ്യൂസിക് വെച്ച് നോക്കി വായിക്കാം.
0: അപ്പോ മാളവിക്ക് സമ്മാനം കിട്ടിയ ഒരു കമ്പോസിഷൻ ഈ അടുത്ത് വായിച്ച പീസ് നമുക്കൊന്ന് എല്ലാവർക്കും വേണ്ടി വായിക്കാം. അതിനു മുമ്പ് അതിനെ കുറിച്ചൊന്ന് പറയാം.
1: ഓസ്കർ യിൽഡിംഗ് എന്ന് പറഞ്ഞൊരു ജർമ്മൻ വയലിനിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പീസാണ് കൺസേർട്ടോ ഇൻ ബി മൈനർ. ആ പീസ് മൂന്ന് മൂവ്മെന്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് മൂവ്മെന്റും തേർഡ് മൂവ്മെന്റും ആണ്.
0: നമുക്കപ്പോ മാളവികക്ക് സമ്മാനം നേടിക്കൊടുത്ത ഓസ്കർ യിൽഡിംഗിന്റെ ആ വയലിൻ പീസ് കേൾക്കാം.

കേരള ഹയർ സെക്കൻഡറി യുവജനോത്സവത്തിൽ വെസ്റ്റേൺ വയലിൻ വായനയിൽ എ ഗ്രേഡ് നേടിയ എസ് മാളവ്ഗയുമായി മൃദുൽ ജേക്കബ് നടത്തിയ അഭിമുഖമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: കഫേ കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: ഇപ്പോൾ ലളിത ഗാനങ്ങളാണ്. ആർ കെ രാംദാസ് പാടിയ ഗാനമാദ്യം. ഗാനരചന പി എസ് നമ്പീശൻ. സംഗീതം എം എൻ രാജീവ്.

0: ലളിതഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.
2: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
3: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.

0: സുവർണ മലരുകൾ.
1: നുള്ളി നോവിക്കാതെ ഈ ചിത്രത്തിലെ ഗാനമാദ്യം യേശുദാസ് പാടിയത്. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം രാജാമണി.

0: വർക്ക് ഫ്രം ഹോം ഹൈ സാലറി വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി
1: കുടുങ്ങി.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: യേശുദാസും എസ് ജാനകിയും പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം ഒന്നാണ് നമ്മൾ. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ഇളയരാജ.

0: ഒരു കഥ ഒരു നുണക്കഥ ഈ ചിത്രത്തിലെ ഗാനമാണിന് ചിത്ര പാടിയത്. ഗാനരചന എം ഡി രാജേന്ദ്രൻ.
1: അറിയാതെ അറിയാതെ എന്നിലേ എന്നിൽ നീ കവിതയായി വന്ന് തുളുമ്പി, കവിതയായി വന്ന് തുളുമ്പി.

ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം കണ്ണൂർ രാജൻ. യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം ചിത്രം നിന്നിഷ്ടം എന്നിഷ്ടം.

ചിത്രം കൊതി തീരും വരെ, ഗായകൻ ഉണ്ണിമേനോൻ. സത്യൻ കോട്ടപ്പടിയുടെ വരികൾക്ക് ഈണം നൽകിയത് കൊടകര മാധവൻ.

0: സുവർണ മലരുകൾ.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങളാണ്. തിളക്കം എന്ന ചിത്രത്തിലെ ഗാനം ജയചന്ദ്രൻ പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം കൈതപ്രം വിശ്വനാഥൻ.

എന്നും എപ്പോഴും ഈ ചിത്രത്തിലെ ഗാനമാണിനി ജയചന്ദ്രനും രാജലക്ഷ്മിയും പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം വിദ്യാസാഗർ.

0: ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്നു വാർത്താ തരംഗിണി. റവന്യൂ സേവനങ്ങൾ ദ്രുതഗതിയിലാക്കാൻ സിംഗിൾ സൈൻ ഓൺ പോർട്ടൽ. വയനാട് വെള്ളമുണ്ട ഉന്നതിയിൽ പുതിയ വീടുകൾ. മലബാർ റിവർ ഫെസ്റ്റിവൽ ഒരുക്കങ്ങൾ. ഷിഗല്ലക്കെതിരെ വയനാട്ടിൽ ക്ലോറിനേഷൻ വാരാചരണം. റവന്യൂ വകുപ്പിന്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ എളുപ്പത്തിൽ എത്തിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സഹകരണത്തോടെ തയ്യാറാക്കിയ സിംഗിൾ സൈൻ ഓൺ ജൻ പരിചയ് പോർട്ടൽ പ്രവർത്തനമാരംഭിച്ചു. റവന്യൂ വകുപ്പിലെ വിവിധ ഡിജിറ്റൽ സേവനങ്ങൾക്ക് വ്യത്യസ്ത പോർട്ടലുകളിൽ മാറി മാറി പ്രവേശിക്കേണ്ട ബുദ്ധിമുട്ട് ഒഴിവാക്കണമെന്ന ദീർഘകാല ആവശ്യത്തിനാണ് ഇതിലൂടെ പരിഹാരമായത്. ഓരോ പോർട്ടലിനും വെവ്വേറെ യൂസർനെയിമും പാസ്വേഡും ഉപയോഗിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കി എല്ലാ സേവനങ്ങളും ഇതുവഴി ഒരു കുടക്കീഴിൽ ഏകോപിപ്പിച്ചു. പുതിയ സംവിധാനം വരുന്നതോടെ പൊതുജനങ്ങൾക്ക് റവന്യൂ സേവനങ്ങൾ ദ്രുതഗതിയിൽ ലഭ്യമാകും. മലപ്പുറത്ത് സിംഗിൾ സൈൻ ഓൺ പ്ലാറ്റ്ഫോമിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് മന്ത്രി എ പി അനിൽകുമാർ.
1: റവന്യൂ വകുപ്പ് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വില്ലേജ് ഓഫീസ് മുതൽ സെക്രട്ടേറിയറ്റ് വരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വകുപ്പ് എന്നുള്ള നിലയ്ക്ക് പരമാവധി സേവനങ്ങൾ ഏറ്റവും സുതാര്യമായി ഏറ്റവും വേഗത്തിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള നടപടിക്രമങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. അതോടൊപ്പം തന്നെ നമുക്ക് അറിയാം, ഇന്ന് ഭൂമിയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഏതാണ്ട് ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട് തന്നെ ഏതാണ്ട് 200,000-ൽ അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 25,000-ത്തോളം അത്തരം അപേക്ഷകൾ തീർപ്പാക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. പട്ടയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഏതാണ്ട് 100 ദിവസത്തിനകം 5,000-ത്തോളം പട്ടയങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഭൂമി സംബന്ധമായ തർക്കങ്ങളും അതുപോലെ ഇത്തരം പരാതികൾ കെട്ടിക്കിടക്കുന്നതുമൊക്കെ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതും, ജനങ്ങൾ പലവട്ടം ഒരാവശ്യത്തിന് വേണ്ടി 9 വട്ടം ഓഫീസുകളിൽ കയറി ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന് പ്രത്യേകം പൊതുവായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വില്ലേജ് ഓഫീസ് മുതൽ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട ഓഫീസുകൾ ജനസൗഹൃദ ഓഫീസുകളായിരിക്കണം. ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ അവർക്ക് ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടാവണം. അതോടൊപ്പം തന്നെ റവന്യൂ വകുപ്പിൽ ഉദ്യോഗസ്ഥന്മാരുടെ പ്രയാസങ്ങളും, ഏറ്റവും കൂടുതൽ ജോലി ഭാരമുള്ള ഉദ്യോഗസ്ഥന്മാരാണെന്ന് വില്ലേജ് ഓഫീസിലുള്ളത്, താലൂക്ക് ഓഫീസിലുള്ളത്, എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. അവരുടെ പ്രയാസങ്ങൾ വളരെ കൂടുതലാണ്. പക്ഷേ എന്നിരുന്നാലും ആ പ്രയാസങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ജനങ്ങളുടെ കാര്യങ്ങളിൽ എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരം ഉണ്ടാവണം എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ സമീപനം.
0: വയനാട് വെള്ളമുണ്ട വാളാടംകുന്ന് ഉന്നതിയിലെ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിന് നിർമ്മിച്ച 27 വീടുകളുടെ താക്കോൽ ഗുണഭോക്താക്കൾക്ക് കൈമാറി. 2018-19 വർഷങ്ങളിലുണ്ടായ മഴക്കെടുതിയെ തുടർന്ന് വിദഗ്ധ സമിതിയുടെ പരിശോധനയിൽ ഇവിടുത്തെ 82 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടത്തിൽ 27 വീടുകൾ നിർമ്മിച്ചത്. വയനാട് നിർമ്മിതി കേന്ദ്രത്തിന്റെ മേൽനോട്ടത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയിൽ 30 വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഭൂമി വാങ്ങുന്നതിനും വീട് നിർമ്മിക്കുന്നതിനും 10,00,000 രൂപ റവന്യൂ വകുപ്പും 2,00,000 രൂപ പട്ടികവർഗ വികസന വകുപ്പും ഓരോ ഗുണഭോക്താവിനും വേണ്ടി ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്.

0: വീടുകളുടെ താക്കോൽ കൈമാറി മന്ത്രി എ പി അനിൽകുമാർ.
1: നമ്മുടെ വില്ലേജുകൾ സ്മാർട്ട് വില്ലേജുകളാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല വില്ലേജുകളും പഴയകാലത്തെ പോലെ ചോർന്നൊലിക്കുന്ന വില്ലേജുകൾ ഇപ്പോഴും നിലനിൽക്കുന്നു. കുറേയേറെ വില്ലേജുകൾ സ്മാർട്ട് വില്ലേജുകളാക്കി മാറ്റിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും ഈ ഗവൺമെന്റിന്റെ കാലത്തും പരമാവധി കെട്ടിടങ്ങൾ സാധാരണ ജനങ്ങൾക്ക് കടന്നു വരുന്ന നമ്മുടെ വില്ലേജ് ഓഫീസുകൾ, ആ വില്ലേജ് ഓഫീസുകൾ കടന്നു വരുമ്പോൾ ആവശ്യത്തിന് സൌകര്യം ഉണ്ടാവുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. 10 സ്മാർട്ട് വില്ലേജുകൾ താഴെക്കോട് പഞ്ചായത്തിലെ അരക്കുപറമ്പ് വില്ലേജ് ഓഫീസ്, കാളികാവ് പഞ്ചായത്തിലെ കാളികാവ് വില്ലേജ് ഓഫീസ്, കൊടുവള്ളി ഓമശ്ശേരി പുത്തൂർ വില്ലേജ് ഓഫീസ് ഉൾപ്പെടെ 10 വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളാക്കി മാറ്റുവാനുള്ള നടപടി സ്വീകരിക്കും. ഫണ്ടിന്റെ സാമ്പത്തികമായ സാഹചര്യത്തിനനുസരിച്ച് കൂടുതൽ സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ കൂടി അനുവദിക്കും എന്ന് സൂചിപ്പിക്കുവാനും ഈ സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട് റവന്യൂ വകുപ്പ് തീർച്ചയായും ജനങ്ങൾ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന ഒരു വകുപ്പ് എന്നുള്ള നിലയ്ക്ക് ജനങ്ങൾക്ക് കിട്ടേണ്ട സേവനം ഏറ്റവും സുതാര്യമായ രീതിയിൽ ലഭിക്കാനുള്ള നടപടി ഉണ്ടാകും.
0: ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ രേഖപ്പെടുത്താൻ സാധ്യത കൽപ്പിക്കും വിധം ഇതിനകം ശ്രദ്ധ നേടിയ മലബാർ റിവർ ഫെസ്റ്റിന്റെ 12-ാമത് എഡിഷൻ ജൂലൈ 31, ഓഗസ്റ്റ് 1, 2 തീയതികളിൽ കോടഞ്ചേരി പഞ്ചായത്തിലെ പുലിക്കയത്തും പരിസര പ്രദേശങ്ങളിലുമായി സംഘടിപ്പിക്കും. വിവിധ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമെത്തുന്ന കയാക്കിംഗ് താരങ്ങൾ മേളയിൽ മാറ്റുരയ്ക്കും. റിവർ ഫെസ്റ്റിന്റെ പ്രചരണാർത്ഥം കയാക്കിംഗ് മത്സരങ്ങളുടെ മുന്നോടിയായി സംഘടിപ്പിക്കുന്ന വൈവിധ്യമാർന്ന മത്സരങ്ങളും പ്രദർശനങ്ങളും ഇതിനകം ആരംഭിച്ചു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ചെറുവാടി അഡ്വഞ്ചർ ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചളിനിലത്തെ വണ്ടിപ്പൂട്ട് മത്സരം ആവേശഭരിതമായി. തിരുവമ്പാടി MLA CK കാസിം മത്സരം ഉദ്ഘാടനം ചെയ്തു. മലബാർ റിവർ ഫെസ്റ്റിവലിനെക്കുറിച്ച് പരിപാടിയുടെ മുഖ്യ സംഘാടകൻ കൂടിയായ CK കാസിം MLA:
2: ഈ വർഷത്തെ 12-ാമത് എഡിഷൻ ആരംഭിക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരത്ത് വെച്ച് ഉന്നതതല യോഗം ചേർന്നു. ആ യോഗത്തിൽ ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ വിശ്വനാഥ് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ബന്ധപ്പെട്ട ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. അതിനുശേഷം അന്ന് വൈകിട്ട് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജൂലൈ മാസം 30, 31, 1, 2 തീയതികളിൽ ഇവിടെ കയാക്കിംഗ് ഫെസ്റ്റ് നടക്കും. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ചില തീരുമാനങ്ങൾ ഈ ഫെസ്റ്റ് ഒരു ഇന്റർനാഷണൽ ടൂറിസം തരത്തിലേക്ക് ഉയർത്താൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റണം. അതിനുവേണ്ടി തയ്യാറാക്കുന്ന രൂപത്തിലുള്ള ചില പദ്ധതികളും പരിപാടികളും ഈ ഫെസ്റ്റോടനുബന്ധിച്ച് ഉണ്ടാകണമെന്നുള്ള കൂടിയാലോചനയിൽ ഒരു തീരുമാനം വന്നിട്ടുണ്ട്. അതിനുവേണ്ടി ഗവൺമെന്റിന്റെ അനുവദിക്കുന്ന വിഭവത്തിനപ്പുറം ചില സ്പോൺസർമാരൊക്കെ കണ്ടെത്തി ഈ ഫെസ്റ്റ് ഒരു അന്താരാഷ്ട്ര ടൂറിസം ഭൂപടത്തിൽ തടയാളപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ചില പരിപാടികളും പദ്ധതികളും നമ്മൾ ആസൂത്രണം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ പരിപാടികൾ അത് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സബ് കമ്മിറ്റികൾ 14 ഉണ്ട്. അതോടൊപ്പം തന്നെ ഇതിന്റെ പ്രവർത്തനത്തിന് മുന്നോടിയായിട്ട് ഈ ഫെസ്റ്റ് മുന്നോടിയായിട്ട് നടത്തേണ്ട പ്രീ ഇവന്റുകൾ അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തണം. അവര് 4-5 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതിനുവേണ്ടിയുള്ള താല്പര്യം അറിയിച്ചിട്ടുണ്ട്. അവർക്ക് പ്രമിസി സാങ്ഷൻ ഗവൺമെന്റ് തലത്തിൽ നിന്ന് സാങ്ഷൻ ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങളുടെ ചർച്ച നടന്നു. പോലീസിന്റെയും അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ സന്നദ്ധ സേവകരുടെ യോഗം കൂടി വിളിച്ച് തദ്ദേശീയരായ സന്നദ്ധ സേവകരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംരക്ഷണ സംവിധാനം ഒരുക്കുവാനും സേവനം നടത്തുവാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ഇതൊക്കെ സമയബന്ധിതമായി നടത്തും. ഏതായാലും ഇതുകൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്നത് ഈ വർഷത്തെ 12-ാമത് ഈ കയാക്കിംഗ് ഫെസ്റ്റിന്റെ പരിപാടിയോടുകൂടി ഇത് ഇന്റർനാഷണൽ ടൂറിസത്തിന്റെ ഭൂപടത്തിൽ ഈ നമ്മുടെ ഈ കയാക്കിംഗ് ഫെസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും MLA മറ്റ് ജനപ്രതിനിധികളും ഒക്കെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ്.
0: വയനാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജില്ലയിൽ ഒരാഴ്ചക്കാലം ക്ലോറിനേഷൻ ഡ്രൈവും ഭക്ഷ്യസുരക്ഷാ പരിശോധനയും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. ജനപ്രതിനിധികളും റവന്യൂ, ആരോഗ്യം, തദ്ദേശഭരണം, ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ജില്ലയിലെ മുഴുവൻ കിണറുകളും ജലസ്രോതസ്സുകളും ഒരാഴ്ച കൊണ്ട് ക്ലോറിനേഷൻ നടത്തും. ഹോട്ടലുകളിലും ഭക്ഷണശാലകളിലും അടുത്ത ദിവസങ്ങളിൽ കർശന പരിശോധനയും നടത്തും. ഷിഗല്ല രോഗത്തെക്കുറിച്ചും രോഗപ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ സുമതി അശോക്:
3: അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇത് വാർത്തയായിട്ടുണ്ട്. ഒരു കുട്ടിയുടെ മരണം മൂലമൊക്കെ ഈ ഷിഗല്ല ബാക്ടീരിയ വരുത്തുന്ന രോഗം വാർത്തയായിട്ടുണ്ട്. അതേപോലെ തന്നെ ഷിഗല്ല ബാക്ടീരിയ വരുത്തുന്ന ഈ രോഗാവസ്ഥയുടെ പേര് ഷിഗല്ലോസിസ് എന്നാണ്. നമ്മളിപ്പോ ഈ ബാക്ടീരിയ ഉള്ള ഏതെങ്കിലും ഒരു സ്ഥലം ടച്ച് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ബാക്ടീരിയ ആയിട്ട് കണ്ടാമിനേറ്റഡ് ആയിരിക്കുന്ന ഫുഡോ അല്ലെങ്കിൽ ഡ്രിങ്കോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ വൃത്തിയില്ലാതെ ഇപ്പൊ ഈ ബാക്ടീരിയ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാൾ കൈയൊന്നും കറക്റ്റ് ആയിട്ട് കഴുകാത്ത ഒരാൾ പാകം ചെയ്യുന്ന ഭക്ഷണം കഴിച്ചാലും ഒക്കെയാണ് നമ്മുടെ ശരീരത്തിലോട്ട് ഈ ഒരു ബാക്ടീരിയ പ്രവേശിക്കും, ഷിഗല്ലോസിസ് എന്നൊരവസ്ഥ ഉണ്ടാകുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് പ്രധാനമായിട്ടും സ്റ്റൂൾസിൽ മലത്തിൽ ആണ് ബാക്ടീരിയ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു സ്റ്റൂളിൽ വന്നിരിക്കുന്ന ഈച്ചയൊക്കെ അതിന്റെ ബാക്ടീരിയ പറ്റിപ്പിടിച്ചിരിക്കുന്ന കാലുകൊണ്ട് ഫുഡിലോ അല്ലെ ഡ്രിങ്ക്സിലോ അങ്ങനെയൊക്കെ വന്നിരിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ പഴം, പച്ചക്കറി ഇവയിലൊക്കെ വന്നിരിക്കുകയാണെങ്കിലും പിന്നെ നമ്മൾ ഇതൊന്നും മര്യാദയ്ക്ക് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ കഴുകാതെയാണ് ഉപയോഗിക്കുന്നതെങ്കിലും അതുപോലെ ഹാഫ് കുക്ക്ഡ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നെങ്കിലൊക്കെ ഈ ഒരു ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാം. ഏറ്റവും പ്രധാന റീസൺ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, കൈ കഴുകിയില്ലെങ്കിൽ.

0: സോപ്പിട്ട് കൈ നന്നായിട്ട് വാഷ് ചെയ്തില്ലെങ്കിലൊക്കെ അവര് എവിടെയെങ്കിലും പിടിച്ചാൽ അവിടെ ആ ബാക്ടീരിയ ഉണ്ടാവുകയും വേറെ ഒരാൾ വന്ന് അതേ സ്ഥലത്ത് പിടിക്കുകയും അത് പിന്നെ വായിൽ വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കും. ഡിസെൻട്രി ആണ് മെയിൻ. ഡിസെൻട്രി എന്ന് വെച്ചാൽ ഡയറിയൽ ബ്ലഡോ കഫമോ ഒക്കെ കണ്ടു കഴിഞ്ഞാലാണ് ഡിസെൻട്രി. അപ്പൊ ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷണം എന്നതുകൊണ്ട് തന്നെ ബാസിലറി ഡിസെൻട്രി എന്നാണ് ഇതിനെ നമ്മൾ പറയുന്നത്. ഇത് വളരെ കണ്ടേജിയസ് ആണ്, അതായത് ഇത് വളരെ പെട്ടെന്ന് ഒരു മനുഷ്യൽ നിന്ന് വേറെ ഒരാളിലേക്ക് പകരാൻ വളരെ സാധ്യതയുള്ള ബാക്ടീരിയ ആയതുകൊണ്ട് തന്നെ ചെറിയ സിംറ്റം ഒക്കെ ഇതിന്റെ ഏതെങ്കിലും ഒരു ലക്ഷണം കാണുമ്പോൾ തന്നെ നമ്മൾ ചികിത്സ തേടേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം നമുക്ക് ആ ഒരു വ്യക്തിയുടെ ആരോഗ്യം മാത്രമല്ല അതിന്റെ സ്പ്രെഡും കൂടെ കുറയ്ക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്.
1: വാർത്താ തരംഗിണി സമാപിക്കുന്നു. എഡിറ്റിംഗ് വി കെ സുരേഷ്, തയ്യാറാക്കി അവതരിപ്പിച്ചത് സിയാബ് പൊയിൽക്കാവ്.

ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. നരിവേട്ട എന്ന ചിത്രത്തിന് വേണ്ടി സിദ് ശ്രീറാം, സിതാര കൃഷ്ണകുമാർ എന്നിവർ പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം ജേക്സ് ബിജോയ്.

0: ആകാശവാണി ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
1: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ആന്റി മൈക്രോബിയൽ പ്രതിരോധം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇന്ന് ശ്രോതാക്കളോട് സംസാരിക്കുന്നു ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ എ എസ്.
3: റേഡിയോ ഹെൽത്തിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ആന്റി മൈക്രോബിയൽ പ്രതിരോധം എന്നത് ആധുനിക ആരോഗ്യരംഗം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ്. എന്താണ് ആന്റി മൈക്രോബിയൽ പ്രതിരോധം എന്ന് നോക്കാം. പ്രതിരോധം എന്നാൽ നിർവീര്യമാക്കൽ, മൈക്രോബ്സ് എന്നാൽ സൂക്ഷ്മാണുക്കൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് മൈക്രോസ്കോപ്പുകളിൽ കൂടി മാത്രം കാണാൻ കഴിയുന്ന ജീവികൾ, ബാക്ടീരിയകൾ, വൈറസുകൾ, ഫംഗസുകൾ, ഏകകോശ പാരസൈറ്റുകൾ എന്നിവയാണ് ഈ സൂക്ഷ്മാണുക്കൾ. ക്ഷയരോഗം, എലിപ്പനി, കോളറ, ടൈഫോയിഡ് എന്നിവ ബാക്ടീരിയ മൂലമുള്ളതാണ്. എന്നാൽ സാധാരണ കാണുന്ന ജലദോഷപ്പനി വൈറസ് മൂലമുള്ളതാണ്. അതുപോലെ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, പക്ഷിപ്പനി, പന്നിപ്പനി, നിപ്പ, കോവിഡ്, എയ്ഡ്സ് എന്നിവയ്ക്കും കാരണം വൈറസുകളാണ്. ഈ സൂക്ഷ്മാണുക്കളാണ് മനുഷ്യരിലും മൃഗങ്ങളിലും ചെടികളിലും പല വിധത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. ആന്റി മൈക്രോബിയൽ എന്ന് പറയുമ്പോൾ സൂക്ഷ്മാണുക്കൾ മൂലമുള്ള അസുഖങ്ങളെ പ്രതിരോധിക്കാനും ചികിത്സിക്കാനും ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. ബാക്ടീരിയകൾക്കെതിരെയുള്ള ആൻറ്റിബയോട്ടിക് മരുന്നുകൾ, വൈറസുകൾക്കെതിരെയുള്ള ആൻറ്റി വൈറൽ മരുന്നുകൾ, പൂപ്പലുകൾക്കെതിരെയുള്ള മരുന്നുകൾ, മലമ്പനിക്കെതിരെയുള്ള മരുന്നുകൾ എന്നിവയെല്ലാം ആന്റി മൈക്രോബിയൽ എന്ന ഗ്രൂപ്പിൽ ഉൾപ്പെടും. മൊത്തത്തിൽ പറഞ്ഞാൽ സൂക്ഷ്മാണുക്കൾ അവയെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളെ പ്രതിരോധിക്കുന്ന അവസ്ഥ, അതായത് സൂക്ഷ്മജീവികളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്കുകൾ, ആൻറ്റിവൈറലുകൾ, ആൻറ്റിഫംഗലുകൾ എന്നീ മരുന്നുകളെ സൂക്ഷ്മജീവികൾ തന്നെ നിഷ്ഫലമാക്കുന്നു. ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ മരുന്നുകൾക്ക് ഈ രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിയാതെ വരുന്നു. ഇതാണ് ആന്റി മൈക്രോബിയൽ പ്രതിരോധം എന്ന് പറയുന്നത്. ആന്റി മൈക്രോബിയൽ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബാക്ടീരിയകളെ നശിപ്പിക്കുകയോ അവയുടെ വളർച്ച തടയുകയോ ചെയ്യുന്ന മരുന്നുകളാണ് ആൻറ്റിബയോട്ടിക്കുകൾ. അതായത് ആൻറ്റിബയോട്ടിക്കുകൾ എന്ന വിഭാഗം മരുന്നുകൾ ബാക്ടീരിയകൾ മൂലമുണ്ടാകുന്ന അസുഖങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതാണ്. ഇവ വൈറസ് മൂലമുള്ള അസുഖങ്ങൾ ചികിത്സിക്കാനുള്ളതല്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ തിരിച്ചും ആൻറ്റിവൈറസുകൾക്കും ആൻറ്റിഫംഗലുകൾക്കും ബാക്ടീരിയകളെ നിയന്ത്രിക്കാനോ കൊല്ലാനോ കഴിയില്ല. എന്നിരുന്നാലും അറിഞ്ഞും അറിയാതെയും ബാക്ടീരിയകൾ മൂലമല്ലാത്ത വൈറസ് രോഗങ്ങൾക്കും ഫംഗസ് രോഗങ്ങൾക്കും ആൻറ്റിബയോട്ടിക്കുകൾ വ്യാപകമായി ഉപയോഗിച്ചു കാണുന്നു. അസുഖത്തിൻ്റെ കാരണമായ സൂക്ഷ്മാണു ഏതാണ് എന്ന് മനസ്സിലാക്കി കൃത്യമായ മരുന്ന് ഉപയോഗിച്ചാൽ മാത്രമേ പ്രയോജനം ഉണ്ടാകൂ, അല്ലെങ്കിൽ അത് ആന്റി മൈക്രോബിയൽ പ്രതിരോധത്തിന് കാരണമാകും. ഇങ്ങനെ ഒന്നിലധികം വിഭാഗം മരുന്നുകൾക്ക് പ്രതിരോധ ശേഷി നേടിയ സൂക്ഷ്മാണുക്കളെ സൂപ്പർ ബഗുകൾ എന്ന് വിളിക്കുന്നു. മനുഷ്യർ, മൃഗങ്ങൾ, സസ്യങ്ങൾ, പരിസ്ഥിതി എന്നിവിടങ്ങളിൽ ഇത്തരത്തിലുള്ള സൂക്ഷ്മാണുക്കൾ കാണപ്പെടുന്നു എന്ന് പറയാം. പരിസ്ഥിതിയിൽ വെള്ളം, മണ്ണ്, വായു എന്നിവിടങ്ങളിലും ഭക്ഷണത്തിലും സൂക്ഷ്മാണുക്കൾ ഉണ്ട്. പ്രതിരോധം ആർജിച്ച ബാക്ടീരിയകൾ മനുഷ്യരിലേക്ക് എത്തുന്നത് നേരിട്ടുള്ള സമ്പർക്കത്തിൽ കൂടിയും ഭക്ഷണത്തിൽ കൂടിയുമാണ്. രോഗം ബാധിച്ച മൃഗങ്ങളുടെ ഉമിനീർ, രക്തം, മൂത്രം, വിസർജ്യം അല്ലെങ്കിൽ മറ്റ് ശരീര സ്രവങ്ങൾ എന്നിവയുമായി സമ്പർക്കത്തിൽ വരുന്നത് വഴി രോഗാണു പകരാം. പ്രതിരോധ ശേഷിയുള്ള സൂക്ഷ്മജീവികളടങ്ങിയ മത്സ്യം, മാംസം, മുട്ട, പാൽ

എന്നിവ നന്നായി വേവിക്കാതെ കഴിക്കുന്നതും പ്രതിരോധശേഷിയുള്ള ബാക്ടീരിയകൾ മനുഷ്യരിലേക്ക് കടക്കുന്നതിന് കാരണമാകും. ഇത്തരം ഭക്ഷണങ്ങൾ കൈകാര്യം ചെയ്യുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്ന മനുഷ്യർക്കും രോഗാണു പകരാം. ഇനി സൂക്ഷ്മാണുക്കളുടെ പ്രതിരോധം ഉണ്ടാകുന്നതിന് പല കാരണങ്ങളാണുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ആൻറ്റിബയോട്ടിക്കുകളുടെ അനാവശ്യമായ ഉപയോഗമാണ്. ജലദോഷം പോലുള്ള ചെറിയ അസുഖങ്ങൾക്ക് പോലും ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത് പ്രതിരോധം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. സാധാരണ കാണുന്ന ജലദോഷപ്പനിക്കും വൈറസ് മൂലമുള്ള മറ്റു പനികൾക്കും ആൻറ്റിബയോട്ടിക്കുകൾ തുടക്കത്തിൽ ആവശ്യമില്ല. ഇവയുടെ കൂടെ ബാക്ടീരിയ മൂലമുള്ള അണുബാധ കൂടി ഉണ്ടാകുമ്പോൾ മാത്രമാണ് ആൻറ്റിബയോട്ടിക്കുകൾ ആവശ്യം വരുന്നത്. വൈറസ് രോഗങ്ങൾക്ക് തുടക്കത്തിലെ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത് പ്രതിരോധം വർദ്ധിക്കുന്നതിന് കാരണമാകും. ഇതിന് എന്താണ് ചെയ്യേണ്ടത്? ഡോക്ടർമാർ വൈറസ് രോഗങ്ങൾക്ക് ആൻറ്റിബയോട്ടിക്കുകൾ നിർദ്ദേശിക്കാതിരിക്കണം. വൈറസ് രോഗങ്ങൾക്ക് ആൻറ്റിബയോട്ടിക്കുകൾ വേണമെന്ന് ഡോക്ടറോട് ആവശ്യപ്പെടാതിരിക്കണം. മെഡിക്കൽ സ്റ്റോറിൽ പോയി 1-2 ദിവസത്തേക്ക് ഏതെങ്കിലും ആൻറ്റിബയോട്ടിക്കുകൾ വാങ്ങി കഴിക്കാതിരിക്കണം. ഇനി മറ്റൊന്ന് ആൻറ്റിബയോട്ടിക്കുകളുടെ അമിതവും അശാസ്ത്രീയവുമായ ഉപയോഗമാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കോഴ്സ് പൂർത്തിയാക്കാതിരിക്കുകയോ നിർദ്ദേശിക്കാത്ത മരുന്ന് കഴിക്കുകയോ ചെയ്യുന്നത് പ്രതിരോധം വർദ്ധിക്കുന്നതിന് കാരണമാകും. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ സ്വയം മരുന്ന് വാങ്ങിക്കഴിക്കുന്നതും ഗുണനിലവാരമില്ലാത്ത അല്ലെങ്കിൽ വ്യാജ മരുന്നുകളുടെ ഉപയോഗവും പ്രതിരോധത്തിന് കാരണമാകും. ആൻറ്റിബയോട്ടിക്കുകൾ 5 ദിവസം കഴിക്കാൻ നിർദ്ദേശിക്കുമ്പോൾ 2-3 ദിവസം കഴിച്ചിട്ട് നിർത്തുക. 1 ദിവസം 3 തവണ കഴിക്കാൻ പറയുന്നത് 1-2 തവണ മാത്രം കഴിക്കുക എന്നീ പ്രവണതകൾ ഒഴിവാക്കേണ്ടതാണ്. രോഗലക്ഷണങ്ങൾ മാറുമ്പോഴേക്കും മരുന്ന് കഴിക്കുന്നത് നിർത്തുന്നത് ബാക്കിയുള്ള രോഗാണുക്കൾക്ക് മരുന്നിനെ പ്രതിരോധശേഷി നേടാൻ അവസരമൊരുക്കുന്നു. ഇനി മൂന്നാമതൊരു കാര്യം കൃഷിയിലെയും മൃഗസംരക്ഷണത്തിലെയും ഉപയോഗമാണ്. ആൻറ്റിമൈക്രോബിയൽ പ്രതിരോധം വർദ്ധിക്കാൻ ഒരു പ്രധാന കാരണം ഇതാണ്. മൃഗങ്ങളിൽ വളർച്ച പ്രോത്സാഹിപ്പിക്കാൻ ആൻറ്റിബയോട്ടിക്കുകൾ കുറഞ്ഞ അളവിൽ തീറ്റയിൽ ചേർക്കുന്നു. ഇങ്ങനെ കുറഞ്ഞ അളവിൽ സ്ഥിരമായി ഉപയോഗിക്കുന്നത് ബാക്ടീരിയകളിൽ പ്രതിരോധശേഷി ഉണ്ടാക്കുന്നു. ഒരു കൂട്ടത്തിലെ ചില മൃഗങ്ങൾക്ക് മാത്രം രോഗമുള്ളപ്പോഴും ആ ഗ്രൂപ്പിലെ മുഴുവൻ മൃഗങ്ങൾക്കും അസുഖം തടയാനായി മരുന്ന് നൽകുന്നു. ഇതും ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിന് കാരണമാകും. മൃഗങ്ങളിൽ അസുഖങ്ങളുടെ ചികിത്സയ്ക്കായി തെറ്റായ മരുന്ന് തിരഞ്ഞെടുക്കൽ, അനുചിതമായ അളവിലുള്ള പ്രയോഗം, അനുചിതമായ കാലാവധി തുടങ്ങിയവയും സൂക്ഷ്മാണുക്കൾ പ്രതിരോധശേഷി ഉണ്ടാക്കുന്നതിന് കാരണമാകും. വേറൊരു കാര്യം ശുചിത്വമില്ലായ്മ മൂലമുള്ള പ്രശ്നങ്ങളാണ്. അണുബാധ നിയന്ത്രണത്തിലെ പോരായ്മകളും ശുചിത്വ സംവിധാനങ്ങളുടെയും അപര്യാപ്തതയും മൂലം പകർച്ചവ്യാധികൾ കൂടുതലായി ഉണ്ടാകും. ഇത് ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗത്തിന് കാരണമാകും. ഇങ്ങനെയും പ്രതിരോധശേഷി വർദ്ധിക്കും. ഈ സൂക്ഷ്മാണുക്കൾക്ക് പ്രതിരോധശേഷി ആർജിച്ചാൽ പല കുഴപ്പങ്ങളും ഉണ്ടാകും. മരുന്നുകളുടെ ഫലപ്രാപ്തി കുറയും, ശസ്ത്രക്രിയകൾ കൂടുതൽ അപകടമാകും, ജീവന് ഭീഷണി ഉണ്ടാകുകയും ചെയ്യും. ഇപ്പോൾ പ്രതിരോധം സിദ്ധിച്ച സൂക്ഷ്മാണുക്കൾ അവയെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളെ ഫലശൂന്യമാക്കും. ഇപ്പോഴത്തെ ആൻറ്റിബയോട്ടിക്കുകൾ പോലുള്ള മരുന്നുകൾക്ക് രോഗാണുക്കളെ കൊല്ലാനോ വളർച്ച തടയാനോ കഴിയാതെ വരും. അതുകൊണ്ട് രോഗം ശമിക്കുകയുമില്ല, ഭേദമാകുകയുമില്ല. അതുകൊണ്ട് അസുഖം മൂർച്ഛിക്കുകയും കോംപ്ലിക്കേഷൻ ഉണ്ടാകുകയും മരിക്കുകയും ചെയ്യാം. ഇതുമൂലം രോഗം ദീർഘകാലം നീണ്ടു നിൽക്കുകയും കൂടുതൽ കാലം ആശുപത്രിയിൽ കിടക്കേണ്ടിയും വരും. മാത്രവുമല്ല മരണനിരക്ക് ഉയരുകയും ചികിത്സാ ചെലവ് വർദ്ധിക്കുകയും ചെയ്യും. പ്രതിരോധശേഷി ആർജിച്ച രോഗാണുക്കൾ മൂലം ലോകത്ത് 1 വർഷം 50 ലക്ഷം പേർ മരിക്കുന്നതായിട്ടാണ് 2019 നടത്തിയ പഠനത്തിൽ മനസ്സിലാകുന്നത്. 2050 ആകുമ്പോൾ ഈ മരണങ്ങളുടെ എണ്ണം 100 ലക്ഷം ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ 2019 പകർച്ചവ്യാധികൾ മൂലം മരിച്ചത് 133 ലക്ഷം പേരാണ്. ഇതിൽ 62 ലക്ഷം പേരുടെയും മരണം പ്രതിരോധമാർജിച്ച ബാക്ടീരിയകൾ മൂലമാണ്. ഇതിനു പുറമെ പ്രതിരോധമാർജിച്ച ക്ഷയരോഗം മൂലം 13 ലക്ഷം പേരും മരിക്കുന്നുണ്ട്. അതായത് ലോകത്ത് 1 വർഷം 75 ലക്ഷം പേർ പ്രതിരോധശേഷി ആർജിച്ച ബാക്ടീരിയകൾ മൂലം മരിക്കുന്നുണ്ട്. അതായത് മൊത്തത്തിലുള്ള മരണത്തിൻ്റെ 12.5% പേർ പ്രതിരോധശേഷി ആർജിച്ച ബാക്ടീരിയകൾ മൂലമാണ് മരിക്കുന്നത്. പ്രതിരോധമാർജിച്ച മരുന്നുകൾക്ക് പകരം പുതിയ മരുന്നുകൾ കണ്ടുപിടിച്ചാൽ പോരെ എന്ന് ചിലർ ചോദിക്കാം. പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. വളരെ ഉയർന്ന ചിലവാണ് ഒരു കാര്യം. 100 ലക്ഷം രൂപ വരെ ചിലവാകും. മൃഗങ്ങളിലും മനുഷ്യരിലും പരീക്ഷണം നടത്താൻ കടുത്ത നിയന്ത്രണങ്ങൾ ഉള്ളതാണ് മറ്റൊരു കാര്യം.

അവസാനം പരീക്ഷണം പലപ്പോഴും പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് കമ്പനികൾക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കും. വിജയിക്കുന്ന മരുന്നുകൾക്കെതിരെ പെട്ടെന്ന് തന്നെ പ്രതിരോധം ഉണ്ടാകുന്നതാണ് വേറൊരു കാര്യം. അതായത് വർഷങ്ങൾക്കുള്ളിൽ ഇവയും ഫലപ്രദമല്ലാതാകും, അതിനാൽ ലാഭം കുറവായിരിക്കും. ഇതിനെല്ലാം പുറമേ ആൻറ്റിബയോട്ടിക്കുകൾ കുറച്ച് മാത്രം ഉപയോഗിക്കുന്നവയാണ്. പ്രമേഹത്തിനും രക്തസമ്മർദ്ദത്തിനുമുള്ള മരുന്നുകൾ പോലെ ദീർഘകാലം ഉപയോഗിക്കുന്നവയല്ല. പലപ്പോഴും ഇത് റിസർവ് മരുന്നുകളായി ഉപയോഗിക്കുന്നവയായിരിക്കും, അതുകൊണ്ടും ലാഭം കുറവായിരിക്കും. ഇങ്ങനെ പല കാരണങ്ങൾ കാരണം ആൻറ്റിബയോട്ടിക്കുകളുടെ കണ്ടുപിടുത്തം തടസ്സപ്പെടുന്നുണ്ട്. ആൻറ്റിബയോട്ടിക്കുകൾ

0: പ്രമേഹത്തിനും രക്തസമ്മർദ്ദത്തിനുമുള്ള മരുന്നുകൾ പോലെ ദീർഘകാലം ഉപയോഗിക്കുന്നവയല്ല. പലപ്പോഴും ഇത് റിസർവ് മരുന്നുകളായി ഉപയോഗിക്കുന്നവയായിരിക്കും. അതുകൊണ്ടും ലാഭം കുറവായിരിക്കും. ഇങ്ങനെ പല കാരണങ്ങൾ കാരണം ആൻറ്റിബയോട്ടിക്കുകളുടെ കണ്ടുപിടുത്തം തടസ്സപ്പെടുന്നുണ്ട്. ആൻറ്റിബയോട്ടിക്കുകൾ പ്രതിരോധം കുറയ്ക്കാൻ വിവിധ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ അത്യാവശ്യമാണ്. മനുഷ്യരുടെ ആരോഗ്യം, മൃഗങ്ങളുടെ ആരോഗ്യം, പരിസ്ഥിതിയുടെ ആരോഗ്യം, കൃഷിയുടെ സംരക്ഷണം എന്നീ തലങ്ങളിൽ ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം നിയന്ത്രിക്കേണ്ടതുണ്ട്. ആൻറ്റിബയോട്ടിക്കുകളുടെ വിവേകപൂർണമായ ഉപയോഗമാണ് ഒരു പ്രധാനപ്പെട്ട പ്രതിവിധി. ഇതിനെന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. മരുന്നുകളുടെ ദുരുപയോഗവും അമിത ഉപയോഗവും ഒഴിവാക്കുക. വൈറസ് മൂലമുള്ള രോഗങ്ങൾക്ക് ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കോഴ്സ് പൂർത്തിയാക്കാതിരിക്കുകയോ നിർദ്ദേശിക്കാത്ത മരുന്ന് കഴിക്കുകയോ ചെയ്യുന്നത് ഒഴിവാക്കുക. ഉപയോഗം കഴിഞ്ഞ ആൻറ്റിബയോട്ടിക്കുകൾ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ആൻറ്റിബയോട്ടിക്കുകൾ മണ്ണിലും ജലത്തിലും കലരാതെ സംസ്കരിക്കുക. കൃഷിയിലെയും മൃഗസംരക്ഷണത്തിലെയും ഉപയോഗം നിയന്ത്രിക്കുക. വയറിളക്ക രോഗങ്ങൾ വരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി രണ്ടാമതൊരു കാര്യം ആരോഗ്യ പ്രവർത്തകരുടെ പരിശീലനമാണ്. ഇതിനായി ലോകാരോഗ്യ സംഘടന രൂപകൽപ്പന ചെയ്ത ഒരു പദ്ധതിയാണ് ആൻറ്റി മൈക്രോബിയൽ സ്റ്റുവാർഡ്ഷിപ്പ്. ആരോഗ്യ പ്രവർത്തകരെ ഗവേഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആൻറ്റി മൈക്രോബിയൽ മരുന്നുകൾ കൃത്യമായി തിരഞ്ഞെടുക്കാനും ഉപയോഗിക്കാനും സഹായിക്കുന്ന ഒരു ചിട്ടയായ സംവിധാനമാണിത്. ഇതിലൂടെ മരുന്നുകൾ ദുരുപയോഗം ചെയ്യുന്നത് തടയുകയും രോഗികളിൽ പാർശ്വഫലങ്ങൾ കുറയ്ക്കുകയും സമൂഹത്തിൽ പുതിയ പ്രതിരോധ ശേഷിയുള്ള അണുക്കൾ വളരുന്നത് നിയന്ത്രിക്കുകയും ചെയ്യുന്നു. പൊതുജനങ്ങളുടെ ബോധവൽക്കരണവും അത്യാവശ്യമാണ്. പൊതുജനങ്ങളിൽ AMR സംബന്ധിച്ച അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി എല്ലാ വർഷവും നവംബർ 18 മുതൽ 24 വരെ ലോക ആൻറ്റി മൈക്രോബിയൽ അവബോധ വാരമായി ആചരിക്കുന്നു. ആരോഗ്യ പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, കർഷകർ, മൃഗസംരക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എന്നിവർക്കായി ബോധവൽക്കരണം സംഘടിപ്പിക്കുന്നു. ഈ പ്രതിസന്ധിയെ നേരിടാൻ പൊതുജനങ്ങൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുമായും ആരോഗ്യ പ്രവർത്തകരുമായും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഊന്നിപ്പറയുന്നു. വിവിധ മേഖലകളുടെയും പങ്കാളികളുടെയും ഏകോപിച്ചുള്ള പ്രവർത്തനവും അനിവാര്യമാണ്. ഇതിനുവേണ്ടി വിഭാവനം ചെയ്ത പദ്ധതിയാണ് ഏകാരോഗ്യ സമീപം, അല്ലെങ്കിൽ വൺ ഹെൽത്ത്. മെച്ചപ്പെട്ട പൊതുജനാരോഗ്യ ഫലങ്ങൾ കൈവരിക്കുന്നതിനായി പ്രോഗ്രാമുകൾ, നയങ്ങൾ, നിയമനിർമ്മാണം, ഗവേഷണം എന്നിവ രൂപകൽപ്പന ചെയ്യുന്നതിലും നടപ്പിലാക്കുന്നതിലും ആശയവിനിമയം നടത്താനും ഒരുമിച്ച് പ്രവർത്തിക്കാനും ഈ സമീപനം സഹായിക്കുന്നു. അവസാനമായി ആൻറ്റി മൈക്രോബിയൽ പോളിസിയെക്കുറിച്ചുകൂടി ഞാൻ കുറച്ച് ലഘുവായി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. കേരള സർക്കാർ ഇതിനായി ആൻറ്റി മൈക്രോബിയൽ പോളിസി തന്നെ നടപ്പിലാക്കി വരുന്നു. ആൻറ്റിബയോട്ടിക് പ്രതിരോധത്തിനെതിരെ ഇന്ത്യയിൽ തന്നെ ആദ്യമായി പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. ലോകാരോഗ്യ സംഘടനയുടെ സഹകരണത്തോടെ വിഭാവനം ചെയ്ത ഈ പദ്ധതിയാണ് കർസാപ്, അല്ലെങ്കിൽ കേരള ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ. ഇതിലൊരു പ്രധാന പ്രോഗ്രാമാണ് ഏകാരോഗ്യ സമീപനം. ഡോക്ടറുടെ കൃത്യമായ കുറിപ്പടിയില്ലാതെ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് നേരിട്ട് ആൻറ്റിബയോട്ടിക്കുകൾ വിൽക്കുന്നത് തടയാനും നിയമലംഘനം നടത്തുന്ന കടകളുടെ ലൈസൻസ് റദ്ദാക്കാനും ഇതിൽ വ്യവസ്ഥയുണ്ട്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച് ആൻറ്റിബയോട്ടിക് ഉപയോഗം നിയന്ത്രിക്കുന്ന ആശുപത്രികൾക്ക് പ്രത്യേക അക്രഡിറ്റേഷൻ നൽകി വരുന്നു. ഓരോ ആശുപത്രിയും സ്വന്തമായി ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻറ്റിബയോട്ടിക് പോളിസി തയ്യാറാക്കാനും ലഭ്യമായ മരുന്നുകളെ 3 തരംതിരിച്ച് ഉപയോഗിക്കാനും നിർദ്ദേശമുണ്ട്. സാധാരണ അണുബാധകൾക്ക് ആദ്യം നൽകുന്ന സുരക്ഷിതമായ ആൻറ്റിബയോട്ടിക്കുകൾ, കടുത്ത അണുബാധകൾക്ക് മാത്രം ഡോക്ടറുടെ പ്രത്യേക നിരീക്ഷണത്തിൽ നൽകേണ്ട ആൻറ്റിബയോട്ടിക്കുകൾ, മറ്റ് മരുന്നുകളൊന്നും ഫലിക്കാതെ വരുമ്പോൾ മാത്രം നൽകേണ്ട അതീവ ജാഗ്രതയുള്ള മരുന്നുകൾ എന്നിങ്ങനെ 3 തിരിച്ച് ലാബറട്ടറി പരിശോധനയെ അടിസ്ഥാനമാക്കി മരുന്ന് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത്. അവസാനമായി ഭാവി തലമുറയ്ക്കായി മരുന്നുകളുടെ ഫലപ്രാപ്തി നിലനിർത്താൻ ആൻറ്റിബയോട്ടിക്കുകളുടെ ഉത്തരവാദിത്വമുള്ള ഉപയോഗം അനിവാര്യമാണ്. അവ ആവശ്യമുള്ളപ്പോൾ മാത്രം ശരിയായ രീതിയിൽ ഉപയോഗിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
1: ആൻറ്റി മൈക്രോബിയൽ പ്രതിരോധം എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ ശ്രോതാക്കളോട് സംസാരിച്ചത് ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ AS.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ.

0: ഒപ്പനം അഞ്ജു ജി പ്രസാദ്, ശബ്ദ സന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
1: ആകാശവാണി, ഇനി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
2: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് VK സുരേഷ്. രാജ്യത്തെ യുവാക്കളുടെ ക്ഷേമത്തെക്കാളും ഭാവിയേക്കാളും പ്രധാനപ്പെട്ടതായി മറ്റൊന്നുമില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് അതിവേഗ കോടതികൾ സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇക്കാര്യത്തിൽ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികളോടും ഉദ്യോഗസ്ഥരോടും നിർദ്ദേശിച്ചതായി നരേന്ദ്രമോദി അറിയിച്ചു. യുവാക്കളുടെ ഭാവിയെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നവരെ വെറുതെ വിടില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സുരക്ഷാ കാരണങ്ങളാൽ രാജ്യതലസ്ഥാനത്തെ 16 മെട്രോ സ്റ്റേഷനുകൾ ഇന്ന് രാവിലെ 7:30 മുതൽ അടച്ചതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. അടുത്ത നിർദ്ദേശം ഉണ്ടാകുന്നതുവരെ ഈ സ്റ്റേഷനുകളുടെ പ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയാണ്. ലോക് കല്യാൺ മാർഗ്, രാജീവ് ചൌക്ക്, പട്ടേൽ ചൌക്ക്, രാമകൃഷ്ണ ആശ്രം മാർഗ്, ബരാബംഗ റോഡ്, സുപ്രീംകോർട്ട്, സേവാതീർത്ത്, ജൻപത് തുടങ്ങിയ സ്റ്റേഷനുകളാണ് അടച്ചത്. സ്വാതന്ത്ര്യസമര സേനാനി ചന്ദ്രശേഖർ ആസാദിൻ്റെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യയുടെ സമരചരിത്രത്തിൽ ധൈര്യവും അചഞ്ചലമായ ദേശസ്നേഹവും അഭിമാനകരമായ സ്ഥാനവുമാണ് ചന്ദ്രശേഖർ ആസാദിനെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ചന്ദ്രശേഖർ ആസാദിൻ്റെ ദൃഢനിശ്ചയം തലമുറകൾക്ക് പ്രചോദനം നൽകുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചന്ദ്രശേഖർ ആസാദിന് ശ്രദ്ധാഞ്ജലി നേർന്നു. മാതൃരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് ആത്മാവും ജീവിതവും സമർപ്പിച്ച മഹാനായിരുന്നു ആസാദെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 16th ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ചണ്ഡീഗഡിൽ ആരംഭിക്കും. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന യോഗത്തിൽ ആഗോള ആരോഗ്യമേഖലയിലെ സുപ്രധാന വിഷയങ്ങളും സഹകരണവും ചർച്ച ചെയ്യും. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ വിദേശകാര്യമന്ത്രിമാരുടെ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് 2 ദിവസത്തെ സന്ദർശനത്തിന് കിർഗിസ് റിപ്പബ്ലിക്കിലേക്ക് ഇന്ന് യാത്രയാകും. August 31 September 1 ബിഷ്കെക്കിൽ ചേരുന്ന SCO ഉച്ചകോടിയുടെ മുന്നോടിയായാണ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ സഹകരണത്തിന് പ്രധാന മേഖലകളിലെ പുരോഗതി വിലയിരുത്തുന്നതിനൊപ്പം പ്രാദേശികവും അന്തർദേശീയ പ്രധാന വിഷയങ്ങളിൽ വിദേശകാര്യമന്ത്രിമാർ ആശയവിനിമയം നടത്തുകയും ചെയ്യും. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ July 23 ബോംബെ നിലയത്തിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. ഇതിൻ്റെ ഓർമ്മ പുതുക്കിയാണ് എല്ലാ വർഷവും July 23 ദേശീയ പ്രക്ഷേപണ ദിനം ആചരിക്കുന്നത്. ഇന്ത്യയുടെ വികസനം, വിദ്യാഭ്യാസ പ്രചാരണം, സാംസ്കാരിക സംരക്ഷണം എന്നിവയിൽ പ്രക്ഷേപണ മേഖല വഹിച്ച സുപ്രധാന പങ്കിനെയാണ് ദേശീയ പ്രക്ഷേപണ ദിനം അടയാളപ്പെടുത്തുന്നത്. സ്വാതന്ത്ര്യസമരകാലത്ത് വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ഐക്യം വളർത്തുന്നതിനും റേഡിയോ ശക്തമായ മാധ്യമമായി പ്രവർത്തിച്ചു. സ്വാതന്ത്ര്യത്തിന് ശേഷം പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ സാക്ഷരത, ആരോഗ്യ അവബോധം, കാർഷിക അറിവ് എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ റേഡിയോ വലിയ പങ്കുവഹിച്ചു. 1936 June 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് എന്നത് ഓൾ ഇന്ത്യ റേഡിയോ ആയി. 1956 ദേശീയ പ്രക്ഷേപണ സ്ഥാപനത്തിന് ആകാശവാണി എന്ന പേര് നൽകി. ജനപ്രിയ ചലച്ചിത്രഗാനം പ്രധാന ഉള്ളടക്കമാക്കി 1957 വിവിധ ഭാരതി സേവനം ആരംഭിച്ചു. ബഹുജന ഹിതായ, ബഹുജന സുഖായ എന്ന ആപ്തവാക്യം അന്വർത്ഥമാക്കി ജനങ്ങൾക്ക് വിവരങ്ങൾ നൽകാനും അവരെ ബോധവൽക്കരിക്കാനും വിനോദം പകരാനും ഈ ഡിജിറ്റൽ യുഗത്തിലും ആകാശവാണി സജീവമായി മുന്നേറുകയാണ്. അസമിൽ തുടർച്ചയായ മഴയിലും വെള്ളപ്പൊക്കത്തിലും മരിച്ചവരുടെ എണ്ണം 41. ഇന്നലെ 10 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു. സംസ്ഥാനത്തെ 40 റവന്യൂ സർക്കിളുകളിൽ 600,000+ ആളുകളെ മഴക്കെടുതിയും വെള്ളപ്പൊക്കവും ബാധിച്ചു. നദികളിലെ ജലനിരപ്പ് അപകടമേഖലയ്ക്ക് മുകളിലാണ്. ദുരിതബാധിത ജില്ലകളിൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ SIT കസ്റ്റഡിയിലെടുത്തു. രാവിലെ തിരുവനന്തപുരത്തെ വസതിയിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് സൂചന. ചോദ്യം ചെയ്യലിന് PS പ്രശാന്തിനെ അല്പസമയത്തിനകം തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിക്കും. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രിയാത്ര ഉറപ്പാക്കാൻ KSRTC പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കുന്ന രാത്രികാല പിങ്ക് ബസ് സർവീസുകൾ ഇന്ന് ആരംഭിക്കും. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ ഉച്ചയ്ക്ക് മന്ത്രി CP ജോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. UDF ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് പിങ്ക് പദ്ധതി നടപ്പാക്കുന്നത്. തുടക്കത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ ടെക്നോപാർക്ക് റൂട്ടിലാവും പിങ്ക് സർവീസ്. കിഴക്കേക്കോട്ടയിൽ നിന്ന് ആരംഭിച്ച് തമ്പാനൂർ

മെഡിക്കൽ കോളേജ്, ടെക്നോ പാർക്ക് തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങൾ വഴിയാകും ബസ് സർവീസ് നടത്തുക. രാത്രി 9 ശേഷം നഗരത്തിലെത്തുന്ന വനിതകൾ ഉൾപ്പെടെ പൊതുജനങ്ങൾക്ക് സർവീസ് വലിയ ആശ്വാസമാകും. രാത്രി 10 രാവിലെ 5 ഷിഫ്റ്റുകളിൽ ജോലി ചെയ്ത് മടങ്ങുന്ന IT ജീവനക്കാരുടെ യാത്രാക്ലേശം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിധ്വനി എന്ന സംഘടന നൽകിയ നിവേദനവും പരിഗണിച്ചാണ് KSRTCയുടെ തീരുമാനം. കേരളത്തെ ലഹരിമുക്ത സംസ്ഥാനമാക്കാൻ ഗവൺമെൻറ് നടത്തുന്ന പോരാട്ടത്തിൽ യുവജന സംഘടനകൾ കൈകോർക്കണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പുതുതലമുറയെ ലഹരിയുടെ പിടിയിൽ നിന്ന് രക്ഷിക്കാൻ സമൂഹത്തിൻ്റെ മുഴുവൻ പങ്കാളിത്തവും അനിവാര്യമാണെന്ന് അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി നടത്തിയ വിവിധ യുവജന സംഘടനകളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർഷകരെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യാലയങ്ങൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, കർഷകർ എന്നിവയെ സംയോജിപ്പിച്ച് സമഗ്ര കാർഷിക വികസന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. ഫാം ടൂറിസം, അഗ്രി സ്റ്റാർട്ടപ്പുകൾ, കാർഷിക സംരംഭകത്വം എന്നിവയ്ക്ക് പുതിയ ഊന്നൽ നൽകി സംസ്ഥാനത്ത് 2200 കാർഷിക സംരംഭകരെ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി അറിയിച്ചു. പാറശാല, ബ്ലോക്ക് തല കിസാൻ മേള, കിസാൻ ഗോഷ്ഠി, ഹരിതവിസ്മയം പരിപാടി എന്നിവയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 5 നിപ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഏർപ്പെടുത്തിയിരുന്ന നിരീക്ഷണം പിൻവലിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. June 11 റിപ്പോർട്ട് ചെയ്തതിനു ശേഷം 42 ദിവസം പിന്നിടുമ്പോഴും പുതിയ രോഗബാധിതരില്ലാത്ത സാഹചര്യത്തിലാണ് നടപടി. നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന രോഗിയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. 3 നിപ പരിശോധനാ ഫലവും നെഗറ്റീവായി. മന്ത്രി ഷിബു ബേബി ജോൺ വന്യജീവി വകുപ്പിൻ്റെ നിലമ്പൂർ നോർത്ത് ഡിവിഷന് കീഴിലെ കനോലി ഇക്കോ ടൂറിസം പദ്ധതി സന്ദർശിച്ചു. ഇക്കോ ടൂറിസം പദ്ധതിയിലെ സൗകര്യങ്ങളും പ്രവർത്തനങ്ങളും മന്ത്രി വിലയിരുത്തി. വനസംരക്ഷണവും വിനോദസഞ്ചാര വികസനവുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികളുടെ പുരോഗതിയും അദ്ദേഹം അവലോകനം ചെയ്തു. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന മാധ്യമ ശില്പശാലയ്ക്ക് ഇന്ന് തുടക്കം. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പരിപാടി കാസർകോട്ട് ഉദ്ഘാടനം ചെയ്യും. PIB കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി അധ്യക്ഷനാകും. കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന ഗവൺമെൻറ് നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്ന് ഉച്ചയ്ക്ക് സ്ഥലം സന്ദർശിക്കും. സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറുകൾ നൽകിയ പരിസ്ഥിതി അനുമതികൾ, കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം നൽകിയ അനുമതികൾ, തുരങ്കപാത നിർമ്മാണ മേഖലയിലെ സുരക്ഷാ വീഴ്ചകൾ, സാങ്കേതിക പിഴവുകൾ, പരിസ്ഥിതി അനുമതി നടപ്പാക്കൽ എന്നിവയും സമിതി പരിശോധിക്കും. അന്വേഷണം പൂർത്തിയാക്കി സമിതി 1 റിപ്പോർട്ട് സമർപ്പിക്കും. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ പ്രതിഷേധിച്ച് ഡൽഹിയിൽ സമരം ചെയ്ത രാഹുൽഗാന്ധിയടക്കം കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്തതിനെതിരെ സംസ്ഥാന വ്യാപകമായി KSU ഇന്ന് പ്രതിഷേധിക്കും. ജില്ലാ ആസ്ഥാനങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ അറിയിച്ചു. പയ്യന്നൂർ MLA വി കുഞ്ഞികൃഷ്ണൻ MLAയുടെ സഹപ്രവർത്തകൻ ടി പുരുഷോത്തമൻ്റെ പയ്യന്നൂരിലെ ചെമ്മീൻ കൃഷി ഷെഡിന് അജ്ഞാതർ തീയിട്ടു. പുലർച്ചെയായിരുന്നു സംഭവം. കൃഷിക്കാവശ്യമായ സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന ഷെഡ് പൂർണ്ണമായി നശിച്ചു. സ്ഫോടക വസ്തു ഉപയോഗിച്ചാണ് ഷെഡ് തകർത്തതെന്നും CPIയുമാണ് അക്രമത്തിന് പിന്നിലെന്നും പുരുഷോത്തമൻ ആരോപിച്ചു. ദേശീയ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനും സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനും ചേർന്ന് നാളെ കോഴിക്കോട്ട് വായ്പാ മേളയും വായ്പാ പദ്ധതികളെക്കുറിച്ച് ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിക്കും. ദേശീയ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ജനറൽ മാനേജർ നിക്സൺ മാത്തൂർ ഉദ്ഘാടനം ചെയ്യും. കേരളത്തെ ആഗോള നൈപുണ്യ വികസന കേന്ദ്രമാക്കി മാറ്റുന്ന സുപ്രധാന ചുവടുവയ്പ്പായി കേരള അക്കാദമി ഫോർ സ്കിൽ എക്സലൻസും ജർമ്മനിയിലെ പ്രമുഖ പൊതുമേഖലാ റെയിൽവേ കമ്പനിയായ DBAG തമ്മിൽ സമ്മതപത്രം കൈമാറി. ആഗോള നിലവാരത്തിലെ പരിശീലന രീതികൾ ഉറപ്പാക്കാനും കേരളത്തിലെ സാങ്കേതിക വിദഗ്ധർക്ക് ജർമ്മനിയിൽ തൊഴിൽ നേടാൻ സുഗമമായ വഴികൾ ഒരുക്കാനുമാണ് പങ്കാളിത്തം ലക്ഷ്യമിടുന്നത്. കാസർകോട് ജില്ലയിലെ നീലേശ്വരം മേഖലയിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ജില്ലാ കളക്ടറുടെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും നേതൃത്വത്തിൽ കാസർകോട്ട് അവലോകന യോഗം ചേർന്നു. നീലേശ്വരം നഗരസഭയിലെ സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്ത ആളുകൾക്കാണ് രോഗലക്ഷണങ്ങൾ കണ്ടത്. ജില്ലയിൽ 5 ഷിഗല്ല റിപ്പോർട്ട് ചെയ്തതായി DMO അറിയിച്ചു. അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സമയപരിധി നാളെ അവസാനിക്കും. തീർത്ഥാടകരെ തെരഞ്ഞെടുക്കുന്നതിന് കമ്പ്യൂട്ടറൈസ്ഡ് നറുക്കെടുപ്പ് 30 മുംബൈ ഹജ്ജ് ഹൌസിൽ നടത്തും. ജൂലൈ 30 മുതൽ ആഗസ്റ്റ് 2 കോഴിക്കോട് ചാലിപ്പുഴയിലും
ഇരുവഴിഞ്ഞിപ്പുഴയിലുമായി സംഘടിപ്പിക്കുന്ന മലബാർ റിവർ ഫെസ്റ്റിവലിൻ്റെ പ്രചാരണാർത്ഥം കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തും വനംവകുപ്പും തിരുവമ്പാടി അൽഫോൺസ കോളേജും ചേർന്ന് തുഷാരഗിരിയിൽ ട്രക്കിംഗ് സംഘടിപ്പിച്ചു. പ്രകൃതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം യുവതലമുറയെ ബോധ്യപ്പെടുത്താനും ഗ്രാമീണ ടൂറിസം പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിടുന്ന ട്രക്കിംഗ്

കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അന്നക്കുട്ടി ദേവസ്യ ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യത കണക്കിലെടുത്ത് കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ 25:44. 438.6 മീറ്ററിൽ 684 kHz പ്രഭാത പ്രക്ഷേപണം സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: ആകാശവാണി കോഴിക്കോട് 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ മധ്യാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ.
1: നമസ്കാർ, ആകാശവാണി സമാചാർ കെ സാത്ത് മേ കനകലത. प्रधानमंत्री नरेंद्र मोदी ने आज फिर दोहराया कि देश के युवाओं का कल्याण और भविष्य सर्वोपरि है. सोशल मीडिया पोस्ट में श्री मोदी ने घोषणा की कि

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ് എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
4: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
5: അല്പസമയത്തിനകം 12:30 പ്രാദേശിക വാർത്തകൾ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കാൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രിയാത്ര ഉറപ്പാക്കുന്ന KSRTC പിങ്ക് ബസ് സർവീസുകൾ ഉച്ചയോടെ ആരംഭിക്കും. കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശം വിദഗ്ധ സമിതി അല്പസമയത്തിനകം സന്ദർശിക്കും. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിൽ ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് അതിവേഗ കോടതികൾ സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. ഇക്കാര്യത്തിൽ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികളോടും ഉദ്യോഗസ്ഥരോടും നിർദ്ദേശിച്ചതായി

നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ യുവാക്കളുടെ ക്ഷേമത്തെക്കാളും ഭാവിയെക്കാളും പ്രധാനപ്പെട്ടതായി മറ്റൊന്നുമില്ലെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. യുവാക്കളുടെ ഭാവിയെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നവരെ വെറുതെ വിടില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സുരക്ഷാ കാരണങ്ങളാൽ രാജ്യ തലസ്ഥാനത്തെ 16 മെട്രോ സ്റ്റേഷനുകൾ ഇന്ന് രാവിലെ 7:30 മുതൽ അടച്ചതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. അടുത്ത നിർദ്ദേശമുണ്ടാകുന്നതുവരെ ഈ സ്റ്റേഷനുകളുടെ പ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയാണ്. ലോക കല്യാൺ മാർഗ്, രാജീവ് ചൌക്ക്, പട്ടേൽ ചൌക്ക്, രാമകൃഷ്ണ ആശ്രമം മാർഗ്, ബരാംഖംബ റോഡ്, സുപ്രീംകോർട്ട്, സേവാതീർത്ത്, ജൻപത്ത് തുടങ്ങിയ സ്റ്റേഷനുകളാണ് അടച്ചത്. ഡൽഹിയിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പ്രസ്താവന നടത്തിയെന്ന് അവകാശപ്പെട്ട് പ്രചരിക്കുന്ന AI നിർമ്മിത വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. ഡൽഹിയിലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് രാജ്നാഥ് സിംഗ് ഇത്തരത്തിൽ പ്രസ്താവന നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഉച്ചയ്ക്ക് 2 നടപടികൾ നിർത്തിവച്ചു. രാവിലെ സഭ ചേർന്നയുടൻ നീറ്റ് വിഷയവും ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്കും പ്രതിപക്ഷ നേതാക്കൾക്കുമെതിരെയുണ്ടായ പോലീസ് അതിക്രമവും ഉയർത്തിയായിരുന്നു പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചത്. ബഹളം തുടർന്നപ്പോൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണനും സഭാ നടപടികൾ ഉച്ചയ്ക്ക് 12 നിർത്തിവച്ചിരുന്നു. പിന്നീട് പുനരാരംഭിച്ച ഇരുസഭകളിലും നീറ്റ് വിഷയത്തിൽ ബഹളം തുടർന്നപ്പോൾ സഭാ നടപടികൾ ഉച്ചയ്ക്ക് 2 നിർത്തിവെക്കുകയായിരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനി ചന്ദ്രശേഖർ ആസാദിന്റെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യയുടെ സമര ചരിത്രത്തിൽ ധൈര്യവും അചഞ്ചലമായ ദേശസ്നേഹവും അഭിമാനകരമായ സ്ഥാനവുമാണ് ചന്ദ്രശേഖർ ആസാദിനെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ചന്ദ്രശേഖർ ആസാദിന്റെ ദൃഢനിശ്ചയം തലമുറകൾക്ക് പ്രചോദനം നൽകുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചന്ദ്രശേഖർ ആസാദിന് ശ്രദ്ധാഞ്ജലി നേർന്നു. മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ആത്മാവും ജീവിതവും സമർപ്പിച്ച മഹാനായിരുന്നു ആസാദെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഷാങ്ഹായ് സഹകരണ സംഘടന വിദേശകാര്യമന്ത്രിമാരുടെ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് 2 സന്ദർശനത്തിന് കിർഗിസ് റിപ്പബ്ലിക്കിലേക്ക് ഇന്ന് യാത്രയാകും. August 31 September 1 ബിഷ്കക്കിൽ ചേരുന്ന SCO ഉച്ചകോടിയുടെ മുന്നോടിയായാണ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ സഹകരണത്തിന് പ്രധാന മേഖലകളിലെ പുരോഗതി വിലയിരുത്തുന്നതിനൊപ്പം പ്രാദേശികവും അന്തർദേശീയ പ്രധാന വിഷയങ്ങളിൽ വിദേശകാര്യമന്ത്രിമാർ ആശയവിനിമയം നടത്തുകയും ചെയ്യും. ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കണമെന്ന് ഫിലിപ്പീൻസിലെ മനിലയിൽ 33rd ആസിയാൻ റീജിയണൽ ഫോറം മന്ത്രിതല യോഗത്തിൽ ഇന്ത്യ ആവശ്യപ്പെട്ടു. ആഗോളതലത്തിൽ സങ്കീർണതകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഇന്തോ പസഫിക് മേഖലയിലെ രാഷ്ട്രീയ സുരക്ഷാ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് സുപ്രധാന വേദിയായി ഫോറം നിലകൊള്ളുന്നുവെന്ന് യോഗത്തെ അഭിസംബോധന ചെയ്ത വിദേശകാര്യമന്ത്രി Dr. S. Jayshankar പറഞ്ഞു. അസമിൽ തുടർച്ചയായ മഴയിലും വെള്ളപ്പൊക്കത്തിലും മരിച്ചവരുടെ എണ്ണം 41. ഇന്നലെ 10 കൂടി റിപ്പോർട്ട് ചെയ്തു. സംസ്ഥാനത്തെ 40 റവന്യൂ സർക്കിളുകളിൽ 600,000+ ആളുകളെ മഴക്കെടുതിയും വെള്ളപ്പൊക്കവും ബാധിച്ചു. നദികളിലെ ജലനിരപ്പ് അപകട മേഖലയ്ക്ക് മുകളിലാണ്. ദുരിതബാധിത ജില്ലകളിൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രിയാത്ര ഉറപ്പാക്കാൻ KSRTC പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കുന്ന രാത്രികാല പിങ്ക് ബസ് സർവീസുകൾ അല്പസമയത്തിനകം ആരംഭിക്കും. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ മന്ത്രി CP ജോൺ സർവീസ് ഉദ്ഘാടനം ചെയ്യും. UDF ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് പിങ്ക് സർവീസ് ആരംഭിക്കുന്നത്. തുടക്കത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ ടെക്നോ പാർക്ക് റൂട്ടിലാവും പിങ്ക് ബസ് സർവീസ്. കിഴക്കേക്കോട്ടയിൽ നിന്ന് ആരംഭിച്ച് തമ്പാനൂർ, മെഡിക്കൽ കോളേജ്, ടെക്നോ പാർക്ക് തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങൾ വഴിയാകും ബസ് സർവീസ് നടത്തുക. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ കൊല്ലത്തെ പോലീസ് ക്ലബിലെത്തിച്ചു. ചോദ്യം ചെയ്യലിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയേക്കും. രാവിലെ തിരുവനന്തപുരത്തെ വസതിയിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന ഗവൺമെന്റ് നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്ന് ഉച്ചയ്ക്ക് സ്ഥലം സന്ദർശിക്കും. സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ നൽകിയ പരിസ്ഥിതി അനുമതികൾ, കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം നൽകിയ അനുമതികൾ, തുരങ്കപാത നിർമ്മാണ മേഖലയിലെ സുരക്ഷാ വീഴ്ചകൾ, സാങ്കേതിക പിഴവുകൾ, പരിസ്ഥിതി അനുമതി നടപ്പാക്കൽ എന്നിവയും സമിതി പരിശോധിക്കും. അന്വേഷണം പൂർത്തിയാക്കി സമിതി 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. പ്രാദേശിക

വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ ജൂലൈ 23 ബോംബെ നിലയത്തിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. ഇതിൻ്റെ ഓർമ്മ പുതുക്കിയാണ് എല്ലാ വർഷവും ജൂലൈ 23 ദേശീയ പ്രക്ഷേപണ ദിനം ആചരിക്കുന്നത്. ഇന്ത്യയുടെ വികസനം, വിദ്യാഭ്യാസ പ്രചാരണം, സാംസ്കാരിക സംരക്ഷണം എന്നിവയിൽ പ്രക്ഷേപണ മേഖല വഹിച്ച സുപ്രധാന പങ്കിനെയാണ് ദേശീയ പ്രക്ഷേപണ ദിനം അടയാളപ്പെടുത്തുന്നത്. സ്വാതന്ത്ര്യസമരകാലത്ത് വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ഐക്യം വളർത്തുന്നതിനും റേഡിയോ ശക്തമായ മാധ്യമമായി പ്രവർത്തിച്ചു. സ്വാതന്ത്ര്യത്തിനുശേഷം പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ സാക്ഷരത, ആരോഗ്യാവബോധം, കാർഷിക അറിവ് എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ റേഡിയോ വലിയ പങ്ക് വഹിച്ചു. 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസസ് എന്നത് ഓൾ ഇന്ത്യ റേഡിയോയായി മാറി. 1956 ദേശീയ പ്രക്ഷേപണ സ്ഥാപനത്തിന് ആകാശവാണി എന്ന പേര് നൽകി. ജനപ്രിയ ചലച്ചിത്ര ഗാനം പ്രധാന ഉള്ളടക്കമാക്കി 1957 വിവിധ ഭാരതി സേവനം ആരംഭിച്ചു. ബഹുജനഹിതായ, ബഹുജന സുഖായ എന്ന ആപ്തവാക്യം അന്വർത്ഥമാക്കി ജനങ്ങൾക്ക് വിവരങ്ങൾ നൽകാനും അവരെ ബോധവൽക്കരിക്കാനും വിനോദം പകരാനും ഈ ഡിജിറ്റൽ യുഗത്തിലും ആകാശവാണി സജീവമായി മുന്നേറുകയാണ്. എബോള മഹാമാരിക്കെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന് ഇന്ത്യ കെനിയയ്ക്ക് ആദ്യ ഗഡു മെഡിക്കൽ സഹായം കൈമാറി. 4.5 ടൺ മെഡിക്കൽ സാമഗ്രികൾ കെനിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ഡോക്ടർ ആദർശ് സ്വൈക്ക കെനിയൻ അധികൃതർക്ക് കൈമാറി. സിക്കിമിലെ നാംചിയിൽ ജലവൈദ്യുത പദ്ധതി തുരങ്കം തകർന്ന് കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനന്റെ മൃതദേഹം കണ്ടെത്തി. ഇന്ന് പുലർച്ചെയാണ് മൃതദേഹം കണ്ടെടുത്തത്. നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷന്റെ സിക്കിം യൂണിറ്റിലെ മാനേജരായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു അനീഷ്. പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ ശ്രമങ്ങൾ തുടരുകയാണ്. മാധ്യമപ്രവർത്തകർ വാർത്തകളിലെ ശരിതെറ്റുകൾ അറിഞ്ഞ് പ്രവർത്തിക്കണമെന്ന് കാസർഗോഡ് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു. PIB കൊച്ചി യൂണിറ്റ് പ്രാദേശിക മാധ്യമപ്രവർത്തകർക്കായി സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ PIBയിലൂടെ ജനങ്ങളിലേക്ക് എത്തുന്നത് ഏറ്റവും നല്ല കാര്യമാണെന്നും അർജുൻ പാണ്ഡ്യൻ അഭിപ്രായപ്പെട്ടു. PIB അഡീഷണൽ ഡയറക്ടർ ജനറൽ V പളനിസ്വാമി അധ്യക്ഷനായിരുന്നു. കാസർഗോഡ് പ്രസ് ക്ലബ് പ്രസിഡന്റ് സിജു കണ്ണൻ, സെക്രട്ടറി പ്രദീപ് നാരായണൻ, PIB കൊച്ചി യൂണിറ്റ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫീസർ ഷാമില KY എന്നിവർ സംസാരിച്ചു. CPIM സംസ്ഥാന കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. AKG സെന്ററിൽ 2 യോഗം ചേരുന്നത്. ഇന്നലെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും ചേർന്നിരുന്നു. വിശാല സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്ന തീയതി, പ്രാതിനിധ്യം, അജണ്ട തുടങ്ങിയവയാണ് യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിൽ അല്പസമയത്തിനകം തുടക്കമാകും. 10 കായിക മാമാങ്കത്തിൽ 74 രാജ്യങ്ങളിലെ ടീമുകളാണ് പങ്കെടുക്കുന്നത്. 13 ഇനങ്ങളിലായി പാരാ അത്ലറ്റിക്സ് താരങ്ങൾ ഉൾപ്പെടെ 125 അംഗങ്ങളാണ് ഇന്ത്യക്കായി മത്സരിക്കുന്നത്. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കാൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രിയാത്ര ഉറപ്പാക്കുന്ന KSRTC പിങ്ക് ബസ് സർവീസുകൾ ഉച്ചയോടെ ആരംഭിക്കും. കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശം വിദഗ്ധ സമിതി അല്പസമയത്തിനകം സന്ദർശിക്കും. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിൽ അല്പസമയത്തിനകം തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: വെനീസിയ ബാത്ത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെനീസിയ ബാത്ത്വേഴ്സ്.
1: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
2: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

0: സമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. നീറ്റ് പരീക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ നിന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവെച്ചു. ചോദ്യപേപ്പർ വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന നിലപാട് ആവർത്തിച്ച് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിയിലും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ കുറ്റക്കാർക്ക് ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. റൊമാനിയൻ പ്രസിഡന്റുമായി ചർച്ച നടത്തും. തുരങ്ക അപകടം അന്വേഷിക്കാൻ 4 ഉന്നതതല സമിതിയെ നിയോഗിച്ച് സിക്കിം സർക്കാർ. അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശിയുടെ മൃതദേഹം കണ്ടെടുത്തു. അതിർത്തി കടന്നുള്ള ഭീകരതയെ ദേശീയ നയത്തിന്റെ ഉപകരണമാക്കുന്ന പാകിസ്ഥാൻ

0: നിലപാടിനെ വിമർശിച്ച് ഇന്ത്യ. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിൽ തുടക്കമാകും. അത്ലറ്റിക്സിലും ബോക്സിംഗിലും ഇന്ത്യയ്ക്ക് മെഡൽ പ്രതീക്ഷ. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. ലോക്സഭയിൽ ചോദ്യോത്തരവേളയിലേക്ക് കടക്കാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷാംഗങ്ങൾ നീറ്റ് വിഷയം ഉന്നയിക്കുകയായിരുന്നു. സഭാ നടപടികളോട് സഹകരിക്കണമെന്ന് സ്പീക്കർ അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിപക്ഷം ബഹളം തുടർന്നു.
1: और सरकार चर्चा करने को तैयार है. आप आइए, कब चर्चा करनी है, कितनी देर चर्चा करनी है, सरकार चर्चा को तैयार है. आप आइए चर्चा करने को. ऐसे गैलरी में बैठकर चर्चा नहीं होगी, चर्चा होगी. आप अपनी सीट पर बैठे, कितनी देर करनी है, किस नियम के तहत करिए, आप बैठिए. सरकार ने कहा है कि खुले मन से कहा है, चर्चा को तैयार है और सबका मत आ गया है.
0: നീറ്റ് പരീക്ഷാ വിഷയത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പാർലമെന്റിൽ ചർച്ച വേണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു രാജ്യസഭയിൽ പറഞ്ഞു. നീറ്റ് പരീക്ഷാ വിഷയം രാഷ്ട്രീയവൽക്കരിക്കപ്പെടരുതെന്നും വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ പൂർണ്ണ സജ്ജമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിയിലും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് തക്കതായ ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ സർക്കാർ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഇതിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയതായും യുവജനങ്ങളുടെ ഭാവി തകർക്കാൻ ശ്രമിക്കുന്നവരെ വെറുതെ വിടില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഡൽഹിയിൽ സമരരംഗത്തുള്ള വിദ്യാർത്ഥികളെക്കുറിച്ച് ഭീഷണിപ്പെടുത്തുന്ന പരാമർശങ്ങൾ നടത്തുന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരമൊരു പ്രസ്താവന രാജ്യരക്ഷാമന്ത്രി നടത്തിയിട്ടില്ലെന്നും വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിച്ചതാണെന്നും PIB വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ ഡൽഹിയിലെ 16 മെട്രോ സ്റ്റേഷനുകൾ ഇന്നും രാവിലെ മുതൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അടച്ചിട്ടതായി മെട്രോ റെയിൽ കോർപ്പറേഷൻ. എന്നാൽ രാജീവ് ചൌക്ക്, മൌണ്ടി ഹൌസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ നിന്ന് ട്രെയിൻ മാറിക്കയറാനുള്ള സൌകര്യം ലഭ്യമായിരിക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയയിലെ ബുക്കാറസ്റ്റിൽ എത്തും. റൊമാനിയൻ പ്രസിഡന്റ് നിക്കുഷോർ ഡാനുമായി രാഷ്ട്രപതി പ്രതിനിധിതല ചർച്ചകൾ നടത്തും. നാളെ ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രപതി ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കും. അതിർത്തി കടന്നുള്ള ഭീകരതയെ ദേശീയ നയത്തിന്റെ ഉപകരണമാക്കുന്ന പാകിസ്ഥാൻ നിലപാടിനെ വിമർശിച്ച് ഇന്ത്യ. കശ്മീർ ഇന്ത്യയുടെ അഭിവാജ്യ ഘടകമായി തുടരുമെന്ന് UN സുരക്ഷാ കൌൺസിലിന്റെ തുറന്ന ചർച്ചയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി P. Harish പറഞ്ഞു. ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കേണ്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136th പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയുടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ ബോംബെ സ്റ്റേഷനിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചു. 1936 June 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ ആയി മാറി. 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടം അന്വേഷിക്കാൻ 4 ഉന്നതതല സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. 15 ദിവസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. അതേസമയം അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം കണ്ടെടുത്തു. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അപകടസ്ഥലത്ത് നിന്ന് ഇതുവരെ 22 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്.

0: കല്ലാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്ന് സ്ഥലം സന്ദർശിക്കും. ദുരന്ത കാരണം കണ്ടെത്തൽ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയ പരിസ്ഥിതി അനുമതികൾ വിലയിരുത്തൽ, കരാർ വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ടോ തുടങ്ങിയവ പരിശോധിക്കുന്ന സമിതി ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. രാജ്യത്തെ ഇലക്ട്രോണിക്സ് നിർമ്മാണ മേഖലയിൽ പുത്തൻ ഉണർവ് നൽകാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ. തമിഴ്നാട്ടിൽ 1012 കോടിയിലധികം രൂപ നിക്ഷേപത്തിൽ ഇലക്ട്രോണിക്സ് നിർമ്മാണ ക്ലസ്റ്ററുകൾക്ക് സർക്കാർ അനുമതി നൽകി. വിശദാംശങ്ങളിലേക്ക്.
1: ഇലക്ട്രോണിക്സ് ഉൽപ്പാദന മേഖലയ്ക്ക് കരുത്തേകാനും ഈ രംഗത്ത് രാജ്യത്തിന് സ്വയം പര്യാപ്തത കൈവരിക്കാനുമുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് തമിഴ്നാട്ടിലെ മണല്ലൂർ, പിള്ളപ്പാക്കം എന്നിവിടങ്ങളിൽ 2 ക്ലസ്റ്ററുകൾ വികസിപ്പിക്കുന്നത്. 2014-15 ഏകദേശം 1.9 ലക്ഷം കോടി രൂപയായിരുന്ന രാജ്യത്തെ ഇലക്ട്രോണിക്സ് ഉൽപ്പാദനം 2025-26 13.11 ലക്ഷം കോടി രൂപയായി. ഇതേ കാലയളവിൽ കയറ്റുമതി 38,000 കോടി രൂപയിൽ നിന്ന് 4.24 ലക്ഷം കോടി രൂപയായും വർദ്ധിച്ചു. മൊബൈൽ ഫോൺ ഉൽപ്പാദനം 30-ലധികം മടങ്ങ് വർദ്ധിച്ച് 6.27 ലക്ഷം കോടി രൂപയിലെത്തി. പുതിയ ഇലക്ട്രോണിക്സ് നിർമ്മാണ ക്ലസ്റ്ററുകൾ കൂടി വരുന്നതോടെ രാജ്യം ഈ രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹരാരയിൽ നടക്കും. ഇന്ത്യൻ സമയം വൈകുന്നേരം 4:30 മത്സരം ആരംഭിക്കും. പരമ്പരയിലെ രണ്ടാം മത്സരം ശനിയാഴ്ചയും മൂന്നാം മത്സരം ഞായറാഴ്ചയും ഇതേ വേദിയിൽ നടക്കും. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോവിൽ തുടക്കമാവും. 10 ദിവസം നീളുന്ന മത്സരങ്ങളിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കും. ഒരു റിപ്പോർട്ട്.
1: അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. ഒളിമ്പിക് മെഡൽ ജേതാക്കളായ നീരജ് ചോപ്ര, മീരാഭായ് ചാനു, ലവ്ലിന ബോർഗോഹെയ്ൻ എന്നിവരാണ് ഇന്ത്യയെ നയിക്കുന്നത്. പാരാ അത്ലറ്റിക്സ് ഉൾപ്പെടെ 125 അംഗ സംഘവും ഗെയിംസിന്റെ ഭാഗമാകും. ഇത്തവണ 10 കായിക ഇനങ്ങൾ മാത്രമാണ് ഗെയിംസിൽ ഉണ്ടാവുക. കഴിഞ്ഞ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ 61 മെഡലുകൾ നേടി 4ാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു. ഓഗസ്റ്റ് 2 ഗെയിംസിന്റെ സമാപനം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സ്വാതന്ത്ര്യസമര സേനാനി ബാലഗംഗാധര തിലകിന്റെ ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച രാജ്യം. അദ്ദേഹത്തിന്റെ അചഞ്ചലമായ ദേശസ്നേഹവും സ്വരാജ്യത്തിനായുള്ള ദൃഢനിശ്ചയവും വരും തലമുറകൾക്ക് പ്രചോദനമാണെന്ന് കേന്ദ്രമന്ത്രിമാരായ അമിത്ഷായും രാജ്നാഥ് സിംഗും അനുസ്മരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് പരീക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. ചോദ്യപേപ്പർ വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന നിലപാട് ആവർത്തിച്ച കേന്ദ്ര സർക്കാർ. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിയിലും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ കുറ്റക്കാർക്ക് ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. റൊമാനിയൻ പ്രസിഡന്റുമായി ചർച്ച നടത്തും. തുരങ്ക അപകടം അന്വേഷിക്കാൻ 4 ഉന്നതതല സമിതിയെ നിയോഗിച്ച് സിക്കിം സർക്കാർ. അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശിയുടെ മൃതദേഹം കണ്ടെടുത്തു. അതിർത്തി കടന്നുള്ള ഭീകരതയെ ദേശീയ നയത്തിന്റെ ഉപകരണമാക്കുന്ന പാകിസ്ഥാൻ നിലപാടിനെ വിമർശിച്ച് ഇന്ത്യ. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിൽ തുടക്കമാകും. അത്ലറ്റിക്സിലും ബോക്സിംഗിലും ഇന്ത്യയ്ക്ക് മെഡൽ പ്രതീക്ഷ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

FM പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് അതിവേഗ കോടതികൾ സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇക്കാര്യത്തിൽ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികളോടും ഉദ്യോഗസ്ഥരോടും നിർദ്ദേശിച്ചതായി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഉച്ചയ്ക്ക് 2 വരെ നടപടികൾ നിർത്തിവച്ചു. രാവിലെ സഭ ചേർന്നയുടൻ നീറ്റ് വിഷയവും ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്കും പ്രതിപക്ഷ നേതാക്കൾക്കുമെതിരെ ഉണ്ടായ പോലീസ് അതിക്രമവും ഉയർത്തിയായിരുന്നു പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചത്. ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ കൊല്ലത്തെ പോലീസ് ക്ലബിലെത്തിച്ചു. ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയേക്കും. കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന

ഗവൺമെന്റ് നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്ന് ഉച്ചയ്ക്ക് സ്ഥലം സന്ദർശിക്കും. അന്വേഷണം പൂർത്തിയാക്കി സമിതി ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ പദ്ധതികൾ PIB യിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണെന്ന് കാസർഗോഡ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. കാസർഗോഡ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ കൊച്ചി യൂണിറ്റ് സംഘടിപ്പിച്ച പ്രാദേശിക മാധ്യമ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കളക്ടർ. ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് സംഘടിപ്പിക്കുന്ന ഓണം ഖാദിമേള മറ്റന്നാൾ രാവിലെ കണ്ണൂരിൽ ആരംഭിക്കും. മന്ത്രി സണ്ണി ജോസഫ് മേള ഉദ്ഘാടനം ചെയ്യുമെന്ന് പയ്യന്നൂർ ഖാദി കേന്ദ്രം ഡയറക്ടർ KV രാജേഷ് അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോയിൽ ഇന്ന് തുടക്കമാകും. 10 ദിവസത്തെ കായിക മാമാങ്കത്തിൽ 74 രാജ്യങ്ങൾ നിന്ന് ടീമുകൾ പങ്കെടുക്കും. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി. തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. വാട്സപ്പിൽ ഒരു ഹായ് ഇടാം, തിരിച്ചു വിളിക്കാം. വാട്സപ്പ് നമ്പർ 9400024440. 9400024440. നമുക്കൊരു പാട്ട് കേട്ടതിന് ശേഷം തിരിച്ചു വരാം. നോക്കത്ത ദൂരത്ത് കണ്ണും നട്ട് എന്ന ചിത്രത്തിൽ ചിത്രം നയിച്ച ഗാനം, ബിച്ചു തിരുമലയുടെ രചന, സംഗീതം ജെറി അമൽദേവ്.

0: ഹലോ, നമസ്കാരം. ഹലോ,
1: ഹലോ.
0: ആ നമസ്കാരം. ആ സിനിജ.
1: ആ
0: ആ ഇത് എവിടെയാ സ്ഥലം? ഊരള്ളൂരാണോ അതോ?
1: സിനിജ,
0: ആ മനസ്സിലായി, സ്ഥലം അറിയാം. സിനിജ കുറച്ച് അധികമായി കാത്തിരിക്കുന്നു എന്ന് മനസ്സിലാവുന്നുണ്ട് ഇതിൽ. സിനിജയുടെ ഇടയ്ക്കുള്ള ഇമോജികൾ, നിരാശ പൂണ്ട ഇമോജികൾ കാണുന്നുണ്ട്. ഒരു ഒരു കൊട്ടയ്ക്ക് ഹായ് കിടക്കുന്നുണ്ട് അല്ലേ? അതെ, ഇതുവരെയും നമുക്ക് പരിപാടികളിലൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല എന്നാണോ?
1: അല്ല, പിന്നെ
0: ഈ അടുത്ത് പറ്റിയിട്ടില്ല.
1: ഇല്ലല്ല, കല്യാണം കഴിഞ്ഞതിന് ശേഷം റേഡിയോ കേട്ടിട്ടേ ഇല്ല. അതുവരെ റേഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടില് കറണ്ട് ഒന്നും ഇല്ല. ചെറുപ്പത്തില് ആ സമയത്ത് റേഡിയോ മാത്രമേ
0: ഉള്ളായിരുന്നു.
1: അപ്പൊ അന്നേ വലിയ ആഗ്രഹമായിരുന്നു ആർ കെ സാറിനോടും ചേച്ചിനോടും സംസാരിക്കണം, പക്ഷെ നടന്നിട്ടില്ല.
0: ഓ ശരി. എന്താ ഭർത്താവിന്റെ പേരെന്താ?
1: സന്തോഷ്.
0: വിവാഹ ശേഷം റേഡിയോനെ മാറ്റി സന്തോഷിനെയാക്കി. സന്തോഷേട്ട വന്നപ്പോ റേഡിയോ പോയി, ടി വിയും വന്നു. ഓക്കെ, എന്തായാലും അത് അല്ല, നിങ്ങൾക്ക് അങ്ങനെ ഒത്തിരി ആഗ്രഹിച്ച് അവരോടൊന്നും സംസാരിക്കാൻ കഴിയാതെ പോയി എന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു വിഷമമുണ്ട്. കാരണം നമ്മള്
1: മനസ്സിലായി.
0: അപ്പോ വളരെ മുമ്പുള്ള പരിപാടികളെ കുറിച്ച് വരെ സിനിജയ്ക്ക് കൃത്യ ഓർമ്മയുണ്ട്. ഇപ്പൊ വിവാഹം കഴിഞ്ഞാ ഇങ്ങോട്ട് വന്നു, ഓരോരുത്തർക്ക് വിവാഹം കഴിഞ്ഞ് വന്ന അല്ലേ? സന്തോഷിന് വീടുപിടിയാ.
1: ഒരു ചെറിയ റേഡിയോ വാങ്ങിയത് ഇപ്പോ. അപ്പൊ പണിയൊക്കെ എടുത്തോണ്ടിരിക്കുമ്പോ അക്കൂട്ടത്തിൽ ഇങ്ങനെ
0: മനസ്സിലായി.
1: പിന്നെ ഒരു പ്രാവശ്യം കൂടി കിട്ടിയിട്ടുണ്ട് ശേഷം.
0: ഒരിക്കലും എന്തായാലും ഇപ്പൊ നമുക്ക് ആ ഒരു കുറെ കാലത്തെ ഒരു പെൻഡിങ് കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ പാട്ടിലൂടെ പരിഹരിക്കണം. ഇപ്പൊ ആരാ സന്തോഷ വീട്ടിലുണ്ടോ? ജോലിക്ക് പോയതാ? വരുമ്പോ ഞങ്ങളെ സ്നേഹാന്വേഷണം പ്രത്യേകം പറയൂ കേട്ടോ. ഓക്കെ, എന്നാ നമുക്ക് വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ കേൾക്കുന്നുണ്ടാവോ? പറയാൻ പറ്റില്ല അല്ലേ. ഓക്കെ, എന്തായാലും അവരൊക്കെ വിളിക്കുമ്പോ അവരോടും പറയൂ നമ്മളെ സ്നേഹാന്വേഷണം. നമ്മളൊരു പഴയ റേഡിയോ കാലം നമ്മള് ഇങ്ങനെ പരസ്പരം സംസാരിച്ചു, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയൂ
1: കേട്ടോ.
0: ഉമ്മാച്ചുവിലെ കൽപ്പകത്തോപ്പ് അതല്ലേ വേണ്ടേ? അതെല്ലേ, പി ഭാസ്കറിന്റെ രചന, കെ രാഘവന്റെ സംഗീത, യേശുദാസ് പാടിയ പാട്ട്. എന്നാ കേട്ടാലോ. ഓക്കെ ശരി.

0: ഹലോ, നമസ്കാരം.
1: ഹലോ,
0: ആ നമസ്കാരം, ഇതാരാണ്? ആ ബിജ. ആ, എവിടെയാ സ്ഥലം?
1: ഇത് കണ്ണൂർ ജില്ലയിലെ പിന്നെ പൊയിലൂർ.
0: ആ പൊയിലൂർ. ആ ആ ആ
1: സെൻട്രൽ പൊയിലൂർ.
0: ആ സെൻട്രൽ പൊയിലൂർ. ആ അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? കോഴിക്കോട് നിലയത്തിലെ കൊച്ചു പരിപാടി കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്നു. സ്ഥിരം കേൾക്കാറുണ്ടോ?
1: ഓ സ്ഥിരം കേൾക്കും. 6 മണിക്ക് തുടങ്ങിയാൽ വൈകുന്നേരം.
0: ആ ഹാ ഹാ അപ്പൊ കണ്ണൂര്, കോഴിക്കോട് നിലയം കൂടാതെ മറ്റ് കണ്ണൂരോ എന്തെങ്കിലും കേൾക്കാറുണ്ടോ?
1: എല്ലാം കേൾക്കും.
0: ആ മാറി മാറിയൊക്കെ കേൾക്കും.
1: ചെറിയ കുട്ടിക്കാലത്തെ
0: അതെ. ഇപ്പൊ നേരത്തെ വിളിച്ച ആളും അതുപോലെയാണ്. ചെറു ചെറു പ്രായത്തിലെ റേഡിയോ ആയിട്ടുള്ള ഒരു ആത്മബന്ധത്തെ കുറിച്ചാണ് പറഞ്ഞത്. അതെ. അപ്പൊ വീട്ടിൽ തന്നെയാണോ അതോ മറ്റേ ജോലി സ്ഥലം ജോലിക്ക് എന്തെങ്കിലും പോകുന്നുണ്ടോ?
1: ഇല്ല, വീട്ടിൽ തന്നെ.
0: ആ ഒരു തിരക്കിട്ട് എവിടുന്ന് ഓടി വന്ന മാതിരി ഉണ്ടല്ലേ? അതോ ഈ പരിപാടിയിൽ കിട്ടിയതിന്റെ ഒരു ഒരു സന്തോഷമാണോ? നമുക്ക് അതെ മനസ്സിലായി. ആരൊക്കെയാ വേറെ വീട്ടിലെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ?
1: ഓ ഇല്ല, ഞാൻ ഇപ്പോഴത്തെക്കാളും പിന്നെ ഭർത്താവ് പണിക്ക് പോയിന്, മക്കള് സ്കൂളിൽ പോയിനി, രണ്ടാം
0: മക്കളാ.
1: മൂത്തോയെ 6ാം ക്ലാസ്സില്, ശ്യാംകൃഷ്ണ. പിന്നെ ഇളയോയെ രവിൻ കൃഷ്ണ, പിന്നെ 3ാം ക്ലാസ്സിൽ.
0: സ്കൂള് കുട്ടികളുടെ അടുത്താണോ?
1: ഓ
0: വീട് സ്കൂൾ വീട്ടിൽ നിന്ന് ദൂരെയാണോ? സ്കൂള് അടുത്താണോ?
1: കുറച്ച് ഉണ്ട്, കുറച്ച് പോകണം. കുറച്ച്
0: വണ്ടിയിൽ കൊണ്ടുപോകും അല്ലേ?
1: ആ വണ്ടിയിൽ മൂത്തോനി ബസ് വരും. ഇപ്പൊ ഇക്കുറി 6ാം ക്ലാസ്സിലേക്കാ. പിന്നെ ഓന് ബസ് വരും, സ്കൂൾ ബസ് വരും, ഓട്ടോ
0: വരും. എന്തായാലും അവരെയൊക്കെ പറഞ്ഞയച്ചു, അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ ഒതുക്കി. ഇനിയിപ്പോ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കണം. അപ്പോഴേക്കും 4 മണിയാകുമ്പോഴേക്കും ഇവരൊക്കെ വരാറായി. അപ്പൊ എന്തായാലും പരിചയപ്പെടാനും
1: സംസാരിക്കാം.
0: ആ സന്തോഷായിരിക്കുന്നു കേട്ടോ. അപ്പൊ ഇവരൊക്കെ വരുമ്പോ, ഭർത്താവും മക്കളൊക്കെ വരുമ്പോ ഞങ്ങളെ സ്നേഹാന്വേഷണം പറയൂ കേട്ടോ. അപ്പൊ എന്തായാലും ഇനി എപ്പോഴെങ്കിലും സംസാരിക്കാം. അതുപോലെ സാന്ത്വനത്തിന്റെ പാട്ടല്ലേ വേണ്ടേ? ഉണ്ണി വാവാവോ പാട്ട് കൊടുക്കാട്ടോ.
1: ഓക്കെ.

0: ഹലോ, നമസ്കാരം സുനിൽ.
1: നമസ്കാരം സാർ.
0: ഇതെവിടെയാ സുനിൽരാജ്? പള്ളിയത്തിന്റെ സ്ഥലം?
1: പള്ളിയത്ത് എന്ന് പറഞ്ഞാല് പേരാമ്പ്ര കഴിഞ്ഞിട്ട് ആവള
0: ആ
1: പള്ളിയത്ത് വേളം ഗ്രാമപഞ്ചായത്ത്.
0: ആ ഹാ ഹാ എന്തൊക്കെയാണ് സുനിൽജി വിശേഷങ്ങൾ?
1: സാർ ഇങ്ങോട്ട് എങ്ങനെ വന്നിട്ടുണ്ടോ ആ ഏരിയയില്?
0: നമ്മളിപ്പോ കോഴിക്കോട് ജില്ലക്കാരെ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണ്ടേ?
1: പോണല്ലോ സാർ. ഈ ഏരിയ വന്നിട്ടുണ്ടോ? ഈ പൈതൃകം നീക്കുന്ന അറിയാ സാറെ?
0: ഓ, അദ്ദേഹം എഴുത്തുകാരനല്ലേ?
1: അതെ.
0: ആ, അദ്ദേഹം ഇവിടെയൊക്കെ വരുന്നല്ലേ?
1: ആ ഹാ
0: അവരുടെ നാടല്ലേ? ആ പ്രദേശം അടുത്താ?
1: തീക്കുനി പള്ളിയത്ത്. ഒരു 5 കിലോമീറ്ററിന്റെ വ്യത്യാസമുള്ളു.
0: ഓ, അത് ശരി. അദ്ദേഹം ഇവിടെ കവിത അവതരിപ്പിക്കാനും കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ ഓഫീസിലൊക്കെ വരാറുള്ള ആളാണല്ലോ. എന്താ സുനിലിന്റെ ജോലി ഏർപ്പാട്?
1: ഞാൻ ടൈലറിംഗാ സാർ.
0: ആ, ഷോപ്പിലാണോ?
1: ആ ഇപ്പൊ ഷോപ്പിലുള്ളേ.
0: ആ ഹാ ഹാ
1: രാവിലെ ഒരു 6 മണിക്ക് വീട്ടിൽ റേഡിയോ തുറക്കും.
0: ആ,
1: അത് കഴിഞ്ഞാല് ഒരു 8-9 മണിക്ക് ഷോപ്പിലെത്തും. ഷോപ്പിൽ ഫുൾ ടൈം റേഡിയോ ആണ്.
0: അപ്പൊ റേഡിയോനെ എവിടെയായാലും റേഡിയോ നമ്മുടെ അകമ്പടി ആയിട്ടുണ്ട്.
1: അതെ അതെ, വീട്ടിൽ അടുക്കളയിൽ റേഡിയോ ഉണ്ട്, എന്റെ ഷോപ്പിലും റേഡിയോ ഉണ്ട്.
0: മുമ്പ് വേറെ ഒക്കെ എന്താ വിശേഷങ്ങൾ? മുമ്പ് പാട്ടുകൾ കുറച്ചിങ്ങനെ ആവശ്യപ്പെട്ടിരുന്നോ, കിട്ടിയിരുന്നോ? ഏതെങ്കിലും പാട്ട് ആവശ്യപ്പെട്ടി കൊടുത്തിരുന്നോ?
1: ഒരുപാട് പ്രാവശ്യം ആവശ്യപ്പെട്ടിരുന്നു സാറേ, കിട്ടി.
0: ആ, കിട്ടിയിരുന്നു. മറ്റേ നമ്മള് മറ്റ് പാട്ടുകൾ ആവശ്യപ്പെടുന്ന പരിപാടികൾ
1: പല്ലവി അനുപല്ലവി പങ്കെടുത്തിരുന്നു സാറേ.
0: ആ, അതെയോ? അതിലെ
1: സമ്മാനം കിട്ടിയിട്ടില്ല. സമ്മാനത്തിന് അവർ നറുക്കിട്ട കൊണ്ട് രണ്ടുപേര് 1-ാം സ്ഥാനത്ത് ആയതുകൊണ്ട്
0: ടൈയിൽ പോയി നഷ്ടപ്പെട്ടു. അതെ, അന്ന് നമ്മള് എവിടെ വെച്ച് നടത്തിയ പരിപാടിയിലായിരുന്നു അത്?
1: അല്ല, റേഡിയോയിൽ തന്നെ സാറേ.
0: ആ, റേഡിയോയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അല്ല, നമ്മളത് സ്റ്റേജ് പ്രോഗ്രാംസ് ആയിട്ട് നമ്മൾ പലയിടത്തും നടത്തിയിരുന്നു. അതിന്റെ സ്റ്റേജ് ഷോ പോലെയൊക്കെ അന്ന് നടത്തിയിരുന്നു. അപ്പൊ ഞാൻ അതിന് വന്നു.
1: അതൊക്കെ ഞാൻ കണ്ടിരുന്നു, അതൊക്കെ ഞാൻ കേട്ടിരുന്നു സാർ. സാറിന്റെ സ്ഥലം കോഴിക്കോട്
0: ഇവിടെ തന്നെ? കോഴിക്കോട് തന്നെ. കോഴിക്കോട് തന്നെ.
1: കോഴിക്കോട് എവിടെയാ സാറേ വരുന്നത്?
0: കോഴിക്കോട്ടുകാർ കോഴിക്കോടല്ലേ താമസിക്കുന്നത്?
1: അതിന്റെ അടുത്താണോ?
0: ആ, ഇവിടെയൊക്കെ തന്നെ, ഇവിടെയൊക്കെ തന്നെ കേട്ടോ. അപ്പൊ സുനിലിന് വേണ്ട പാട്ട് കർത്തവ്യത്തിലെ പാട്ടാണല്ലോ അല്ലേ?
1: അതെ സാറേ. ആ, അതെ. റേഡിയോയിൽ വെക്കൽ കുറവാണ്.

0: കർത്തവ്യം. കർത്തവ്യത്തിലെ കല്യാണ സദ്യക്ക് വന്നു ചേരണം. ആർ കെ ദാമോദരന്റെ രചന അല്ലേ? ഓക്കെ സുനിൽ, അപ്പൊ വർക്ക് നടക്കട്ടെ. പാട്ട് അതിനിടെ കൂടെ പാട്ടും കേൾക്കാം. ഓക്കെ, എന്തായാലും കാത്തിരുന്ന് കുറെ ക്ഷമയോടുകൂടി കുറെ സന്ദേശങ്ങൾ അയച്ചതിൽ പ്രത്യേകം നന്ദി കേട്ടോ.
1: ഓക്കെ.

0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം സർ.
0: ഒന്ന് പരിചയപ്പെടുത്താമോ?
1: ഓ, പേര് ഹൈമാവതി. ചേളന്നൂരിൽ നിന്നാണ് വിളിക്കുന്നത്.
0: എന്തൊക്കെയാണ്?
1: സുഖം തന്നെ. സാറിന് സുഖല്ലേ?
0: ആ, ഉഷാറായിരിക്കുന്നു. ഹൈമാവതി എന്ന് പറയുമ്പോൾ ജോലി ടീച്ചിങ് ആണോ? അല്ല
1: അല്ല അല്ല, ഹൗസ് വൈഫ് തന്നെയാണ്.
0: ചേർന്നു
1: മകനും പിന്നെ മരുമകളും കുട്ടിയാണ് കൂടെ ഉള്ളത്. മകൻ ഗൾഫിലാണ്, മോളെ കല്യാണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്.
0: അടുത്താണോ?
1: തൊണ്ടയാളാണ്. മരുമകനെ ബിസിനസ് ആണ്, ബേക്കറി കുൾബാ എല്ലാം കൂടെ.
0: ഓക്കെ ഓക്കെ. മോന്റെ വൈഫിന്റെ വീട് എവിടെയാ? മരുമകളുടെ വീട് എവിടെയാ?
1: ഇവിടെ പെരുവയല്.
0: ഇവിടെ തന്നെ. അപ്പൊ നമുക്ക് അധികം ബന്ധുക്കാരെ വീട്ടിലേക്ക് അധികം ദൂരെ ഒന്നും പോണ്ട.
1: ഇല്ല, അധികം ഒന്നും ഇല്ല.

0: നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയാൽ മതി അല്ലേ?
1: ഓ
0: പേരക്കുട്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു സാർ?
1: പേരക്കുട്ടി ഇപ്പൊ UKG പഠിക്കാണ്, ഇന്ന് ക്ലാസ് പോയിട്ടുണ്ട്. മകള് ഇവിടെ ഉണ്ട്, മരുമകള് ഇവിടെ ഉണ്ട്.
0: മനസ്സിലായി മനസ്സിലായി.
1: ബസ്റ്റില് ബസ്റ്റില് പഠിക്കാൻ പോകുന്നുണ്ട്.
0: അതെ,
1: ഇന്ന് ലീവാണ്.
0: ഓക്കെ.
1: പിന്നെ സാറ് കോഴിക്കോട് തന്നെയാണ്?
0: ആ ഇവിടെ തന്നെ ഇവിടെ തന്നെ.
1: സാറിന്റെ പേര്?
0: എന്റെ പേര് ബോബി.
1: ആ പേര് മറന്നുപോയി.
0: ആ കുഴപ്പമില്ല, ഞാനിങ്ങനെ നിങ്ങളെ പോലെ ഇങ്ങനെ കുറെ പ്രിയ ശ്രോതാക്കളുമായി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളെ വീട്ടുവിശേഷങ്ങൾ? ഓ
1: 15 വർഷം മുന്നേ ഞാൻ വിളിച്ചതാണ്. എന്റെ അമ്മ ഇള്ളപ്പെട്ടോ?
0: അതെയാ.
1: ആ അമ്മ മരിച്ചിട്ട് ഇപ്പൊ ഒരു 12 വർഷമായി.
0: അത്രയും മുമ്പോ
1: പിന്നെ വിളിച്ചിട്ടില്ല. ആ പക്ഷെ പാട്ട് കേൾക്കും, പിന്നെ ഇപ്പോഴും കേൾക്കുന്നുണ്ട്. ഇപ്പൊ അത് കുറച്ച് ദിവസം മുന്നേ ഇങ്ങനെ ഹായ് ഹായ് ഇട്ട്, ഇന്ന് ഞാൻ പറഞ്ഞ കിട്ടൊന്നുമില്ല, എന്നാലും വേണ്ടില്ല, ഒന്ന് ഇട്ടേക്കട്ടെ വിചാരിച്ചിട്ട് മരുമകളോട് പറഞ്ഞു.
0: എന്തായാലും അതൊരു അതൊരു നിമിത്തായി അല്ലേ, നമ്മളെ അമ്മയെ അമ്മയെ ഓർക്കാനും ഒരു അവസരം കൂടി ആയല്ലോ.
1: അതെ.
0: അമ്മയുടെ പേരെന്തായിരുന്നു?
1: സത്യഭാമ.
0: അമ്മയെ കുറിച്ചുള്ള പാട്ടാണ് വേണ്ടത്. അമ്മയെ നീ ഒന്നുകൂടി പറഞ്ഞിട്ട് അമ്മ അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ പൊക്കൽക്കൊടി ബന്ധം എന്നൊക്കെ പറയുന്നത് നമ്മള് അത് ഒരു എല്ലാ കാലത്തേക്കും ഉള്ള ഒരു ബന്ധം തന്നെയാണ് അല്ലേ?
1: അമ്മ മരിച്ചപ്പോ വല്ലാണ്ട് ഒരു വല്ലാത്തൊരു വിഷമത്തിലേക്ക്.
0: അതെ, ആൾക്കാരെ അത് അലട്ടുന്ന ഒരു കാര്യമാണ്. പിന്നെ പിന്നീട് മുന്നോട്ട് പല പല കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോ അതൊക്കെ അങ്ങനെ പിന്നെ പിന്നാമ്പുറത്തേക്ക് നീങ്ങുമെങ്കിൽ അത് അവിടെ ഉണ്ട്.
1: അമ്മന്ന് പറഞ്ഞത് അമ്മയും അച്ഛനുള്ള കാലം വരെയല്ലേ മക്കൾക്ക് സുഖം ഉണ്ടാവുള്ളൂ.
0: അതിന് ശേഷമുള്ള സുഖം വേറെ സുഖം അല്ലേ? പക്ഷെ അത് അതൊരു വല്ലാത്ത അല്ല. എനിക്ക് ടീച്ചർ ഇമ്മതി, ഞാൻ പിന്നെ ടീച്ചറിനെ വിളിക്കാൻ പോണിട്ട് പറഞ്ഞു എനിക്ക് മനസ്സിലാകുന്നു. എന്തായാലും സന്തോഷം നമുക്കിങ്ങനെ ഈ ഒരു അവസരത്തിൽ ഒരിക്കൽ കൂടി അമ്മയെ ഓർക്കാൻ പറ്റിയല്ലോ.
1: അതെ.
0: അപ്പൊ എന്നാ നമുക്ക് ആ പാട്ട് കേട്ടാലോ?
1: ഓ ആയിക്കോട്ടെ.
0: അപ്പൊ നമ്മുടെ പേരക്കുട്ടി വരുമ്പോ അവനോട് പറയൂ. എന്താ പേരക്കുട്ടിയുടെ പേരെന്താ?
1: രാഹുൽ.
0: ഓഹോ, മോൻ വരുമ്പോ പറയൂ കേട്ടോ. അങ്ങനെ നിങ്ങളെ സ്നേഹാന്റെ അതുപോലെ മകനും ജോലി കഴിഞ്ഞ് വരുമ്പോഴൊക്കെ പറയൂ കേട്ടോ. ഓക്കെ.
1: ഓ പറയാം.
0: ഓക്കെ. അപ്പൊ എല്ലാവർക്കും വേണ്ടി
1: ഓക്കെ.
0: ഓക്കെ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. പരിപാടിയിൽ പങ്കെടുക്കാനായി വാട്സപ്പിൽ ഒരു ഹായ് ഇട്ടാൽ മതി. വാട്സപ്പ് നമ്പർ അറിയാലോ, 9400244240. ഹലോ, നമസ്കാരം ശ്രീത്തെ. എന്താണ് ഗ്രാൻഡ് ബസാറിൽ എന്താണ് വിശേഷം? നിങ്ങൾ സ്ഥിരം
1: ഗ്രാൻഡ് ബസാറിൽ? ഞാൻ അവിടെ തയ്യക്കടയിൽ ജോലി ചെയ്യാണ്.
0: അതെ, അവിടുത്തെ നിങ്ങളെ വൻ ടീം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പ്രോഗ്രാംസിലൊക്കെ മെസ്സേജ് ഇങ്ങനെ കാണാറുണ്ട് അല്ലേ? ശ്രീ
1: തീർച്ചയായിട്ടും
0: ജയനുണ്ട്,
1: ജയരാജ്,
0: ഹസൻ ഉണ്ട്, രമ്യ ഉണ്ട്, ഷീന ഉണ്ട്, ബിന്ദു ഉണ്ട്,
1: എല്ലാരും ഉണ്ട്.
0: എല്ലാരും കൂടി ചേർന്നിട്ടാണ് ജോലി ടൈലറിംഗ് അല്ലേ?
1: അതെ,
0: അവിടെ ഒരുപാട് ഇതുപോലെയുള്ള ഈ ടൈലറിങ്ങും അനുബന്ധ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഷോപ്സ് ഉള്ള ഏരിയ ആണല്ലോ കോഴിക്കോട്ട് ഗ്രാൻഡ് ബസാർ.
1: നല്ല കോഴിക്കോട് ഗ്രാൻഡ് ബസാർ, മിഠായി അങ്ങനത്തെ ഏരിയ ആണ്.
0: കുറെ വർഷമായോ ഇവിടെ?
1: ആ, ഞാൻ ഇപ്പൊ ഒരു 8 വർഷം.
0: നമ്മുടെ
1: വീട് ഇവിടെ ഒളവണ്ണയാണ്.
0: ആ, ഇപ്പൊ പോയി വരാനൊന്നും അത്ര ബുദ്ധിമുട്ടില്ല? കൈമ്പാലത്താണോ? അതെ, കൈമ്പാലത്തുനിന്ന് ഇതുപോലെ മെസ്സേജ് കാണാറുണ്ട്.
1: അത് ഞാനല്ലോ.
0: അല്ല അല്ല, ഇത് നമ്മളെ ഇതുപോലെ നേരത്തെ
1: എനിക്ക് ഇത് പാട്ട് ആവശ്യപ്പെടുന്ന എന്റെ കൈമ്പാലില് നല്ലൊരു സുഹൃത്തുണ്ട്, പ്രകാശ് എന്നറിയ, റോട്ടോ ഡൈവർ ആയിരുന്നു. ലേശൊരു അസുഖമായിട്ട്
0: ഇരിക്കുന്നു.
1: സ്ഥാപനത്തിൽ ഇരിക്കുകയാണ്.
0: കൊടുക്കാം, അദ്ദേഹം കേൾക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ പറഞ്ഞാ മതി, ഞങ്ങളെ അന്വേഷണങ്ങൾ അറിയിക്കൂ.
1: രാവിലെ വെച്ചാ പൂട്ടില.
0: ആ, അതെ അല്ലേ, അപ്പൊ ഉറപ്പായിട്ടും പ്രകാശൻ കേൾക്കുന്നുണ്ടാവും.
1: തീർച്ചയായിട്ടും കേൾക്കുന്നുണ്ടാവും.
0: അപ്പൊ എന്തായാലും ഞങ്ങളുടെ ഒരു ഹൈ
1: കട്ടാക്കി വിളിക്കും.
0: അപ്പൊ എന്തായാലും നമ്മുടെ ഒരു പ്രിയ സുഹൃത്തിന് വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്.
1: അവരോടും
0: അതുപോലെ സുഹൃത്ത് കേൾക്കുന്നുണ്ട്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരോടും കൂടി പറയൂ നമ്മുടെ സ്നേഹാന്വേഷണം.
1: തീർച്ചയായിട്ടും എല്ലാരോടും പറയാം. എന്താ, എല്ലാരും ഉണ്ട്, ആർക്കും സംസാരിക്കാൻ പറ്റില്ല.
0: കൊഴപ്പില്ല,
1: കൊടുക്കാം.
0: ഹലോ,
2: ഹലോ.
0: ആ, ഹലോ രമ്യ, എന്തായി? ഊണിന്റെ പരിപാടിയൊക്കെ എന്തായി? എല്ലാരും ഒന്നിച്ചു കൊണ്ടുവന്ന് കഴിക്കാണോ പതിവ്? അതെ, ഓരോരുത്തർ ഓരോ ഐറ്റം ആയിട്ട് കൊണ്ടുവരാണോ? രമ്യ കാളൻ, മറ്റേ ശ്രീ തോലൻ, മറ്റേ ആള്, മറ്റേ ബിന്ദു പുളിയിഞ്ചി, അങ്ങനെയാണോ? ചോറ് മുതലാളി വക.
2: എന്തായാലും
0: ഒരു ഒരുമിച്ചൊരു ഒരു സൗഹൃദ കൂട്ടായ്മയും ആയിട്ട് വർക്ക് ചെയ്യാനും ജോലി ഇതുപോലെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനൊക്കെ ഒരു നല്ല അനുഭവമാണ് അല്ലേ? പോരാത്തിന് ഇടയ്ക്ക് ഒരു പാട്ടും ഒരു മെസ്സേജും. അതെല്ലേ, ഓക്കേ. എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞാൽ സന്തോഷം കേട്ടോ. നിങ്ങളെ മെസ്സേജ് ഞാൻ നേരത്തെ ശ്രീനോട് പറഞ്ഞു, മെസ്സേജൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കാണാറുണ്ട്. ബാക്കിയുള്ള എല്ലാവരോടും പറയൂ, ശ്രീകുട്ടനോടും ഹസനോടും രമ്യയോടും ഒക്കെ പറയൂ, ഷീന, ബിന്ദു. ഓക്കെ, പാട്ട് കേട്ടാലോ. ശരികൊണ്ട് മുന്നേറ്റത്തിൻ്റെ പാട്ടാണ് ആവശ്യപ്പെട്ടത്, എസ് പി ബാലസുബ്രഹ്മണ്യത്തിൻ്റെ. ശ്രീകുമാരൻ തമ്പി, ശ്യാം ടീമർ എഴുതി ചെയ്തിട്ടുള്ള പാട്ടാണത് അല്ലേ? കേട്ടല്ലോ. ഓ, വെൽക്കം.

0: ഹലോ, നമസ്കാരം ജയശ്രീ.
1: ഹലോ ഹലോ, നമസ്കാരം.
0: ചേവരമ്പലം.
1: ചേവരമ്പലാണ്.
0: എന്തൊക്കെയാണ്?
1: നല്ല വിശേഷം.
0: ഉഷാറായിരിക്കുന്നോ?
1: ഓ, ഉഷാറായിട്ടിരിക്കുന്നു. സന്തോഷം കൊണ്ടിരിക്കും.
0: സന്തോഷം കൊണ്ടാണ്.
1: ആഗ്രഹിക്കുന്നത്?
0: അതെയോ?
1: ഇതുവരെ കിട്ടിയിട്ടില്ല എനിക്ക്.
0: തത്സമയ പരിപാടികളിലൊന്നിലും പങ്കെടുത്തിട്ടില്ല?
1: ഇല്ല, എനിക്ക് ഞാൻ കുറെ വിളിച്ചു നോക്കിയിരുന്നു മുന്നേ, അപ്പൊ
0: ഇടയ്ക്കൊക്കെ മെസ്സേജസ് ഇട്ട് നമ്മൾ പാട്ടൊക്കെ കൊടുക്കാറുണ്ട്
1: തോന്നുന്നു
0: അല്ലേ? യോ ചോയ്സ്, യോ ചോയ്സിലൊക്കെ പാട്ട് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക്, അല്ലേ? ആ സ്ഥലപ്പേര് ഇങ്ങനെ പെട്ടെന്ന് ഓർത്ത പോലെ തോന്നുന്നു. ഇല്ല, ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ. എന്തൊക്കെയാ വിശേഷങ്ങൾ? വീട്ടിൽ തന്നെയുള്ള ആളാണോ അതോ ജോലി ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും? ഉച്ചത്തെ കാര്യങ്ങളൊക്കെ ആയോ?
1: രണ്ട് മക്കളുണ്ട്, ഒരു മോനും ഒരു മോളും ഉണ്ട്.
0: ഉച്ചക്ക് ആരെങ്കിലും ഉണ്ടാവോ അതോ?
1: ഹസ്ബൻഡ് ഉണ്ടാവും. ഇനിയിപ്പോ മോനും വൈഫും വരും. ഇപ്പൊ ഉണ്ണായി ചെറിയ മോളുണ്ട്, ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല, അസുഖമില്ലാത്ത കാരണം.
0: അതെയോ?
1: ഡോക്ടറെ അടുത്ത് പോയതാ. അവരിപ്പം വരും ഉണ്ണായി.
0: വെല്ല റെഡി ആയിട്ട് കാലായിരിക്കാണ്.
1: അതെ, ആയിക്കൊണ്ടിരിക്കണേ.
0: അതെ,
1: എന്താ സന്തോഷം കൊണ്ട് പെട്ടെന്ന്.
0: അതെ, എനിക്ക് മനസ്സിലായി. എന്തായാലും
1: ആദ്യം മുതലേ ചെറുതാകുമ്പോഴേ റേഡിയോ കേൾക്കുന്നതാണ്. എന്റെ അമ്മ ഉണ്ടാവുമ്പോഴേ ഈ റേഡിയോയിൽ പണ്ട് ലളിതഗാനങ്ങളൊക്കെ പഠിപ്പിക്കല്ലോ.
0: അതെ, ലളിത സംഗീത പാഠം
1: പാഠം അതൊക്കെ നിർബന്ധിച്ച് കേൾപ്പിക്കായിരുന്നു.
0: ഒരു പാട്ടിൽ വാസന ഉണ്ടാവുമല്ലോ
1: കുറച്ചൊക്കെ.
0: അവിടെ നമ്മളെ റെസിഡൻസിന്റെ പരിപാടിയിലൊക്കെ പാടാറുണ്ടോ?
1: ആ, ചിലപ്പോഴൊക്കെ പാടാറുണ്ട്.
0: അമ്മ അത് തിരിച്ചറിഞ്ഞിട്ടാണ് അതിലൊക്കെ താല്പര്യം ഉണ്ടെന്ന് മനസ്സിലാക്കി തന്നെയാണ് പഠിപ്പിച്ചതൊക്കെ, അല്ലേ?
1: എല്ലാരും ചെറുപ്പത്തിലെ അമ്മ എല്ലാരും ഞങ്ങളെ മക്കളെല്ലാരും അടുത്തും ഇങ്ങനെ അതൊക്കെ

0: പഠിപ്പിക്കാൻ പറയാം. അവർക്ക് അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു.
1: എന്തായാലും ഇപ്പം അതുകൊണ്ട് നമുക്ക് ചില ഈ പാട്ടിനെയും ഒക്കെ സ്നേഹിക്കാനും അതെ അത് കുറച്ച് പാടി സ്വയം ആസ്വദിക്കാനൊക്കെ ഉള്ളൊരു ഒരു അവസരങ്ങൾ കൂടി കൈവന്നല്ലോ.
0: അതെ അതെ.
1: എന്താ ഹസ്ബൻഡ് പേരെന്താ?
0: സതീഷ്.
1: ആ അദ്ദേഹത്തോടും വീട്ടുകാരോടൊക്കെ ഞങ്ങൾ സ്നേഹാന്വേഷണം പറയൂ.
0: ഓ പറയാ പറയാ.
1: നമുക്ക് അഭിഭാഷകന്റെ കേസ് ഡയറിയിലെ മഴ പെയ്ത് മാനം തെളിഞ്ഞ നേരം അതല്ലേ കേൾക്കണ്ടേ?
0: അതെ അതെ.
1: ഇത്രയും തെളിയേണ്ടിയിരുന്നില്ല മാനം അല്ലേ? നമുക്ക് ഇടയ്ക്കൊക്കെ അല്ലെ ഈ കർക്കിടകത്തിലെ ഇങ്ങനെ തെളിയേണ്ടിയിരുന്നില്ല മാനം എന്ന് പറയാ. അതെ അതെ പറഞ്ഞേ, കുറച്ചൊക്കെ ഒന്ന് ഇരുണ്ടിരുന്നാ മതിയായിരുന്നു. ശരി, എന്താ തെളിഞ്ഞ നിലയ്ക്ക് പാട്ട് പോട്ടെ. അപ്പൊ ശരി കേട്ടോ. ഓക്കെ, താങ്ക് യു.

0: പഴം ഒരുമിച്ചു പങ്കിട്ട കാലം.
1: ഹലോ, നമസ്കാരം ജോസ്. ആലച്ചേരി നിന്നാണ്. അതെ, മനസ്സിലായി. നമ്മൾ കുറേ മുമ്പൊരിക്കൽ
2: സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ?
1: മുമ്പ് ഫോണിൻ പ്രോഗ്രാം ഉള്ള സമയത്ത്. ഇപ്പോ
2: അതെ,
1: കുറച്ചധികം കാലമായി.
2: അതെ അതെ.
1: എന്തൊക്കെയാണ് ആലച്ചേരിയിൽ ജോസിനവിടെ? സ്വന്തം എന്തെങ്കിലും ജോലിയാണോ അതോ കൃഷിയാണോ? ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്. ഓക്കെ ഓക്കെ. അതെ അതെ, തേനെ കുറിച്ചും അതിന്റെ ചില കാര്യങ്ങളൊക്കെ അന്ന് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നു. എങ്ങനെയുണ്ട് നിങ്ങളെ വർക്കൊക്കെ, മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? അതെ അല്ലേ, അന്ന് ചെറുതേനെ കുറിച്ചൊക്കെ എന്തോ പറഞ്ഞു അല്ലേ നമ്മള്? അതെ അതെ. കൊറേ ഏരിയയിൽ ചെയ്യുന്നുണ്ടോ കൃഷി? കൊറേ പെട്ടിയുണ്ടോ? നമ്മുടെ പുരയിടത്ത് തന്നെയാണോ അതോ വേറെ സ്ഥലങ്ങളൊക്കെ എടുത്താണോ? അത്രേ പറ്റുള്ളൂ അല്ലേ? അപ്പൊ അത് എത്ര ഏക്കർ സ്ഥലമാണ് അവർ ഉദ്ദേശിക്കുന്നത്? 25 പെട്ടിക്ക് അതെ. അപ്പൊ എല്ലായിടത്തും വെച്ചാലും ഇതേപോലെ ഉൽപാദനം കിട്ടുന്നുണ്ടോ അതോ നമ്മളതിന് പ്രത്യേക സാഹചര്യങ്ങൾ നോക്കണോ അവിടുത്തെ ഒരു പ്രദേശത്ത്?

0: അതെ അതെ, ഇത് കാലാവസ്ഥയിലേക്ക് ആശ്രയിച്ചിട്ടാണ്.
1: അതെ, ഞാൻ ചോദിക്കുന്ന അതല്ല, നമ്മൾ ചെടികളും പൂക്കളൊക്കെ കൂടുതലുണ്ട്, അങ്ങനെ എന്തെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചാണോ ഒരു പെട്ടി വെക്കുന്നതെന്ന് വെക്കാം.
0: അതെ അതെ,
1: ആ നമ്മളിപ്പോ പലതും നടുമ്പോഴൊക്കെ മണ്ണിലെ നീർവാർച്ചയൊക്കെ ശ്രദ്ധിക്കുന്ന പോലെ അതും നോക്കും അല്ലേ.
0: ആ തേൻ കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെ കൂടെ പുറത്തേറിയ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നോക്കും. പിന്നെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന തേൻ റബ്ബറാണ്.
1: ആ റബ്ബർ എന്നാണ് വരുന്നത് അല്ലേ. അപ്പൊ അത് ഗുണം
0: ഓപ്പൺ ആയിട്ടാണ്.
1: ഓ
0: ഓപ്പൺ ആയിട്ടാണ് തേൻ. അതായത് ഒരു തുള്ളി ഉണ്ടാവും ഓരോ ഗ്രന്ഥിയിലും, ആ ഓരോ ഇലയിലും മൂന്ന് ചെട്ട് കൂടുന്ന സ്ഥലത്ത് ഒരു ഓരോ തുള്ളി ഉണ്ടാവും.
1: ഓ ഹോ ഹോ, അങ്ങനെയാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടി പെട്ടെന്ന് അത് എടുക്കാനും കൊണ്ടുവരാനൊക്കെ ഈച്ചകൾക്കും സൗകര്യമുണ്ട്,
0: കൂടുതൽ സ്റ്റോക്ക് ചെയ്യാൻ പറ്റും അവർക്ക്, അത്രയും ബൾക്കായി കിട്ടുന്നുണ്ട്.
1: മനസ്സിലായി. അപ്പൊ എന്തായാലും കുറച്ചൊരു നമുക്കൊരു ഒരു കാർഷിക വിജ്ഞാനം കൂടെ താങ്കളിൽ നിന്ന് കിട്ടി.
0: സാധാരണ പൂക്കളിലാണല്ലോ തേൻ ഉണ്ടാവുക.
1: ആ ഇത് ഇലഞ്ഞെട്ടുകളിലാണ്.
0: അതെ,
1: അതൊരു അറിവാണ്, സത്യം. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളും വിചാരിക്കുമല്ലോ റബ്ബറിൽ ഇത്ര മാത്രം പൂവ് എവിടെ ഇരിക്കുന്നു.
0: ചില റബ്ബറിൽ മാത്രമല്ല, മരുത് അങ്ങനെയുള്ള ചില വൃക്ഷങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ
1: ഈ ഒരു രീതിയാണ് അല്ലേ. ജോസി, ഇതൊക്കെ എവിടുന്നാ പഠിച്ചത്? എവിടെയെങ്കിലും പോയി ട്രെയിനിങ്ങിന് പോയിരുന്നോ?
0: ഞാനൊരു 22-23 വർഷമായി.
1: അതെ അതെ അല്ലെ, ഞാൻ പറഞ്ഞ തുടക്കകാലത്തൊക്കെ ഇതില് ഒരു
0: ട്രെയിനിങ് ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ട്.
1: ആ നമ്മളെ കൃഷിഭവൻ വഴിയാണോ അതോ വേറെ എവിടെയെങ്കിലും പോയോ?
0: ഇല്ല, ഞാൻ ആദ്യമേ ഇത് പഠിക്കുന്ന സമയത്ത്, 10th ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ചെറിയ തുടങ്ങിയിരുന്നു. പിന്നെ അതിന് കൂടുതൽ കുറച്ച് ക്ലാസ്സുകളൊക്കെ പങ്കെടുത്തു. അങ്ങനെ
1: നമ്മൾ സ്വയം ഇതിനൊക്കെ ആർജിച്ചു ഇത്തരം കാര്യങ്ങളുടെ എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം ഒക്കെ അല്ലേ.
0: ഇത് നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്താണ്
1: പഠിക്കുന്നത്. അതെ അതെ, അതാണ് കൂടുതൽ. നമ്മളിപ്പോ ക്ലാസ്സിൽ പോയോണ്ടല്ലോ കാര്യം, ചില പ്രായോഗിക പരിശീലനങ്ങളിലും അനുഭവം കൊണ്ടുമാണ് ഇത് മുഴുവൻ വിജയിക്കുന്നത്.
0: അതെ, തിയറി കിട്ടിയിട്ട് കാര്യമില്ല.
1: അതെ, അത് നമ്മൾ എന്തിനും, അതെ നമ്മൾ ഇറങ്ങുമ്പോഴാണല്ലോ അതിനെ കുറിച്ച് പലതും മനസ്സിലാക്കുക.
0: അതെ അതെ, ഈ ചെന്നെ കൈകാര്യം ചെയ്യാനുള്ള ആ ഒരു ഇത്.
1: ഓക്കെ, എന്തായാലും ജോസുമായി ഒരിക്കൽ കൂടി സംസാരിക്കാൻ കഴിഞ്ഞാൽ സന്തോഷം. ജോസിന്റെ മെസ്സേജ് ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ഇപ്പൊ കുറെ ആയല്ലോ മെസ്സേജ് ഒക്കെ കണ്ടിട്ട്, കുറച്ചായിട്ട് തിരക്കിലാണോ?
0: അതെ, വൈഫ് ഇടയ്ക്ക് വിളിക്കാറുണ്ട്.
1: അതെ അതെ. ഓക്കെ, എന്താ ശ്രീമതിയുടെ പേരെന്താ?
0: ഷീന.
1: ഷീന, ആ അതെ ഷീന
0: വിളിക്കാറുണ്ട്.
1: ആ ഷീനയുടെ
0: അലീന ജോസും വിളിക്കാറുണ്ട്.
1: അലീന ഉണ്ട്, ഞങ്ങൾ ഇതൊക്കെ കാണാറുണ്ട്, പേരുകളൊക്കെ വളരെ ഫെമിലിയർ ആണ്. പേര് പറയുമ്പോ പെട്ടെന്ന് ആളെ ഓർക്കും. അപ്പൊ എല്ലാവർക്കും വേണ്ടി നമുക്ക്
0: നിശീധിനി
1: എന്നുള്ള പാട്ടാണ് നമ്മൾ അധികം ഇപ്പൊ ഈ അടുത്ത് കുറച്ച് കൊടുത്ത്. എം എസ് വിയുടെ അല്ലെ, എം എസ് വിശ്വനാഥന്റെ സംഗീതമാണ് വയലാറിന്റെ രചന, ജാനകി അമ്മ പാടിയ
0: ഗാനം.
1: അതെ, ജോസി നമുക്ക് കേൾക്കാം. ഓക്കെ, എല്ലാവരോടും ഞങ്ങളുടെ സ്നേഹാഷ്ണം ഒരിക്കൽ കൂടി കേട്ടോ. ഓക്കെ.

0: ഹലോ, നമസ്കാരം പവിത്ര.
1: ഹലോ.
0: പറമ്പിൽ ബസാർ.
1: അതെ അതെ.
0: എന്തൊക്കെയാ വിശേഷങ്ങൾ? നമ്മൾ കുറച്ചു മുമ്പ് എപ്പോഴോ സംസാരിച്ചു എന്ന് എനിക്ക് തോന്നുന്നു.
1: ഇല്ല സാറിനോട് ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല.
0: സ്ഥലം ആയതുകൊണ്ടാണ് ഞാൻ ഓർക്കുന്നത്. അവിടുന്ന് വേറെ ആരോടായിട്ട് സംസാരിച്ചുകൊണ്ടായിരിക്കും. ഓക്കെ, വേറെ എന്തൊക്കെയാ വിശേഷം? എന്ത് പറയൂ?
1: സുഖമായിട്ടിരിക്കുന്നു സാർ, സുഖമായിട്ടിരിക്കുന്നു.
0: വീട്ടിൽ തന്നെ ഉള്ള ആളാണോ അതോ എന്തെങ്കിലും ജോലികളോ ഏർപ്പാടുകൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓൺലൈൻ പരിപാടികളോ എന്തെങ്കിലും ഉണ്ടോ?
1: ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. ഞാനൊരു യു കെ ബേസ്ഡ് കമ്പനിയിലെ റിക്രൂട്ട്മെന്റ് മാനേജർ ആയിട്ട് വർക്ക് ചെയ്യാം.
0: അതെ, അപ്പോൾ വീട്ടിൽ തന്നെ മതിയോ?
1: ആ, വർക്ക് ഫ്രം ഹോം ആണ്, കംപ്ലീറ്റ് വർക്ക് ഫ്രം ഹോം ആണ്. അതെ.
0: ഓക്കെ. എത്ര തൃശ്ശൂർ ഭാഗത്ത് വർക്ക് ചെയ്തിട്ടുണ്ടോ?
1: എന്റെ ഹസ്ബൻഡിന്റെ വീട് തൃശ്ശൂരാണ്.
0: അപ്പോൾ ഞാൻ ചോദിച്ചത് കറക്റ്റ് അല്ലേ?
1: അതെ, കറക്റ്റ് ആണ്.
0: ശരി,
1: സാറിന് എങ്ങനെ മനസ്സിലായി?
0: ആകാശവാണിയിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കണ്ടേ? അങ്ങനല്ല, പവിത്രയുടെ ടോണിലൊരു ചെറിയ അതിലൊരു ചെറിയ
1: മാറ്റം വന്നോട്ട് മനസ്സിലായതോടെ. എന്റെ വീട് കോഴിക്കോട്.
0: തൃശ്ശൂർ എവിടെയാ വീട്?
1: തൃശ്ശൂർ നെല്ലങ്കര.
0: ഓക്കെ, ഞാൻ വെറുതെ ചുമ്മാ ചോദിച്ചേ ഉള്ളൂ.
1: ഓക്കെ,
0: എങ്ങനെയാ ടൈമിംഗ് ഒക്കെ? എങ്ങനെയാ
1: ടൈമിംഗ്? യു കെ ഷിഫ്റ്റ് ആണ്, 1 PM to 10 PM.
0: അപ്പൊ അത് എച്ച് ആറിന്റെ ആണ് അല്ലേ?
1: എച്ച് ആർ ആണ്.
0: എന്താണ്, പല കമ്പനികൾക്കും എച്ച് ആറിൽ എച്ച് ആർ ആണെന്ന് തോന്നുന്നു. ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ള ഒരു ഏരിയ അല്ലേ കൂടുതലും?
1: അതെ അതെ, നല്ല സ്കോപ്പ് ഉള്ളതാണ്. ഞാൻ എച്ച് ആറിൽ തന്നെ റിക്രൂട്ട്മെന്റിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ട് അതിലാണ് വർക്ക് ചെയ്യുന്നത്.
0: അപ്പോൾ നമ്മുടെ ക്ലയൻസ് ഏത് തരം റിക്രൂട്ട്മെന്റ്സ് ആണ് നമുക്ക് കമ്പനി ആവശ്യപ്പെട്ട, ലൈക്ക് ഏതാണ് നിങ്ങളുടെ ഏരിയ ആൾക്കാർ എടുക്കുന്നത്?
1: ഞങ്ങൾ അവിടെ യു കെ ബേസ്ഡ്, യു കെയിലുള്ള ഒരു ഹെൽത്ത് കെയർ റിക്രൂട്ട്മെന്റ് ഏജൻസിയിലാണ്. അപ്പൊ അവിടെ നമുക്ക് മെയിൻ ആയിട്ട് ഹോസ്പിറ്റൽസ്, NHS ഹോസ്പിറ്റല്, പിന്നെ കെയർ ഹോംസ്, അപ്പൊ അവിടേക്ക് വേണ്ടിയിട്ടുള്ള ഡോക്ടേഴ്സ്, അതെ, ഹെൽത്ത് കെയർ അസിസ്റ്റന്റ്, നഴ്സുമാരൊക്കെ റിക്രൂട്ട് ചെയ്യാണ് നമ്മളുടെ വർക്ക്.
0: അപ്പൊ നമ്മളെ ഒരു കൂടുതലും ആപ്ലിക്കൻസ് ഒക്കെ വരുന്നത് നമ്മളെ നാട്ടിൽ നിന്നാണോ അതോ പുറം രാജ്യങ്ങളിൽ നിന്നാണ്? എങ്ങനെയാണ്?
1: നമുക്ക് ഡയറക്റ്റ് യു കെ ആണ്, യു കെ ആയിട്ടുള്ള അവിടെ ഉള്ള
0: ആൾക്കാരെ പറ്റുള്ളൂ.
1: പോയിട്ടുണ്ടെങ്കിൽ അവരെ റിക്രൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ ഉള്ള ആൾക്കാർ.
0: അവിടെ തന്നെ യു കെ ഉള്ള ആൾക്കാരെ ആയിരിക്കും നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നത് അല്ലേ? അവർക്ക് ഓപ്പൺ, അവർക്കാണ് ആ വിൻഡോ ഓപ്പൺ ആയിട്ടുള്ളത്.
1: അതെ, അവർക്ക് മാത്രം ഓപ്പൺ ആയിട്ടുള്ളത്.
0: ഓക്കെ ഓക്കെ. കുറച്ച് കാലമായി ഫീൽഡിൽ?
1: ആ, ഞാനിപ്പോ ഒരു 3 വർഷമായി.
0: എന്തായാലും നമ്മളിതൊക്കെ കേൾക്കുന്നവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ, ഇതുപോലെ പല പരിപാടികൾ കേൾക്കുമ്പോൾ പലർക്കും പല കാര്യങ്ങളും റേഡിയോയിലൂടെ കിട്ടുന്നു എന്നാണ് ഒരു അട്രാക്ഷൻ ആയിട്ട് പലരും പറയാറുള്ളത്.
1: അതെ അതെ, സത്യം.
0: അവിടെ നാട്ടിലിരിക്കുമ്പോൾ റേഡിയോ കേൾക്കാറുണ്ടായിരുന്നോ അതോ പറമ്പിൽ ബസാർ ശീലാണോ?
1: ഞാൻ ഇവിടെ എന്റെ അച്ഛനും അമ്മയും സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. അപ്പൊ ഇവിടെ വന്ന് കേട്ടു തുടങ്ങി. ഇപ്പൊ ഞാനും എന്നിട്ട് ഭയങ്കര അഡിക്റ്റ് ആയി. അപ്പൊ ഡെയിലി കേൾക്കാറുണ്ട്,
0: വർക്ക്
1: ചെയ്യുന്ന സമയത്തും കേൾക്കാറുണ്ട്.
0: നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വെച്ചാൽ കുറച്ചും കൂടി എൻഗേജിംഗ് ആയിരിക്കും.
1: അതെ അതെ.
0: ഹസ്ബൻഡ് ഇവിടെ നാട്ടിലുണ്ടോ അതോ വർക്ക് ചെയ്യുന്ന?
1: ഹസ്ബൻഡ് ബാംഗ്ലൂരാണ്.
0: ഓക്കെ.
1: അതെ,
0: അപ്പൊ അദ്ദേഹം വിളിക്കുമ്പോ ഞങ്ങളെ സ്നേഹാന്വേഷണം പറയൂ വീട്ടിലുള്ള എല്ലാരോടും.
1: തീർച്ചയായിട്ടും പറയാം സാർ, തീർച്ചയായിട്ടും.
0: ഓക്കെ, നമുക്ക് പവിത്രത്തിലെ വാലിന്മേൽ പൂവ് എന്നുള്ള പാട്ടല്ലേ വേണ്ടേ?
1: അതെ അതെ, ആ പാട്ടാ വേണ്ടത്.
0: ശ്രീമാർ സുജാത അല്ലേ?
1: അതെ.
0: ഓ എൻ വി കുറുപ്പിന്റെ രചന, ശരത്തിന്റെ സംഗീതം.
1: അതെ.
0: ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, ബൈ.

0: മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം, 19-ാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ജിജിൻ അതിയന്നൂർ, ലൈസ അഗസ്റ്റിൻ, രഘു ചന്ദ്രിക, എ ജെ സലീം, ജയദേവ് കോട്ടയം, അനീഷ് നായർ. സംവിധാനം റൂബി ബാബു.
1: പക്ഷേ അന്വേഷണത്തിലൂടെ നിങ്ങൾ കണ്ടെത്തിയത്?
2: അതിലേക്കാണ് വരുന്നത്. മേഘ, അതായിരുന്നു ചന്ദ്രുവിന്റെ കാണാതായ ആദ്യ ഭാര്യയുടെ പേര്. മേഘയുടെ തിരോധാനത്തിന്റെ വഴിയെ ചെന്നപ്പോഴാണ് ആത്മഹത്യയെന്ന് കരുതിയ ഒരു മരണം കൊലപാതകമാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്.
3: കൊലപാതകമോ? ദൈവമേ, ആരാ കൊല്ലപ്പെട്ടത്?
4: കൊല്ലപ്പെട്ടത് ബാംഗ്ലൂരിലെ ഒരു പ്രശസ്തനായ റേഡിയോ ജോക്കിയായിരുന്നു, വൺ മിസ്റ്റർ ഡേവിഡ് ആരോഗ്യസ്വാമി. ചിത്രയുടെ സുഹൃത്ത് കൂടിയാണ് അയാൾ.
3: ചിത്രയുടെ സുഹൃത്തെന്ന് പറയുമ്പോൾ?
2: പെട്ടെന്ന് തന്നെ അസ്തമിച്ചു പോയ ആ സൗഹൃദത്തെപ്പറ്റി വിശദമായി തന്നെ ചിത്ര നിങ്ങളോട് പറയും. ഇപ്പോഴല്ല, പിന്നീടൊരവസരത്തിൽ.
5: ഗോവിന്ദേട്ടാ, ചിത്ര ഡേവിഡിനെ പറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ട്.
2: ഏ, കമലാന്റി ഇവിടെ ഉണ്ടായിരുന്നോ?
5: ഓവ്, പക്ഷേ ഈ അടുത്താണ് അവൾ എന്നോടെല്ലാം തുറന്നു പറഞ്ഞത്.
1: ഓഹോ, അമ്മയും മോളും കൂടി ഇനി എന്തൊക്കെ ഒളിച്ചും മറച്ചും വെച്ചിട്ടുണ്ട്?
5: സമയം പോലെ അച്ഛനെ അറിയിക്കൂ എന്ന് അവൾ എന്നോട് ഫോൺ ചെയ്ത് പറയായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്.
2: ഡേവിഡിന്റെ മരണത്തെപ്പറ്റി ഞങ്ങൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കവേയായിരിക്കണം.
4: ആത്മഹത്യ എന്ന് കരുതിയ ഡേവിഡിന്റെ മരണം കൊലപാതകമാണെന്ന് ഞങ്ങൾ

0: അശ്രദ്ധയും അവഗണനയും അതിവേഗതയും എല്ലാം കൂടി ഇളവേണിയുടെ കുഞ്ഞു ജീവൻ കവർന്നെടുത്തപ്പോൾ അതൊരു ക്രൂരതയായി ഞാൻ കണക്കാക്കിയിരുന്നില്ല. ആകസ്മികമായിരുന്നല്ലോ എന്ന് കരുതി ഞാൻ ഉള്ളാലെ ഡേവിഡിന് മാപ്പ് നൽകി. ശിക്ഷ വിധിക്കാൻ നമ്മളാരും ദൈവങ്ങളല്ലോ.
1: ധനപതി, ഡേവിഡ് എന്താണ് ചെയ്തതെന്ന് പറയൂ.
0: അതേ ദിവസം തന്നെ ഡേവിഡ് മറ്റൊരു ജീവനെ ഇല്ലാതാക്കിയിരുന്നു. അറിയാതെയല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ.
2: ആരെയാണ് അയാൾ ഇല്ലാതാക്കിയത്?
0: പറയാം. ഞങ്ങളെ ഇടിച്ചിട്ട് നിർത്താതെ പോയ ബൈക്കിനെ തടഞ്ഞു നിർത്തിയത് അവരായിരുന്നു. ഒരു സ്ത്രീ. ഓപ്പോസിറ്റ് വഴിയിലൂടെ അവർ നടന്നു വരികയായിരുന്നു. അപകടം കണ്ട ഉടനെ അവർ ഓടിയെത്തി. നിർത്താതെ പോയ ഡേവിഡിന്റെ ബൈക്കിനെ അവർ തടുത്തു നിർത്തി.
1: എന്നിട്ട്
0: അവർ തന്നെയായിരുന്നു ആംബുലൻസിന് ഫോൺ ചെയ്തതും അപകടം നടന്ന ഇടത്തേക്ക് വരാൻ പറഞ്ഞതും.
2: പിന്നീട് എന്താ സംഭവിച്ചത്? പറയൂ.
0: അവർ ഫോൺ ചെയ്ത തക്കം നോക്കി ഡേവിഡ് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഓടുവഴികൾ നിറഞ്ഞ ആ സ്ഥലത്തുകൂടി ഡേവിഡ് ബൈക്കും കൊണ്ട് മുങ്ങിയെങ്കിലും അവർ ഡേവിഡിനെ കണ്ടെത്തുക തന്നെ ചെയ്തു. അവന്റെ വിദേശ ബൈക്കിനെ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
2: പക്ഷെ ധനപതി, നിങ്ങൾ ഇക്കാര്യം എങ്ങനെ അറിഞ്ഞു? അതും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം.
0: ഡേവിഡ് തന്നെ പറഞ്ഞു. അല്ലല്ല, അവനെ കൊണ്ട് ഞാൻ പറയിച്ചു.
1: പറയിച്ചെന്നോ? എങ്ങനെ?
0: ഡേവിഡിന്റെ വീട്ടിൽ വെച്ച് ഞാൻ ബൈക്കിന്റെ പടങ്ങൾ കണ്ടു എന്ന് പറഞ്ഞില്ലേ? പക്ഷേ അതുകൊണ്ട് മാത്രം അവനെ സംശയിക്കാൻ പറ്റില്ലല്ലോ. അതിനാൽ സംഭവിച്ച എന്താണെന്ന് അവന്റെ വായാൽ തന്നെ ഞാൻ പറയിച്ചു.
2: ഒന്നും മനസ്സിലായില്ലല്ലോ. എങ്ങനെ പറയിച്ചു നിങ്ങൾ? നിങ്ങൾ അയാളെ മർദ്ദിച്ചോ?
0: മെലിഞ്ഞുണങ്ങിയ ഞാൻ എങ്ങനെ പേര് പോലെ ആരോഗ്യം മുറ്റിയ ഡേവിഡിനെ മർദ്ദിക്കും? വേറൊരു വിദ്യയെപ്പറ്റി ഞാൻ ഇന്റർനെറ്റിലൂടെ മനസ്സിലാക്കി.
1: എന്ത് വിദ്യ?
0: സോഡിയം പെന്റാത്തോൾ. അത് ഞാൻ ഡേവിഡിൽ ഇഞ്ചക്ട് ചെയ്തു.
2: ഓ മൈ ഗോഡ്! പോളിഗ്രാഫ് ടെസ്റ്റോ ബ്രെയിൻ മാപ്പിംഗോ പോലെ തന്നെയാണ് സോഡിയം പെന്റാത്തോൾ കുത്തിവെച്ച് നമ്മൾ ഒരാളെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ ശ്രമിക്കുന്നത്.
1: പക്ഷേ ഇത്...
2: അതെ ചിദംബരം, ഇല്ലീഗലാണത്. വളരെ അപകടകരവും. ഈ അധോലോക മാഫിയ ഗ്രൂപ്പുകളൊക്കെ ഇതുപയോഗിച്ച് തങ്ങളുടെ ഒറ്റുകാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാറുണ്ടെന്ന് ഞാൻ പലപ്പോഴും വായിച്ചിട്ടുണ്ട്.
0: പോളിഗ്രാഫ് ടെസ്റ്റ് നടത്താൻ പോലീസും കോടതിയും ഒക്കെ വേണ്ടേ? ആ സംവിധാനമൊന്നുമില്ലാത്ത ഒരു പാവം ഓഡിയോ എഞ്ചിനീയർ എന്ത് ചെയ്യും? ഡാർക്ക് വെബിൽ വാങ്ങാൻ കിട്ടാത്തതൊന്നുമില്ല. അല്പനേരത്തേക്ക് സാറ് പറഞ്ഞതുപോലെ ഞാനും ഒരു മാഫിയായി. ഒരു ദിവസം റെക്കോർഡിംഗ് കഴിഞ്ഞ് ഇറങ്ങാൻ തുടങ്ങിയ ഡേവിഡിന്റെ പിൻകഴുത്തിൽ നേരത്തെ തയ്യാറാക്കി വെച്ച ഇഞ്ചക്ഷൻ സിറിഞ്ച് ഞാൻ കുത്തി ഇറക്കുക തന്നെ ചെയ്തു.

0: ഡേവിഡ്, ഡേവിഡ് കേൾക്കാമോ? കുത്തിവെച്ച ഡോസ് കൂടിപ്പോയോ? ഇവനെന്താ സംസാരിക്കാത്തത്?
1: ആരാ ആരാ? ഞാനിത് എവിടെയാ?
0: ഹൗ, അർത്ഥബോധത്തില. എവിടെ നിങ്ങളുടെ ആ ഫോറിൻ ബൈക്ക്? എന്താ ഡേവിഡ് അതിപ്പോ ഓടിക്കാത്തത്?
1: ബൈക്കോ? ബൈക്ക് പോയി, ഇപ്പൊ ബൈക്കൊന്നുമില്ല.
0: അയ്യോ, എന്തു പറ്റിയതാ?
1: ആക്സിഡന്റ് ആയില്ലേ?
0: ആക്സിഡന്റോ? എപ്പോ, എവിടെ വെച്ച്?

0: അത് അത് വളരെ മുമ്പാ. ഒരു ഒരു കുട്ടി ഇടിച്ചിട്ടില്ലേ, അതിനുശേഷം ബൈക്ക് കൊടുത്തു. ആ ബൈക്ക് കണ്ട് പോലീസ് എങ്ങാനും വന്നാലോ?
1: എന്തിനാ പോലീസ് വരുന്നത്?
0: കുട്ടിക്ക് അപകടം പറ്റിയില്ലേ? അച്ഛനും അമ്മയും കുട്ടിയും കൂടി റോഡിൽ വീണു. ഗൗണൊക്കെ ഇട്ട കുട്ടിയായിരുന്നു അത്.
1: ആണോ? എന്നിട്ട് അവർക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ലേ?
0: അറിയില്ല, എനിക്കറിയില്ല. പക്ഷേ അവൾ അവർ പുറകെ തന്നെ വന്നു. എന്നോട് പോലീസിനെ വിളിക്കുമെന്നൊക്കെ പറഞ്ഞു.
1: എന്നിട്ട്
0: എന്നിട്ട് പുറകെ വന്ന് എന്നെ തടയാൻ നോക്കി. എന്റെ ഷർട്ടിൽ പിടിച്ച് നിർത്താനും ശ്രമിച്ചു.
1: ഓഹോ, എന്നിട്ട്
0: ഞാൻ മിണ്ടാതിരിക്കാൻ പറഞ്ഞു. പക്ഷെ അവര് കേട്ടില്ല. ഫോണെടുത്ത് ആരെയോ വിളിച്ചു. അപ്പോഴാ
1: അപ്പോ ഡേവിഡ് എന്ത് ചെയ്തു?
0: ഞാൻ അത് പിന്നെ അവള് ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ല. അതാ.
1: എന്നിട്ട് എന്ത് ചെയ്തു?
0: അവളെന്നോട് ഷൗട്ട് ചെയ്തപ്പോ ഞാൻ അവളുടെ മൂക്കും വായും പൊത്തിപ്പിടിച്ചു. അത് പിന്നെ ഒച്ച വെച്ചതുകൊണ്ടാ, അല്ലാതൊന്നുമല്ല.
1: അവൾക്ക് എന്ത് സംഭവിച്ചു ഡേവിഡ്?
2: മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം 19-ാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ കമല ലൈസ അഗസ്റ്റിൻ, ഗോവിന്ദൻ രഘു ചന്ദ്രിക, ചിദംബരം ജിജിൻ അതിയന്നൂർ, മഞ്ജുനാഥ് ഷെട്ടി, എ ജെ സലീം, ധനപതി ജയദേവ് കോട്ടയം, ആർ ജെ ഡേവിഡ് ആരോഗ്യസ്വാമി, അനീഷ് നായർ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ അവസാന ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗുലാം അലിയും കവിതാ കൃഷ്ണമൂർത്തിയും ആലപിച്ച് ഗസൽ കേൾക്കാം.

ഗുലാം അലിയും കവിതാ കൃഷ്ണമൂർത്തിയും ആലപിച്ച ഗസലുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നേരം 4:45.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 44 മിനിറ്റ്. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ശ്രദ്ധ എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും സുജാതയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഭരദ്വാജിൻ്റെ സംഗീതം.

0: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.
1: തട്ടത്തിൻ മറയത്ത് എന്ന ചിത്രത്തിനുവേണ്ടി വിനീത് ശ്രീനിവാസൻ എഴുതി, ഷാൻ റഹ്മാൻ സംഗീതം നൽകി, വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനം

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 5:15 കേൾക്കാം.
1: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
2: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ എ കെ സുധാകരനും സംഘവും അവതരിപ്പിക്കുന്ന അയ്യപ്പൻ പാട്ട് കേൾക്കാം.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: जन जन का रखे ध्यान टीबी मुक्त भारत अभियान जन जन का रखे ध्यान टीबी मुक्त भारत अभियान
2: निक्षय मित्र तो हम सबका साथ निभाते टीबी रोगी व परिजन को पोषण जांच, इलाज और आजीविका संबंधी सहायता पहुंचाते जब मिल जाएगा सबको अपना निक्षय मित्र तैयार तब पक्की हो जाएगी हमारी जी और टीबी की हार
3: निक्षय मित्र इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है. आपको जानकर हैरानी होगी हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं.
2: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं. स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी.
4: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം സച്ചിൻ വാര്യർ പാടിയത്. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് രാജേഷ് മുരുകേശന്റെ സംഗീതം. ചിത്രം നേരം.

സുലൈഖ മനസ്സിൽ എന്ന ചിത്രത്തിനു വേണ്ടി വിഷ്ണു വിജയും പുഷ്പവതി പൊയ്പാടത്തും പാടിയ ഗാനം. മുറിയുടെ വരികൾക്ക് വിഷ്ണു വിജയുടെ സംഗീതം.

ഇനി കേൾക്കാം ഞാൻ പ്രകാശൻ എന്ന ചിത്രത്തിന് വേണ്ടി യദു എസ് മാരാരും ഷാൻ റഹ്മാനും പാടിയ ഗാനം. ബി കെ ഹരിനാരായണൻ്റെ വരികൾക്ക് ഷാൻ റഹ്മാന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങളിനി 6:40 കേൾക്കാം.
1: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
2: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9400224440.
2: 9400224440.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0332.
3: Work from home, high salary, ഒരു ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
4: കുടുങ്ങി
5: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
6: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
7: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ആശാ ഭോസ്ലെ പാടിയത്, ചിത്രം മേരെ സനം.

ഇതോടെ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കമുകറ പുരുഷോത്തമനും മീര പ്രേമാനന്ദും പാടിയത്. രചന പി ടി അബ്ദുറഹ്മാൻ, സംഗീതം വി ദക്ഷിണമൂർത്തി.

ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 59:35. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരത്ത് നിന്നും, തുടർന്ന് ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം ഡൽഹി റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: NSM അഥവാ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ. ഈ പദ്ധതിയെക്കുറിച്ച് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഫൽ എൻ സംസാരിക്കുന്നു.
2: അക്കാദമിക് ഗവേഷകർ, MSMEകൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവയുടെ വർദ്ധിച്ചുവരുന്ന കമ്പ്യൂട്ടേഷണൽ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രാജ്യത്തിന് സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ നൽകുന്നതിനായി നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ സ്ഥാപിച്ചു. രാജ്യത്തിൻ്റെ കമ്പ്യൂട്ടിംഗ് ശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള ആദ്യ ശ്രമമാണിത് എന്ന് പറയാം. പൂനെയിലെ സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗും ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ദേശീയ അക്കാദമിക് ഗവേഷണ വികസന സ്ഥാപനങ്ങളെ 7 വർഷ കാലയളവിൽ 4,500 കോടി രൂപ ചിലവിൽ 70-ലധികം ഉയർന്ന ശേഷിയുള്ള കമ്പ്യൂട്ടിംഗ് സൗകര്യങ്ങളുടെ ഒരു ഗ്രിഡുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2015 നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രഖ്യാപിച്ചത്. പ്രസ്തുത പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ സംരംഭങ്ങളുടെ ഭാഗമാണ്. ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ള സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ എണ്ണം മെച്ചപ്പെടുത്താനുള്ള ശ്രമം കൂടിയാണ് ഈ പദ്ധതി. ഈ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ നാഷണൽ നോളജ് നെറ്റ്വർക്ക് വഴി നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഗ്രിഡിലും നെറ്റ്വർക്ക് ചെയ്യും. മിഷന്റെ ഭാഗമായി അക്കാദമിക് സ്ഥാപനങ്ങളെയും ഗവേഷണ വികസന ലാബുകളെയും ഒരു അതിവേഗ നെറ്റ്വർക്കിലൂടെ ബന്ധിപ്പിക്കുന്നു. സാങ്കേതിക ഉപദേശക സമിതിയുടെയും എക്സിക്യൂട്ടീവ് ബോർഡിന്റെയും അംഗീകാരത്തോടെ വാങ്ങൽ നിർമ്മാണം സമീപനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പുതുക്കിയ പദ്ധതി എന്ന നിലയിലാണ് നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ നടപ്പിലാക്കിയിട്ടുള്ളത്. തദ്ദേശീയമായി അസംബിൾ ചെയ്ത ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ പരംശിവായ് IIT സ്ഥാപിക്കുകയും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അതുപോലെ 14-ാമത്തെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ ബഹുമാനപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതി ഗുവാഹത്തി IIT രാഷ്ട്രത്തിന് സമർപ്പിച്ചു. കാലാവസ്ഥാ നിരീക്ഷണം, കമ്പ്യൂട്ടേഷണൽ ഫ്ലൂയിഡ് ഡൈനാമിക്സ്, ബയോ ഇൻഫർമാറ്റിക്സ്, മെറ്റീരിയൽ സയൻസ് തുടങ്ങിയ മേഖലകളെ പഠിക്കുന്നതിനുള്ള ആപ്ലിക്കേഷനുകൾ ഈ പദ്ധതിയുടെ ഭാഗമായി സജ്ജീകരിച്ചിരിക്കുന്നു. NSM പ്രധാന നേട്ടങ്ങൾ താഴെ പറയുന്നവയാണ്. മൊത്തം 24.83 PFHPC മെഷീനുകളുടെ ശേഷി പ്രാദേശികമായി നിർമ്മിച്ച് രാജ്യത്തുടനീളം കമ്മീഷൻ ചെയ്യാൻ പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞു. രുദ്ര സെർവർ ബോർഡ് 1.0, ത്രിനേത്ര HPC ഇന്റർകണക്റ്റുകൾ, HPC സിസ്റ്റം സോഫ്റ്റ്വെയർ സ്റ്റാക്ക് 1.1, വിവിധ ബെഞ്ച്മാർക്കുകൾ, ആപ്ലിക്കേഷനുകൾ എന്നിവയുടെ വികസനം ഈ പദ്ധതിയിലൂടെ സാധ്യമാക്കി. ഉയർന്ന പെർഫോമൻസ് കമ്പ്യൂട്ടിംഗിൽ ഇതുവരെ 17,500 പേർക്ക് ഈ പദ്ധതിയുടെ ഭാഗമായി പരിശീലനം നൽകി. NSM പുരോഗതി. 2019 വാരണാസിയിലെ IIT BHU പരംശിവായ് എന്ന് പേരിട്ടിരുന്ന NSM ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ സ്ഥാപിച്ചു. ഇതിന് 837 ടെറാഫ്ലോപ്പ് ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് ശേഷിയുണ്ട്. രണ്ടാമത്തെ സംവിധാനമായ പരംബ്രഹ്മ 1.66 പെറ്റാഫ്ലോപ്പ് ശേഷിയുള്ള രണ്ടാമത്തെ സൂപ്പർ കമ്പ്യൂട്ടർ IIT ഖരഗ്പൂരിൽ സ്ഥാപിച്ചു. മൂന്നാമത്തെ സംവിധാനമായ പരംബ്രഹ്മ

0: ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ.
1: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഖാദി ഓണം റിബേറ്റ് മേള ആലപ്പുഴയിൽ തുടങ്ങി. ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ കേന്ദ്ര ഓഫീസിലാണ് മേള നടക്കുന്നത്. ആഗസ്റ്റ് 25 സമാപിക്കും. മറ്റന്നാൾ മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം രാവിലെ 11 ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. മേളയിൽ ഖാദി തുണിത്തരങ്ങൾക്ക് 30% വരെ റിബേറ്റ് അനുവദിച്ചിട്ടുണ്ട്. ആലപ്പുഴ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിൽ രജിസ്ട്രേഷൻ ശനിയാഴ്ച നടക്കും. മിനിമം പ്ലസ് ടു യോഗ്യതയുള്ള 40 താഴെ പ്രായമുള്ള ITI ഡിപ്ലോമ ബിരുദ PG ഉദ്യോഗാർത്ഥികൾക്ക് പേര് രജിസ്റ്റർ ചെയ്യാം. ഒറ്റത്തവണ രജിസ്ട്രേഷനിലൂടെ ആലപ്പുഴ ജില്ലയ്ക്ക് പുറത്തുള്ള തൊഴിലവസരങ്ങളും ലഭിക്കും. കൈനഗിരി ഗ്രാമപഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റ് ഹിയറിംഗ് നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ധന്യ വിനോദ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സെന്റ് മേരീസ് LPS പ്രധാനാധ്യാപിക സോണിയ ജോസഫ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ വരുമാനത്തിന്റെ പ്രധാന സ്രോതസ്സും സാധാരണക്കാരുടെ ജീവനോപാധിയുമാണ് ഭാഗ്യക്കുറിയെന്ന് മുൻ മന്ത്രി ജി സുധാകരൻ MLA പറഞ്ഞു. തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം മുന്നോട്ട് വെച്ച വിജയകരമായ പദ്ധതിയാണ് ലോട്ടറിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമ്മേളനത്തിൽ AD തോമസ് MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് A മഹേന്ദ്രൻ ആദ്യ ടിക്കറ്റ് വിൽപ്പന ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബ്, ജില്ലാ ഭാഗ്യക്കുറി ഓഫീസർ VS അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചേർത്തല മുഹമ്മയിലെ ചീരപ്പഞ്ചിറ സ്വാമി അയ്യപ്പൻ പഠനക്കളരിയിൽ ഗുരുദേവ ദർശന പഠന പരിപാടി സംഘടിപ്പിച്ചു. ബിൻസി സനൽ തുറവൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മാധവ ബാലസുബ്രഹ്മണ്യം അധ്യക്ഷത വഹിച്ചു. ബേബിപ്പാളിൽ പൊന്നാമളി ശ്യാംകുമാർ, പത്മജ ബാലസുബ്രഹ്മണ്യം തുടങ്ങിയവർ സംസാരിച്ചു. BJP കാർത്തിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠന ശിബിരം സംഘടിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് K സോമൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് M മഹേഷ് അധ്യക്ഷത വഹിച്ചു. KS വിനോദ്, പ്രണവം ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഫോറൻസിക് സർജനെ നിയമിച്ച് ഉത്തരവായി. കായംകുളം MLA മന്ത്രി M ലിജുവിന്റെ ഇടപെടലിനെ തുടർന്നാണ് ഈ നിയമനം. ഇനി മുതൽ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്താം. നേരത്തെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയെയാണ് പോസ്റ്റ്മോർട്ടത്തിനായി കായംകുളംകാർ ആശ്രയിച്ചിരുന്നത്. ചേർത്തലയിൽ ജപ്പാൻ കുടിവെള്ള വിതരണത്തിന്റെ പൈപ്പ് പൊട്ടൽ പതിവായി മാറി. അടുത്തിടെ പൂച്ചാക്കലിലെ പാണാവള്ളി പഞ്ചായത്തിലാണ് പൈപ്പ് പൊട്ടിയത്. ഇതേ തുടർന്ന് അരൂക്കുറ്റി, പാണാവള്ളി, പെരുമ്പളം എന്നീ പഞ്ചായത്തുകളിൽ 2 കുടിവെള്ളം ലഭിക്കുന്നില്ല. ചേർത്തലയിലെ കഞ്ഞിക്കുടിയിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ചിട്ടുള്ള പൈപ്പ് പൊട്ടിയിട്ട് ഇതുവരെയും നന്നാക്കിയിട്ടില്ല. ദേശീയപാത പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി പലയിടങ്ങളിലും ജപ്പാൻ കുടിവെള്ള വിതരണ പൈപ്പുകൾ പൊട്ടുന്നുണ്ട്. തകരാറുകൾ കൃത്യസമയത്ത് പരിഹരിക്കാത്തതിനാൽ മിക്കയിടങ്ങളിലും കുടിവെള്ളം പതിവായി മുടങ്ങുന്നു. അഴിമുഖങ്ങളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മണൽ നീക്കം ചെയ്യണമെന്ന് മത്സ്യത്തൊഴിലാളി സംഘ് BMS ആലപ്പുഴ

0: ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ഹാർബറുകളുടെയും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളുടെയും അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നും ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റ് MD ഉണ്ണികൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റായി M സന്തോഷ് കുമാറിനെ തെരഞ്ഞെടുത്തു. ആലപ്പുഴ സെന്റ് ജോസഫ് വനിതാ കോളേജിന് സ്വയംഭരണ പദവി ലഭിച്ചു. ഇതോടനുബന്ധിച്ച് നടന്ന സമ്മേളനം KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജിയം ജോൺ, AD തോമസ് MLA, ആലപ്പുഴ ബിഷപ്പ് ഡോക്ടർ ജെയിംസ് റാഫേൽ തുടങ്ങിയവർ സംസാരിച്ചു.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. ഇന്ന് വൈകുന്നേരം 6:40, രാത്രി 8 മണിക്കും 8:40, രാത്രി 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 വയലും വീടും, 7:20 കമ്പോള വില നിലവാരവും കാലാവസ്ഥാ അറിയിപ്പുകളും, 7:35 വനിതാ വേദിയിൽ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞ അബ്രദിത ബാനർജിയുമായുള്ള അഭിമുഖം, 8:15 പാർലമെന്റിൽ ഇന്ന്, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 പാലനാട് ദിവാകരനും സംഘവും അവതരിപ്പിക്കുന്ന കഥകളി പദങ്ങൾ, 11:00 ലളിതഗാനം കേൾക്കാം. നാളത്തെ പ്രധാന പരിപാടികൾ: രാവിലെ 6:00 വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രൊഫസർ ഷഹദ് ബിൻ അലി, 6:10 അറിയിപ്പുകൾ, തുടർന്ന് കാവ്യാഞ്ജലിയിൽ സുഗതകുമാരിയുടെ കവിത തുലാവർഷ പച്ച, ആലപിക്കുന്നത് കെ ആദർശ, തുടർന്ന് ആധ്യാത്മരാമായണം 8-ാം ദിവസം ബാലകാണ്ഡത്തിൽ നിന്ന് ഒരു ഭാഗം സീതാ സ്വയംവരം, പാരായണം ചെയ്യുന്നത് ചന്ദ്രിക ഗോപിനാഥ്, തുടർന്ന് ശ്രദ്ധ, കൃഷിദീപം, ചുറ്റുവട്ടം, ട്രെയിൻ സമയം, 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപൊരുൾ, 7:05 ഓപ്പൺ ഫോറം നഗരമേ നന്ദി, തുടർന്ന് ആരോഗ്യം അമൂല്യത്തിൽ ഡോക്ടർ അനുഷ പി ആർ പങ്കെടുക്കുന്നു, പാട്ടുപെട്ടിക്കാലം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ, 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്, തുടർന്ന് നോവൽ ടൈം, പട്ടുനൂൽ പുഴു, എസ് ഹരീഷ് എഴുതിയ നോവൽ, ഗാന്ധിമാർഗം, രാഗപരാഗം, ഇളയനില, 8:30 ആർട്ട് കഫേ, തുടർന്ന് ലളിതഗാനങ്ങൾ, 9:00 സുവർണമലരുകൾ, 9:30 ഇശൽമാല, 10:00 സ്പോൺസേഡ് പരിപാടി NHM റേഡിയോ ഹെൽത്ത്, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, ഉച്ചയ്ക്ക് 12:10 12:40 എവർഗ്രീൻ ഡുവറ്റ്സ്, 1:00 ഗാനോത്സവം, 2:15 തുടർനാടകം, 2:30 ഗസൽ. നാളെ വൈകുന്നേരം 4:45 രാത്രി 8:00 8:40 ചലച്ചിത്ര ഗാനങ്ങൾ, 5:00 എം ഫസീല പാടിയ മാപ്പിളപ്പാട്ടുകൾ, 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ലളിതഗാനങ്ങൾ, 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും പരിപാടിയിൽ കൂൺ കൃഷിയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും സതീഷ് കുമാർ പങ്കെടുക്കുന്നു, 7:20 കമ്പോള വില നിലവാരവും കാലാവസ്ഥ അറിയിപ്പുകളും, 7:35 യുവവാണി, 8:15 പാർലമെന്റിൽ ഇന്ന്, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സാഹിത്യരംഗത്തിൽ ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ലെഗസി മിനി ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പാട്ടിന്റെ പട്ടുനൂലിഴകൾ എന്ന വിഷയത്തെക്കുറിച്ച് വി ടി മുരളി നടത്തിയ പ്രഭാഷണം, രാത്രി 10:00 പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം കേൾക്കാം, 11:00 ലളിതഗാനം. ഇതോടെ അറിയിപ്പുകൾ സമാപിച്ചു. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ഡൽഹിയിലെ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരത്തു നിന്നും.

ഇദാനിം ആകാശവാണിതഃ പ്രസാര്യതേ. സമമേവ അയം കാര്യക്രമഃ ആകാശവാണ്യാഃ അന്തർജാലപടലേ www.newsonair.gov.in ഇത്യത്ര അഥ ന്യൂസ് ഓൺ എ ഐ ആർ ചലദൂരഭാഷ്യതന്ത്രാംശേ അപി സമുപലബ്ധോ ഭവിഷ്യതി. ഫിലിപ്പീൻസ് ദേശസ്യ രാജധാന്യാം മനിലായാം ആയോജിതെ ത്രയസ്ത്രിംശത്തമേ ആസിയാൻ ക്ഷേത്രീയ മഞ്ചസ്യ മന്ത്രിസ്തരീയ സമ്മേളനേ ഭാരതേന ആതങ്കവാദം പ്രതി അസഹിഷ്ണുതായാഃ നീതിഃ പുനഃ പ്രതിപാദിത. എതദതിരിച്യ ഭാരതേന കസ്യചന സ്വതന്ത്രസ്യ ഉന്മുക്തസ്യ സമാവേശിനഃ നിയമാധാരിതസ്യ ച ഹിന്ദ് പ്രശാന്ത ക്ഷേത്രസ്യ രക്ഷണായ സ്വസ്യ പ്രതിബദ്ധത പുനരുദീരിത. സമ്മേളനം സംബോധയൻ വിദേശമന്ത്രി ഡോക്ടർ എസ് ജയശങ്കരഃ പ്രാവോചത് യത് പ്രവർദ്ധമാനാനാം വൈശ്വിക സമസ്യാനാം മധ്യേ ഹിന്ദ് പ്രശാന്ത ക്ഷേത്രേ രാജനൈതിക സുരക്ഷാ വിഷയേഷു ചർച്ചയൈ ഏഷഃ മഞ്ചഃ അതി മഹത്വപൂർണഃ വർത്തതേ. അത്രാവസരെ ഡോക്ടർ എസ് ജയശങ്കരഃ ബ്രുനൈ ദേശസ്യ വിദേശമന്ത്രിണാ രാജ്കുമാർ അബ്ദുൽ മതീൻ ഇത്യമുനാ സാകമപി ദ്വിപക്ഷീയ സഹയോഗസ്യ പ്രവർദ്ധനായ വിശേഷതഃ കൃത്രിമ ബുദ്ധിമത്തായാഃ ഡ്രോൺ പ്രൗദ്യോഗിക്യാഃ ഡിജിറ്റൽ നവപ്രവർത്തനസ്യ ദൃഢീകരണായ വാർത്താം അകരോത്. സാമാജിക സഞ്ജാലീയ തന്ത്രാംശേ അസൌ പ്രാകാശയത് യത് ഭാരത ബ്രുനേയ് ദേശൌ ഭാരതസ്യ ആക്ട് ഈസ്റ്റ് നീതേഃ അനുരൂപം ദ്വിപക്ഷീയ കാര്യസൂചിം അഗ്രേ നേതും ആസിയാൻ ആധാരാന്തർഗതം ബഹുപക്ഷീയ സഹഭാഗിതാം ച സുദൃഢീകർത്തും സമ്മതിം പ്രകടിതവന്തൌ. അപരതഃ ഡോക്ടർ എസ് ജയശങ്കരഃ പാപ്പുവാവ് ന്യൂ ഗിനി ദേശസ്യ വിദേശമന്ത്രിണാ ജസ്റ്റിൻ ഡബ്ല്യു ഇത്യമുനാ സാകമപി ഭാരത പ്രശാന്ത ദ്വീപ സഹയോഗ മഞ്ചസ്യ മാധ്യമേന ദ്വിപക്ഷീയ സഹയോഗസ്യ ദൃഢീകരണായ ഉപവേശനം അകരോത്. സംയുക്തരാഷ്ട്രസംഘെ സിന്ധു ജലസന്ധിമധികൃത്യ പാകിസ്ഥാനസ്യ മൃഷാപവാദാഃ കിം വാ നിരാധാരാക്ഷേപാഃ ഭാരതേന പൂർണതയാ പ്രത്യാഖ്യാതാഃ. ഭാരതേന സമുദ്ദീരിതം യത് യാവത് ഇസ്ലാമാബാദ് ആതങ്കവാദഃ രാജനീതേഃ സാധനത്വേന പ്രയുജ്യതെ താവദസ്യ സന്ധേഃ സ്വാഭാവിക കാര്യാന്വയനസ്യ അപേക്ഷാ നൈവ കർത്തും ശക്യതെ. സംയുക്തരാഷ്ട്രസംഘെ ഭാരതസ്യ സ്ഥായി പ്രതിനിധിനാ രാജദൂത പർവതനേനി ഹരിഷേണ സുരക്ഷാ പരിഷദി ഏതത് പ്രത്യുത്തരം ദത്തം. അദ്യ രാഷ്ട്രീയ പ്രസാരണ ദിവസോ വർത്തതെ. സപ്തവിംശത്യുത്തര നവദശതമേ വർഷേ അസ്മിന്നേവ ദിനേ ഇന്ത്യൻ ബ്രാഡ്കാസ്റ്റിംഗ് കമ്പനി ഇത്യസ്യാഃ തത്വാവധാനേ മുംബൈ കേന്ദ്രാത് ദേശസ്യ പ്രഥമം റേഡിയോ പ്രസാരണം നഭസി ഗുഞ്ജിതം. തദനന്തരം ഷട്രിംശദധിക നവദശതമസ്യ വർഷസ്യ ജൂന മാസസ്യ അഷ്ടമേ ദിനാങ്കെ ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഇതി സംസ്ഥ ഓൾ ഇന്ത്യ റേഡിയോ ഇതി നാംനാ പരിഗണിത. അസ്മാക്കം വാർത്താഹരസ്യാനുസാരം അയമുത്സവ സൂചനാ പ്രദാനേ ശിക്ഷാ പ്രസാരേ മനോരഞ്ജന വിധാനേ രാഷ്ട്രസ്യ ഏകസൂത്രേ നിബന്ധനേ ച പ്രസാരണ ജഗതഃ പ്രായഃ ഏകശതാബ്ദ്യാഃ അവദാനം സ്മരതി. ദിവസോയം ഭാരതസ്യ വികാസയാത്രായാം ശൈക്ഷണിക പ്രസാരേ സാംസ്കൃതിക സംരക്ഷണേ ച പ്രസാരണസ്യ മുഖ്യ ഭൂമികാം വിശേഷതഃ പ്രകാശയതി. സ്വാതന്ത്ര്യ ആന്ദോളനാരഭ്യ രാഷ്ട്രനിർമ്മാണ പര്യന്തം വിശേഷതഃ ഗ്രാമീണ ഭാരത്തെ സൂചനാ പ്രസാരണേ സാക്ഷരതാ സംവർദ്ധനേ സ്വാസ്ഥ്യ ജാഗരൂകതായാം കൃഷിജ്ഞാനസ്യ വിചാരേ ച ആകാശവാണ്യാഃ അഭൂതപൂർവ ഭൂമിക ആസീത്. സപ്തപഞ്ചാശദുത്തര നവദശതമേ വർഷേ രാഷ്ട്രീയ പ്രസാരായ ആകാശവാണി ഇതി ദിവ്യം നാമ സ്വീകൃതം. തതഃ ലോകപ്രിയ ചലച്ചിത്ര സംഗീത പ്രധാനയുക്ത വിവിധ ഭാരതി സേവാ പ്രാരബ്ധ. യുഗാത് യുഗം യാവത് ജനസാമാന്യസ്യ സേവാം കുർവതി ആകാശവാണി ബഹുജനഹിതായ ബഹുജനസുഖായ ഇതി സ്വകീയസ്യ ധ്യേയവാക്യസ്യ യഥാർത്ഥം പാലനം കരോതി. രാഷ്ട്രീയ പ്രസാരണ ദിവസ കേവലം താന്ത്രിക പ്രഗതേഹ ന അപിതു വിവിധതാപൂർണസ്യ രാഷ്ട്രസ്യ ഏകീകരണസ്യ സൂചനാ ശിക്ഷാ മനോരഞ്ജനാനാം ച തസ്യാഃ ശാശ്വതശക്തേഃ ഉത്സവഃ വർത്തതേ.
अद्य सायं स्कॉटलैंड देशस्य ग्लास्गो नगरे 23वां राष्ट्रमंडल क्रीडा महोत्सव समारप्स्यते। 10-दिनात्मक दीर्घ्यस्मिन् महास्पर्धा आयोजने 74 राष्ट्राणां क्रीडा दलानि भागं ग्रहीष्यन्ति। ओलंपिक पदक विजेतारौ नीरज चोपड़ा, मीराबाई चानू, लोवली

0: विना बोर्गोहेन चस्मिन् महाकुंभे भारतस्य प्रतिनिधित्वं विधास्यन्ति इति वार्ताः।
1: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
4: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
5: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ കുറ്റക്കാർക്ക് ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ സമഗ്ര പഠനം അനിവാര്യമെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 38 തദ്ദേശ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിന് പിങ്ക് ബസ് സർവീസ് ആരംഭിച്ച് KSRTC. പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യയ്ക്ക് 126 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ നീറ്റ് വിഷയത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിഷേധിച്ചു. പ്രതിപക്ഷ ബഹളത്തിൽ നിരവധി തവണ ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. അതേസമയം വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്നും വിദ്യാർത്ഥികളുടെ നന്മ മുൻനിർത്തി പാർലമെന്റിൽ ചർച്ച ചെയ്യുന്നതിന് പ്രതിപക്ഷം സഹകരിക്കണമെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കുള്ള ആശങ്കകളെ സർക്കാർ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അറിയിച്ചു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് തക്കതായ ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ സർക്കാർ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഇതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. കരട് പട്ടിക അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും താലൂക്ക് വില്ലേജ് ഓഫീസുകളിലും കമ്മീഷന്റെ വെബ്സൈറ്റിലും പരിശോധിക്കാം. കരട് പട്ടികയിൽ പേര് ഉൾപ്പെടാത്തവർക്ക് ഓഗസ്റ്റ് 5 വരെ പേര് ചേർക്കാൻ അവസരമുണ്ട്. അന്തിമ വോട്ടർ പട്ടിക 19 പ്രസിദ്ധീകരിക്കും. സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിന് KSRTCയുടെ പിങ്ക് ബസ് സർവീസിന് തിരുവനന്തപുരത്ത് തുടക്കമായി. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ മന്ത്രി CP ജോൺ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. തൊഴിൽ ചെയ്യുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതവും സൌകര്യപ്രദവുമായ യാത്ര ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. രാത്രി 8-10 പിങ്ക് ബസ് സർവീസുകൾ ഉണ്ടാകും. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം നാളെ മുതൽ. ഇതിനായി 1,095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ സമഗ്ര പഠനം അനിവാര്യമാണെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ വിലയിരുത്തൽ. അപകടസ്ഥലം സന്ദർശിച്ച ശേഷം സമിതി അംഗമായ ഭൌമ ശാസ്ത്രജ്ഞൻ ഡോക്ടർ CP രാജേന്ദ്രനാണ് ഇക്കാര്യം അറിയിച്ചത്. മേഖലയിൽ അശാസ്ത്രീയ നിർമ്മാണം നടന്നിട്ടുണ്ടോയെന്ന് വിശദമായി പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ എറണാകുളത്ത് നിർവഹിച്ചു. സ്ത്രീകളെയും പിന്നാക്ക വിഭാഗങ്ങളെയും സ്വയം പര്യാപ്തം

0: ശക്തമാക്കുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വനിതാ സംരംഭകർക്ക് പ്രത്യേക പലിശരഹിത വായ്പാ പദ്ധതി, പ്രിയദർശിനി സ്വയം തൊഴിൽ വായ്പാ പദ്ധതി, സർവീസിൽ നിന്ന് വിരമിച്ചവർക്കും കുടുംബ പെൻഷൻ ലഭിക്കുന്നവർക്കുമുള്ള വായ്പാ പദ്ധതി എന്നിവയാണ് ക്ഷേമ പദ്ധതികൾ. നെല്ലിന്റെ സംഭരണ വില വിതരണം പുനരാരംഭിക്കാൻ സംസ്ഥാന പ്രോത്സാഹന ബോണസ് ഇനത്തിൽ സർക്കാർ 104.79 കോടി രൂപ അനുവദിച്ചു. അടുത്തയാഴ്ച മുതൽ വില വിതരണം പുനരാരംഭിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: പാലക്കാട് ജില്ലയിൽ മാത്രം ഇനിയും 300 കോടിയിലേറെ രൂപയാണ് കർഷകർക്ക് നെല്ല് സംഭരണ വിലയായി ലഭിക്കാനുള്ളത്. നിശ്ചിത വായ്പാ പരിധി എത്തിയതോടെ 2 ആഴ്ച മുൻപാണ് വില വിതരണം നിർത്തിവെച്ചത്. കഴിഞ്ഞ ആഴ്ച താങ്ങുവിലയായി കേന്ദ്രം അനുവദിച്ച 90 കോടി രൂപ വിതരണം ചെയ്ത് തീർന്നിരുന്നു. ഈ മാസം 31 മുൻപ് 2ാം വിള നെല്ലെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ വില വിതരണം വൈകുന്നത് ജില്ലയിലെ കർഷകരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും. ഓഗസ്റ്റ് 1 മുതൽ ഈ സീസണിലെ നെല്ലെടുപ്പ് നടപടികളും ജില്ലയിൽ ആരംഭിക്കും.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി SFI. ലോക്ഭവനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മറ്റ് ജില്ലകളിൽ നടന്ന പ്രതിഷേധ പ്രകടനങ്ങൾ പിന്നീട് സംഘർഷത്തിൽ കലാശിച്ചു. നാളെ SFIയുടെ വിദ്യാഭ്യാസ ബന്ദാണ്. അതേസമയം ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റിലെ ചർച്ചയിൽ നിന്ന് കോൺഗ്രസ് ഒളിച്ചോടുന്നതായി BJP സംസ്ഥാന അധ്യക്ഷനും MLA രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് നാളെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ മാർച്ച് നടക്കും. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരത്തെ വസതിയിൽ നിന്ന് ഇന്ന് രാവിലെയാണ് കസ്റ്റഡിയിൽ എടുത്തത്. കൊല്ലം പോലീസ് ക്ലബിലെ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. നടിയെ ആക്രമിച്ച കേസിലെ 5-6 പ്രതികളുടെ ശിക്ഷ മരവിപ്പിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. 5-ാം പ്രതി സലീം, 6-ാം പ്രതി പ്രദീപ് എന്നിവർ നൽകിയ ഹർജികളാണ് ഡിവിഷൻ ബെഞ്ച് തള്ളിയത്. നേരത്തെ 1-ാം പ്രതി പൾസർ സുനിയുടെ ഇതേ ആവശ്യവും ഹൈക്കോടതി തള്ളിയിരുന്നു. 2025 ഡിസംബറിലാണ് എറണാകുളം പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി 6 പ്രതികൾക്ക് 20 വർഷം വീതം തടവ് ശിക്ഷ വിധിച്ചത്. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനന്റെ മൃതദേഹം കണ്ടെടുത്തു. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അതേസമയം അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ 4-അംഗ ഉന്നതതല സമിതിയെ സിക്കിം സർക്കാർ നിയോഗിച്ചു. ഇസ്ലാമിക പണ്ഡിതൻ കെ ആലിക്കുട്ടി മുസ്ലിയാർ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 2016 മുതൽ സമസ്ത സെക്രട്ടറിയായിരുന്നു അദ്ദേഹം. ആലിക്കുട്ടി മുസ്ലിയാറുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അനുശോചിച്ചു. 1076 എന്ന ടോൾ ഫ്രീ നമ്പറിൽ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനത്തിൽ ബന്ധപ്പെടാൻ സാധിക്കുമെന്ന് അധികൃതർ. ഇത് സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ വിവരങ്ങൾ ഉൾപ്പെടുത്തി നടത്തുന്ന പ്രചാരണം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇതിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെൽ അറിയിച്ചു. കൊല്ലം കോർപ്പറേഷന്റെ അറബ്ശാല പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
3: അറബ്ശാല വർഷങ്ങളോളം പ്രവർത്തനരഹിതമായി കിടന്നതുമൂലം അനധികൃത കശാപ്പ് നഗരത്തിൽ വ്യാപകമാണ്. കശാപ്പ് മാലിന്യങ്ങൾ ജലാശയങ്ങളിലും റോഡരികുകളിലും കൊണ്ടു തള്ളുന്നതും പതിവാണ്. കശാപ്പ് ചെയ്ത് ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന മൃഗങ്ങളുടെ ആരോഗ്യ പരിശോധനയും ഉണ്ടായിരുന്നില്ല. അറബ്ശാല പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങിയതോടെ ഗുരുതരമായ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. കൊല്ലം കോർപ്പറേഷൻ 56 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അറബ്ശാല പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നത്. അറബ്ശാലയിലെ മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളുടെ കാര്യക്ഷമത പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പരിശോധിച്ച് ഉറപ്പാക്കിയ ശേഷം പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങും.
0: പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യയ്ക്ക് 126 റൺ വിജയലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ സിംബാബ്വെ 7 വിക്കറ്റ് നഷ്ടത്തിൽ 125 റൺ എടുത്തു. പരമ്പരയിലെ 2ാം മത്സരം ശനിയാഴ്ചയും 3ാം മത്സരം ഞായറാഴ്ചയും നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ കുറ്റക്കാർക്ക് ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ സമഗ്ര പഠനം അനിവാര്യമെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 38 തദ്ദേശ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിന് പിങ്ക് ബസ്

0: സർവീസ് ആരംഭിച്ച് KSRTC. പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യയ്ക്ക് 126 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കന്മദം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

ഇനി കേൾക്കാം പ്രിയം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും ബൈജു ചാക്കോയും പാടിയ ഗാനം. എസ് രമേശൻ നായരുടെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം.

0: നമസ്കാരം പ്രിയ വയലുംവീടും ശ്രോതാക്കളെ, വായന അറിവിന്റെ അളവുകോലല്ല. വായിച്ചത് ഓർമ്മയിൽ സൂക്ഷിച്ച് അതിനെ അവസരങ്ങളാക്കി മാറ്റുമ്പോൾ മാത്രമാണ് ഒരാൾ അറിവുള്ളവനാകുന്നത്. ഈ നല്ല വാക്കുകൾ സ്മരിച്ചുകൊണ്ടാകാം ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ തുടക്കം. കൃഷി നമ്മുടെ ജീവവായുവാണ്. മലയാളികൾ കൃഷിയിൽ നിന്നും അകന്നുപോയെങ്കിലും നമ്മൾ സുഖമായി ജീവിച്ചു പോകുന്നത് മറ്റുള്ളവർ നമുക്ക് വേണ്ടി കൃഷി ചെയ്യുന്നതുകൊണ്ടാണ്. എന്നാലും പുതുതലമുറയിൽപ്പെട്ട യുവതി യുവാക്കളിൽ പലരും കാർഷിക മേഖലയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആധുനിക കൃഷി രീതികളും വിപണിയിലെ ആവശ്യങ്ങളുമൊക്കെ മനസ്സിലാക്കി നാം കൃഷി ചെയ്താൽ അതിലൂടെ മികച്ച വരുമാനം നേടാമെന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. അതായത് ജൈവ പച്ചക്കറികൾ, വിദേശ ഫലവർഗ്ഗങ്ങൾ, വൈവിധ്യമാർന്ന ഓർക്കിഡുകൾ എന്നിവയുടെയൊക്കെ കൃഷി ഉയർന്ന ലാഭം തരുന്നവയാണ്. അതിലൂടെ നമുക്കൊരു സ്ഥിര വരുമാനം ഉറപ്പാക്കുകയും ചെയ്യാം. ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നീണ്ട പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലെത്തി കൃഷിയിലൂടെ മെച്ചപ്പെട്ട വരുമാനവും അതിലൂടെ ജീവിത വിജയവും കരസ്ഥമാക്കിയ ഒരു കർഷകന്റെ അനുഭവ സാക്ഷ്യമാണ്. അതിനു മുൻപായി ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ഒരു തെങ്ങിൻ തൈ നട്ടതിനു ശേഷം എത്ര വർഷം ഇടവിളകൾ കൃഷി ചെയ്യാം? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. കൃഷി നഷ്ടമാണെന്ന് പറഞ്ഞ് നാടുവിടുന്ന ഒരു തലമുറയ്ക്ക് മാതൃകയാണ് പത്തനംതിട്ട ജില്ലയിലെ ചിങ്കൽത്തടം സ്വദേശി ശ്രീ ബെന്നി മുടയ്ക്കമണ്ണിൽ. മണ്ണാറക്കുളഞ്ഞി കോട്ടമലയിൽ ഗാർഡൻ രീതിയിൽ ചെയ്തിട്ടുള്ള മനോഹരമായ ഹൈബ്രിഡ് കൃഷിത്തോട്ടത്തിൽ വൈവിധ്യമാർന്ന കാർഷിക വിളകളാണ് അദ്ദേഹം കൃഷി ചെയ്യുന്നത്. കൃഷിയിലൂടെ അന്തസ്സോടെയും ആത്മാഭിമാനത്തോടെയും മികച്ച വരുമാനം നേടി ജീവിക്കാമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ച ബെന്നിയുടെ കാർഷികാനുഭവങ്ങൾ മനസ്സിലാക്കാം. ഷിബു ജോർജാണ് അദ്ദേഹവുമായി സംസാരിക്കുന്നത്.
1: ബെന്നി സർ, പരിപാടിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു.
1: താങ്കൾ ഒരു പ്രവാസിയായിരുന്നു, ഇപ്പം വന്നിട്ട് കൃഷിയിലോട്ട് ഏർപ്പെട്ടിട്ടുണ്ടല്ലോ. താങ്കൾ നല്ല സിസ്റ്റമാറ്റിക്കലി ആണ് കൃഷി ചെയ്യുന്നത്, പ്ലാന്റ് വേയിൽ, ഗാർഡൻ രീതിയിൽ. ഒന്ന് പറയാമോ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ചെയ്യുന്നത്?
2: ഞങ്ങൾ ഈ വസ്തു വാങ്ങിക്കുന്നത് 2021. അപ്പം എൻ്റെ ഒരു കസിനാണ് ജോസ് തോമസ്, പുള്ളി പ്രവാസിയാണ് ഇപ്പോഴും. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒരു വസ്തു ഇങ്ങനെ കൊടുക്കാനുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പോയി കണ്ടു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങൾ വസ്തു വാങ്ങിച്ചു. അപ്പം തന്നെ ഞങ്ങളത് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. പുള്ളിക്ക് ഒരു പാഷൻ ഒരു കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് പോകണമെന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ റംബൂട്ടാനാണ് പ്ലാൻ ചെയ്തത്. അങ്ങനെ ഹോം ഗ്രൗണ്ടുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് റംബൂട്ടാൻ കൊണ്ടുവന്നു. അത് നല്ല രീതിയിൽ തന്നെ അവരുടെ പ്ലാനും പ്രകാരം നല്ല രീതിയിൽ തന്നെ ഒരു ഗാർഡൻ ലെവലിൽ തന്നെ നമ്മളത് ചെയ്തു. അതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്തതാണ് കുരുമുളക്, കമുക്, തെങ്ങ്, മാവ്, പ്ലാവ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ഫ്രൂട്ട്സ് ഐറ്റംസ് തന്നെ ഇത് ധാരാളമുണ്ട്.
1: അപ്പം ഇത് നിങ്ങൾ സൂചിപ്പിച്ച മാതിരി തന്നെ ഒരു ഗാർഡൻ രീതി എന്ന് പറയുമ്പോൾ ആദ്യമേ നമ്മൾ സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അതൊരു പ്ലാൻ ചെയ്തു, ടോട്ടൽ എവിടെ എന്തുവാണ് നടന്നത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതൊക്കെ ആദ്യമേ ഒരു പ്ലാൻ ചെയ്തോ അതോ ക്രമേണ അത് ചെയ്തുകൊണ്ട് പോയോ?
2: ഇല്ല ഇല്ല, ആദ്യമേ തന്നെ അത് പ്ലാൻ ചെയ്യുമായിരുന്നു. കാരണം ഇത്ര ഡിസ്റ്റൻസിൽ റംബൂട്ടാൻ വെക്കണമെന്നും അതിന് ഇത്ര ഏക്കറിൽ, നമ്മുടെ ഉള്ളത് 8 ഏക്കറാണ്, 8 ഏക്കർ ഇത്ര തൈകൾ വെക്കാൻ പറ്റും എന്നുള്ള ഒരു പ്ലാനിങ് നമ്മൾ നേരത്തെ തന്നെ ഉണ്ടാക്കി. അങ്ങനെ സർവേറെ കൊണ്ടുവന്നിട്ട് വസ്തുവൊക്കെ നോക്കി അതിൻ്റെ പ്ലാനൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഗ്യാപ്പിൽ കിട്ടുന്ന സ്ഥലത്താണ് നമ്മൾ മറ്റുള്ളതൊക്കെ ചെയ്തിരിക്കുന്നത്. എല്ലാം നമ്മൾ 30 അടി അകലത്തിലാണ് റംബൂട്ടാൻ വെച്ചിരിക്കുന്നത്.
1: അപ്പോൾ ടോട്ടൽ എത്ര റംബൂട്ടാൻ ഉണ്ട്?
2: ഇപ്പോൾ നമ്മളിൽ നിലവിലുള്ളത് ആ പ്ലോട്ടിലുള്ളത് 200.
1: അപ്പോൾ റംബൂട്ടാനാണ് പ്രധാനമായിട്ടുള്ളത്.
2: റംബൂട്ടാനാണ്, ഒപ്പം തന്നെ കുരുമുളകും ഉണ്ട്, കയറി വരുന്നുണ്ട്. കുരുമുളക് PVC പൈപ്പിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പം നല്ല ഒരു ഹൈബ്രിഡ് ഇത് തന്നെ, അത് നമ്മൾ കുമ്പക്കലിൻ്റെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു കൃഷി രീതി നമ്മൾ മനസ്സിലാക്കി അവരുമായിട്ട് സംസാരിച്ച് അവർ പറയുന്ന വളം പ്രയോഗവും എല്ലാം കറക്റ്റായിട്ട് തന്നെ ചെയ്താൽ പോകുന്നത്.
1: അപ്പോൾ ഈ കുരുമുളകൊക്കെ

0: നടുക്കെന്ന് പറഞ്ഞാൽ പി വി സി പൈപ്പ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്?
1: ആ അതന്നെ, 4 ഇഞ്ചിന്റെ പി വി സി പൈപ്പ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്.
0: ഈ റംബൂട്ടാനൊക്കെ ഇപ്പം കായ്ക്കാൻ തുടങ്ങിയോ?
1: റംബൂട്ടാൻ കഴിഞ്ഞ വർഷം കുറച്ച് കായ്ച്ചിരുന്നു, ഈ വർഷം നമുക്കൊരു 75% കായ്ച്ചു. ഇപ്രാവശ്യം നമ്മളത് സെയിൽ ചെയ്തു, ഏജൻസികൾ വന്നിട്ട് അത് ഓൾറെഡി സെയിൽ ചെയ്ത് കഴിഞ്ഞതാണ്. അവളുടെ പഴുക്കുന്നതനുസരിച്ച് അവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു.
0: അപ്പൊ ഇത് റംബൂട്ടാനിൽ പ്രത്യേകമായിട്ട് ഈ വവ്വാലിന്റെ ഒക്കെ ഭയങ്കര ശല്യം ഉണ്ടല്ലോ, എല്ലാം നെറ്റിംഗ് ചെയ്ത് വെച്ചിരിക്കുകയാണ്?
1: എല്ലാം നെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു, വവ്വാലിന്റെ ശല്യങ്ങളൊന്നുമില്ല.
0: ഇപ്പം സാർ സൂചിപ്പിച്ച മാതിരി ആദ്യം റംബൂട്ടാൻ നമ്മൾ പ്ലാൻ ചെയ്ത് തന്നെ നട്ട്, ഇതിന്റെ ഒരു പരിപാലനം എങ്ങനെയൊക്കെയാണ് ചെയ്തത് ഒന്ന് പറയാമോ? വളപ്രയോഗമൊക്കെ എങ്ങനെയാണ്? ജലസേചനം ഇമ്പോർട്ടൻ്റ് ആണല്ലോ.
1: ജലസേചനത്തിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് ചെയ്ത് ഇവർ പറഞ്ഞതും പ്രകാരം നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുത്തിരുന്നു. ഒരു ലോ ബഡ്ജറ്റിൽ തന്നെ ഒരു ടീമിനെ നമുക്ക് കിട്ടി, തിരുവനന്തപുരത്തുള്ള ഒരു ടീമിനെ തന്നെ കിട്ടി. ലോ ബഡ്ജറ്റിൽ തന്നെ അതിൻ്റെ ഫിൽട്ടറൊക്കെ ചെയ്ത് നമ്മൾ ചെയ്തിരുന്നു. അന്ന് നമുക്ക് കുഴൽക്കിണർ ഉറനെ ഉള്ളായിരുന്നു, പിന്നീട് നമ്മൾ 4 കുഴൽക്കിണറുകൂടെ എക്സ്ട്രാ ഉണ്ടാക്കി നല്ല രീതിയിൽ തന്നെ. അപ്പം വെള്ളത്തിൻ്റെ ആവശ്യമനുസരിച്ച് നമുക്ക് ഇഷ്ടംപോലെ വെള്ളമുണ്ട് ഇപ്പം. അതുകൂടാതെ നമുക്കൊരു വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ വസ്തുവിൻ്റെ അകത്ത് നമുക്കൊരു കുളമുണ്ട്, എന്നും വെള്ളം ഉണ്ടാകുന്ന വെള്ളം. അതിൽ ആ വെള്ളം നമ്മൾ കുറച്ചൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, എന്നാലും നമ്മൾ പോരാ, അതിനുവേണ്ടി നമ്മൾ കുഴൽക്കിണർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം.
0: ഈ കിണറിൽ നിന്നുള്ള വെള്ളം നിങ്ങൾ ഓവർഹെഡ് ടാങ്കിൽ
1: പമ്പ് ചെയ്തിട്ട് നമ്മൾ ടവർ ഉണ്ടാക്കി, ടവറിൻ്റെ മണ്ടയ്ക്ക് ടാങ്കുണ്ട്, ടാങ്കിൽ നിന്നാണ് എല്ലാ ചെടികളുടെയും ചവിട്ടി കൊടുക്കുന്നുണ്ട്.
0: ഈ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യുമ്പം മിക്കവാറും കർഷകർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുമ്പം ഫിൽട്രേഷനൊക്കെ നമ്മൾ ചെയ്യും, എന്നാലും ഇതിൻ്റെ അകത്ത് ഈ മണ്ണൊക്കെ അടിഞ്ഞ് അല്ലെങ്കിൽ നോസിലൊക്കെ അടയാറുള്ള പ്രശ്നമൊക്കെ ഉണ്ട്, അങ്ങനത്തെ വല്ല പ്രതിസന്ധി നിങ്ങൾ നേരിട്ടിട്ടുണ്ടോ?
1: ഒരു 10% വരും. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെള്ളം തുറന്ന് വിടുന്ന ആ ഏരിയയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, അപ്പം നമുക്കത് കാണുമ്പോൾ അറിയാൻ പറ്റും. അപ്പം നമ്മൾ അതിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വിട്ടാൽ മതി, അത് ക്ലിയർ ആയിട്ട് കിട്ടും. അത് നമുക്കത് വലിയ പ്രയാസമായിട്ട് വരുന്നില്ല, നല്ല ഫിൽട്ടറിങ് നമ്മൾ ചെയ്യുന്നുണ്ട്.
0: അപ്പൊ ഈ റംബൂട്ടാനുണ്ട്, പിന്നെ കുരുമുളക് ഉണ്ടെന്ന് പറഞ്ഞ്,
1: കുരുമുളക് ഒരു 85% നമുക്കിപ്പോ കായ്ക്കുന്നുണ്ട്.
0: എങ്ങനെയാണ് ഇതിനെ കയറ്റുന്നത്?
1: 70% അത് ഒരു അതിന്റെ ആ അട്ടക്കാലി പിടിക്കും. എന്നാലും നമ്മൾ നേരെ മേലോട്ട് പോകുന്നത് കെട്ടിക്കൊടുക്കും. ഒരു 2 മാസം കൂടുമ്പോൾ നമ്മൾ ലേബേഴ്സ് പോയിട്ട് അത് കെട്ടിക്കൊടുക്കുന്നുണ്ട്.
0: അപ്പൊ ഇത് എത്ര ഫീറ്റ് വരെയാണ് ഇത് നമുക്ക് വളരാൻ അനുവദിക്കുന്നത്?
1: 15 അടി പൈപ്പാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുക. അതിലൊരു 2.5 അടി നമ്മൾ ഭൂമിക്കടിയിൽ, കോൺക്രീറ്റ് ഒക്കെ ആയിട്ട് ഭൂമിക്കടിയിലുണ്ട്. ബാക്കിയുള്ള 12.5 അടിയും നമുക്ക് മേലോട്ടുണ്ട്. ഈ ടോപ്പിൽ ചെന്നിട്ട് നമ്മൾ കമ്പി വയ്ക്കും, ക്രോസ് കമ്പി വെച്ചിട്ട് ആ കമ്പിയെ കൊടുത്ത് തിരിച്ച് താഴോട്ട് ഇറങ്ങും. നമ്മുടെ ഇപ്പോൾ ഒരു 9, 10, 11 അടി വരെയൊക്കെ ആയിട്ടുണ്ട്.
0: അപ്പോൾ നമ്മൾ ഈ എന്താ പറയുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് ചെയ്ത മാതിരി തന്നെ അവിടുന്ന് തിരിച്ച് താഴോട്ട്?
1: അത് തിരിച്ച് താഴോട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ലെവലിൽ വരെ ആവുന്നതേ ഉള്ളൂ നമ്മുടെ. ഇപ്പം നമുക്ക് കുരുമുളക് പറിക്കാനുണ്ട്, ഈ സീസണിലും ഉണ്ട് നമുക്ക് കുരുമുളക് പറിക്കാനുണ്ട്.
0: അപ്പോൾ ഈ കുരുമുളക് നമ്മളിങ്ങനെ ചെയ്യുമ്പം കുരുമുളക് വിളയെന്ന് പറയുമ്പോൾ അതിന് ഇച്ചിരി ഒരു ഷെയ്ഡ് വേണമെന്നാണല്ലോ പറയുന്നത്, പക്ഷെ ഇത് ഷെയ്ഡുണ്ടോ? ഇത് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ കീഴയല്ലേ ഇത്?
1: ആ ഷെയ്ഡിൻ്റെ ആവശ്യമില്ല. നമ്മൾ വലിയ ചൂട് വരുന്ന സമയത്ത് നമ്മൾ ഗ്രീൻ നെറ്റ് വെച്ചിട്ട് കവർ ചെയ്യുന്നുണ്ടായിരുന്നു, വലിയ ചൂട് സമയത്ത് മാത്രം.
0: അല്ലെങ്കിൽ അത് അങ്ങനെയാണ്
1: നോർമലായിട്ട് തന്നെ.
0: അപ്പൊ അതിനും നമ്മുടെ ഇറിഗേഷൻ, നമ്മുടെ ഡ്രിപ്പ് ഇറിഗേഷൻ തന്നെ എല്ലാത്തിനും ഉണ്ട്?
1: എല്ലാത്തിനും. കുരുമുളകിന് പ്രത്യേകിച്ച് നമ്മൾ 100% ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുത്തോണ്ടിരുന്നു, അതായത് എല്ലാ ദിവസവും. മറ്റുള്ളതിനൊക്കെ ഒരു ദിവസം കൊടുത്തില്ലെങ്കിൽ പോലും കുരുമുളകിന് കറക്റ്റായിട്ട് കൊടുക്കുമായിരുന്നു.
0: വേറെ ഏതൊക്കെ ഫലവർഗ വൃക്ഷങ്ങളാണ് താങ്കളുടെ കയ്യിലുള്ളത്?
1: നമ്മുടെ കുറ്റിയാടി തെങ്ങുണ്ട്, ഇന്റർമംഗള കമുകുണ്ട്, അത് കൂടുതൽ ഒരുപാടുണ്ട്. പിന്നീടുള്ളത്
0: ഒരുപാടെന്ന് പറഞ്ഞാൽ
1: ഒരു 1000-1200 ഇന്റർമംഗള കമുകുണ്ട്.
0: അതുമല്ല ഈ റംബൂട്ടാന്റെ
1: ഇടയ്ക്ക് അടുത്ത ഒരു ലൈനിൽ, ഇത് രണ്ട് റംബൂട്ടാൻ വരുന്നതിനോട് ലൈനിൽ നമ്മൾ അതേ സെയിം ലൈനിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പൊ കാണാനൊക്കെ നല്ല ഭംഗിയായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നീട് നമ്മുടെ ഉള്ളത് മാവുണ്ട്, പ്ലാവുണ്ട്, വെറൈറ്റി ടൈപ്പ് പ്ലാവുകൾ. പിന്നെ അതുകൂടാതെ നമ്മുടെ
0: പ്ലാവ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ വിയറ്റ്നാം
1: ഏർലി അങ്ങനെയുള്ളത് ഇപ്പം ഈ പ്രാവശ്യം കായ്ക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇതിൽ നാടൻ ലെമനുണ്ട്, നാടൻ നാരകമുണ്ട്. പിന്നെ അതുകൂടാതെ സീഡ്ലെസ് ലെമൻ നല്ലതായിട്ട് കായ്ച്ചു നിൽക്കുന്നു. ഇപ്പം കായുള്ളത് റംബൂട്ടാന്, സീഡ്ലെസ് ലെമന്, കുരുമുളക്, പ്ലാവ്, സപ്പോട്ട, ഇങ്ങനെയുള്ളതെല്ലാം പേര, ഇതെല്ലാം കായ്ച്ചു നിൽക്കുന്നുണ്ട്.
0: പേരയൊക്കെ നമ്മുടെ പുതിയ ഇനങ്ങളാണോ യൂസ് ചെയ്തത്? നമ്മുടെ നാടകിനാണോ അതൊക്കെ?
1: ഇല്ല, പേരയൊക്കെ പുതിയ ഇനം തന്നെ. എല്ലാം 1/2 കിലോ ഒക്കെ ഉണ്ട്. 1 കിലോ ഒരു പേരയ്ക്ക പറയുമ്പോൾ 1/2 കിലോ ഒക്കെ ഉണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനം, പല വെറൈറ്റിയാണ്.
0: ചക്ക അതേമാതിരിയൊക്കെ തന്നെ?
1: ചക്ക അതേമാതിരി തന്നെ. വിയറ്റ്നാം ഏർലിയാണ് കൂടുതലുള്ളത്. അപ്പോൾ അതൊക്കെ നല്ല ടേസ്റ്റിയാണ്. അത് ചക്ക വലിയ വലിപ്പം ആകുന്നില്ല, എങ്കിലും നല്ല ടേസ്റ്റിയാണ്.
0: മാവ് ഏതൊക്കെ വെറൈറ്റിയാണ് താങ്കൾ യൂസ് ചെയ്തത്?
1: മാവ് 19 വെറൈറ്റി ഉണ്ട്. കാട്ട്പാടി 4 കിലോ, അങ്ങനെ അൽഫോൻസോ മാങ്ക, അങ്ങനെ 19 വെറൈറ്റി മാവ് നമ്മുടെ ഉണ്ട്. ഏറ്റവും കൂടുതലുള്ളത് അൽഫോൻസോ ആണ്.
0: പൂക്കാൻ തുടങ്ങിയോ?
1: കഴിഞ്ഞ വർഷം കുറച്ച് ഒരു 6 വെറൈറ്റി പൂത്തിട്ടുണ്ട്.
0: ഈ മാവില് പ്രത്യേകമായിട്ട് നമ്മൾ കാണുന്നത് പൂക്കാൻ ഇച്ചിരി പ്രശ്നമാണ് നമ്മുടെ ഇവിടെ.
1: നമ്മളും അത് ഫേസ് ചെയ്യുന്നുണ്ട്. നമ്മൾ വാങ്ങിച്ചോ ഇപ്രാവശ്യം സെപ്പറേറ്റ് ഒരു മരുന്ന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പൂക്കാനായിട്ടുള്ള. അപ്പൊ അത് ചെയ്യണമെന്ന് ഈ പ്രാവശ്യം സെപ്റ്റംബറിൽ ഒക്ടോബറിൽ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നു.
0: അപ്പം ബെനിസാറെ, താങ്കൾ പറഞ്ഞ ഇതെല്ലാം ഒരു സിസ്റ്റമാറ്റിക് ഗാർഡൻ രീതിയിൽ റോ ടു റോ എല്ലാം ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്ത്

0: കാണാൻ ഒരു ഭംഗി വേണം, അതനുസരിച്ചാണ് താങ്കൾ ചെയ്യുന്നത്. അപ്പൊ ഇതിലെ വളപ്രയോഗമൊക്കെ എങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്?
1: ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം വളപ്രയോഗം, അതായത് കമ്പനി, നമ്മൾ കമ്പനിക്കാർ പറഞ്ഞിരുന്ന അതേ വളപ്രയോഗമാണ് ചെയ്യുന്നത്. കൃഷിഭവനുമായിട്ട് സംസാരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. മൈലപ്ര കൃഷിഭവൻ നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മൈലപ്ര എന്ന് പറഞ്ഞ പഞ്ചായത്താണ് ഞങ്ങളെ വില്ലേജ് ഓഫീസും, അവിടെ ഒരു കൃഷി ഓഫീസർ നിമിഷാമാടും ഷെഫീഖ് സാറും ഒക്കെ നമ്മളെ ശരിയായ രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
0: ഇതിനുവേണ്ടി വല്ലതും പരിശീലനം അല്ലെങ്കിൽ ട്രെയിനിങ് വല്ലതും അങ്ങനത്തെ പരിപാടിയൊക്കെ പങ്കെടുക്കാറുണ്ടോ?
1: മിക്കവാറും ട്രെയിനിങ്ങിനൊക്കെ നമ്മൾ അവർ വിളിക്കാറുണ്ട്. ഇപ്പോൾ ഈ ലാസ്റ്റ് വീക്കിലും കോന്നിയിലൊരു ട്രെയിനിങ്ങിന് പോയിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞോ എറണാകുളത്തൊരെണ്ണം പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ കൃഷി എന്ന് പറയുമ്പോൾ അവർ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവർ നമ്മളെ അതിനകത്ത് ഒത്തിരി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. രണ്ടു വർഷം മുന്നേ നമുക്ക് കാർഷിക സർവകലാശാലയിൽ നിന്ന് അവിടുത്തെ വലിയൊരു ടീം വന്നിട്ട് നമുക്ക് വലിയ ഡ്രോൺ കൊണ്ടുവന്ന്, ഡ്രോൺ ത്രൂ നമുക്ക് മരുന്ന്, അവരുടെ ഈ വിളകൾക്കുള്ള മരുന്ന് അവർ അടിച്ചിരുന്നു. അത് കൃഷിഭവന്റെ ഒരു സപ്പോർട്ടായിരുന്നു. അത്
0: മൈക്രോ ന്യൂട്രിയന്റ് ആണ്.
1: അതിന് തീർച്ചയായിട്ടും
0: നമ്മുടെ സൂക്ഷ്മമൂലക
1: കൂട്ടുകളാണ്.
0: അത്രയും വലിയൊരു ഏരിയ ആവുമ്പോൾ നിങ്ങൾക്ക് അതൊരു ഹെൽപ്പ് ആയിരിക്കും.
1: തീർച്ചയായിട്ടും നല്ല ഹെൽപ്പായിരുന്നു.
0: അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല
1: ഇല്ല ഇല്ല ഇല്ല, പിന്നീട് അവർ വന്നില്ല. അപ്പൊ അവര് പല സ്ഥലങ്ങളിലും പോകുന്നതായതുകൊണ്ട് നമ്മുടെ ഒരു പ്രാവശ്യം വന്നു, ഇനിയും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്.
0: ഈ വിളകളൊക്കെ ഇത്രയും കുറച്ച് വലുതായി കഴിയുമ്പം ഇങ്ങനത്തെ സംവിധാനമൊക്കെ സ്വന്തം ചെയ്യാനുള്ള വല്ലതും പ്ലാൻ ഉണ്ടോ?
1: ഒത്തിരി പ്ലാനിങ് ഉണ്ട്, റിസോർട്ട് മുന്നോട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ കിട്ടുന്ന ഈ റംബൂട്ടാൻ എന്ത് ചെയ്യണം, നാളെ എന്ത് ചെയ്യണം, കൂടുതൽ വിളവ് വന്നു കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്യണം, അങ്ങനെ ശരിയായ ഒരു പ്ലാനിങ് ഉണ്ട്.
0: പച്ചക്കറിയൊക്കെ ഉണ്ടോ?
1: പച്ചക്കറി ഉണ്ട്. പച്ചക്കറി നമ്മുടെ ഇപ്പം നമ്മൾ ഈ വർഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന മത്തന്, വെള്ളരി, പയറ്, ചീര, അങ്ങനെ കുറേ അധികം പച്ചമുളക്, അങ്ങനെ കുറേ അധികം ഈ പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ട്.
0: അപ്പോൾ ഇതൊക്കെ സെപ്പറേറ്റ് പ്ലോട്ടിലാണോ അതോ ഇതിൻ്റെ നടുക്ക് തന്നെയാണ്?
1: ഈ ഇപ്പം നമുക്ക് റംബൂട്ടാൻ ഒരു ആവറേജ് ലെവലിലേ ആയിട്ടുള്ളൂ, വെച്ചിട്ട് നമ്മൾ 4-5 വർഷം ആകുന്നുള്ളൂ. അതുകൊണ്ട് ഒരു 10-12 വർഷം കഴിഞ്ഞിട്ട് ഇത് ഫുൾ കവറിങ് ആകത്തുള്ളൂ, രണ്ടെണ്ണം ടച്ച് ചെയ്യുന്ന രീതിയിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ ആ കിട്ടുന്ന ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ നമ്മൾ ചെറിയ ചെറിയ കൃഷികൾ ചെയ്യുന്നുണ്ട്.
0: പച്ചക്കറി മാത്രമുള്ളോ അതോ കിഴങ്ങുവർഗ്ഗ വിളകൾ?
1: കപ്പ, ചേന, കാച്ചിൽ, അതുപോലെ തന്നെ ചേമ്പ്, ഇഞ്ചി, മഞ്ഞൾ, ഇതെല്ലാം ഇതിനകത്ത് ചെയ്യുന്നുണ്ട്.
0: ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ഇതിനുവേണ്ടി ജോലിക്കാരൊക്കെ വെച്ചിട്ടുണ്ട്?
1: സ്ഥിരം ജോലിക്കാരുണ്ട്. അതുകൂടാതെ നമ്മളെ വളവിടിയിൽ അങ്ങനെയുള്ള പണികൾ സമയത്ത് ജോലിക്കാരെ എക്സ്ട്രാ എടുക്കുന്നുണ്ട്. നല്ലപോലെ പണി ജോലിക്കാരെ കിട്ടുന്നുണ്ട്. നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്, അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
0: അപ്പോൾ ഇത് കാർഷിക മേഖലയിലൊരു തൊഴിൽ നമ്മൾക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ സാധിക്കും, അതും വലിയൊരു കാര്യമാണ്.
1: തീർച്ചയായിട്ടും ഈ ജോസ് തോമസ് എന്ന് പറഞ്ഞ ആള് ഒരു മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണമെന്നുള്ളൊരു മെന്റാലിറ്റി ഉള്ള ആളാണ്. പുള്ളി ഫസ്റ്റേ പറഞ്ഞിരുന്നു ഒരു വീട്ടിൽ ഒരാൾക്ക് ജോലി കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ആദ്യമൊക്കെ മനസ്സിലുണ്ടായിരുന്നു, അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ ആൾക്കാർ കുറവായതുകൊണ്ട് ദൂരെ നിന്നുകൂടെ ആൾക്കാരെ കൊണ്ടുവന്ന് ജോലികൾ കംപ്ലീറ്റ് ചെയ്യാൻ
0: തുടങ്ങി. മിക്കവാറും ആ സൈഡിലൊക്കെ ആൾക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്ഥലം ഉണ്ടെങ്കിൽ റബ്ബർ വെക്കുവാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആ സൈഡിലോട്ട് ചിന്തിച്ചില്ലല്ലേ?
1: റബ്ബർ ഉണ്ടായിരുന്നത് ഞങ്ങളുടെ കളഞ്ഞതാണ്. ഞങ്ങൾ കൃഷിയായിരുന്നു പുള്ളിക്ക് ഒരാഗ്രഹം. ഞങ്ങൾ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് നല്ല ബെനിഫിറ്റ് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ്. ഇപ്പം നമുക്ക് ഇൻകം ആയി തുടങ്ങി.
0: അപ്പം ഈ സെയിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ആൾക്കാർ വന്ന് തന്നെ ഓൾറെഡി റംബൂട്ടാനൊക്കെ ബുക്ക് ചെയ്ത് അവർ തന്നെ ഹാർവെസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിക്കുള്ളൂ?
1: അതെ,
0: നമുക്ക് പ്രശ്നമില്ല.
1: ഇല്ല ഇല്ല, അവർ വന്നിട്ട് ആദ്യമേ വന്നിട്ട് പല ആൾ, നമ്മൾ ഒരു കൃഷി വ്യവസായം നമ്മൾ വേറെ രീതിയിലാണ് ചെയ്യുന്നത്. നാട്ടിൽ ആൾക്കാർ ചെയ്യുന്നത് നമ്മളൊരു 10,000 രൂപ ചോദിച്ചു അവർ 8 പറഞ്ഞു 5 പറഞ്ഞു ആ ഒരു രീതിയല്ല. നമ്മൾ ചെയ്യുന്നത് ഒരു ടൈം വെക്കും. ഈ ആ ടൈമിൽ ലാസ്റ്റിൽ ആരാണ് കൂടുതൽ എമൗണ്ട് തരുന്നത് അവർക്ക് നമ്മൾ ഫിക്സ് ചെയ്യുക. അല്ലാതെ ആൾക്കോട്ട്
0: നമ്മുടെ ഒരു കോമ്പറ്റീഷൻ
1: നമ്മൾ അങ്ങോട്ട് ചോദിക്കത്തു. ഒരു സാധനം കൊടുക്കുമ്പോൾ അങ്ങോട്ട് ആരോടും വില ചോദിക്കത്തില്ല. സത്യത്തിൽ അത് നമുക്കൊരു ബെനിഫിറ്റ് ആണ്. നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവാത്ത രീതിയിൽ നിങ്ങൾക്ക് മാക്സിമം എത്ര രൂപ ഞങ്ങൾക്ക് തരാൻ പറ്റും അത് നിങ്ങൾ പറയും. ഞാനപ്പോൾ ഡയറിക്ക് അത് എഴുതി വെക്കും. അതിൽ ഏറ്റവും കൂടുതൽ തരുന്ന 3 പേരെ വിളിക്കും, ഇതാണ് നിങ്ങളുടെ ലാസ്റ്റ് റേറ്റ്, ഇതിന് മേലെ പോയിട്ടുണ്ട്, എമൗണ്ട് പറയത്തില്ല. അപ്പൊ ആ ടൈമിൽ ഉള്ളിൽ ഒരു ലേലം വിളി മാതിരി. അപ്പൊ നമുക്കും പ്രയോജനം, വാങ്ങിക്കുന്നവർക്കും സന്തോഷമായിരിക്കും.
0: പച്ചക്കറിയൊക്കെ പുറത്ത് കൊടുക്കാനുള്ളതുണ്ടോ?
1: ആകുന്നുള്ള പ്രതീക്ഷയാണ്. ഇപ്പൊ നല്ലതുപോലെ ഫസ്റ്റ് ടൈമാണ്.
0: അപ്പൊ ഇതിലൊക്കെ രോഗങ്ങളും കീടങ്ങളും ഒക്കെ വരാറുണ്ടോ നമ്മുടെ ഈ ഫ്രൂട്ട് പ്ലാന്റ്സിലും പച്ചക്കറിക്കും ഒക്കെ?
1: കുരുമുളകിനും തെങ്ങിനുമാണ് ഈ രോഗങ്ങൾ കൂടുതൽ വരുന്നത്. തെങ്ങ് നമുക്ക് ഒത്തിരി നഷ്ടപ്പെട്ടിട്ടുണ്ട്. കൃഷിഭവൻ പറയുന്ന മരുന്നുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കൊമ്പൻ ചെല്ലിയാണ്. നമ്മുടെ വിദഗ്ധരായ ജോലിക്കാരുണ്ട് നമ്മുടെ, അവരത് എടുത്തുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ വർഷത്തിൽ നമ്മൾ 4-5 പ്രാവശ്യം ഇതിന് മരുന്നൊഴിക്കുന്നുണ്ട്. എങ്കിലും ഒത്തിരി തെങ്ങുകൾ, തെങ്ങിൻ തോപ്പ് തന്നെ നമുക്കൊരു 1.5 ഏക്കർ തെങ്ങിൻ തോപ്പ് തന്നെ ഉണ്ട്, വേറെ ഉണ്ട്. അവിടെയും ഒത്തിരി തെങ്ങ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പം എല്ലാം കായ്വായിട്ടുണ്ട്.
0: കൊമ്പൻചെല്ലി ഒരു വലിയ പ്രശ്നം,
1: വലിയ പ്രശ്നം തന്നെ. പണ്ടത്തെ വലിയ തെങ്ങിനൊന്നും അമ്മനെ ബാധിക്കത്തില്ല, ഈ പുതിയ തെങ്ങിനെല്ലാം അത് ബാധിക്കുന്നുണ്ട്.
0: കുരുമുളകിൽ എന്തോ പ്രശ്നമായിരുന്നു?
1: കുരുമുളകിന് അതിൻ്റെ ഇലകൾക്ക് കളർ വ്യത്യാസം വരും ഈ ചൂട് സമയത്ത്. അപ്പോൾ ആ സമയത്ത് അവർ പറഞ്ഞ മരുന്ന് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ അതൊരു 15-20 ദിവസം കൊണ്ട് ആ പ്രശ്നം അങ്ങ് മാറും. അപ്പോൾ വേര് ചെയ്യൽ പോലൊരു സംവിധാനം വരുന്നതാണ്, ആ ചൂട് സമയത്ത് വരുന്നതാണെന്ന്
0: പറഞ്ഞു. സ്ഥലം എങ്ങനെയാ? വെള്ളം നിൽക്കുന്ന സ്ഥലമാണോ കെട്ടുന്ന സ്ഥലമാണോ?
1: നമ്മുടെ ഇച്ചിരി ഉയർന്ന സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങോട്ട് ഉയർന്ന സ്ഥലമാണെങ്കിലും കുറച്ച് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു നമ്മുടെ ഈ

0: എട്ടര ഏക്കർ സ്ഥലത്തിലും 4 ഏക്കറും ഫുൾ ലെവലാണ്.
1: നല്ല മഴയൊക്കെ വരുമ്പോൾ വെള്ളം കെട്ടി നിൽക്കുമോ?
0: കെട്ടി നിൽക്കത്തില്ല, കെട്ടി നിൽക്കത്തില്ല,
1: ആ പ്രശ്നമില്ല,
0: ഇല്ല കെട്ടി നിൽക്കത്തില്ല, അങ്ങനത്തെ ശല്യങ്ങളൊന്നും വരുന്നില്ല.
1: ഇപ്പൊ കുളമുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ മീൻ വെല്ലം വളർത്താറുണ്ടോ? അങ്ങനെ
0: അങ്ങനെ ഒരു പാനുണ്ട്, അത് കരിങ്കൽ പാറയുണ്ട്, പാറയ്ക്കിടയിലാണ് ഈ ഇത് നിൽക്കുന്നത്, അതുകൊണ്ട് വെള്ളത്തിന് എപ്പോഴും ഒരു സാധ്യതയുണ്ട് അവിടെ. അത് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു പ്ലാനുണ്ട് ഞങ്ങളുടെ.
1: ഇപ്പൊ മിനി സാർ, ഇത്രയും പ്ലാനായിട്ടൊരു കൃഷിയിൽ നിങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട്, പ്രതിസന്ധികൾ ആദ്യഘട്ടത്തിലൊക്കെ എന്തെങ്കിലും നേരിട്ടിട്ടുണ്ടോ?
0: പ്രതിസന്ധികൾ അങ്ങനെ, ജോലിക്കാരായിരുന്നു ആദ്യത്തെ ഒരു മെയിൻ പ്രശ്നം, ജോലിക്കാർ തന്നെയായിരുന്നു. ടൈമിങ്ങിനുള്ള പ്രശ്നം, നമ്മൾ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം 8 മണിക്കൂർ ജോലി ചെയ്യണം എന്നുള്ള സ്ട്രിക്റ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നു. എങ്കിലും അവരൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അവരെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്ന് തന്നെ പറയാം. അതായിരുന്നു ആദ്യത്തെ ഒരു പ്രശ്നം. വെള്ളത്തിൻ്റെയോ കറണ്ടിൻ്റെയോ മറ്റ് വഴി ഒന്നും പ്രശ്നങ്ങളും, നമ്മൾ ഇതിനകത്ത് തന്നെ നല്ല റോഡ് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, നമ്മൾ 1.5 കിലോമീറ്ററിൽ കൂടുതൽ റോഡുണ്ട് ഇതിനകത്തൂടെ, നമ്മുടെ പ്രൈവറ്റ് റോഡ്. ഈ റോഡ് അതിൻ്റെ 2 സൈഡിലും നമ്മൾ നല്ല രീതിയിലുള്ള ബൊഗൈൻ വില്ല വെച്ചിട്ട് നല്ല ഭംഗിയാക്കി നിർത്തിയിരിക്കുക. അപ്പോൾ ഈ പൂക്കുന്ന സമയത്ത് കാണാനൊക്കെ നല്ല ഷോയായിരിക്കും. ആ രീതിയിലേക്കൊക്കെ നല്ലൊരു രീതിയിലാണ് കൊണ്ടുവരുന്നത്.
1: ഇതിൻ്റെ അകത്ത് കോഴി, താറാവ് ഇങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും ഇപ്പം
0: സൗകര്യങ്ങളൊക്കെ ഉണ്ട്, ഷെഡുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമ്മുടെ. അതൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് സ്ഥലം വെറുതെ ഇട്ടിട്ടുണ്ട് അതിന് വേണ്ടി.
1: ഓക്കെ, ബെന്നി സാർ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് താങ്കളുടെ എക്സ്പീരിയൻസ് നമ്മോടൊപ്പം ഷെയർ ചെയ്ത് ഒരു പ്ലാൻഡ് വേയിൽ തന്നെ നിങ്ങൾ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. വളരെ നന്ദി.
0: ഓക്കെ, താങ്ക് യു സാർ.
2: അധ്വാനിക്കാനുള്ള ഒരു മനസ്സുണ്ടായാൽ കൃഷി വൻ സാധ്യതയാണ്. മണ്ണിനെ പ്രണയിച്ച് കാർഷിക രംഗത്ത് വിജയഗാഥ രചിച്ച ശ്രീ ബെന്നി മുടയ്ക്കമണ്ണിൽ എന്ന കർഷകന്റെ അനുഭവ സാക്ഷ്യമാണ് ഇതുവരെ കേട്ടത്. ഷിബു ജോർജാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത്. ശ്രീ ബെന്നി മുടയ്ക്കമണ്ണിലിന്റെ ഫോൺ നമ്പർ 8547103436. നമ്പർ ഒരിക്കൽ കൂടി 8547103436.

0: സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ. കൃഷിയെ കൂടുതൽ കാര്യക്ഷമവും ലാഭകരവുമായ മേഖലയാക്കുന്നതിൽ യന്ത്രവൽക്കരണത്തിന് നിർണായകമായ പങ്കുണ്ട്. കൃഷിയിലെ തൊഴിലാളി ക്ഷാമം, ഉയർന്ന ചെലവ്, സമയബന്ധിതമായ കൃഷിച്ചടങ്ങുകൾ എന്നിവയെ നേരിടുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ അഥവാ SMAM. ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം കൃഷിയന്ത്രങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. ട്രാക്ടറുകൾ, പവർ ടില്ലറുകൾ, വിത്ത് വിതരണ യന്ത്രങ്ങൾ, സ്പ്രേയറുകൾ, കൊയ്ത്ത് യന്ത്രങ്ങൾ തുടങ്ങി വിവിധ കാർഷിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി കർഷകർക്ക് സബ്സിഡി നൽകുന്നു. പ്രത്യേകിച്ച് ചെറുകിടയും അതിചെറുകിടയുമായ കർഷകർക്ക് ഈ പദ്ധതി വലിയ സഹായമാണ്. SMAM പദ്ധതിയുടെ മറ്റൊരു പ്രധാന ഘടകം കസ്റ്റം ഹയറിംഗ് സെന്ററുകളാണ്. കൃഷിയന്ത്രങ്ങൾ സ്വന്തമായി വാങ്ങാൻ കഴിയാത്ത കർഷകർക്ക് കുറഞ്ഞ നിരക്കിൽ യന്ത്രങ്ങൾ വാടകയ്ക്ക് ലഭ്യമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിലൂടെ യന്ത്രവൽക്കരണത്തിന്റെ ഗുണം എല്ലാ കർഷകരിലേക്കും എത്തുന്നു. ഈ പദ്ധതി വഴി കൃഷിപ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയുന്നു. ഇതോടെ വിളവെടുപ്പ് വർദ്ധിക്കുകയും കൃഷി ചെലവ് കുറയുകയും ചെയ്യുന്നു. കൂടാതെ കൃഷിയന്ത്രങ്ങളുടെ ഉപയോഗം യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനും കാർഷിക സേവന മേഖലയിലായി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സഹായിക്കുന്നു. സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ കൃഷിയെ പരമ്പരാഗത രീതികളിൽ നിന്ന് ആധുനികതയിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ്. യന്ത്രവൽക്കരണത്തിലൂടെ ഉൽപാദനക്ഷമതയും ലാഭവും വർദ്ധിപ്പിച്ച് കർഷകരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഈ പദ്ധതി സഹായിക്കുന്നു.
1: അടുത്തതായി കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിൻ.
2: തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്ക് വേണ്ടി ദക്ഷിണ മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായണിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി നൽകുന്ന കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിനാണ്. വരുന്ന ഒരാഴ്ച വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വളരെ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇനി കാലാവസ്ഥാ അധിഷ്ഠിത കാർഷിക നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം പൊതുനിർദ്ദേശങ്ങളാണ്. സാധ്യമാകുന്നിടത്തോളം മഴയില്ലാത്ത സമയങ്ങളിൽ കളനീക്കവും മറ്റിടവിള പരിപാലന പ്രവർത്തനങ്ങളും നടത്തുക. ഉയർന്ന അന്തരീക്ഷ ഈർപ്പവും ഇടവിട്ടുള്ള മഴയും കീടരോഗങ്ങളുടെ വ്യാപനത്തിന് അനുകൂലമായതിനാൽ വിളകളിൽ ഇവയുടെ ആക്രമണം പതിവായി നിരീക്ഷിക്കുക. രോഗബാധിതമായ ചെടിഭാഗങ്ങളും വിള അവശിഷ്ടങ്ങളും ശേഖരിച്ച് നശിപ്പിച്ച് രോഗവ്യാപനം തടയുക. പടർന്നുവരുന്ന പച്ചക്കറി വിളകൾക്ക് താങ് നൽകുകയും വാഴ ഉൾപ്പെടെയുള്ള ഉയരമുള്ള വിളകൾക്ക് താങ് ഉറപ്പാക്കുകയും ചെയ്ത് ശക്തമായ കാറ്റിൽ ചെടികൾ വീഴുന്നത് തടയുക. ഇനി വാഴകൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വാഴയിൽ തടതുരപ്പൻ പുഴുവിന്റെ ആക്രമണം മൂലം വാഴത്തടയിലെ ദ്വാരങ്ങളിലൂടെ നിറമില്ലാത്ത ജെല്ലി

ദ്രാവകം ഊറിവരുന്നത് കാണാം. രൂക്ഷമായ ആക്രമണത്തിൽ വാഴയിലകൾ വാടി തൂങ്ങുകയും കുലകൾ പൂർണ്ണ വളർച്ചയും പാകവും എത്തുന്നതിന് മുൻപ് ഒടിഞ്ഞു വീഴുകയോ തൂങ്ങിക്കിടക്കുകയോ ചെയ്യാം. പ്രതിരോധത്തിനായി 3 മുതൽ 5 മാസം പ്രായമാകുമ്പോൾ ഓരോ വാഴയുടെയും ഇലപ്പോളകൾക്കിടയിൽ 50 ഗ്രാം വേപ്പിൻ പിണ്ണാക്ക് നൽകുക. ഉണങ്ങി തൂങ്ങി നിൽക്കുന്ന ഇലകൾ മുറിച്ചുമാറ്റി നശിപ്പിക്കുക. കൂടാതെ ബ്യുവേറിയ ബാസിയാന ഉപയോഗിച്ച് കെണികൾ സ്ഥാപിക്കുകയോ ബ്യുവേറിയ ബാസിയാന 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി വാഴത്തടയിലും ഇലപ്പോളകൾക്കിടയിലും തളിക്കുകയോ ചെയ്യുക. ഇനി തെങ്ങ് കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. തെങ്ങിൽ കൊമ്പൻ ചെല്ലിയുടെ ആക്രമണം രൂക്ഷമായി കണ്ടുവരുന്നു. ആക്രമണത്തിന്റെ ഫലമായി വിരിഞ്ഞുവരുന്ന കൂമ്പോലകളിൽ ത്രികോണാകൃതിയിലുള്ള മുറിവുകൾ കാണപ്പെടുന്നു. കൊമ്പൻ ചെല്ലിയെ നിയന്ത്രിക്കുന്നതിനായി തെങ്ങിന്റെ മണ്ട നന്നായി വൃത്തിയാക്കിയ ശേഷം കാർട്ടാപ് ഹൈഡ്രോക്ലോറൈഡ് 20 ഗ്രാം അല്ലെങ്കിൽ ഫിപ്രോനിൽ 0.3 g 25 ഗ്രാം

0: ബിവേറിയ ബാസിയാന ഉപയോഗിച്ച് കെണികൾ സ്ഥാപിക്കുകയോ ബിവേറിയ ബാസിയാന 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി വാഴത്തടയിലും ഇലപ്പോളകൾക്കിടയിലും തളിക്കുകയോ ചെയ്യുക. ഇനി തെങ്ങ് കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. തെങ്ങിൽ കൊമ്പൻ ചെല്ലിയുടെ ആക്രമണം രൂക്ഷമായി കണ്ടുവരുന്നു. ആക്രമണത്തിന്റെ ഫലമായി വിരിഞ്ഞുവരുന്ന കൂമ്പോലകളിൽ ത്രികോണാകൃതിയിലുള്ള മുറിവുകൾ കാണപ്പെടുന്നു. കൊമ്പൻ ചെല്ലിയെ നിയന്ത്രിക്കുന്നതിനായി തെങ്ങിന്റെ മണ്ട നന്നായി വൃത്തിയാക്കിയ ശേഷം കാർട്ടാപ് ഹൈഡ്രോക്ലോറൈഡ് 20 ഗ്രാം അല്ലെങ്കിൽ ഫിപ്രോനിൽ 0.3 g 25 ഗ്രാം 200 ഗ്രാം മണലുമായി ചേർത്ത് മണ്ടയുടെ ഉൾഭാഗത്തുള്ള 2-3 മടലുകളുടെ കവിളുകളിൽ ഇട്ടുകൊടുക്കുക. കൊമ്പൻ ചെല്ലിയുടെ പുഴുക്കളെ നിയന്ത്രിക്കുന്നതിനായി ചാണകക്കുഴികൾ, കമ്പോസ്റ്റ് കുഴികൾ, മറ്റ് പ്രജനന കേന്ദ്രങ്ങൾ എന്നിവയിൽ മെറ്റാറൈസിയ അനിസോപ്ലിയെ പ്രയോഗിക്കുക. 1 ക്യൂബിക് മീറ്റർ ജൈവ വസ്തുവിന് 250 ഗ്രാം മെറ്റാറൈസിയം കൾച്ചർ 750 മില്ലി വെള്ളത്തിൽ കലക്കി വളക്കുഴികളിലും ചാണകക്കുഴികളിലും ഒഴിച്ചുകൊടുക്കുക. കൊമ്പൻ ചെല്ലിയുടെ ആക്രമണമേറ്റ തെങ്ങുകളിൽ മഴക്കാലത്ത് കൂമ്പുചീൽ രോഗം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പ്രതിരോധ നടപടിയായി 1% ബോഡോ മിശ്രിതം തെങ്ങിന്റെ മണ്ടയിലും ഇലകളിലും നന്നായി തളിക്കുക. രോഗലക്ഷണങ്ങൾ കണ്ടാൽ സമർത്ഥ് 3 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തയ്യാറാക്കിയ ലായനിയിൽ നിന്ന് ഒരു തെങ്ങിന് 300 മില്ലി വീതം മണ്ടയിലും ഇലകളിലും നന്നായി തളിച്ച് രോഗം നിയന്ത്രിക്കുക. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്കായി ദക്ഷിണ മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായണിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി നൽകിയ കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിനാണ് കേട്ടത്.
1: ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ സമയം കഴിയാറായിരിക്കുകയാണ്. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു: ഒരു തെങ്ങിൻ തൈ നട്ടതിന് ശേഷം എത്ര വർഷം ഇടവിളകൾ കൃഷി ചെയ്യാം? ഉത്തരം: തെങ്ങിൻ തൈ നട്ട് ആദ്യത്തെ 3 മുതൽ 4 വർഷം വരെ ഇടവിളകൾ കൃഷി ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. വ്യത്യസ്തവും വിജ്ഞാനപ്രദവുമായ മറ്റൊരു വിഷയവുമായി വീണ്ടും നാളെ വൈകുന്നേരം 6:50. അതുവരെ എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.

0: നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.
1: വയലും വീടും സമാപിക്കുന്നു.
2: പിഎം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
2: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9400024440.
2: 9400024440.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0332.
3: ആകാശവാണി കോഴിക്കോട്. കമ്പോള വിലനിലവാര ബുള്ളറ്റിൻ തയ്യാറാക്കിയത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം. വെളിച്ചെണ്ണ കിൻഡലിന് കോഴിക്കോട് 24,500 രൂപ, വടകര 27,030 രൂപ, മാനന്തവാടി 26,800 രൂപ.

രൂപ. കൊപ്ര കിൻഡലിന് കോഴിക്കോട് എടുത്തപടി 14,800 രൂപ, വടകര 15,500 രൂപ. തേങ്ങാ പിണ്ണാക്ക് കിൻഡലിന് കോഴിക്കോട് റോട്ടറി 4,300 രൂപ. നാളികേരം 1,000 എണ്ണത്തിന് പാലക്കാട് 26,500 രൂപ, പൊന്നാനി 18,500 രൂപ, കോഴിക്കോട് 18,200 രൂപ. മഞ്ചേരി കിൻഡലിന് 4,900 രൂപ, മാനന്തവാടി കിൻഡലിന് 5,600 രൂപ. കയർ കിൻഡലിന് കോഴിക്കോട് ബേപ്പൂർ 6,000 രൂപ, കൊയിലാണ്ടി 9,000 രൂപ. റബ്ബർ കിൻഡലിന് കോഴിക്കോട് 27,600 രൂപ, മാനന്തവാടി 23,500 രൂപ. ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 3,000 രൂപ, മാനന്തവാടി 3,500 രൂപ. പുൽത്തൈലം കിലോഗ്രാമിന് മാനന്തവാടി 1,700 രൂപ. അടയ്ക്ക 1,000 എണ്ണത്തിന് പാലക്കാട് 3,500 രൂപ, പൊന്നാനി 4,000 രൂപ, കോഴിക്കോട് കിൻഡലിന് 7,000 രൂപ, മഞ്ചേരി കിൻഡലിന് 7,500 രൂപ. കൊട്ടപ്പാക്ക കിൻഡലിന് കോഴിക്കോട് പഴയത് 37,000 രൂപ, കോഴിക്കോട് പുതിയത് 37,000 രൂപ, മാനന്തവാടി പുതിയത് 33,000 രൂപ. പുകയില മീനമ്പാളയം കിൻഡലിന് പാലക്കാട് 21,000 രൂപ, കോഴിക്കോട് 8,300 രൂപ, മാനന്തവാടി 38,000 രൂപ. കുരുമുളക് കിൻഡലിന് മഞ്ചേരി നാടൻ 68,500 രൂപ, കോഴിക്കോട് നാടൻ 67,000 രൂപ, കോഴിക്കോട് ചേട്ടൻ 67,500 രൂപ, കോഴിക്കോട് വയനാടൻ 67,000 രൂപ, മാനന്തവാടി ചേട്ടൻ 69,500 രൂപ, മാനന്തവാടി വയനാടൻ 69,000 രൂപ. ചുക്ക് കിൻഡലിന് പാലക്കാട് 28,500 രൂപ, കോഴിക്കോട് 26,000 രൂപ, മാനന്തവാടി 28,000 രൂപ. ഇഞ്ചി കിൻഡലിന് കോഴിക്കോട് പുതിയത് 15,000 രൂപ, മാനന്തവാടി പഴയത് 6,700 രൂപ, മാനന്തവാടി പുതിയത് 9,000 രൂപ. പച്ചക്കപ്പ കിൻഡലിന് കോഴിക്കോട് 2,500 രൂപ, മാനന്തവാടി 2,200 രൂപ. ഉണക്കക്കപ്പ കിൻഡലിന് കോഴിക്കോട് 2,700 രൂപ. ശർക്കര കിൻഡലിന് പാലക്കാട് 4,200 രൂപ, കോഴിക്കോട് 5,400 രൂപ, മാനന്തവാടി പാണ്ടി 5,200 രൂപ. നിലക്കടല കിൻഡലിന് പാലക്കാട് 17,000 രൂപ, ചിറ്റൂർ 16,500 രൂപ, കോഴിക്കോട് 13,500 രൂപ. കോഴിമുട്ട ലഗോൺ 100-ന് കോഴിക്കോട് 760 രൂപ, മാനന്തവാടി 760 രൂപ. വെറ്റില 100 എണ്ണത്തിന് തിരൂർ 40 രൂപ. കൈതച്ചക്ക കിൻഡലിന് കോഴിക്കോട് 4,800 രൂപ, മാനന്തവാടി 3,600 രൂപ. പഞ്ചസാര കിൻഡലിന് പാലക്കാട് 4,980 രൂപ, കോഴിക്കോട് 4,800 രൂപ, മാനന്തവാടി 4,950 രൂപ. മഞ്ഞൾ കിൻഡലിന് കോഴിക്കോട് 16,500 രൂപ, മാനന്തവാടി 16,000 രൂപ. നേന്ത്രക്കായ കിൻഡലിന് പാലക്കാട് 4,200 രൂപ, മഞ്ചേരി 4,000 രൂപ, കോഴിക്കോട് 4,100 രൂപ. അരി കോഴിക്കോട് കിൻഡലിന് മീഡിയം ജീരകശാല 18,300 രൂപ, പാലക്കാടൻ മട്ട 4,800 രൂപ, ബോധന 3,800 രൂപ. അരി മാനന്തവാടി കിൻഡലിന് ഗന്ധകശാല 18,700 രൂപ, മട്ട 4,700 രൂപ, കുറുവ 4,500 രൂപ. അരി പാലക്കാട് കിൻഡലിന് മട്ട 4,700 രൂപ, പൊന്നി 3,900 രൂപ, പാലക്കാടൻ ജയ 4,300 രൂപ, AP1 4,100 രൂപ, ബോധന 4,000 രൂപ. അരി ചിറ്റൂർ കിൻഡലിന് മട്ട 4,800 രൂപ, AST 4,300 രൂപ, പൊന്മണി 4,300 രൂപ, വെള്ളപ്പൊന്നി 6,000 രൂപ. കടല കിൻഡലിന് കോഴിക്കോട് 7,400 രൂപ, മാനന്തവാടി 7,200 രൂപ. നെല്ല് കിൻഡലിന് മാനന്തവാടി മട്ട 2,600 രൂപ. ഇതോടെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ സമാപിക്കുന്നു. ഇനി കാലാവസ്ഥ അറിയിപ്പുകൾ കേൾക്കാം. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിൽ ദുർബലമായി തുടരുന്നു. കേരളത്തിലെ ചിലയിടങ്ങളിൽ മാത്രം ഒറ്റപ്പെട്ട രീതിയിൽ മഴ ലഭിച്ചു. എറണാകുളം ജില്ലയിൽപ്പെട്ട പെരുമ്പാവൂർ, മലപ്പുറം ജില്ലയിലെ പൊന്നാനി എന്നിവിടങ്ങളിൽ 4 സെന്റിമീറ്ററും മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ, കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി, കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ്, അയ്യൻകുന്ന് എന്നിവിടങ്ങളിൽ 3 സെന്റിമീറ്ററും മഴ ലഭിച്ചു. വരുന്ന ഒരാഴ്ച കേരളത്തിലെയും ലക്ഷദ്വീപിലെയും മിക്കയിടങ്ങളിലും ഒറ്റപ്പെട്ട രീതിയിൽ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നു. കാലാവസ്ഥാ അറിയിപ്പുകൾ സമാപിക്കുന്നു. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരത്തു നിന്നും

0: വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി റൊമാനിയയിലെത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഊഷ്മള വരവേൽപ്പ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ചർച്ചയ്ക്ക് സന്നദ്ധതയറിയിച്ച കേന്ദ്ര സർക്കാർ. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് അതിവേഗ ശിക്ഷ ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനത്തെ അഭിനന്ദിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അന്താരാഷ്ട്ര സമുദ്രപാതകൾ സുരക്ഷിതമായി തുടരണമെന്ന് 21st ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയിൽ നിലപാട് വ്യക്തമാക്കി ഇന്ത്യ. ഉപതിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ ഇന്ന് തുടക്കം. 125 ഇന്ത്യൻ താരങ്ങൾ ഗെയിംസിൽ മാറ്റുരയ്ക്കും. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി റൊമാനിയയിലെത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഊഷ്മള വരവേൽപ്പ്. ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് ബുക്കാരസ്റ്റിൽ രാഷ്ട്രപതിയെ സ്വീകരിച്ചത്. റൊമാനിയൻ പ്രസിഡന്റ് നിക്കുസർ ഡാനുമായി രാഷ്ട്രപതി പ്രതിനിധിതല ചർച്ച നടത്തും. നിരവധി ധാരണാപത്രങ്ങളിലും ഒപ്പുവയ്ക്കും. നാളെ ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ ശ്രീമതി മുർമു അഭിസംബോധന ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ സഭ ആരംഭിച്ചതു മുതൽ പ്രതിപക്ഷം പ്രതിഷേധം തുടങ്ങിയതിനാൽ നടപടികൾ നിരവധി തവണ തടസ്സപ്പെട്ടിരുന്നു. ചോദ്യോത്തരവേളയിലേക്ക് കടക്കാൻ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷം വഴങ്ങില്ല. ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം ഇരുസഭകളിലും ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ പറഞ്ഞു. സംഭവത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഇതിനായി ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയതായും ശ്രീ റിജിജു വ്യക്തമാക്കി. എന്നാൽ പ്രതിഷേധം വീണ്ടും തുടർന്നതോടെയാണ് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞത്. രാജ്യസഭയിലും സമാന രംഗങ്ങളാണ് അരങ്ങേറിയത്. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് തക്കതായ ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനത്തെ അഭിനന്ദിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. യുവതലമുറയുടെ ക്ഷേമത്തിനും ഭാവിക്കുമാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അഭ്യർത്ഥിച്ചു. എല്ലാ വിഷയങ്ങളിലും ചർച്ച നടത്താൻ സർക്കാർ പൂർണ്ണമായി സന്നദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡയുടെ വസതിയിലോ ഓഫീസിലോ ചർച്ചകൾ നടത്താമെന്നും ശ്രീ ജിതേന്ദ്ര സിംഗ് അറിയിച്ചു.
1: It is my humble appeal to the students on agitation that the government is ready for talks whenever you want, at whichever hour of the day, and for as much length of time that you wish to. We are ready to discuss the issue on which the agitation has happened and all the other related issues as well with an open mind, and the talks can be held at the residence of Shri Nadda, because the talks will be led by the health minister of India, the senior leader Shri Nadda ji, and of course I will be accompanying him. The talks could be held at Shri Nadda ji's residence or at an office, whichever of the two you wish to.
0: ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കുള്ള ആശങ്കകളെ സർക്കാർ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. രാജ്യത്തെ യുവാക്കളുടെ പ്രതീക്ഷകളും ആവശ്യങ്ങളും നിറവേറ്റുന്നതിനായി സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ചർച്ചകളിൽ നിന്ന് ഒളിച്ചോടുകയാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വിമർശനമുയർത്തി. നീറ്റ് വിഷയത്തിൽ NDA എംപിമാരും പ്രതിപക്ഷ എംപിമാരും ഇന്ന് പാർലമെന്റ് മന്ദിര പരിസരത്ത് പ്രതിഷേധം നടത്തി. വിഷയം പാർലമെന്റ് ചർച്ച ചെയ്യണമെന്ന് NDA എംപിമാരും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ എംപിമാരും ആവശ്യപ്പെട്ടു. പ്രതിഷേധം നടത്തുന്ന വിദ്യാർത്ഥികളുമായി പ്രധാനമന്ത്രി നേരിട്ട് സംസാരിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി മാധ്യമങ്ങളോട് പറഞ്ഞു.
2: कि सरकार के एमपी बाहर खड़े होकर प्रदर्शन कर रहे हैं. कितने सत्रों से ये चल रहा है, चला ही नहीं पा रहे हैं. बाहर जो हो रहा है देखिए, कमजोर है एकदम. थिंक अबाउट इट, चिल्ड्रन आर प्रोटेस्टिंग, दे आर ऑल यंग, दे हैव कट ऑल द इंटरनेट.
0: അന്താരാഷ്ട്ര സമുദ്രപാതകൾ സുരക്ഷിതമായി തുടരണമെന്ന് 21st ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയിൽ നിലപാട് വ്യക്തമാക്കി ഇന്ത്യ. ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും പശ്ചിമേഷ്യൻ പ്രതിസന്ധി പരിഹരിക്കണമെന്നും ഫിലിപ്പീൻസിലെ മനിലയിൽ നടന്ന ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാ നിലപാട് സ്വീകരിക്കണമെന്നും 33rd ആസിയാൻ റീജിയണൽ ഫോറം മന്ത്രിതല യോഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. എഥനോൾ കലർത്തിയ ഇന്ധനം ഉപയോഗിക്കുന്നതുമൂലം എഞ്ചിൻ തകരാറോ വാഹനങ്ങൾ കേടാകുന്നതോ ആയ വ്യാപക പരാതികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്

0: കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ലോക്സഭയിൽ ഇക്കാര്യം രേഖാമൂലം അറിയിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഉപതിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ N.ശേഷാദ്രിനാഥൻ. അന്തിമ വോട്ടർ പട്ടിക August 19 പ്രസിദ്ധീകരിക്കും. 3,06,947 വോട്ടർമാരാണ് പട്ടികയിലുള്ളത്. KSRTCയുടെ പിങ്ക് ബസ് ലേഡീസ് ഒൺലി സർവീസിന് സംസ്ഥാനത്ത് തുടക്കമായി. ഉദ്ഘാടനം മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: ടെക്നോപാർക്ക് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന വനിതകൾക്ക് രാത്രികാല യാത്രയിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി രാത്രി 8 മണിക്കും 10 മണിക്കും പിങ്ക് ബസ് സർവീസുകൾ നടത്തും. വൈകാതെ മറ്റു ജില്ലകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കും. രാത്രി സർവീസുകൾക്ക് പുറമെ പകൽ സമയങ്ങളിലും പിങ്ക് ബസിന്റെ സേവനം ലഭ്യമാക്കും. ട്രെയിനിലെത്തുന്ന സ്ത്രീകൾ, ചെറിയ കുട്ടികളുമായി യാത്ര ചെയ്യുന്ന അമ്മമാർ, രോഗികൾ തുടങ്ങിയവർക്ക് മെഡിക്കൽ കോളേജിലേക്ക് സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുന്നതിനാണ് രാവിലെയും പിങ്ക് ബസ് സർവീസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്.
0: സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനന്റെ മൃതദേഹം കണ്ടെടുത്തു. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അപകടത്തിൽ കാണാതായ 25 പേരുടെയും മൃതദേഹങ്ങൾ ഇതിനകം കണ്ടെടുത്തതായി അധികൃതർ അറിയിച്ചു. ഗുജറാത്തിന്റെ വിവിധ മേഖലകളിൽ കനത്ത മഴ ജനജീവിതത്തെ ബാധിച്ചു. സൂറത്ത്, വൽസാദ് ജില്ലകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ താനെ, പാൽഘർ, നാസിക്, പൂനെ എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പുറപ്പെടുവിച്ചു. പൂനെയിലേക്കും കൊങ്കൺ മേഖലയിലേക്കും പോകുന്ന വിനോദസഞ്ചാരികൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ്. ഹിമാചൽ പ്രദേശിലെ കാംഗ്ര ജില്ലയിൽ ഗാർഗുൺ, സ്പാഡ ഗ്രാമങ്ങളിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ വൻ നാശനഷ്ടം രേഖപ്പെടുത്തി. ദുരന്തത്തിൽ 25 വീടുകൾ പൂർണ്ണമായും നശിച്ചു. ആളപായം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മുൻകരുതലിന്റെ ഭാഗമായി 2 ഗ്രാമങ്ങളും പൂർണ്ണമായും ഒഴിപ്പിച്ചിട്ടുണ്ട്. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദിറിൽ പ്രതിഷേധത്തിനിടെ ഒരു സ്ത്രീ മരിച്ചതായി സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് ഡൽഹി പോലീസ്. പ്രതിഷേധത്തിനിടെ മരിച്ചതായി പ്രചരിക്കുന്ന സ്ത്രീ നിലവിൽ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും പോലീസ് അറിയിച്ചു. ഡൽഹി പോലീസ് കമ്മീഷണർക്ക് ദേശീയ സുരക്ഷാ നിയമം പ്രകാരം അനുവദിച്ചിരിക്കുന്ന കരുതൽ തടങ്കൽ അധികാരങ്ങൾ പുതിയതല്ലെന്നും ഓരോ 3 മാസത്തിലും ഈ ഉത്തരവ് പുറപ്പെടുവിക്കാറുണ്ടെന്നും ഡൽഹി പോലീസ്. വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ആരംഭിക്കുന്നതിന് വളരെ മുൻപ് തന്നെ October 18 വരെയുള്ള കാലയളവിലേക്ക് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നതായും പ്രസ്താവനയിൽ പറയുന്നു. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ തുടക്കം. 10 ദിവസം നീളുന്ന മത്സരങ്ങളിൽ 10 ഇനങ്ങളിലായി 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കും. 125-അംഗ ഇന്ത്യൻ സംഘത്തെ ഒളിമ്പിക് മെഡൽ ജേതാക്കളായ നീരജ് ചോപ്ര, മീരാഭായ് ചാനു, ലവ്നിന ബോർഗോഹെയ്ക്ക് എന്നിവർ നയിക്കും. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്ധഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യയ്ക്ക് 126 റൺസ് വിജയ ലക്ഷ്യം. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 11th ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 112 റൺസ് എന്ന നിലയിലാണ്. പരമ്പരയിലെ 2nd മത്സരം ശനിയാഴ്ചയും 3rd മത്സരം ഞായറാഴ്ചയും നടക്കും. സിന്ധു നദീജല കരാറിനെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാൻ നടത്തിയ പരാമർശങ്ങളെ തള്ളി ഇന്ത്യ. അതിർത്തി കടന്നുള്ള ഭീകരതയെ രാഷ്ട്രനയത്തിന്റെ ഭാഗമാക്കുന്ന പാകിസ്ഥാന്റെ നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന് UN സുരക്ഷാ കൌൺസിലിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി P. ഹരീഷ് പറഞ്ഞു. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ ബോംബെയിൽ നിന്ന് രാജ്യത്തെ ആദ്യ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. 1936 June 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ ആയി മാറി. 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചത്. കഴിഞ്ഞ 99 വർഷത്തിനിടയിൽ പ്രക്ഷേപണ മേഖല റേഡിയോയിൽ നിന്നും അത്യാധുനിക ഡിജിറ്റൽ സ്ട്രീമിംഗിലേക്ക് അതിവേഗം വളർന്നതായി പ്രസാർ ഭാരതി CEO ഗൌരവ് ദ്വിവേദി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി റൊമാനിയയിലെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഊഷ്മള വരവേൽപ്പ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ചർച്ചയ്ക്ക് സന്നദ്ധതയറിയിച്ച് കേന്ദ്ര സർക്കാർ. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് അതിവേഗ ശിക്ഷ ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനത്തെ അഭിനന്ദിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അന്താരാഷ്ട്ര സമുദ്രപാതകൾ സുരക്ഷിതമായി തുടരണമെന്ന് 21st ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയിൽ നിലപാട് വ്യക്തമാക്കി ഇന്ത്യ. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി

0: സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ ഇന്ന് തുടക്കം. 125 ഇന്ത്യൻ താരങ്ങൾ ഗെയിംസിൽ മാറ്റുരയ്ക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കോഴിക്കോട്. വനിതാ വേദി.

ഇന്ന് ഹിന്ദുസ്ഥാനി സംഗീതജ്ഞയായ അപ്രതിത ബാനർജിയുമായുള്ള അഭിമുഖം കേൾക്കാം. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ ജനിച്ചു വളർന്ന അപ്രതിത ബംഗാളിയാണ്. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ആകാശവാണിയുടെ എ ഗ്രേഡ് ആർട്ടിസ്റ്റായ അപ്രതിത കഴിഞ്ഞ 29 വർഷമായി കേരളത്തിൽ ഹിന്ദുസ്ഥാനി സംഗീതം പഠിപ്പിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്തു വരുന്നു. അതുകൊണ്ടുതന്നെ അവരുടെ കർമ്മമണ്ഡലം കേരളമാണ്. അപ്രതിതയുമായി സംസാരിക്കുന്നത് ഐശ്വര്യ.

0: നമസ്കാരം.
1: നമസ്കാരം.
0: ആകാശവാണിയിലെ 8 വയസ്സിൽ ആദ്യമായിട്ട് പാട്ടുപാടി എന്ന് പറയുന്നു, ആ പാട്ടിൽ തുടങ്ങിയാലോ.
1: റായ്പൂർ AIR ഞാൻ ബാലകലാകാരായിട്ടാണ് ജോയിൻ ചെയ്തത്. ഛത്തീസ്ഗഡ് എന്ന ഒരു ബേസിക് ലാംഗ്വേജ് നമ്മുടെ സംസാരിക്കുന്നത് ഛത്തീസ്ഗഡിയാണ്. അപ്പോൾ ആ ഛത്തീസ്ഗഡിൽ നിന്ന് പാടിയത് ഒരു പാട്ട് ഇതുവരെ സൂക്ഷിച്ച് റായ്പൂർ AIR വെച്ചിട്ടുണ്ട്.

0: ബന്ദൂക് ചലാഹൂ. സംഗീതത്തിന് ഭാഷയില്ല എന്നാണ് പറയാറ്. ഭാഷ അറിയാത്ത ഒരു നാട്ടിലേക്ക് 29 വർഷം മുൻപ് വരുമ്പോൾ എന്തായിരുന്നു മനസ്സിൽ?
1: ഹസ്ബൻഡ് ഇവിടെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി അവിടെയാണ് ജോയിൻ ചെയ്ത് ആസ് എ സയന്റിസ്റ്റ്. എൻ്റെ ആക്ച്വലി സബ്ജക്റ്റ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു, ദാറ്റ് വാസ് കോമേഴ്സ്. സി എ ജോയിൻ ചെയ്തിട്ട് ഫസ്റ്റ് ഗ്രൂപ്പിലേക്ക് പാസ്സായി ശേഷമാണ് ഇവിടെ എത്തിയത്. ഇവിടെ വന്നിട്ടൊരു ലാംഗ്വേജ് ഇഷ്യൂ ആയിരുന്നു, പിന്നെ ഒരു ചെറുതായിട്ടൊരു ഹെൽത്ത് ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് ഈ സി എ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് ഒരു പാരലലി രണ്ട് പ്രൊഫഷൻ ആയിരുന്നു, ഫസ്റ്റ് ഓഫ് ഓൾ പഠിത്തം, പിന്നെ പ്രൊഫഷണലി പെർഫോമിംഗ് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു ആ സമയം.
0: ആ സമയത്ത് തന്നെ കുറെ സ്റ്റേജുകൾ.
1: അതെ അതെ അതെ, എനിക്ക് ബിക്കോസ് ഞാൻ ഈ 8-9 ഇയേഴ്സ് വയസ്സ് മുതലാണ് തുടങ്ങിയത്, അപ്പോൾ ഓൾറെഡി പ്രൊഫഷണലി റെക്കോർഡിങ്സും പ്രോഗ്രാംസും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇവിടെ വന്നിട്ട് ഒരു ബ്ലാങ്ക്നെസ്, ഒരു സൗണ്ടും ഇല്ല, ഒന്നും ഇല്ല, എന്താണ് ചെയ്യാനുള്ളത്, മ്യൂസിക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ ഇല്ല, കാരണം ഭാഷ അത്ര ഒരു ഐഡിയ ഇല്ലാത്ത സമയമായതുകൊണ്ട്. ഹിന്ദുസ്ഥാനി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ല, ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ സ്റ്റുഡൻസ് ആരെങ്കിലും കാണുമോ, അങ്ങനെ പോലത്തെ ഒരു പിടിയില്ലായിരുന്നു.
0: ഒരു തരത്തിലും കണക്ഷൻ കിട്ടാത്ത പോലെ.
1: ഞാൻ ആ സമയമാണ് മാസ്റ്റേഴ്സിന് വേണ്ടി ജോയിൻ ചെയ്തു. ഗ്രാജുവേഷൻ പാരലലി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സംഗീതത്തിന്, മാസ്റ്റേഴ്സിന് വേണ്ടിയാണ് ജോയിൻ ചെയ്തു. അതിന് ഒരു ടോപ്പറായി. ടോപ്പറായ ശേഷം നോർത്ത് ഇന്ത്യൻ മ്യൂസീഷ്യൻസ് ഉണ്ടായിരുന്നു, അവരെ കൂടെ പരിചയമായത് ശേഷമാണ് ഞാൻ പെർഫോമൻസ് ആണ് തുടങ്ങിയത്. 3-4 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് പെർഫോമൻസ് ഒക്കെ കേട്ട ശേഷം, പേപ്പറിന് കുറെ റിവ്യൂ ഒക്കെ വന്ന ശേഷമാണ് ആളുകൾ സംസാരിക്കാൻ തുടങ്ങി, വെതർ പഠിപ്പിക്കാൻ പറ്റൂല. സത്യം പറഞ്ഞാൽ എനിക്ക് ടീച്ചിങ് പ്രൊഫഷൻ എനിക്ക് അത്ര ആഗ്രഹമില്ലായിരുന്നു. കൊച്ചു വയസ്സായിരുന്നു, പെർഫോമൻസ് ആണ് കൂടുതൽ ആഗ്രഹം. പക്ഷെ എനിക്ക് തോന്നിയത് അറ്റ്ലീസ്റ്റ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മ്യൂസിക് എത്ര പഠിച്ചിട്ടുണ്ട് അതെനിക്ക് കണ്ടിന്യൂ ഒരു പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ഒരു 1-2 കുട്ടികൾ വെച്ചാണ് പഠിപ്പിക്കാൻ തുടങ്ങിയത്. 2002 ഓൺവേർഡ്സ്
0: ആദ്യമായിട്ട് പെർഫോം ചെയ്യുമ്പോൾ ഹിന്ദുസ്ഥാനി സംഗീതം മലയാളികൾക്ക് അത്രയും പരിചയമില്ലാത്ത സമയത്ത് തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു പെർഫോമൻസുകൾ.
1: അതെ അതെ.
0: ആ വേദികളിൽ നിന്ന് എന്തായിരുന്നു അവരുടെ ഒരു പ്രതികരണം?
1: ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഇൻ കേരള, മ്യൂസിക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. അത് നല്ല കറക്റ്റ് ശ്രുതി താളം ഉണ്ടെങ്കിൽ, ഒരു മോഡുലേഷൻ ഉണ്ടെങ്കിൽ, എല്ലാവർക്കും ഭാഷ മനസ്സിലാവുന്നില്ലെങ്കിൽ തന്നെ അവർക്ക് അത് ഇഷ്ടമാണ്. ഡെഫിനറ്റ്ലി അവർ വന്നിട്ട് പറഞ്ഞിട്ട് പോവും, നന്നായിരുന്നു. പിന്നെ ഒരു കാര്യം, കൊച്ചു വയസ്സ് സമയം ഞാൻ കുറച്ച് സമയത്തിന് വേണ്ടി കർണാടക റായ്പൂരിന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കുറച്ച് രാഗാസിന്റെ പേരൊക്കെ നമുക്ക് പാരലലി അറിയാം. ആരെങ്കിലും യമൻ രാഗ് പറഞ്ഞ അതിനെ ഇക്വലന്റ് കല്യാണിയാണ്. ഞാൻ എനിക്ക് പ്രസന്റേഷൻ സ്റ്റൈൽ മാറ്റി എല്ലാ എക്സ്പ്ലനേഷൻ ചെയ്തിട്ട് ആ വരി ഞാൻ പാടുന്നത് അതിനെ എക്സ്പ്ലനേഷൻ ചെയ്ത്

0: അങ്ങനെയാണ് പ്രോഗ്രാംസ് തുടങ്ങിയത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആളുകൾ ഒരു കണക്ഷൻ നന്നായിട്ട് വരാനെ തുടങ്ങി. ഒരു നല്ല സംഗീതം ഉണ്ടെങ്കിൽ എല്ലാ മ്യൂസിഷ്യനും അത് സപ്പോർട്ട് ചെയ്യും.
1: ഹിന്ദുസ്ഥാനി സംഗീതവും കർണാടക സംഗീതവും തമ്മിൽ സാമ്യങ്ങളും വ്യത്യാസങ്ങളും ഉണ്ടാവും. എന്തൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും പറയാൻ പറ്റുന്ന സാമ്യങ്ങളും വ്യത്യാസങ്ങളും?
0: ഒരു മ്യൂസിഷ്യന് ഇങ്ങനെ ചോദിച്ചാൽ ദെർ ഇസ് നോ ഡിഫറൻസ്. ടെക്നിക്കൽ ഡിഫറൻസസ് ഉണ്ട്. ഗമക പാടാനൊരു ഡിഫറൻസ് ഉണ്ട്, വോയിസ് പ്രൊജക്ഷനൊരു ഡിഫറൻസ് ഉണ്ട്, പഠിപ്പിക്കാൻ രീതിയിലൊരു ഡിഫറൻസ് ഉണ്ട്. ബിക്കോസ് പഠിപ്പിക്കാൻ രീതി ഡിഫറെൻ്റ് ആയിട്ട് വരണത് കാരണം എന്താ, പ്രൊജക്ഷൻ ഓഫ് ദ വോയിസ് ഗമക വേറെ ആണ്. മൊത്തം ഒരു പ്രൊജക്ഷൻ വോയിസ് നമ്മുടെ ഫോഴ്സ് കൊടുത്തിട്ടാണ് നമ്മുടെ സൗണ്ട് ഉണ്ടാക്കുന്നത്. ഈ ഗമക പാടാനെ രീതി, അത് ടോട്ടൽ ഒരു വ്യത്യാസമുണ്ട് ഹിന്ദുസ്ഥാനി ആൻഡ് കർണാട്ടിക്. ബാക്കി രാഗങ്ങൾ സത്യം പറഞ്ഞാൽ എല്ലാത്തിലും ഒരു കമ്പറേറ്റീവ് രാഗം നമുക്ക് എന്തായാലും കിട്ടും. ചെറുതായിട്ട് ഒരു വ്യത്യാസം കാണും താളത്തിൽ തന്നെ. കർണാട്ടിക് മ്യൂസിക് സത്യം പറഞ്ഞാൽ ഒരു ഇന്ത്യൻ മ്യൂസിക്കിന്റെ ബേസ് സ്ട്രക്ചറാണ്. ഹിന്ദുസ്ഥാനി മ്യൂസിക് ഒരു പെർഷ്യൻ ഇൻഫ്ലുവൻസ് ആയത് ശേഷമാണ് ഇന്ത്യൻ മ്യൂസിക്കിന് ഒരു മാറ്റം വന്നത്. അപ്പോൾ എല്ലാ മ്യൂസിക് സിസ്റ്റമിലും ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. അപ്പോൾ അതിൽ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഒരു കുറേ കാര്യങ്ങൾ ഹിന്ദുസ്ഥാനിന് നല്ലതാണ്, പക്ഷേ താളം നോക്കിയാൽ കണക്ക് നോക്കിയാൽ അത് കർണാട്ടിക്ക് നമുക്ക് രണ്ടത്തിലും ഉണ്ട്, പക്ഷേ അതിനെ രീതി വേറെ. പക്ഷെ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഹിന്ദുസ്ഥാനി കൂടുതൽ മെലോഡിയസ് ആണ് തോന്നും, ഭാവങ്ങൾ കൂടുതലാണ് തോന്നും. പക്ഷേ കർണാട്ടിക് ക്ലാസിക്കൽ നല്ല ഒരു കട്ടി ഒരു യൂസാണ് ഗമക്കായക്ക്.
1: കർണാടക സംഗീതം ട്രൈ ചെയ്തിട്ടുണ്ടോ?
0: മുമ്പ് ഞാൻ പാടിയിട്ടുണ്ട്. ആക്ച്വലി ഓൾ ഇന്ത്യ അവാർഡ് ഒക്കെ ഇതിൽ കിട്ടിയിട്ടുണ്ട് കൊച്ചു വയസ്സ് മുതൽ. പക്ഷെ പിന്നെ ആ ലെവലിൽ പഠിപ്പിക്കാനേ ഉള്ളത് ടീച്ചേഴ്സ് നമുക്ക് ഛത്തീസ്ഗഡിൽ കിട്ടിയില്ല. ഒരു ആഗ്രഹം എൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു, രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം. പഠിപ്പിക്കുന്ന സാറ് വീണ സാറായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് സാറ് പറഞ്ഞു എനിക്ക് ഇതിന് കൂടുതൽ ഗമക്ക സ്റ്റൈലേക്ക് വോയിസിന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് പിന്നെ സ്റ്റോപ്പായത്. പിന്നെ 8th സ്റ്റാൻഡേർഡ് ആകുമ്പോഴേ അച്ഛൻ പാസ്ഡ് അവേ. പിന്നെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകാനേ കൊണ്ടുവരാനേ അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായി പോയി. അങ്ങനെയാണ് അത് വിട്ടത്. പക്ഷേ എൻ്റെ ഭാഗ്യത്തിലേ ഉണ്ടായിരുന്നു, സൗത്ത് നിന്നാണ് ലൈഫ് പോകാനുള്ളത്. അതാണ് സംടൈംസ് കൊച്ചു വയസ്സിലാണ് ഈ കർണാട്ടിക്കിന് ഒരു ഇൻട്രൊഡക്ഷൻ എനിക്ക് കിട്ടിയത്.
1: അവിടെ അങ്ങനെ കർണാടക സംഗീതം പഠിക്കുന്ന ധാരാളം കുട്ടികളുണ്ടായിരുന്നു?
0: ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ കുറെ പേര് പഠിപ്പിക്കാൻ വേണ്ടി തന്നെ അവിടെ പോകുന്നുണ്ട്.
1: നമുക്കൊരു പാട്ട് പാടിയിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം.
0: ഓക്കെ, ദി രാഗ് ഭാഗ്യശ്രീയാണ്.

0: പഠിപ്പിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് രണ്ട് കുട്ടികൾ വന്നു എന്ന് പറഞ്ഞു. എങ്ങനെയായിരുന്നു ആ ഒരു ആദ്യത്തെ പഠിപ്പിക്കുന്ന അനുഭവം?
1: ഫസ്റ്റ് പഠിപ്പിക്കാൻ തുടങ്ങിയ സമയം ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നി എനിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല, സ്പെഷ്യലി മ്യൂസിക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. കാരണം ആ കുട്ടി സംസാരിക്കുന്നത് മലയാളം എനിക്കറിഞ്ഞൂടാ, ഞാൻ പറഞ്ഞത് ഹിന്ദി, കുട്ടിക്ക് മനസ്സിലാവുന്നില്ല. ഹിന്ദി പ്രൊനൗൺസേഷൻ കുറച്ച് ശരിയാവും, കുറച്ച് ശരിയാവത്തില്ല. പിന്നെ ഹിന്ദി കോമ്പോസിഷൻസ് എല്ലാം ഹിന്ദി, ബ്രജഭാഷ, അവധി ഭാഷ, രാജസ്ഥാനി ഭാഷ, ഇങ്ങനെയാണ് ഹിന്ദുസ്ഥാനി കോമ്പോസിഷൻസൊക്കെ. ഒരു ലൈനിൽ ഒരു വേർഡിനെ മീനിങ് പറഞ്ഞിട്ട് മാത്രമല്ല നമുക്ക് ഭാവം മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അതൊരു ചാലഞ്ച് ആയിട്ടാണ് ഞാൻ എടുത്തത്. കാരണം എൻ്റെ മൂത്ത മോന് ആ സമയം 2 വയസ്സായിരുന്നു. അവനെ തന്നെ ഒരു മലയാളം മനസ്സിലാക്കി സംസാരിക്കാൻ ഒരു ട്രൈ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പം ഞാൻ ആ കുട്ടീനെ കൂടെ തന്നെ, പിന്നെ ആ സ്റ്റുഡൻറ്റും, എങ്ങനെയാണ് ഒരു വേർഡ് ഹിന്ദി എന്താണ്, ഇംഗ്ലീഷ് എന്താണ്, മലയാളം എന്താണ്, ലാംഗ്വേജ് മനസ്സിലാക്കാൻ തുടങ്ങിയത്. ഫസ്റ്റ് ഞാൻ പഠിച്ചത് വിതിൻ 1 വീക്ക് 1, 2, 3, 4 നമ്പേഴ്സാണ് പഠിച്ചത്. കാരണം ഏതെങ്കിലും മേടിക്കാൻ പോയാൽ അതിനൊരു പൈസ പറയുന്ന സമയം ഇല്ലെങ്കിൽ എത്ര വേണം പറയാൻ, 1 വേണം 2 വേണം അങ്ങനെ.

0: നമ്പർ വെച്ചാണ് ഫസ്റ്റ് തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി നമുക്കകത്ത് ഉണ്ടെങ്കിൽ, അതിനെ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഞാൻ പറയും 200% പോസിറ്റീവ് എനർജി വേണം അത് കണ്ടിന്യൂ ചെയ്യാൻ. കാരണം നോർത്ത് ഇന്ത്യനെ വന്നിട്ട് ഇപ്പോഴത്തെ സമയം വേറെയാണ്, എല്ലാനെ ട്രാൻസ്ലേഷൻ നമുക്ക് ഗൂഗിളിൽ കിട്ടുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല ഇവിടെ. ആ സമയം ഒരു ഭാഷനെ, ഒരു വാക്ക് സംസാരിക്കാൻ, ഒരു വേർഡ് മനസ്സിലാക്കാൻ, ഇറ്റ് വാസ് റിയലി ഡിഫിക്കൾട്ട്, ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. പക്ഷെ ആ ഒരു പോസിറ്റീവ് എനർജി എൻ്റെ ഗുരുകൃപ ആയിരുന്നു. എൻ്റെ പേരൻസിനെ ഒരു അനുഗ്രഹം പറയാം. അങ്ങനെയാണ് ഞാൻ കണ്ടിന്യൂ ചെയ്തത്. ലാംഗ്വേജ് വാസ് ദ മെയിൻ ഇഷ്യൂ. ശ്രുതി നമുക്ക് പറഞ്ഞ് പഠിപ്പിക്കാം. ഐ തിങ്ക് വിദിൻ 6 മന്ത്സ് അത് മാനേജ് ചെയ്യാൻ പറ്റും. ഒരു കാര്യം പറയാം, എൻ്റെ കീഴിൽ പഠിച്ചിട്ടുള്ളത് എത്ര സ്റ്റുഡൻസ് ഉണ്ട്, എല്ലാവർക്കും പേരൻസിന് ഭയങ്കര ആഗ്രഹം. ടീച്ചർ മലയാളം സ്വന്തം സംസാരിക്കാൻ തുടങ്ങി നല്ലതാണ്, പക്ഷെ ടീച്ചർ ഹിന്ദി സംസാരിക്കണം, നമ്മളെ മക്കൾ ഹിന്ദി മനസ്സിലാക്കണം. അപ്പോൾ ഇത് ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി
1: പോലെയാണ്.
0: ആ പോസിറ്റീവ് എനർജി വെച്ചാണ് കുട്ടികൾ തന്നെ ഹിന്ദി മനസ്സിലാക്കി, ഞാൻ തന്നെ മലയാളം എനിക്ക് ഇപ്പൊ സംസാരിക്കാൻ പറ്റുന്നത് ഈ എല്ലാവർക്കും ഒരു ഹെൽപ്പാണ്.
1: പഠിപ്പിക്കാൻ എന്നുള്ളതല്ലാതെ, മലയാളം സാധാരണയായിട്ട് പറയാറുണ്ട് പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഭാഷയാണ്, അങ്ങനെ തോന്നിയിരുന്നോ?
0: തോന്നി. ഉച്ചാരണം നമ്മുടെ ചെയ്യുന്നത് അതാണ് ഒരു മെയിൻ കാരണമാണ്. ബാക്കി എനിക്ക് മനസ്സിലാക്കാനേ ഇല്ലെങ്കിൽ, ഒരു പോയിട്രി ലാംഗ്വേജ് നമ്മുടെ പറയൂലേ മലയാളത്തിൽ, ഒരു കാവ്യ ഭാഷ, ആ ഭാഷ മനസ്സിലാക്കാനേ എനിക്ക് ബുദ്ധിമുട്ട് വരത്തില്ല. കാരണം അത് ബേസിക് സംസ്കൃത് ആണ്. നമ്മുടെ പഠിച്ചിട്ടുള്ളത് 10th class വരെ സംസ്കൃത് സെക്കൻഡ് ലാംഗ്വേജ് ആയിരുന്നു. മലയാളം സംസാരിക്കുന്ന ഇടയ്ക്ക് ഒരു ഒരു 4 വാക്ക് നമ്മൾ സംസാരിച്ചാൽ അറ്റ്ലീസ്റ്റ് 6 to 7 words will be സംസ്കൃത്. അതിന് പ്രൊനൗൺസിയേഷൻ മാറ്റമുണ്ട്. ഈ സംസ്കൃത് ആണ് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ലൈക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയത് വിദിൻ 6 മന്ത്സ്. പിന്നെ സംസാരിക്കാൻ കുറച്ച് സമയമെടുത്തു, കാരണം അത്ര പ്രാക്ടീസ് ഇല്ലാത്ത. സ്ലോലി പ്രോഗ്രാമിന് പോയ എല്ലാ ആർട്ടിസ്റ്റുകാരൊക്കെ കൂടെ സംസാരിച്ച് കുറേ കാര്യങ്ങൾ ശരിയായി.
1: മറ്റൊരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ കുട്ടികൾ പഠിക്കുന്നത് കൊണ്ട് നമ്മളും പഠിക്കുന്നു, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നോ?
0: വീട്ടില് വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് നമ്മൾ ബംഗ്ല ഭാഷ സംസാരിക്കുന്നത്. വീട്ടില് ഹിന്ദിയും ഇല്ല, ഇംഗ്ലീഷും ഇല്ല, മലയാളം ഇല്ല. വീട്ടില് പുറത്തു പോയാൽ നമുക്ക് ഏത് ഭാഷ ആവശ്യം അതാണ് സംസാരിക്കും. മലയാളത്തില് കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണ് മക്കളെന്ന കൂടെ. പക്ഷെ അവർക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, ചിലപ്പം ആ വാക്ക് എനിക്ക് അറിയാമുണ്ടെങ്കിൽ ഞാൻ പറയും, എന്റെ പ്രൊനൗൺസേഷൻ തെറ്റുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ കറക്റ്റ് ചെയ്യും. കാരണം അവര് എഴുതാനെ വായിക്കാനേ എല്ലാം പഠിച്ചിട്ടുണ്ട്.
1: ഈ ബംഗ്ല, ഛത്തീസ്ഗഡി, ഈ 2 ഭാഷകളും അറിയാം, ഹിന്ദിയും അറിയാം, ഇത് 3 തമ്മിൽ നല്ല സാമ്യമുണ്ടോ?
0: ഹിന്ദി, ബംഗ്ല ആൻഡ് ഛത്തീസ്ഗഡി വേർഡ്സ് കുറെ സിമിലർ ഉണ്ട്. ഛത്തീസ്ഗഡി ആക്ച്വലി ഭാഷ ഇല്ല, അത് ബോലിയാണ്, ലിപി ഇല്ല. ബംഗ്ല അഗെയിൻ ബേസ്ഡ് ഇസ് സംസ്കൃത്. വേർഡ്സിനെ ക്രിയ മാത്രമാണ് മാറുന്നത്, ബാക്കി കുറെ വേർഡ്സ് സിമിലർ ആണ്. പ്രൊനൗൺസേഷൻ മാറിപ്പോ. അഭ്രദിത എന്റെ പേരാണ്. ബംഗ്ലാന്ന് സംസാരിക്കുമ്പോഴേ അഭ്രദിത.
1: നമ്മൾ ഹിന്ദുസ്ഥാനി സംഗീതം പറഞ്ഞു, കർണാടക സംഗീതം പറഞ്ഞു, ഇത് രണ്ടും ആസ്വദിക്കുന്നു എന്ന് പറഞ്ഞു, അത് പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. മറ്റു തരത്തിലുള്ള പാട്ടുകളും ആസ്വദിക്കാറുണ്ടോ?
0: ഫിലിം മ്യൂസിക് ഡെഫിനറ്റ്ലി കേൾക്കാറുണ്ട്, നന്നായിട്ട് കേൾക്കാറുണ്ട്. എനിക്ക് മെലഡിയാണ് കൂടുതൽ ഇഷ്ടം. നമ്മുടെ ഇപ്പോഴത്തെ സമയത്ത് പാട്ടിനെ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളതാണ്. എനിക്ക് ആഗ്രഹമുണ്ട് ഇപ്പോഴത്തെ ജനറേഷന് കൂടെ നമുക്ക് പോവില്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെ മാറി. ജനറേഷൻ കാരണം വളരെ ഫാസ്റ്റ് ആയിട്ടാണ് മാറുന്നത്. നമ്മുടെ ബേസിക് ട്രഡീഷണൽ ആഗ്രഹങ്ങൾ അതിനെ മെർജ് ചെയ്തിട്ട് മാത്രമാണ് നമുക്ക് പോയാൽ ട്രഡീഷണൽ ഐറ്റംസ് നമുക്ക് ഒരു സൂക്ഷിക്കാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് മൈ മെയിൻ മോട്ടോ. സോ ഐ ഓൾവേസ് ട്രൈ ചെയ്യും സ്റ്റുഡൻസിന് ഐഡിയാസ് എന്താണ്, അവർക്ക് ഐഡിയാസ് വെച്ചിട്ട് ട്രഡീഷണലിനെ കൂടെ അത് ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അവർക്ക് വോയിസ് പ്രൊജക്ഷൻ അവിടെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതൊക്കെ ഞാൻ എല്ലാം ശ്രദ്ധിക്കും. എനിക്ക് അങ്ങനെ പോലത്തെ ഏതെങ്കിലും പാട്ട് പാടാൻ ഉണ്ടെങ്കിൽ ഞാൻ അവർക്ക് ചോദിക്കും ഇതിനെങ്ങനെയാണ് ചെയ്യാനുള്ളത്. വെസ്റ്റേൺ ഞാൻ കേൾക്കും. എനിക്ക് ഓപ്പറ മ്യൂസിക് വളരെ ഇഷ്ടമാണ്. കാരണം എന്താണ്, ഈ ഓപ്പറ മ്യൂസിക്കിന് ഉള്ളത് വിബ്രാറ്റോ. ആ വിബ്രാറ്റോ ഹിന്ദുസ്ഥാനി ഗമക വളരെ സിമിലറാണ്. എനിക്ക് പുറത്തുള്ളത് കുറെ സ്റ്റുഡൻസ് ഇവിടെ വന്നിട്ട് പഠിച്ചിട്ട് പോണുണ്ട് എല്ലാ വർഷം. അതിന് 2-3 പേര് ഒപ്പേറ സിംഗേഴ്സ് ആയിരുന്നു. അവര് ഇവിടെ വന്നിട്ട് ഹിന്ദുസ്ഥാനി പഠിക്കുന്ന സമയം അവർക്ക് ഗമക പാടാന് വളരെ ഈസി ആയിരുന്നു. ഈ ഗമക ഹിന്ദുസ്ഥാനി ഒരു പാറ്റേൺ ആണ്. ഇനി അവർ പെട്ടെന്ന് അത് പാടും. ജാസ് എനിക്ക് ഇഷ്ടമാണ്, കാരണം കോഡ് പ്രൊഡക്ഷൻ. എനിക്ക് ആരെങ്കിലും ചോദിച്ചാൽ റെക്കോർഡിങ്ങിന് ഓട്ടോമാറ്റിക് മ്യൂസിക് ഒക്കെ യൂസ് ചെയ്യാൻ, ഡെഫിനറ്റ്ലി ഞാൻ അതിനെ നോ പറയും. ദാറ്റ് ഈസ് നോട്ട് ക്രിയേറ്റിവിറ്റി, ദാറ്റ് ഈസ് സോഫ്റ്റ്വെയർ ക്രിയേറ്റിവിറ്റി.
1: ചലച്ചിത്ര ഗാനങ്ങളൊക്കെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു.
0: അതെ.
1: മലയാളം പാട്ടുകൾ കേൾക്കാറുണ്ടോ, പാടാറുണ്ടോ?
0: കേൾക്കാറുണ്ട്, പാടാറ് വളരെ കുറവാണ്. പക്ഷെ എനിക്ക് ഇഷ്ടമുള്ളത് കുറേ പാട്ടുണ്ട്.
1: ഹിന്ദുസ്ഥാനി ഉപയോഗിച്ചിട്ടുള്ള മലയാളം പാട്ടുകൾ ഉണ്ട്. MS ബാബുരാജിന്റെ പാട്ടുകൾ ആ തരത്തിൽ വരുന്നതാണ്. ആ പാട്ടിൽ ഏതെങ്കിലും ഒന്ന് പാടാമോ?
0: എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇപ്പോഴും

0: ഐ ലവ് ദിസ് കോമ്പോസിഷൻ. സോ അങ്ങനെ എല്ലാവരൊക്കെ മീൻസ് ഞാൻ ഈ രണ്ട് പേര് മാത്രം പറഞ്ഞതേ ഉള്ളൂ.
1: ബംഗാളി മലയാളി കണക്ഷൻ പറയുമ്പോൾ നമുക്ക് സലിൽ ചൗധരിയെ പറയാതെ പോകാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ ബംഗാളിയിലുള്ള പാട്ടുകളും ധാരാളമായിട്ട് കേട്ടിട്ടുണ്ടാകും, ഇതുപോലെ മലയാളത്തിലുള്ള പാട്ടുകളും കേട്ടിട്ടുണ്ടാവും. അതിനെ കുറിച്ചുകൂടി ഒന്ന് പറയാം.
0: ബംഗ്ല പാടാം. യു കൻ ടെൽ മീ ദ
1: ശരി ശ്രമിച്ചു
0: വിച്ച് വൺ ഈസ് ദ മലയാളം.

0: സംഗീത സംവിധായകരെ കുറിച്ച് പറഞ്ഞു, ഇഷ്ടമുള്ള ഗായകർ ആരൊക്കെയാണ്?
1: ഹിന്ദുസ്ഥാനി ക്ലാസിക്കലിൽ സ്റ്റാർട്സ് ഫ്രം ബഡേ ഗുലാം അലി ഖാൻ, കൊച്ചു വയസ്സ് മുതൽ നസാഖത്ത് അലി സലാമത്ത് അലി, അവരൊക്കെയാണ് കൊച്ചു വയസ്സ് മുതൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ സമയം പറഞ്ഞ നമ്മുടെ വലിയ ലോസായി ഉസ്താദ് റാഷിദ് ഖാൻ. റാഷിദ് ഖാൻ സാറിനെ പാട്ട് ലൈക്ക് ഒരു ക്രീമാണ്, എല്ലാ ഖറാനാസിൻ്റെ ഒരു ക്രീമായിട്ടാണ് റാഷിദ് ഖാൻ സാറിന് പാട്ട് നമ്മൾ കേൾക്കാറുണ്ട്. പിന്നെ എല്ലാവർക്കും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മുടെ ഈ ഖറാന പറഞ്ഞത് കാര്യം എന്താണ്, ബേസിക് വിൽ ബി സെയിം ഈച്ച് ആൻഡ് എവറി ഖറാന. ഹിന്ദുസ്ഥാനി ഖറാന പറഞ്ഞ ഒരു സ്ഥലമിന് അവിടെ ഡെവലപ്പ് ചെയ്ത സ്റ്റൈൽ, ആ സ്ഥലമിന് ഉള്ളത് പാരമ്പരികമായ ഉള്ളത് ഒരു മ്യൂസിക് സ്റ്റൈൽ ഉണ്ടായിരിക്കും. ഹിന്ദുസ്ഥാനി സംഗീതം ഇപ്പോൾ എല്ലാ സ്റ്റേറ്റിനും ഒരു ട്രഡീഷണൽ സ്റ്റൈൽ കൂടെ ചേർത്ത് അതിനെ ഒരു ഇൻഫ്ലുവൻസ് ആ സ്റ്റൈലിലേക്ക് കാണും. അപ്പോൾ രാജസ്ഥാനിന് പറഞ്ഞ സ്റ്റൈൽ ഓഫ് സിംഗിങ് ഈസ് വെരി ഫാസ്റ്റർ, വക്ര സ്റ്റൈലാണ്. യു പി സ്റ്റൈൽ പറഞ്ഞ കുറച്ച് റൊമാൻറ്റിസിസം കൂടുതലാണ്, ഒരു ഓപ്പൺനെസ് ഉണ്ട്. ഗ്വാലിയറാണ് വളരെ ഗാംഭീര്യമായ ഒരു സ്റ്റൈലാണ്. ഓരോരോ സ്ഥലമില് അവിടുത്തെ റീജിയണൽ ഇത് ഇൻഫ്ലുവൻസ് ആയി. പിന്നെ ആരെയാണ് അത് ഡെവലപ്പ് ചെയ്തത്, അവർക്ക് സ്വന്തം ഒരു ഐഡിയ ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് എല്ലാം ചേർത്താണ് ഒരു സ്റ്റൈൽ ഡെവലപ്പ് ആവുന്നത്. അപ്പോൾ എല്ലാ ഖറാന നമ്മൾ പറഞ്ഞ ബേസിക് സ്വരരചന, ബേസിക് പ്രാക്ടീസ്, നമ്മുടെ വോയിസ് യൂസ് ചെയ്യാൻ രീതി, പിന്നെ താളം, താളം വിളമ്പിത്തായാലും ദ്രുത്തായാലും അതിനെ പഠിപ്പിക്കാൻ രീതി, ബേസിക് എല്ലാത്തിലും അത് സെയിം ആണ്. ഫൈൻ ഫൈൻ നമ്മൾ ചെയ്യുമ്പോഴേ അതിന് ഒരു ടിപ്പിക്കൽ സ്റ്റൈൽ വന്നുകൊണ്ടിരിക്കും. പിന്നെ ആ ഗുരുവിനെ ഇൻഫ്ലുവൻസ് കൂടുതൽ കാലം ദന്ത ഖറാന, കാരണം ഇത് ഗുരുമുഖി വിദ്യ അല്ലേ. സംഗീതം മൊത്തം ഒരു ഗുരുമുഖി വിദ്യയാണ്. നമ്മൾ എഴുതിട്ട് എത്ര നൊട്ടേഷൻ എഴുതിയാൽ എത്ര ആയാലും നമ്മുടെ ഫ്രണ്ടിലെ ഗുരു പാടുന്നത് സ്റ്റൈലാണ് നമ്മൾ ഫസ്റ്റ് ക്യാപ്ചർ ചെയ്യുന്നത്.
0: കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി, അതിനുശേഷം സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങാം കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് എന്ന് തീരുമാനം എടുക്കുന്നതും തുടങ്ങുന്നതും ഒക്കെ എപ്പോഴാണ്?
1: 2008 വരെ റെന്റഡ് ഹൗസിലായിരുന്നു, പിന്നെയാണ് സ്വന്തം വീടൊക്കെ വെച്ചു. അതിനു മുന്നേ ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി, പക്ഷെ സ്വന്തം വീട്ടിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് എന്തെങ്കിലും തുടങ്ങാൻ അത്ര കറേജ് എനിക്കില്ലായിരുന്നു. വീട് വെച്ച ശേഷമാണ് അത് തീരുമാനിച്ചു. 2008 എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സ്ഥാപനം ചെയ്തത്. ഞാൻ പഠിപ്പിക്കുന്നത് ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മെയിൻ ആണ്, പക്ഷെ അതിന് കൂടെ നോർത്ത് ഇന്ത്യയിൽ ഉള്ളത് രവീന്ദ്രസംഗീതമായാലും പിന്നെ ലൈറ്റ് മ്യൂസിക് ആയാലും ഭജനായാലും ഗീതായാലും ഗസലായാലും എല്ലാത്തിലും ഞാൻ എൻ്റെ കീഴിൽ പഠിക്കുന്ന ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ പഠിക്കുന്ന കുട്ടികൾക്ക് പിന്നെ പിന്നെ ഞാൻ ഇതെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യും. 8 വർഷം 10 വർഷം ഹിന്ദുസ്ഥാനി പഠിച്ചു പറഞ്ഞിട്ട് ഒരു കുട്ടി പുറത്തു പോയാൽ അവർക്ക് ഭജന അറിഞ്ഞൂടാ, ഗസൽ അറിഞ്ഞൂടാ, പിന്നെ രവീന്ദ്രസംഗീത അറിഞ്ഞൂടാ പറഞ്ഞ അത് ഗുരുവിന് നെഗറ്റീവ് പോയിന്റാണ്.
0: ഇതിനൊക്കെ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം കൂടെ മനസ്സിലാക്കുമ്പോഴേ അത് പൂർണ്ണമായിട്ടും നമുക്ക് കേൾക്കുന്നവരിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഈ രവീന്ദ്രസംഗീതമൊക്കെ പഠിപ്പിക്കുമ്പോഴും പിന്നീട് കുട്ടികൾ പെർഫോം ചെയ്യുമ്പോഴും ഒക്കെ അതിലൊരു തൃപ്തി തോന്നാറുണ്ടായിരുന്നോ?
1: ഡെഫിനറ്റ്ലി. ഒരു കുട്ടി ഏത് വയസ്സായാലും അവര് നമ്മൾ പറഞ്ഞത് മീനിങ് അനുസരിച്ച് പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ചെയ്ത് ആ ഭാവത്തിൽ ഒരു പാട്ട് പാടുന്നുണ്ടെങ്കിൽ ഞാൻ പാടിയത് ശരി, കാരണം എനിക്കറിയാം, സ്റ്റുഡൻറ്റിനെ ഒന്നും അറിഞ്ഞൂടാ. പക്ഷെ ആ അവർ മനസ്സിലാക്കി അത് അത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ട് പഠിച്ചിട്ട് പാടുമ്പോഴേ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഞാൻ സ്വന്തം പാടിത്തന്നെ എനിക്ക് കിട്ടാറില്ല. അപ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടാൻ തുടങ്ങിയ ശേഷമാണ് ഞാൻ പഠിപ്പിക്കാൻ ഇതിൽ ഒരു സ്റ്റുഡൻറ്റിന് സ്റ്റൈൽ മനസ്സിലാക്കി അവർക്ക്

0: চলো রে, যদি তোর ডাক শুনে কেউ না আসে তবে একলা চলো রে। নম্র সত্য পথത്തിലെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം നമുക്കറിയാം, ദാറ്റ് വി ആർ ഇൻ പാത്ത് ഓഫ് ട്രൂത്ത്. ആ ഒരു സമയം വിളിച്ച ശേഷം തന്നെ ആരെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ നമുക്ക് പോകണം. പാരമ്പര്യത്തിൽ തന്നെ നിൽക്കുമ്പോഴും പുതിയ പരീക്ഷണങ്ങൾ നടത്തണം എന്ന് തന്നെയാണ് ആശയം. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണോ പ്രത്യേക ശ്രദ്ധ വേണ്ട കുട്ടികൾ, ഓട്ടിസമുള്ള കുട്ടികൾ, പെരുമാറ്റ പ്രശ്നങ്ങളുള്ള കുട്ടികൾ, അവർക്കൊക്കെ മ്യൂസിക് തെറാപ്പി നൽകാൻ തീരുമാനിക്കുന്നതും അങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്നതും?
1: ഞാൻ ആക്ച്വലി എൻ്റെ മൂത്ത മോന് കൊച്ച് വയസ്സുള്ളത് സമയം ഒരു വർക്ക്ഷോപ്പിനാണ് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ സ്പെഷ്യൽ ചിൽഡ്രൻ കുറെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോലത്തെ കുട്ടികൾക്ക് കണ്ട ശേഷം ആ സമയം തന്നെ തോന്നിയത് സംഗീതം വെച്ച് നമുക്ക് ഈ കുട്ടികൾക്ക് എന്തെങ്കിലും ഏതെങ്കിലും ഒരു സൈഡിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എൻ്റെ ഈ ലൈഫിൽ ഞാൻ എന്തെങ്കിലും അതിന് വേണ്ടി ചെയ്യും. എല്ലാവർക്കും ആഗ്രഹിക്കുന്ന ഒരു സ്വസ്ഥ ഒരു ഹെൽത്തി ചൈൽഡാണ്. എന്തെങ്കിലും പ്രശ്നം വെച്ചാൽ കുട്ടികൾക്ക് എന്തെങ്കിലും ഇങ്ങനെ പോലത്തെ പ്രശ്നം വന്നു പോയാൽ നമ്മുടെ സൊസൈറ്റിക്ക് അകത്ത് അവർക്ക് ഒരു മുഖ്യധാര മീൻസ് ഒരു മെയിൻ സ്ട്രീമിനെ കൊണ്ടുവരാനും ഡ്യൂട്ടി നമ്മുടെ എല്ലാവർക്കും ഉണ്ട്. ആ ഒരു കറേജ് വേണം, ആഗ്രഹം വേണം, കൗൺസിലിംഗ് ചെയ്യാനേ ഒരു സ്റ്റൈലാണ് നമുക്ക് പഠിക്കണം. നമ്മുടെ കുട്ടീനെ കൂടെ ഒരു കുട്ടിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനെ കുറിച്ച് താമസിക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് അറ്റൻഷൻ കുറവുണ്ടെങ്കിൽ, അവർക്ക് സ്പീച്ചിന് പ്രശ്നമുണ്ടെങ്കിൽ മ്യൂസിക് വെച്ച് സ്പീച്ച് കറക്റ്റ് ചെയ്യാനാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് ട്യൂണ് ഓർമ്മ കാണും. അപ്പൊ ട്യൂൺ നമ്മുടെ ഓർമ്മിച്ചാൽ ഓട്ടോമാറ്റിക്കലി സ്പീച്ച് പറയാനും ഒരു ആഗ്രഹം കുട്ടികൾക്ക് കാണും.
2: പലപ്പോഴും ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് സംഗീതത്തോട് ഒരു പ്രത്യേക താല്പര്യവും കാണും.
1: ഉണ്ട്, അത് ഒരു സ്പെഷ്യൽ ചിൽഡ്രൻ അതുണ്ട്. അത് ഡൗൺ സിൻഡ്രോം ഉള്ളത് കുട്ടികൾക്ക്, ഓട്ടിസം ആൻഡ് ഐ ഡി ഓൾസോ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, അവർക്ക് തന്നെ ഈ മ്യൂസിക്കെ പറ്റി ഒരു ആഗ്രഹമുണ്ട്. അവർക്ക് മനസ്സിലാക്കും, ഓട്ടിസം ഉള്ളത് കുട്ടിക്ക് അവർക്ക് സൗണ്ട് വളരെ നന്നായിട്ട് മനസ്സിലാവും. നാദം, വോയിസിന് ഒരു പ്രൊജക്ഷൻ ഉണ്ടല്ലോ, അത് വളരെ നന്നായിട്ട് നമ്മുടെ ഉറച്ച് പറഞ്ഞാൽ അവരെ പേടിക്കും. നമ്മൾ സോഫ്റ്റ്ലി പറഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കും. അത് നമ്മൾ ട്യൂണിൽ പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കും. ആ രീതിയിലാണ് ഞാൻ ഈ കാര്യം തുടങ്ങിയത്. ഇപ്പോൾ ടോട്ടലി അറ്റൻഷൻ സ്പാൻ കൂട്ടാൻ വേണ്ടി, സ്പീച്ച് ഇല്ലാത്ത കുട്ടികൾക്ക് സ്പീച്ച് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു റിസർച്ച് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
2: അതിനൊരു ഫലം എന്തെങ്കിലും കണ്ടു?
1: ഫലം നന്നായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നു. കാരണം വളരെ ഹൈപ്പർ ആയിട്ട് ഓട്ടിസം കുട്ടികളുണ്ടായിരുന്നു. അവരെ പിന്നെ അത്ര വാശി പിടിച്ച കുട്ടികളായിരുന്നു. സൗണ്ടുണ്ട്, പക്ഷെ വാക്കില്ല. ഞാൻ 40 ഡേയ്സ് ആയിട്ടാണ് ഇങ്ങനെ കൗൺസിലിംഗ് തെറപ്പിയാണ് കൊടുക്കുന്നത്. തെറപ്പി കൊടുക്കുന്ന മീൻസ് ഈ പാട്ട് പഠിപ്പിക്കുന്നില്ല, ഈ പാട്ട് കേട്ട് കുട്ടിക്ക് എന്താണ് മനസ്സിന് വരുന്നത് ആ കുട്ടിക്ക് കുറച്ച് നമുക്ക് ഒരു കൺട്രോളിന് കൊണ്ടുവരാൻ, അവർക്ക് മാനസികമായ ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയാണ്. അത് കിട്ടിയ ശേഷം മാത്രം ആ കുട്ടീന് അറ്റൻഷൻ വരുള്ളൂ. ആ കുട്ടിക്ക് സ്ട്രെസ്സിനെ മാറ്റി ഒരു കാര്യത്തിൽ കണക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയാണ് മ്യൂസിക്കിന് യൂസ് ആണ് നമ്മൾ ചെയ്യുന്നത്.
2: ഒരുപാട് ആഘോഷങ്ങളുള്ള സ്ഥലത്ത് നിന്നാണ് വന്നിരിക്കുന്നത്. ബംഗാളിലായാലും ഛത്തീസ്ഗഡിലായാലും ഒക്കെ ആഘോഷങ്ങളാണ്. കേരളത്തിലും ആഘോഷങ്ങൾക്ക് കുറവില്ല.
1: എന്റെ സെലിബ്രേഷൻ ആണ് ഡെയിലി പഠിപ്പിക്കണം, റുട്ടീൻ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകണം. ഡെയിലി ഒരു പുതിയ ചിന്ത, ഒരു കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ, എന്തെങ്കിലും പുതിയ പഠിക്കാൻ ആ ഒരു ആഗ്രഹം.
2: എല്ലാവിധ ആശംസകളും.
1: താങ്ക് യു.
3: ഹിന്ദുസ്ഥാനി സംഗീതജ്ഞയായ അപരദിത ബാനർജിയുമായുള്ള അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. അപരദിതയുമായി സംസാരിച്ചത് ഐശ്വര്യ. വനിതാ വേദി.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ലേലം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ്റെ സംഗീതം.

0: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.
1: രാപ്പകൽ എന്ന ചിത്രത്തിനുവേണ്ടി അഫ്സൽ പാടിയ ഗാനം, കൈതപ്രത്തിന്റെ വരികൾക്ക് മോഹൻ സിത്താരയുടെ സംഗീതം.

0: ആരംഭിച്ചു. യോഗ്യരായ കർഷകർക്ക് കുറഞ്ഞത് 3000 രൂപ പ്രതിമാസ പെൻഷൻ നൽകാനാണ് ഈ സന്നദ്ധ സംഭാവന പെൻഷൻ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഭൂരേഖകൾ പ്രകാരം 2 ഹെക്ടർ വരെ കൃഷിയോഗ്യമായ ഭൂമിയുള്ള 18-നും 40-നും ഇടയിൽ പ്രായമുള്ള ചെറുകിട നാമമാത്ര കർഷകരെയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. കർഷകനും സർക്കാരും പെൻഷൻ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്ന ഒരു മാതൃകയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. പദ്ധതിയിലേക്കുള്ള കർഷകന്റെ തുടക്ക പ്രായമനുസരിച്ച് പ്രതിമാസ സംഭാവന തുക വ്യത്യാസപ്പെടുന്നു. ഈ സഹസംഭാവന മാതൃക കർഷകർക്കിടയിൽ ഉടമസ്ഥ അവകാശ ബോധം വളർത്തുകയും പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. PMKMY യോഗ്യരായ കർഷകർക്ക് സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. 3000 രൂപയുടെ ഉറപ്പായ പ്രതിമാസ പെൻഷൻ അവരുടെ വാർദ്ധക്യത്തിൽ വളരെ ആവശ്യമായ വരുമാന സ്രോതസ് നൽകുന്നു. അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും മാന്യമായ ജീവിത നിലവാരം നിലനിർത്തുന്നതിനും അവരെ സഹായിക്കുന്നു. ഈ സാമ്പത്തിക ഭദ്രത അവരുടെ കുട്ടികളെയോ മറ്റു കുടുംബാംഗങ്ങളെയോ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നു. വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കപ്പുറം പദ്ധതി കാർഷിക മേഖലയെ മൊത്തത്തിൽ ഗുണപരമായി ബാധിക്കുന്നു. വാർദ്ധക്യത്തിലെ സാമ്പത്തിക ആശങ്കകൾ ലഘൂകരിക്കുന്നതിലൂടെ കർഷകർക്ക് അവരുടെ തൊഴിൽ വർഷങ്ങളിൽ കാർഷിക രീതികളും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് അനുവദിക്കുന്നു. കൂടാതെ ചെറുകിട നാമമാത്ര കർഷകരെ ഘടനാപരമായ സാമ്പത്തിക വ്യവസ്ഥയുടെ പരിധിയിൽ കൊണ്ടുവന്ന് കാർഷിക മേഖലയുടെ ഔപചാരികവൽക്കരണത്തെ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. PMKMYക്ക് അപാരമായ സാധ്യതകൾ ഉണ്ടെങ്കിലും സുസ്ഥിരമായ സ്വാധീനത്തിനായി ചില വെല്ലുവിളികൾ പരിഹരിക്കേണ്ടതുണ്ട്. ബോധവൽക്കരണവും വ്യാപനവും. യോഗ്യരായ കർഷകരിലേക്ക് പ്രത്യേകിച്ച് വിദൂര പ്രദേശങ്ങളിൽ പദ്ധതിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നത് നിർണായകമാണ്. വിപുലമായ എൻറോൾമെന്റ് ഉറപ്പാക്കുന്നതിന് ഫലപ്രദമായ ആശയവിനിമയ തന്ത്രങ്ങളും നിലവിലുള്ള കർഷക ശൃംഖലകൾ പ്രയോജനപ്പെടുത്തലും അത്യാവശ്യമാണ്. ദീർഘകാല സുസ്ഥിരത. പദ്ധതിയുടെ ദീർഘകാല സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് പെൻഷൻ ഫണ്ടിന്റെ കൃത്യമായ ആസൂത്രണവും മാനേജ്മെന്റും ആവശ്യമാണ്. അനൗപചാരികമായ ഭൂ ഉടമസ്ഥതയും പാട്ടവും. ഭൂമിക്കുമേൽ ഔപചാരികമായ ഉടമസ്ഥാവകാശ രേഖകൾ ഇല്ലാതെ ഗണ്യമായ എണ്ണം കർഷകർ കൃഷി ചെയ്യുന്നു. ഉൾപ്പെടുത്തൽ ഉറപ്പാക്കുന്നതിന് ഈ കർഷകരുടെ ആവശ്യങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനായി പദ്ധതി പൊരുത്തപ്പെടുത്തേണ്ടതുണ്ട്. ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണ് PMKMY അടയാളപ്പെടുത്തുന്നത്. നിലവിലുള്ള വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്നതിലൂടെയും വിപുലമായ പങ്കാളിത്തം വളർത്തിയെടുക്കുന്നതിലൂടെയും കാർഷിക മേഖലയ്ക്കും അതിന്റെ ദശലക്ഷക്കണക്കിന് സംഭാവന ചെയ്യുന്നവർക്കും കൂടുതൽ സുരക്ഷിതവും സമൃദ്ധവുമായ ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ ഈ പദ്ധതിക്ക് നിർണായക പങ്ക് വഹിക്കാനാവും. കൂടാതെ PMKMY മറ്റ് സാമൂഹിക സുരക്ഷാ പദ്ധതികളുമായി സംയോജിപ്പിക്കുന്നതിനുള്ള വഴികൾ പര്യവേക്ഷണം ചെയ്യുന്നത് കർഷകർക്ക് കൂടുതൽ സമഗ്രമായ സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകരെ ശാക്തീകരിക്കുന്നതിനുള്ള കാഴ്ചപ്പാടാണ് പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന അവതരിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്കുള്ള അവരുടെ സുപ്രധാന സംഭാവനകളെ ഇത് അംഗീകരിക്കുകയും അവരുടെ വാർദ്ധക്യ വർഷങ്ങളിൽ അവർക്ക് അർഹമായ സാമ്പത്തിക സുരക്ഷ നൽകുകയും ചെയ്യുന്നു. ഫലപ്രദമായ നടപ്പാക്കൽ ഉറപ്പാക്കുകയും വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയും വിപുലമായ പങ്കാളിത്തം വളർത്തുകയും ചെയ്യുന്നതിലൂടെ കർഷകരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും കാർഷിക മേഖലയെ മൊത്തത്തിൽ ശക്തിപ്പെടുത്തുന്നതിനും പദ്ധതിക്ക് ഗണ്യമായ സംഭാവന നൽകാൻ കഴിയും.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: അല്പസമയത്തിനുള്ളിൽ വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ച വിഷയം ഇരുസഭകളിലും ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ പറഞ്ഞു. സംഭവത്തിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഇതിനായി ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി ഉറപ്പു നൽകിയതായും ശ്രീ റിജിജു വ്യക്തമാക്കി. എന്നാൽ പ്രതിഷേധം വീണ്ടും തുടർന്നതോടെയാണ് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞത്. രാജ്യസഭയിലും സമാന രംഗങ്ങളാണ് അരങ്ങേറിയത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് തക്കതായ ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനത്തെ അഭിനന്ദിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അഭ്യർത്ഥിച്ചു. എല്ലാ വിഷയങ്ങളിലും

0: ചർച്ച നടത്താൻ സർക്കാർ പൂർണ്ണമായും സന്നദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് മല്ലികാർജ്ജുൻ ഖർഗെ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ ആവശ്യപ്പെട്ടു. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ. അന്തിമ വോട്ടർ പട്ടിക ഓഗസ്റ്റ് 19 പ്രസിദ്ധീകരിക്കും. 3,06,947 വോട്ടർമാരാണ് പട്ടികയിലുള്ളത്. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും. ഇതിനായി 1,95,00,000,000 രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. പി കെ കാളൻ ഭവന പദ്ധതിയിൽ ആലപ്പുഴ ജില്ലയിൽ വ്യാപക ക്രമക്കേടുകൾ നടന്നതായ മാധ്യമ റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ വിഷയത്തിൽ അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ എം ഷാജി. പുന്നപ്ര, മാരാരിക്കുളം, മണ്ണഞ്ചേരി, ആര്യാട് എന്നീ തദ്ദേശ സ്ഥാപനങ്ങളിലെയും ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലെയും നിർമ്മാണ പ്രവർത്തനങ്ങളിലാണ് ക്രമക്കേടുകൾ ആരോപിക്കപ്പെട്ടിട്ടുള്ളത്. നെല്ല് സംഭരണം, പൊതുവിതരണം എന്നിവയിൽ രാജ്യത്തെ തന്നെ മികച്ച മാതൃകകൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി മന്ത്രി അനൂപ് ജേക്കബ് ആന്ധ്രാപ്രദേശ് ഭക്ഷ്യമന്ത്രിയുമായി ചർച്ച നടത്തി. വിജയവാഡയിലെത്തിയ മന്ത്രി കർഷക സേവാ കേന്ദ്രവും അരിമില്ലും സന്ദർശിച്ചു. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്ത്, മുൻ മെമ്പർ അജികുമാർ എന്നിവരെ കൊല്ലം വിജിലൻസ് കോടതി 13 റിമാൻഡ് ചെയ്തു. പി എസ് പ്രശാന്തിനെ തിരുവനന്തപുരത്തെ വസതിയിൽ നിന്ന് ഇന്ന് രാവിലെയാണ് കസ്റ്റഡിയിലെടുത്തത്. കൊല്ലം പോലീസ് ക്ലബിലെ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോവിൽ തുടക്കം. 10 നീളുന്ന മത്സരങ്ങളിൽ 10 ഇനങ്ങളിലായി 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കും. 125 അംഗ ഇന്ത്യൻ സംഘത്തെ ഒളിമ്പിക് മെഡൽ ജേതാക്കളായ നീരജ് ചോപ്ര, മീരാബായ് ചാനു, ലവ്ലിന ബോർഗഹെയ്ൻ എന്നിവരാണ് നയിക്കുന്നത്. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. സിംബാബ്വെക്കെതിരായ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 7 ജയം. 126 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 13.2 ഓവറിൽ 3 നഷ്ടത്തിൽ ലക്ഷ്യം മറികടക്കുകയായിരുന്നു. പരമ്പരയിലെ 2 മത്സരം ശനിയാഴ്ചയും 3 മത്സരം ഞായറാഴ്ചയും നടക്കും. പശ്ചിമേഷ്യൻ സാഹചര്യം രൂക്ഷമായതോടെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ വർധന. ബ്രെൻഡ് ക്രൂഡ് ഓയിൽ 6.8% ഉയർന്ന് $100, WTI ക്രൂഡ് വില 5.7% ഉയർന്ന് ബാരലിന് $92 എത്തി. യമനിലെ ഹൂതികൾ കപ്പലുകൾക്ക് നേരെ കൂടുതൽ ആക്രമണം നടത്തിയാൽ ഇറാനായിരിക്കും ഉത്തരവാദിത്വമെന്ന മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 2 സൌദി അറേബ്യൻ കപ്പലുകൾക്ക് നേരെ ഇന്നലെ ഹൂതികൾ ആക്രമണം നടത്തിയത് ചൂണ്ടിക്കാട്ടിയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. മയക്കുമരുന്നിനെതിരായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 70 കൂടി അറസ്റ്റിലായി. 68 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതോടെ ആകെ കേസുകളുടെ എണ്ണം 7,771. സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിന് KSRTCയുടെ പിങ്ക് ബസ് സർവീസിന് തിരുവനന്തപുരത്ത് തുടക്കമായി. സെൻട്രൽ ഡിപ്പോയിൽ മന്ത്രി CP ജോൺ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. തൊഴിൽ ചെയ്യുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതവും സൌകര്യപ്രദവുമായ യാത്ര ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. രാത്രി 8:00-10:00 പിങ്ക് ബസ് സർവീസ് നടത്തും. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനന്റെ മൃതദേഹം കണ്ടെടുത്തു. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. വയനാട്, കള്ളാടി, മണ്ണിടിച്ചിൽ മേഖലയിൽ സമഗ്ര പഠനം അനിവാര്യമാണെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ വിലയിരുത്തൽ. അപകടസ്ഥലം സന്ദർശിച്ച ശേഷം സമിതി അംഗമായ ഭൌമശാസ്ത്രജ്ഞൻ ഡോക്ടർ CP രാജേന്ദ്രനാണ് ഇക്കാര്യം അറിയിച്ചത്. മേഖലയിൽ അശാസ്ത്രീയ നിർമ്മാണം നടന്നിട്ടുണ്ടോ എന്ന് വിശദമായി പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം. കാതോട് കാതോരം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ലതികയും സംഘവും പാടിയത്. ONV കുറുപ്പിന്റെ വരികൾക്ക് ഭരതന്റെ സംഗീതം.

0: ആകാശവാണി വിദ്യാഭ്യാസ രംഗം.
1: ഹസ്തലിഖിത വിജ്ഞാനീയം, ഈ വിഷയത്തെക്കുറിച്ച് അവലോകനം ചെയ്യുന്നത് വിദുര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ഡോക്ടർ അർച്ചന ആർ എസ്.
2: ഏതൊരു ഭാഷയിലെയും ആദ്യകാല കൃതികൾ വായ്ത്താരികളായാണ് വിനിമയം ചെയ്യപ്പെട്ടിരുന്നത്. അതുതന്നെയായിരുന്നു കാലഘട്ടത്തിലെ കൃതികളുടെ നിലനിൽപ്പിനുള്ള പ്രതിബന്ധവും. ലിപികളുടെ ആവിർഭാവത്തോടെ ആ അവസ്ഥയ്ക്ക് വിപ്ലവകരമായ മാറ്റം കൈവന്നു. സൃഷ്ടികൾ എന്തും എഴുതി സൂക്ഷിക്കാമെന്നുള്ള സ്ഥിതി വന്നു. മനുഷ്യർ ഇന്നേവരെ കൈവരിച്ച നേട്ടങ്ങളിലും അതിർവരമ്പുകളില്ലാത്ത വളർച്ചയിലും എഴുത്തിനുള്ള പങ്ക്

നിസ്തുലമാണ്. സാംസ്കാരികമായ നമ്മുടെ മുന്നേറ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമായി എഴുത്തിനെ കണക്കാക്കാം. ഹസ്തലിഖിതം എന്ന വാക്കിന്റെ അർത്ഥം കൈകൊണ്ട് എഴുതുന്നത് എന്നാണ്. ഇംഗ്ലീഷിൽ ഇതിന് തുല്യമായി ഉപയോഗിക്കുന്ന പദമാണ് മാനുസ്ക്രിപ്റ്റ്. മാനസ് സ്ക്രിപ്റ്റസ് എന്നീ രണ്ട് ലാറ്റിൻ പദങ്ങളിൽ നിന്നാണ് മാനുസ്ക്രിപ്റ്റ് എന്ന പദം രൂപം കൊണ്ടത്. മാനസ് എന്നതിൻ്റെ അർത്ഥം കൈകൊണ്ട് എന്നും സ്ക്രിപ്റ്റസ് എന്നതിൻ്റെ അർത്ഥം എഴുതിയത് എന്നുമാണ്. അതായത് മാനുസ്ക്രിപ്റ്റ് എന്നാൽ കൈകൊണ്ട് എഴുതുന്നത് എന്നാണ് അർത്ഥം. ആധുനിക വിവക്ഷയിൽ കൈകൊണ്ട് എഴുതുന്നതും ടൈപ്പ് ചെയ്യുന്നതും മറ്റ് ആധുനിക

കൊണ്ടത്. മാനസ് എന്നതിൻ്റെ അർത്ഥം കൈകൊണ്ട് എന്നും സ്ക്രിപ്റ്റസ് എന്നതിൻ്റെ അർത്ഥം എഴുതിയത് എന്നുമാണ്. അതായത് മാനസ്ക്രിപ്റ്റ് എന്നാൽ കൈകൊണ്ട് എഴുതുന്നത് എന്നാണ് അർത്ഥം. ആധുനിക വിവക്ഷയിൽ കൈകൊണ്ട് എഴുതുന്നതും ടൈപ്പ് ചെയ്യുന്നതും മറ്റ് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് രേഖപ്പെടുത്തുന്നതുമായ യഥാർത്ഥ രേഖയാണ് മാനുസ്ക്രിപ്റ്റ്. എന്നാൽ അച്ചടി വിദ്യ നിലവിൽ വരുന്നതിനു മുൻപ് വ്യത്യസ്ത പ്രതലങ്ങളിൽ കൈകൊണ്ട് എഴുതിയിരുന്ന രേഖകളാണ് ഹസ്തലിഖിത വിജ്ഞാനീയത്തിന്റെ പരിധിയിൽ വരുന്ന ഹസ്തലിഖിതങ്ങൾ. എഴുതുന്ന കാര്യത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും കണക്കിലെടുത്തുകൊണ്ടാണ് പ്രാചീന ഭാരതത്തിൽ എഴുത്തു സാമഗ്രികൾ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. മൃദുവായ പ്രതലങ്ങളിൽ പേന, മഷി, നാരായം പോലുള്ളവയും കടുപ്പമേറിയ പ്രതലങ്ങളിൽ ഉളി പോലുള്ള കൂർത്ത എഴുത്തു സാമഗ്രികളുമാണ് ഉപയോഗിച്ചിരുന്നത്. പ്രാചീന ലിഖിതങ്ങൾ ശിലകൾ, ലോഹങ്ങൾ, തടി, തുണി, ഭോർജപത്രം, പനയോല, തുകൽ, ദന്തം, മൃഗങ്ങളുടെ തോല്, അസ്ഥികൾ, ആലില, കളിമൺ കട്ടകൾ തുടങ്ങിയവയിലാണ് പ്രധാനമായും എഴുതപ്പെട്ടിരുന്നത്. കടലാസിന്റെ വ്യാപകമായ ഉപയോഗത്തിനു മുൻപ് ദേശഭേദമെന്നേ എഴുത്തിന് പ്രധാനമായും ഉപയോഗിച്ചിരുന്ന ഒരു മാധ്യമമായിരുന്നു പനയോലകൾ. ലഭ്യത, തയ്യാറാക്കുന്നതിലെ കുറഞ്ഞ ചെലവ്, കൈകാര്യം ചെയ്യുന്നതിലും യാത്രകളിൽ കൂടെ കരുതുന്നതിലുമുള്ള സൗകര്യം എന്നിവ മുൻനിർത്തി ലേഖന മാധ്യമങ്ങളിൽ അഗ്രിമസ്ഥാനം താളിയോലകൾക്ക് ലഭിച്ചു. നമ്മുടെ സംസ്കാരത്തിന്റെ എഴുതപ്പെട്ട രേഖകളാണ് താളിയോല ഗ്രന്ഥങ്ങൾ. ഒരു കാലത്ത് ഹസ്തലിഖിതങ്ങൾ എന്നാൽ താളിയോലകൾ എന്നാണ് അർത്ഥമാക്കിയിരുന്നത്. ഹസ്തലിഖിത വിജ്ഞാനീയം ഹസ്തലിഖിതങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമാണ്. ഈ പദത്തിൽ ഹസ്തലിഖിതം, വിജ്ഞാനീയം എന്നീ രണ്ടു വാക്കുകൾ ഉൾച്ചേർന്നിരിക്കുന്നു. ആദ്യത്തേത് കയ്യെഴുത്ത് എന്നും രണ്ടാമത്തേത് വിജ്ഞാനശാഖ എന്നും മനസ്സിലാക്കാം. ഹസ്തലിഖിതം എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ കൈകൊണ്ട് ഏതു പ്രതലത്തിൽ എന്തെഴുതിയാലും അത് ഹസ്തലിഖിതത്തിന്റെ പരിധിയിൽ ഉൾപ്പെടും. പ്രാചീന കാലത്ത് ഉള്ളടക്കത്തിന്റെ പ്രാധാന്യമനുസരിച്ച് എഴുത്തിന്റെ പ്രതലം നിശ്ചയിച്ചിരുന്നു. വളരെ കാലം നിലനിൽക്കേണ്ട ഒന്നായതിനാൽ പണ്ടുകാലത്ത് രാജകീയ ശാസനങ്ങൾ എളുപ്പം നശിക്കാത്ത ശിലാപ്രതലങ്ങളിലാണ് ആലേഖനം ചെയ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇന്ന് ഏതു വിധത്തിലുള്ള എഴുത്തിനും കടലാസാണ് ഉപയോഗിക്കുന്നത്. ശാസന പഠനത്തെയും ഹസ്തലിഖിത വിജ്ഞാനീയത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്താമെങ്കിലും അതിവിപുലമായ ഒരു പഠനശാഖ എന്ന നിലയിൽ ശിലാശാസന പഠനങ്ങൾ ഒഴിച്ചു നിർത്തിക്കൊണ്ട് താരതമ്യേന ഭാരം കുറഞ്ഞതും കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ളതുമായ പ്രതലങ്ങളിലുള്ള എഴുത്തുകളാണ് ഹസ്തലിഖിത വിജ്ഞാനീയത്തിന്റെ പരിധിയിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ലിപി പരിണാമത്തിന്റെയും എഴുത്തിന്റെയും ചരിത്രത്തിൽ ഇവയെ ഒഴിച്ചു നിർത്താനാവില്ല. ഇന്ന് താളിയോല, മരത്തോൽ തുടങ്ങി കൈയൊതുക്കമുള്ള പ്രതലങ്ങളിലെ കൈയെഴുത്തിനാണ് ഹസ്തലിഖിത വിജ്ഞാനീയം പ്രധാന പരിഗണന നൽകുന്നത്. പാശ്ചാത്യ നാടുകളിൽ വികസിച്ചു വന്ന കോഡിക്കോളജിക്ക് സമാനമായ ഒരു പഠനശാഖയാണ് ഇത്. എന്നാൽ കോഡിക്കോളജിയിൽ നിന്ന് വ്യത്യസ്തമായി ഹസ്തലിഖിത വിജ്ഞാനീയം എന്ന ഈ പഠനശാഖയിൽ പ്രാചീന ഹസ്തലിഖിതങ്ങളുടെ ശേഖരണം, സംരക്ഷണം, പരിരക്ഷണം, എഴുത്തുപ്രതലം, എഴുത്തുപകരണങ്ങൾ, മഷി പോലുള്ള എഴുത്തു സാമഗ്രികൾ, കൃതികളുടെ ഉള്ളടക്ക സംബന്ധമായ പഠനങ്ങൾ, പഠനത്തിനും ഗവേഷണത്തിനും വേണ്ടിയുള്ള അവയുടെ ശേഖരണം, കാറ്റലോഗ് തുടങ്ങിയ സമസ്ത മേഖലകളും ഇതിന്റെ പരിധിയിൽപ്പെടുന്നു. ഹസ്തലിഖിതങ്ങൾ നശിച്ചു പോകാൻ പല കാരണങ്ങളുമുണ്ട്. ആദ്യകാല എഴുത്തു പ്രതലങ്ങൾ എല്ലാം തന്നെ ജൈവപ്രതലങ്ങളായതിനാൽ കാലപ്പഴക്കം കൊണ്ട് അവയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുക സ്വാഭാവികമാണ്. ഗ്രന്ഥങ്ങളെ സൂക്ഷ്മതയോടെ സംരക്ഷിക്കുക മാത്രമാണ് ഇത് തടയാനുള്ള ഏക മാർഗം. ഹസ്തലിഖിത സംരക്ഷണത്തിൽ പ്രാധാന്യമുള്ള രണ്ടു പദങ്ങളാണ് സംരക്ഷണവും പരിരക്ഷണവും. പ്രാചീന ഹസ്തലിഖിതങ്ങൾ ദീർഘകാലം ഈടുനിൽക്കുന്നതിനു വേണ്ടി നടത്തുന്ന സംരക്ഷണ പ്രക്രിയയാണ് സംരക്ഷണം അഥവാ കൺസർവേഷൻ. വളരെ ശാസ്ത്രീയമായിട്ടാണ് സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. ഇത് മൂന്ന് വിധത്തിലുണ്ട്. ഒന്ന്, പ്രിവെന്റീവ് കൺസർവേഷൻ. ശേഖരിക്കുന്ന ഹസ്തലിഖിതങ്ങൾ നശിച്ചു പോകാതെ നശീകരണ പ്രക്രിയകളെ പ്രതിരോധിക്കുന്നതിനാവശ്യമായ സംരക്ഷണ പ്രക്രിയയാണ് ഇത്. കയ്യെഴുത്ത് പ്രതികളുടെ നിരന്തരമായ പരിശോധന, മൈക്രോഫിലിമിംഗ്, ലാമിനേഷൻ എന്നിവ ഇതിന്റെ രീതികളിൽ ഉൾപ്പെടുന്നു. രണ്ട്, ക്യൂറേറ്റീവ് കൺസർവേഷൻ.
ഹസ്ത

സംഗീതങ്ങൾ സ്വീകരിക്കുമ്പോൾ അത് ഏതവസ്ഥയിലാണോ ഉള്ളത് ആ ജീർണാവസ്ഥയെ പരിഹരിച്ച് കയ്യെഴുത്തു പ്രതി നശിച്ചു പോകാതെ നിലനിൽക്കുന്നതിനായി പ്രയോഗിക്കുന്ന സംരക്ഷണ രീതിയാണ് ഇത്. പുൽത്തൈലം ഉപയോഗിക്കൽ, പുകയ്ക്കൽ എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമാണ്. 3. റെമഡിയൽ കൺസർവേഷൻ. പൂപ്പൽ ബാധ, ദ്രവിക്കൽ, മറ്റു കേടുപാടുകൾ തുടങ്ങി ഒരു ഹസ്തലിഖിതത്തിന്റെ നാശത്തിന് കാരണമായ വസ്തുക്കളെ തിരിച്ചറിഞ്ഞുള്ള സംരക്ഷണ രീതിയാണ് ഇത്. പരിരക്ഷണം എന്നത് ഒരു പൊതുവായ പദമാണ്. മനുഷ്യനിർമ്മിതവും പാരിസ്ഥിതികവുമായ ഘടകങ്ങളുടെ പ്രേരണയാൽ നാശോന്മുഖമാകുന്ന ഹസ്തലിഖിതങ്ങളെ ജീർണതയിൽ നിന്ന് നിരന്തരമായി പരിരക്ഷിച്ച് സൂക്ഷിക്കേണ്ടതുണ്ട്. അതിനാൽ പരിരക്ഷണം ഒരു തുടർ പ്രക്രിയയാണ്. താളിയോല ഗ്രന്ഥത്തിന്റെയോ റെക്കോർഡുകളുടെയോ ആയുസ് വർദ്ധിപ്പിക്കുന്നതിനായി ചെയ്യുന്ന പ്രവൃത്തികളുടെ ആകെ തുകയാണ് പരിരക്ഷണം അഥവാ പ്രിസർവേഷൻ. സംരക്ഷണം പ്രവർത്തനങ്ങൾ ചെയ്ത താളിയോല ഗ്രന്ഥങ്ങളെയും റെക്കോർഡുകളെയും ദീർഘകാലം നിലനിർത്തുന്നതിന് ആവശ്യമായ പ്രക്രിയകളെയാണ് പരിരക്ഷ എന്ന് വിളിക്കുന്നത്. പ്രകൃതിദത്തങ്ങളായ ഔഷധക്കൂട്ടുകളും മറ്റും ഉപയോഗിച്ച് സംരക്ഷിക്കുന്നതും ചിതലെടുക്കാത്ത രീതിയിലുള്ള തടി കൊണ്ടോ ചൂരൽ കൊണ്ടോ ഉള്ള പെട്ടികളിൽ സൂക്ഷിക്കുന്നതും ഇടയ്ക്കിടെ വെളിയിൽ വെയിൽ കൊള്ളിക്കുന്നതും പുകയത്ത് സൂക്ഷിക്കുന്നതും പരിരക്ഷണത്തിന്റെ പരമ്പരാഗത രീതികളാണ്. ശീതീകരണം അഥവാ എയർ കണ്ടീഷനിങ്, താഴ്ന്ന ഊഷ്മാവിൽ സൂക്ഷിക്കൽ അഥവാ ഡീപ്പ് ഫ്രീസിംഗ്, പുകയ്ക്കൽ അഥവാ ഫ്യൂമിഗേഷൻ, ഈർപ്പശോഷക വസ്തുക്കൾ അഥവാ മോയിസ്റ്റർ അബ്സോർബൻസ്, പകർപ്പെടുക്കൽ, സൂക്ഷ്മരൂപ ഛായാഗ്രഹണം അഥവാ മൈക്രോഫിലിമിംഗ്, പുരാവസ്തുങ്കനം അഥവാ ഡിജിറ്റൽ ആർക്കൈവിംഗ്, പുനഃസ്ഥാപനം അഥവാ റെസ്റ്റോറേഷൻ, ഇവയെല്ലാം പരിരക്ഷണത്തിന്റെ ആധുനിക മാർഗങ്ങളാണ്. ഹസ്തലിഖിത വിജ്ഞാനിയുമായി ബന്ധപ്പെട്ട ചില പദങ്ങൾ നമുക്ക് പരിചയപ്പെട്ടാലോ. ഇംഗ്ലീഷിലെ ടെക്സ്റ്റ് എന്ന പദത്തിന് തുല്യമായി മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് പാഠം. ടെക്സീർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ടെക്സ്റ്റ് എന്ന പദം രൂപം കൊണ്ടിട്ടുള്ളത്. നെയ്തെടുത്തത് എന്നാണ് ഈ പദത്തിന്റെ അർത്ഥം. ഹസ്തലിഖിത വിജ്ഞാനീയത്തിൽ പാഠമെന്നാൽ ഗ്രന്ഥകർത്താവോ പകർപ്പെഴുത്തുകാരനോ എഴുതിയ അവസ്ഥയിലുള്ള കൃതി എന്നാണ് അർത്ഥം. പാഠം പ്രധാനമായും രണ്ട് രീതിയിലുണ്ട്. ഗ്രന്ഥകർത്താവ് എഴുതിയ അതേ രൂപത്തിൽ തന്നെ നിലനിൽക്കുന്നതാണ് ഒന്നാമത്തേത്, പകർപ്പുകളിലൂടെ പ്രചരിക്കുന്നതാണ് രണ്ടാമത്തെ രീതി. ഗ്രന്ഥകർത്താവ് നേരിട്ടെഴുതുകയോ പറഞ്ഞുകൊടുത്ത് എഴുതിക്കുകയോ ചെയ്യുന്നതാണ് കർത്തൃപാഠം. ഗ്രന്ഥകർത്താവിന്റെ സ്വന്തം കൈപ്പടയിലുള്ള പാഠം ഓട്ടോഗ്രാഫ് എന്നാണ് അറിയപ്പെടുന്നത്. കർത്തൃപാഠം പകർപ്പുകളിലൂടെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത ഇടങ്ങളിൽ പ്രചരിക്കുന്നതിനെ പ്രേഷിത പാഠം എന്ന് പറയുന്നു. കൃതികൾക്ക് ധാരാളം പകർപ്പുകൾ ഉണ്ടാകുമ്പോഴാണ് പ്രേഷിത പാഠങ്ങൾ ഉണ്ടാകുന്നത്. പ്രേഷിത പാഠങ്ങൾ ഉണ്ടാകും തോറും കൃതി ഗ്രന്ഥകർത്തൃപാഠത്തിൽ നിന്ന് കെട്ടിലും മട്ടിലും ഏറെ അകന്നു പോകും. പ്രാചീന കൃതികളെ സംബന്ധിച്ചിടത്തോളം എല്ലായ്പ്പോഴും കർത്തൃപാഠം തിരിച്ചറിയാൻ സാധിച്ചെന്ന് വരില്ല. കർത്തൃപാഠം ലഭ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ പാഠത്തിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന, അതായത് കർത്തൃപാഠത്തിൽ നിന്ന് നേരിട്ട് പകർത്തിയിട്ടുള്ള പകർപ്പുകളാണ് പാഠവിമർശനത്തിനായി ഉപയോഗിക്കുന്നത്. ഇങ്ങനെ കർത്തൃപാഠത്തിന്റെ സവിശേഷതകൾ ഏറ്റവും കൂടുതൽ നിലനിർത്തുന്ന സമീപ പകർപ്പിനെ മൂലപാഠം അഥവാ ആർക്കിടൈപ്പ് എന്ന് പറയുന്നു. ഗ്രന്ഥരചനാവേളയിൽ ഗ്രന്ഥകർത്താവ് ആദ്യം എഴുതുന്ന പാഠം തന്നെ രചനയുടെ അവസാനത്തിലും നിലനിർത്തണമെന്നില്ല. ഇങ്ങനെ രചനാവേളയിൽ ഗ്രന്ഥകർത്താവ് ആദ്യം എഴുതുന്ന പാഠമാണ് പ്രാഥമിക പാഠം. പ്രാഥമിക പാഠത്തെക്കുറിച്ചുള്ള പുനരാലോചനകൾക്ക് ശേഷം ഗ്രന്ഥകർത്താവ് വായനക്കാർക്ക് വേണ്ടി തീർച്ചപ്പെടുത്തി എഴുതുന്ന പാഠമാണ് ആപ്ത പാഠം. അച്ചടി വ്യാപകമായതോടുകൂടി ഒരു കൃതിക്ക് വ്യത്യസ്ത പതിപ്പുകൾ ഉണ്ടാകുമ്പോൾ ഗ്രന്ഥകർത്താവ് തന്നെ പുതുപതിപ്പുകളിൽ പരിഷ്കരിച്ച പാഠങ്ങൾ ചേർക്കാറുണ്ട്. അപ്പോൾ ആദ്യ പതിപ്പിൽ പ്രാഥമിക പാഠവും പിന്നീടുള്ള പതിപ്പുകളിൽ ആപ്ത പാഠവും നിലനിൽക്കും. അടുത്തത് പാഠഭേദം. ഗ്രന്ഥകർത്താവിന്റെ മേൽനോട്ടത്തിലോ അല്ലാതെയോ പകർത്തി എഴുതപ്പെടുന്ന കൃതികൾ അജ്ഞത, അശ്രദ്ധ, പാണ്ഡിത്യം, കാലദേശ വ്യത്യാസങ്ങൾ തുടങ്ങിയ വിവിധ കാരണങ്ങൾ കൊണ്ട് മൂലകൃതിയിൽ നിന്ന് അകന്നു പോകാറുണ്ട്. പലപ്പോഴും ഒരേ കൃതിയുടെ വ്യത്യസ്ത പകർപ്പുകൾ തമ്മിൽ പുലർത്തുന്ന വൈജാത്യങ്ങൾ കാരണം ഏതാണ് ശരിയായ പാഠമെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിൽ പാഠവിമർശകരെ ആശങ്കയിലാക്കാറുണ്ട്. ഇങ്ങനെ ഒരു കൃതിയുടെ മൂലപാഠത്തിൽ നിന്ന് പ്രേഷിത പാഠങ്ങളിൽ കാണുന്ന

0: പാഠവ്യത്യാസങ്ങളെയാണ് പാഠഭേദങ്ങൾ എന്ന് പറയുന്നത്. ഇനി പാഠവിമർശനം എന്താണെന്ന് നോക്കാം. ഹസ്തലിഖിത വിജ്ഞാനീയത്തിന്റെ പരിധിയിൽ വരുന്ന ഗവേഷണ പദ്ധതിയാണ് പാഠവിമർശനം. പാഠവിമർശന പ്രക്രിയ സംശോധിത സംസ്കരണം എന്നും അറിയപ്പെടുന്നു. പകർപ്പുകളുടെ ആധിക്യം മൂലം ഗ്രന്ഥകർത്തൃ പാഠത്തിൽ നിന്നും അകന്നുപോയ ഹസ്തലിഖിതങ്ങളുടെയോ അച്ചടിച്ച കൃതികളുടെയോ ഗ്രന്ഥകർത്തൃ പാഠമോ അതിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന പാഠമോ കണ്ടെത്തുന്ന ഗവേഷണ പ്രക്രിയയാണ് പാഠവിമർശനം. ഗ്രന്ഥങ്ങൾ പകർത്തിയെഴുതുന്നതിന് പരിശീലനം സിദ്ധിച്ച പകർപ്പെഴുത്തുകാർ ഉണ്ടായിരുന്നു. ഗ്രന്ഥകർത്താവിന്റെ മേൽനോട്ടത്തിലോ അല്ലാതെയോ കൃതികൾ പകർത്തി എഴുതപ്പെടാറുണ്ട്. ഇങ്ങനെ പകർത്തി എഴുതപ്പെടുന്ന കൃതികൾ പലപ്പോഴും മൂലകൃതിയിൽ നിന്നും വളരെ അകന്നു പോകാറുണ്ട്. ഇത് അർത്ഥഗ്രഹണത്തിന് പോലും തടസ്സമായിത്തീരുന്നു. പ്രധാനമായും പാഠവിമർശനത്തിന് 4 ഘട്ടങ്ങളാണ് ഉള്ളത്. 1 ഉപാദാന വിചാരം, 2 വംശബന്ധ കൽപ്പന, 3 പാഠപരിഷ്കരണം, 4 ഉപരിവിമർശനം. ആദ്യത്തെ 3 ഘട്ടങ്ങളെയും ചേർത്ത് അടിസ്ഥാന വിമർശനമെന്ന് പറയുന്നു. ഈ ഘട്ടങ്ങൾക്ക് ഉപാദാന സ്വീകരണം, വംശാവലി നിർണയം, പാഠപരിഷ്കരണം, പ്രാഥമിക നിരൂപണം എന്നീ പദങ്ങളും പാഠവിമർശകർ ഉപയോഗിച്ചു കാണുന്നുണ്ട്. ഹസ്തലിഖിതങ്ങൾ ചരിത്രപരവും സാമൂഹികവും സാംസ്കാരികവും ഭാഷാപരവുമായ നിരവധി പ്രത്യേകതകൾ അടങ്ങുന്നതാണ്. ആകയാൽ ഇവയെ ശേഖരിച്ച് സംരക്ഷിച്ച് പരിരക്ഷിക്കുന്ന ധാരാളം സ്ഥാപനങ്ങൾ ഇന്ന് നിലവിലുണ്ട്. ഒരു ഹസ്തലിഖിതത്തിന് 75 വർഷമെങ്കിലും പഴക്കമുണ്ടെങ്കിൽ മാത്രമേ അതിനെ ഒരു പുരാരേഖയായി പരിഗണിക്കാറുള്ളൂ. ഇന്ത്യയിലെ ഹസ്തലിഖിത ശേഖരത്തിൽ ഏറ്റവും കൂടുതലുള്ളത് സംസ്കൃത ഭാഷയിലുള്ള ഗ്രന്ഥങ്ങളാണ്. തമിഴ്, തെലുഗു, കന്നഡ, മലയാളം തുടങ്ങി ഭാഷാവൈവിധ്യങ്ങൾ ഈ ശേഖരത്തിൽ നിരവധിയാണ്. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തെ സംരക്ഷിക്കുന്നതിനും വിവിധ മേഖലകളിലുള്ള ഗവേഷണ പഠനങ്ങൾക്കും ഇത്തരം ശേഖരങ്ങൾ അനിവാര്യമാണ്. തഞ്ചാവൂരിലെ സരസ്വതി മഹൽ ലൈബ്രറി, ജോധ്പൂരിലെ രാജസ്ഥാൻ ഓറിയന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, പൂനെയിലെ ഭണ്ഡാർക്കർ ഓറിയന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഭുവനേശ്വറിലെ ഒറീസ സ്റ്റേറ്റ് മ്യൂസിയം, കേരളത്തിലെ ഓറിയന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് മാനുസ്ക്രിപ്റ്റ്സ് ലൈബ്രറി എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഹസ്തലിഖിത ഗ്രന്ഥാലയങ്ങൾ. ചുരുക്കത്തിൽ, ഹസ്തലിഖിതങ്ങൾ ചരിത്രപരവും സാമൂഹികവും സാംസ്കാരികവും ഭാഷാപരവുമായ നിരവധി പ്രത്യേകതകൾ അടങ്ങുന്നതാകയാൽ അവയെ നമ്മുടെ സംസ്കാരത്തെയും പൈതൃകത്തെയും കുറിച്ച് പഠിക്കുന്നതിനുള്ള പ്രാഥമിക പ്രമാണങ്ങളായി പരിഗണിക്കേണ്ടവയാണ്. ഹസ്തലിഖിതങ്ങൾ ഭൂതകാലത്തെ വർത്തമാനകാലവുമായി ബന്ധിപ്പിക്കുന്ന പൈതൃകങ്ങൾ ആയതിനാൽ വളരെയേറെ പ്രാധാന്യത്തോടെ സംരക്ഷിക്കേണ്ടതുണ്ട്. നമുക്കും അതിൻ്റെ സംരക്ഷകരാകാം.
1: ഹസ്തലിഖിത വിജ്ഞാനീയം, ഈ വിഷയത്തെക്കുറിച്ചുള്ള അവലോകനമാണ് ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് വിദുര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ഡോക്ടർ അർച്ചന RS.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്, കഥകളി പദങ്ങൾ. പാലനാട് ദിവാകരനും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടിയത് സുധീപ് പാലനാട്, ചെണ്ട കരിയന്നൂർ നാരായണൻ, മദളം കോട്ടയ്ക്കൽ രവി, കഥ സന്താന ഗോപാലം. സന്ദർഭം ഭാരതയുദ്ധാനന്തരം. ഒരു ദിവസം അർജുനൻ ദ്വാരകയിലെത്തി ശ്രീകൃഷ്ണന്റെ ആഗ്രഹമനുസരിച്ച് അവിടെ താമസിക്കുന്നു. അങ്ങനെയിരിക്കെ ഒരു ബ്രാഹ്മണൻ തന്റെ 8 മക്കളും മരിച്ച് 9-ാമത്തെ ശിശുവിനെയും കയ്യിലേന്തി യാദവസഭയിൽ എത്തുന്നു. ബ്രാഹ്മണന് ഇനിയുണ്ടാവുന്ന ശിശുവിനെ താൻ രക്ഷിക്കാമെന്ന് അർജുനൻ ശപഥം ചെയ്യുന്നു.

0: പാലനാട് ദിവാകരനും സംഘവും അവതരിപ്പിച്ച കഥകളിപ്പദങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. കൂടെ പാടിയത് സുധീപ് പാലനാട്, ചെണ്ട കരിയന്നൂർ നാരായണൻ, മദളം കോട്ടയ്ക്കൽ രവി.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ആര്യൻ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്, കൈതപ്പത്തിൻ്റെ വരികൾക്ക് രഘുകുമാറിൻ്റെ സംഗീതം.

അരൂപി എന്ന ചിത്രത്തിനു വേണ്ടി ഹരിശങ്കർ പാടിയ ഗാനം, ബി കെ ഹരിനാരായണൻ്റെ വരികൾക്ക് ഗോപി സുന്ദറിൻ്റെ സംഗീതം.

ഹരിശങ്കറും ശ്വേതാമേഹനും, ക്ഷമിക്കണം, ശ്വേതാമോഹനും പാടിയ ഗാനം ചിത്രം ബോബി, ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് റോണി റാഫേലിന്റെ സംഗീതം.

എനിക്ക് കേൾക്കാം. മിസ്റ്റർ ബ്രഹ്മചാരി എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും രാധിക തിലകും പാടിയ ഗാനം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് മോഹൻ സിത്താരയുടെ സംഗീതം.

ഇപ്പോൾ ലളിതഗാനം കേൾക്കാം. വി ടി മുരളിയും ആർ ജയലക്ഷ്മിയും പാടിയത്. പി എസ് നമ്പീശന്റെ വരികൾക്ക് ഹരിപ്പാട് കെ പി എൻ പിള്ളയുടെ സംഗീതം.